0: Friday morning 6 to 7 a.m. Wake up call with Jaya only on Home 92.2 FM.
1: Wake up call with Jaya brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swantham.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
3: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling. ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
7: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ചുട്ടു പൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്ത് നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2.
1: പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
3: പുള്ളിക്കും തോറ്റി,
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടന്ന് നല്ല ശീലമുണ്ടല്ലോ.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: ഹായ്, ഹലോ, ഗുഡ് മോർണിംഗ്, നമസ്കാരം, ശുഭദിനം, സുപ്രഭാതം, സബാൽ ഖേർ. ഹോം 92.2 FM-ലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സുസ്വാഗതം. ഫസ്റ്റ് ഷോ, ലെറ്റ് സ്റ്റാർട്ട് ഹിയർ. വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്. ഇന്ന് ഒരു ഈയിൽ തുടങ്ങാം. എന്താണ് ഈ? മലയാളത്തിലെ ഈ അല്ല, ഇംഗ്ലീഷിലെ ഈ എന്ന ആൽഫബറ്റ്. എ ബി സി ഡി ഇ, ആ ഇ. ആ ഇയെ പറ്റി പറയാനാണെങ്കിൽ ഈ ഇയെ നമ്മൾ സൂക്ഷ്മമായി നിരീക്ഷിക്കുക, ഇതൊന്ന് കൺട്രോൾ ചെയ്യുക. നമ്മുടെ ഉള്ളിൽ തന്നെ ഈ ഈ കുടിയിരിപ്പുണ്ട്. മലയാളത്തിലെ ഈയും ഇംഗ്ലീഷിലെ ഈയും കൂടെ തെറ്റിപ്പോന്ന് എന്ന് വിചാരിക്കരുത്. ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. കൺട്രോൾ യുവർ ഈ എന്ന് പറഞ്ഞാൽ ഏതെല്ലാമോ ഈ നമ്മുടെ ചുറ്റും പറ്റി അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ തന്നെ എടുത്തു കളയേണ്ടതായിട്ട് എടുത്തു മാറ്റാനുള്ളതായിട്ടുണ്ട് എന്നർത്ഥം. ഏതൊക്കെയാണ് ആ ഈ എന്ന് നോക്കാമോ? വൺ ഇസ് ഈഗോ. അറിയാലോ, നമ്മുടെ ഒരു അഹം എന്നുള്ള ഒരു വികാരം, ആ ഒരു ഇമോഷൻ, അത് വേരോടെ പിഴുതെറിയാൻ സാധിച്ചെങ്കിൽ ഏറ്റവും നല്ല കാര്യം. സ്റ്റേ ഹംബിൾ ഓൾവേസ്. അപ്പോൾ ആദ്യത്തെ ഈ ഗോസ് ഫോർ ഈഗോ, അതാണ് എടുത്തു മാറ്റേണ്ടത്. പിന്നെ നമ്മുടെ അനാവശ്യമായ ഇമോഷൻസ്. ഇമോഷൻസ് ആവശ്യമാണ്. സ്നേഹം വരുമ്പോൾ സ്നേഹിക്കണം, സന്തോഷം വരുമ്പം ചിരിക്കണം, ദുഃഖം വരുമ്പോൾ കരയണം. ഡെഫിനറ്റ്ലി കരഞ്ഞാൽ ആശ്വാസം കിട്ടുമെങ്കിൽ കരയണം. പക്ഷേ അനാവശ്യമായിട്ടുള്ള ഇമോഷൻസ് ഉണ്ടല്ലോ, നമ്മെ നമ്മുടെ ആരോഗ്യത്തെയും നമ്മുടെ സന്തോഷത്തെയും കാർന്നു തന്ന ഇമോഷൻസ്. ഒരു ഓവർ ഡ്രമാറ്റിക് ആവുക, ഓവർ എക്സൈറ്റഡ് ആവുക, എല്ലാ കാര്യങ്ങളും നാടകീയത കാണിക്കുക, അത്തരം ഇമോഷൻസ് നമുക്ക് വേണ്ട. അത് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പഠിക്കുക. പിന്നെ വരുന്നത് നമ്മൾ പ്രൊട്ടക്ട് ചെയ്യേണ്ട ഒരു ഇയാണ്, വിച്ച് ഇസ് കോൾഡ് എനർജി. അത് എവിടെയാണോ പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഡെഫിനറ്റ്ലി വിറ്റ് സ്റ്റാർട്ട്സ് വിത്ത് എക്സസൈസ്. അതും ഈ തന്നെയാണ്. ആ ഒരു എക്സസൈസിന്റെ പ്രാധാന്യം ഇപ്പോൾ നമ്മളെല്ലാം കാണുന്നുണ്ട്, എല്ലാ വീഡിയോയിലും ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ലിസ്റ്റർ ഇങ്ങനെ പറയായിരുന്നു, നാട്ടിൽ വിളിച്ചപ്പോൾ അമ്മ എവിടെയും ചോദിച്ചപ്പോൾ ഞാൻ ജിമ്മിൽ പോവുകയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരൊക്കെ കളിയാക്കി, നിന്റെ അമ്മ ഈ പ്രായത്തിൽ ജിമ്മിൽ പോവുകയാണോ? അപ്പോൾ ഞാൻ പറഞ്ഞു, ഈ എൻ്റെ അമ്മ ഈ പ്രായത്തിൽ ആശുപത്രിയിൽ പോകുന്നതിനെക്കാട്ടി എത്രയോ സന്തോഷമാണ് അമ്മ ജിമ്മിൽ പോകുന്നു എന്ന് പറയുന്നത്. ദാറ്റ്സ് എ വെരി റൈറ്റ് ആൻസർ എന്ന് എനിക്ക് തോന്നി. എത്ര മനോഹരമായ ആൻസർ. നമ്മൾ നാട്ടിൽ അമ്മയെ വിളിക്കുമ്പോൾ ഒരിക്കലും അമ്മ അമ്പലത്തിൽ പോയി അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ വീട്ടിൽ പോയി ബന്ധുക്കളുടെ വീട്ടിൽ പോയി ജിമ്മിൽ പോയി എന്ന് പറയുന്ന അമ്മമാരെ ഒരുപക്ഷെ വളരെ വളരെ വിരളമായിരിക്കും. അങ്ങനെ ഒരു അമ്മ നിങ്ങളുടെ വീട്ടിലുണ്ടെങ്കിൽ ആക്ച്വലി നിങ്ങൾ സന്തോഷിക്കുക. പിന്നെ എക്സ്പെക്ടേഷൻസ്. അടുത്ത ഈ എന്ന് പറയുന്നത് എക്സ്പെക്ടേഷൻസ്. ഒരുപാടധികം പ്രതീക്ഷകൾ ചിലപ്പോൾ പണി തരും. അതുകൊണ്ട് എല്ലാം ഒരു ലിമിറ്റഡ് ഓഫറിൽ പോകുന്നതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. പിന്നെ നേരത്തെ പറഞ്ഞ എക്സ്ക്യൂസസിന്റെ എക്സസൈസിന്റെ കൂടെ വരുന്നതാണ് എക്സ്ക്യൂസസ്. ഏതൊരു കാര്യവും നമ്മൾ പിന്നെ ചെയ്യാം, നാളെ ചെയ്യാം, ആ ഒരു മടിയുണ്ടല്ലോ, ഒരു ലെത്താർജിക് ആയിട്ടുള്ള ഒരു ഈ ഒരു എന്തോ പറയേണ്ടത്, നീട്ടിവെക്കൽ എന്ന് വേണമെങ്കിൽ പറയാം, എക്സ്ക്യൂസസ്. അതും നമുക്ക് ഈ ഈയുടെ കൂടെ കൺട്രോൾ ചെയ്യാനുള്ള ഈയുടെ കൂടെ വരുന്ന ചില കാര്യങ്ങൾ മാത്രമാണ്. ഇത്രയും പെട്ടെന്ന് പറഞ്ഞുകൊണ്ട് ലെറ്റ് സ്റ്റാർട്ട് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജിങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ.
1: പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
3: പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
6: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
7: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
8: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
7: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
8: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
2: ക്യാരക്ടർ അല്ലെങ്കിൽ സ്വഭാവം, ഏറ്റവും മികച്ച ക്യാരക്ടർ ഉള്ള ഒരു വ്യക്തിയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും മികച്ച വ്യക്തിത്വത്തിന് ഉടമയാണെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ടോ? രണ്ടും പ്രയാസമാണ്, കാരണം രണ്ടും വിരളമാണ്. നമുക്ക് എപ്പോഴും 100% പെർഫെക്റ്റ് ആയിട്ട് ചുറ്റും നിൽക്കാൻ സാധിച്ചെന്ന് വരില്ല. അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവരെല്ലാം തീർത്തും നല്ല മികച്ച വ്യക്തികളാണെന്ന് നമുക്ക് വിശ്വസിക്കാനോ അല്ലെങ്കിൽ അവരുടെ പെരുമാറ്റത്തിൽ നിന്നോ മനസ്സിലാക്കാനും പ്രയാസമുള്ളതായി തോന്നാറുണ്ട് പലപ്പോഴും. ഈ സ്വഭാവം അല്ലെങ്കിൽ ഒരു ക്യാരക്ടറിന് പിന്നിൽ ഒരു കഥ പോലെ നമുക്ക് വേണമെങ്കിൽ പറയാം. നമ്മൾ വളർന്നു വന്ന ഒരു സാഹചര്യം തന്നെയാണ് നമ്മുടെ സ്വഭാവത്തെ സ്വാധീനിക്കുന്നത് 99%. നമുക്ക് ബാല്യത്തിൽ, നമ്മുടെ ചൈൽഡ്ഹുഡിൽ ലഭിച്ച സ്നേഹം, കരുതൽ, അനുഭവങ്ങൾ, ആ വാത്സല്യം എല്ലാം ഓരോ മനുഷ്യന്റെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞിരിക്കും. നമ്മൾ ബാക്കിയെല്ലാം മറന്നാലും നമ്മുടെ ചൈൽഡ്ഹുഡ് ഡേയ്സ് എന്ന് പറയുന്ന മെമ്മറി ഉണ്ടല്ലോ. ഇൻ ബിറ്റ്വീൻ സ്കൂൾ അല്ലെങ്കിൽ കോളേജ് കാലഘട്ടത്തിലെ ആ ഫ്രണ്ട്സിനെയൊക്കെ ഒരു പക്ഷേ നമ്മൾ മറന്നുപോയേക്കാം. പക്ഷെ നമ്മുടെ ചൈൽഡ്ഹുഡിൽ, ഞാൻ ഇന്നും എന്റെ അമ്മമ്മ പറഞ്ഞു തന്ന കാര്യങ്ങൾ ഓർത്തു വെക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ അത്തരം കാര്യങ്ങൾ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞു കിടക്കുമെന്നത് നിസ്സംശയം പറയാം. എല്ലാവരുടെ ജീവിതത്തിലും അത്തരം ഒരു ബ്യൂട്ടിഫുൾ ചൈൽഡ്ഹുഡ് മെമ്മറി, ചിലപ്പോൾ അത് ദുഃഖത്തിൽ ചാലിച്ചതാകാം, വാത്സല്യത്തിൽ ചാലിച്ചതാകാം, സ്നേഹം കൊണ്ട് പൊതിഞ്ഞതാകാം, മറ്റാർക്കും പകരം തരാൻ പറ്റാത്ത സ്നേഹം പകർന്നേകിയ ഒരു വ്യക്തി ഉണ്ടാകാം. ആ ഒരു സ്നേഹത്തിന് പകരം വെക്കാൻ നമ്മുടെ ലൈഫിൽ ആര് വന്നാലും സാധിക്കാത്ത ഒരു മധുരമായ ഒരു നൊമ്പരം എന്ന് വേണമെങ്കിൽ പറയാം. ഈ സ്നേഹവും പിന്തുണയും നിറഞ്ഞൊരു അന്തരീക്ഷത്തിൽ വളർന്നവർ, സാധാരണയായി അങ്ങനെ വളർന്നു വരുന്നവർ മറ്റുള്ളവരോടും തീർച്ചയായിട്ടും കരുണ അല്ലെങ്കിൽ സഹാനുഭൂതി അല്ലെങ്കിൽ സിംപതറ്റിക് ആയിരിക്കും, വളരെ എംപതറ്റിക് ആയിരിക്കും. അത്തരം ക്യാരക്ടറിസ്റ്റിക്സ് അവരുടെ ഉള്ളിൽ ഉണ്ടാകുമെന്നതും നമുക്ക് സംശയമില്ലാതെ പറയാം. അതേസമയം ചില കാഴ്ചപ്പാടുകൾ അല്ലെങ്കിൽ ചില അവഗണനകൾ അല്ലെങ്കിൽ ചില അസ്വാരസ്യങ്ങൾ, ഇതെല്ലാം വീട്ടിൽ അനുഭവിച്ചവർക്ക് കുറച്ച് ജാഗ്രതയോടെ അല്ലെങ്കിൽ കരുതലോടുകൂടി മാത്രമേ മറ്റൊരാളെ സമീപിക്കാൻ അവർക്ക് ധൈര്യം സംഭരിക്കാൻ പറ്റുന്നുള്ളൂ. ഒരാളുടെ പെരുമാറ്റം കണ്ട് മാത്രം അവരെ നമുക്ക് വിധിച്ച് പറയാൻ പറ്റില്ല. അവരെ കടന്നുപോയ വഴികൾ, അനുഭവിച്ച സാഹചര്യങ്ങൾ അതൊക്കെ അറിയുമ്പോൾ അവരുടെ സ്വഭാവത്തിന് പിന്നിലെ കാരണം നമുക്ക് ഒരുപക്ഷെ മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചേക്കാം. വളരെ ക്ലോസ് ഫ്രണ്ട്സിന് മാത്രമേ അത് സാധിച്ചുവെന്നും വരുള്ളൂ. ഓരോ മനുഷ്യന്റെ കഥ വ്യത്യസ്തമാണ്. നമ്മളുടെ സാഹചര്യങ്ങൾ സ്വഭാവത്തെ രൂപപ്പെടുത്തുന്നു എങ്കിലും നല്ല ചിന്തകളിലൂടെ, നല്ല ആറ്റിറ്റ്യൂഡിലൂടെ, നല്ല മനസ്ഥിതിയിലൂടെ, നല്ല മനസ്സ് പിടിച്ചടക്കാൻ സാധിച്ചാലുണ്ടല്ലോ നമ്മുടെ അവിടെ ഇവിടെയൊക്കെയുള്ള ചില സ്വഭാവത്തിലെ സ്പെല്ലിംഗ് മിസ്റ്റേക്സ് നമുക്ക് ഒരു പെൻസിൽ തെറ്റ് റബ്ബർ കൊണ്ട് മായ്ച്ചു കളയുന്നത് പോലെ ഇത്തരം തിരുത്തലുകൾ ആവശ്യമായിട്ട് വരും. അതേത് പ്രായത്തിലായാലും തെറ്റുകൾ തിരുത്തുന്നതിൽ യാതൊരുവിധ സങ്കോചവും വേണ്ട. അതിനാണ്

0: ചില ഓർമ്മപ്പെടുത്തലുകളിലൂടെയാണ് നമ്മുടെ അനുഭവത്തിന്റെയും സ്വയം മാറ്റിയെടുക്കാനുള്ള ശക്തിയും എല്ലാവർക്കും ഉണ്ടാകേണ്ടതാണെന്ന് ജീവിതത്തിന്റെ ഏറ്റവും വലിയ പാഠം നാം ഉൾക്കൊള്ളേണ്ടത്.
1: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.
1: കഴിഞ്ഞ ദിവസം മനോഹരമായിട്ടുള്ളൊരു ഒരു വരികൾ കണ്ടു. പ്രിയ കവി ഒ എൻ വി കുറുപ്പിന്റെ കവിതയാണത്. അരികിനി ഉണ്ടായിരുന്നെങ്കിൽ, നമ്മുടെ സിനിമാ പാട്ടിലും ഉണ്ട് ആ വരികൾ. അപ്പോ ഒരു ട്രാൻസ്ലേഷന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഐ മിസ് യു എന്ന് ഇംഗ്ലീഷിൽ എഴുതിയാൽ അതിന്റെ മലയാളം തർജ്ജമ എങ്ങനെയായിരിക്കും എന്നുള്ളത്. ഐ ലവ് യു പറഞ്ഞാൽ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, വളരെ സിമ്പിളായിട്ട് പറയാം. പക്ഷെ ഐ മിസ് യു എന്ന് വന്നാൽ എന്ത് വാക്കാണ് ആ മിസ്സിന് പകരമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത്? അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഐ മിസ് യു അത് നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ പോലും ഞാൻ നിന്നെ മിസ് ചെയ്യുന്നു എന്നേ പറയുന്നുള്ളൂ. ആ മിസ്സിന്റെ മലയാളം നമ്മൾ അവിടെ ഉപയോഗിക്കുന്നില്ല. അപ്പോ ഉത്തരം കിട്ടാഞ്ഞിട്ട് ഒരു കുട്ടി ഉത്തരക്കടലാസിൽ എഴുതിയതാണ്, അരികിൽ നീ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് വെറുതെ ഞാൻ ആശിച്ചു പോയി. ആ ഒരു ഫീലിംഗിന് കറക്റ്റ് ഒരു മലയാളം വാക്കില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് അതിശയം തോന്നുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും മിസ്സിങ്ങിന്റെ ഒരു കറക്റ്റ് മലയാളം വേർഡ് ഐ മിസ് യു എന്ന് എഴുതുമ്പോൾ അതിന്റെ കറക്റ്റ് ആയിട്ടുള്ള മലയാളം തർജ്ജമ കിട്ടുമെങ്കിൽ നമുക്കൊന്ന് മെസ്സേജ് അയച്ചു നോക്കൂ. കാരണം ഇനി വരുന്ന ഒരു തലമുറയ്ക്ക് പോലും പലപ്പോഴും അറിയില്ല, ആത്മാർത്ഥമായ സ്നേഹം പ്രകടിപ്പിക്കുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പച്ചക്കിങ്ങനെ പറയാൻ പറയുന്നതിനെക്കാട്ടിലും ഒന്ന് പൊതിഞ്ഞ് ഒരു ഭംഗിയോടുകൂടി പറയാൻ ഏറ്റവും ഉപകരിക്കുന്ന വാക്കാണ് ഐ മിസ് യു. എനിവേ, അതിനുള്ള കറക്റ്റ് മലയാളം വാക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിച്ചേക്കണേ, അത് മറക്കണ്ട. പരീക്ഷയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് ഐ മിസ് യുവിന്റെ തർജ്ജമ കൊടുത്ത ആ ചോദ്യ പേപ്പറല്ല, മറ്റൊരു ചോദ്യ പേപ്പറിലെ വേറൊരു ചോദ്യം കണ്ടതാണ്. പെരുമഴ, നല്ല മഴയാണ്, മഴയത്ത് രണ്ടുപേർ നടന്നു പോകുന്നു, രണ്ടുപേർക്കും കൂടെ ഒരു കുടയേ ഉള്ളൂ. മഴയത്ത് ഒരു കുട പിടിച്ച് രണ്ടുപേര്, അതും വലിയ ശക്തമായ മഴയത്താണെങ്കിൽ ഡെഫിനറ്റ്ലി നനയാൻ സാധ്യത ഏറെയാണ് അല്ലെ. അങ്ങനെ നടന്നു പോകുന്ന രണ്ടുപേർ, ഇവരിൽ ആർക്കാണ് സ്നേഹം കൂടുതൽ എന്ന് ചോദിച്ചാൽ ഉത്തരം എന്തെഴുതും എന്നുള്ള വന്ന ഒരു കുസൃതി ചോദ്യമാണ്. അപ്പോ ഒരു മിടുക്കിന് എഴുതിയത് വളരെ രസകരമായ എന്നാൽ വളരെ അർത്ഥവത്തായ ഒരു ആൻസറാണ്. എന്താണെന്നോ, ഏത് മഴയത്തും രണ്ടുപേർ ഒരു കൂടെ ചൂടി നടക്കുമ്പോൾ അതിൽ ആർക്കാണ് സ്നേഹം എന്നറിയണമെങ്കിൽ കൂടുതൽ നനഞ്ഞതാരാണെന്ന് നോക്കിയാൽ മതി. ശരിയല്ലേ? അങ്ങനെയാണ് സ്നേഹം. ചില കാര്യങ്ങൾ ഈ ഐ മിസ് യു പോലെ, അല്ലെങ്കിൽ വാക്കുകൾ കൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു വികാരമാണ് സ്നേഹം എന്നത് നിസ്സംശയം പറയാം. എല്ലാവരുടെയും ഉള്ളിലും ആ സ്നേഹം ഒരിക്കലും അണയാത്ത ഒരു ദീപം പോലെ നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് വി വൈൻഡ് അപ് ടുഡേസ് വേക്ക് അപ്പ് കോൾ വിത്ത് ജയ, ബ്രോട്ട് യു ബൈ ഗ്രീൻ ഫാം സൂപ്പർ ഫുഡ്സ്.
0: Brought to you by Green Farm. രുചിയുടെ ഈ രഹസ്യം ഇനി നിങ്ങൾക്കും സ്വന്തം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: പിതൃപുണ്യം തേടി ആയിരങ്ങൾ, കർക്കിടകവാവ്. മെസ്സി കേരളത്തിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. ഇന്ന് കർക്കിടകവാവ്, പിതൃപുണ്യം തേടി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലി തർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കാണ്. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി. പ്രശസ്തമായ തിരുവല്ലം, പരശുരാമക്ഷേത്രം, വർക്കല പാപനാശം, കടപ്പുറം, ശംഖുമുഖം, കടപ്പുറം തുടങ്ങിയ പ്രധാനയിടങ്ങളിൽ പുലർച്ചെ 2:30 തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കർക്കിടകവാവ് ബലിയെ തുടർന്ന് വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ 3:00 ചടങ്ങുകൾ ആരംഭിച്ചത്. പിതൃമോക്ഷ പുണ്യം തേടി നൂറുകണക്കിന് ആളുകളാണ് രാവിലെ മുതൽ പാപനാശിനിയിലേക്ക് എത്തുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. ഈ ഇടപാടിൽ ഒരു തരത്തിലുമുള്ള സുതാര്യത ഇല്ലെന്നാണ് കായിക വകുപ്പ് കണ്ടെത്തിയ പശ്ചാത്തലത്തിലാണ് സർക്കാർ തുടരന്വേഷണത്തിന് തയ്യാറെടുക്കുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ തെളിവുകൾ സർക്കാരിന് ലഭിച്ചിട്ടില്ല. AFAയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിന്റെ രേഖയോ സ്പോൺസറും സർക്കാരും തമ്മിൽ ഒപ്പിട്ടതിന്റെ രേഖകളോ കണ്ടെത്താനായിട്ടില്ല. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി എൻ പ്രശാന്ത് തയ്യാറാക്കിയ റിപ്പോർട്ട് 2 മുൻപ് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിട്ടുണ്ട്. മെസ്സിയുടെ പേരിലെ തട്ടിപ്പിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെട്ടതാരെന്ന് മുൻ കായിക മന്ത്രിയുടെ വാദം തെറ്റ്. ആശയവിനിമയം നടത്തിയത് കായിക വകുപ്പ് അല്ലെന്നും V അബ്ദുറഹ്മാൻ നേരിട്ടെന്നും രേഖകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. കോപ്പി അയച്ചിരിക്കുന്നത് സ്പോൺസർക്കും AFA ഭാരവാഹികൾക്കും കൂടാതെ ഇമെയിലിന്റെ കോപ്പി ഒരു സ്വകാര്യ വ്യക്തിക്ക് കൂടി പോയിട്ടുണ്ട്. കള്ളക്കളിയിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം. അഴിമതിയും ചട്ടലംഘനവും അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണിപ്പോൾ സർക്കാർ. പദ്ധതിയുടേത് വിചിത്ര വാണിജ്യ ഘടനയെന്നാണ് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി നൽകിയ റിപ്പോർട്ടിൽ ഇപ്പോൾ പറയുന്നത്. ചാലിയാറിൽ മീൻപിടിക്കുന്നതിനിടെ ബോട്ട് മറിഞ്ഞ് യുവാവിനെ കാണാതായി. മാവൂർ കുതിരാടൻ സ്വദേശി ബാസിലിനെയാണ് കാണാതായത്. 23 വയസ്സ് പുലർച്ചെയാണ് സംഭവം. മണന്തല കടവിനടുത്ത പോളക്കാട് ഭാഗത്ത് തോണി മറിയുകയായിരുന്നു. രണ്ടുപേരെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരും ഫയർഫോഴ്സും തെരച്ചിൽ തുടരുന്നു. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർ ബാഗ് സംവിധാനം ഒഴിവാക്കാൻ സിൻഡിക്കേറ്റ് തീരുമാനമെടുത്തു. 5th semesterലെ ഇയർ ബാഗാണ് താൽക്കാലികമായി ഒഴിവാക്കുന്നത്. ഇയർ ബാഗ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് വ്യാപക വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ പൈലറ്റിന്റെ 2 ലഹരി പരിശോധനയും പോസിറ്റീവ് എന്ന് റിപ്പോർട്ട്. ഫുക്കേറ്റ് ദില്ലി വിമാനത്തിന്റെ പൈലറ്റിന്റെ ആദ്യ പരിശോധനാ ഫലവും പോസിറ്റീവായിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചൂഴി തന്നെയാണോ എന്നും AIB പരിശോധിക്കും. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി സംശയിക്കുന്നുണ്ട്. അതേസമയം മാധ്യമങ്ങളും പൊതുജനങ്ങളും നിഗമനങ്ങളിൽ എത്തരുതെന്ന് വ്യോമയാന മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂ അംഗങ്ങൾക്കുമാണ് പരിക്കേറ്റിരുന്നത്. രാജ്യാന്തര ചട്ടങ്ങൾ പാലിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന് അറിയിപ്പിൽ പറയുന്നുണ്ട്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗിർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഗിർഗാഷ്. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോകുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ, സമാധാനപരമായ സഹവർത്തിത്വം, പരമാധികാരത്തോടുള്ള ആദരവ്, സമാധാനത്തിന്റെ ആവശ്യകത എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ഘട്ടം തുടർന്നു കൊണ്ടുപോകാനാകില്ലെന്നും ഗിർഗാഷ് വ്യക്തമാക്കിയിട്ടുണ്ട്. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇതിനിടെ ഇറാനു വേണ്ടി പ്രവർത്തിച്ച 5 പേർക്ക് ബഹ്റൈൻ പബ്ലിക് പ്രോസിക്യൂഷൻ തടവ് ശിക്ഷ നൽകി. 2 പേർക്ക് ജീവപര്യന്തം, 3 പേർ 10 വർഷം ജയിൽ ശിക്ഷ അനുഭവിക്കണം. യുവയിൽ കനത്ത ചൂട് കുറയുമെന്ന സൂചനയുമായി സുഹൈൽ നക്ഷത്രം വരുന്നു. ഈ മാസം 24 ചൂടിന്റെ കാഠിന്യം കുറയുമെന്ന സൂചന നൽകുന്ന സുഹൈൽ പ്രത്യക്ഷമാകുമെന്നാണ് കരുതുന്നത്. സുഹൈലിന്റെ വരവ് കൊടും ചൂട് കുറയ്ക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ദീർഘകാല ജീവിത പങ്കാളിയുമായ ജോർജിന റോഡ്രിഗസും വിവാഹിതരായി. പോർച്ചുഗലിലായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസണ് തുടക്കം. UEFA സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നിലനിർത്താൻ PSG ആസ്റ്റൺവില്ലയാണ് എതിരാളി. വിശദവാർത്ത 8 മണിക്ക്.
0: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, studio clock. ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ 5 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ഹ്യൂമിഡിറ്റി കൂടിയ ദിവസമാണ്. ദുബായിൽ ഇപ്പോഴത്തെ താപനില 34 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം
0: 71 ശതമാനം.

0: Sand Dunes with Akshay on Home 92.2 FM.
1: Good morning, welcome back. Home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ മറ്റൊരു ദിവസം ഓഗസ്റ്റ് 12 ബുധനാഴ്ചയിൽ എത്തി നിൽക്കുന്നു. നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ ലൈവ് കൂടെ വരികയാണ്. നമ്മളെ വണ്ടി ഓടിക്കാത്തവർക്കൊക്കെ ആണെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ വന്നാലും ഞങ്ങൾ രണ്ടുപേരെയും കാണാവുന്നതാണ്. വെരി ഗുഡ് മോർണിംഗ് മിനി പത്മ, നമസ്കാരം.
2: യെസ്, വെരി ഗുഡ് മോർണിംഗ് റൂമിയുടെ ഒരു കോട്ടോട് കൂടി ഇന്ന് തുടങ്ങാൻ തോന്നുന്നു. യു ആർ നോട്ട് എ ഡ്രോപ്പ് ഇൻ ആൻ ഓഷ്യൻ, പക്ഷേ യു ആർ ദ എൻറ്റയർ ഓഷ്യൻ ഇൻ എ ഡ്രോപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള റൂമിയുടെ വചനം നമ്മൾ ഓരോരുത്തർക്കും, നമ്മുടെ പ്രാധാന്യം, നമ്മുടെ ഓരോരുത്തരും ചേരുന്ന പല തുള്ളി പെരുവെള്ളം എന്നാണ് പറയുന്നത്. ആ ഓരോ തുള്ളിയിലും നമ്മൾ തന്നെ ഉണ്ടെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ ചേരുന്ന ആ തുള്ളിയാണ് വലിയ ജല സമുദ്രമായിട്ട് മാറുന്നത്. അപ്പൊ നമ്മള് യൂണിറ്റി ഉണ്ടായിരിക്കുക, എല്ലാ കാര്യത്തിലും ഐക്യം ഉണ്ടായിരിക്കുക എന്ന് റോമി പലയിടത്തായിട്ട് പറയുന്ന ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു കോട്ടിൽ നമുക്ക് ഇന്ന് തുടങ്ങാന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ ബുധനാഴ്ചയല്ലേ, ഓഗസ്റ്റ് മാസം 12 ആയിരിക്കുന്നു. സ്വാതന്ത്ര്യ ദിനത്തോട് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നു. നല്ല നല്ല വാർത്തകൾ വരുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോ, ഏറെക്കാലത്തെ ജീവിത പങ്കാളി ജോർജിന റോഡ്രിഗസിനെ വിവാഹം ചെയ്തിരിക്കുന്നു പോർച്ചുഗലിൽ ഒരു സ്വകാര്യ ചടങ്ങിൽ. നമ്മൾ അത് വലിയ ആഘോഷമായിട്ട് കുറച്ച് ദിവസം മുമ്പേ എല്ലാവരും അറിഞ്ഞറിഞ്ഞ് ഏതാ ഡേറ്റ് എന്നൊക്കെയുള്ള കാര്യത്തിൽ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് പുലർച്ചെ അവിടുത്തെ വിവാഹ വാർത്തകളും മോതിരം അണിഞ്ഞിട്ട് രണ്ടുപേരും വെക്കുന്ന ഒരു ഫോട്ടോസൊക്കെ പതുക്കെ ജോർജിനെ പങ്കുവച്ചിട്ടുണ്ട്. അങ്ങനെ അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ക്രിസ്റ്റ്യാനോ റൊണാൾഡോ വിവാഹിതനായി. ആ വാർത്തകളൊക്കെ അവിടെ നടക്കുമ്പോഴും നമ്മുടെ കേരളത്തിൽ മെസ്സിയാണ് താരം. കാരണം മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന അഴിമതികളുടെ അല്ലെങ്കിൽ കള്ളക്കളികളുടെ വലിയ റിപ്പോർട്ടുകൾ സർക്കാരിന്റെ മുന്നിൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയൊരു ഉന്നതതല അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. സർക്കാർ വലിയ രീതിയിൽ ഇത് എങ്ങനെ നടത്തി, സർക്കാരും സ്പോൺസറും അറിഞ്ഞുകൊണ്ടാണോ, ഇടനിലക്കാർ ആരായിരുന്നു, എങ്ങനെയാണ് ഈ പണം കൈമാറിയത്, അതിന്റെ രേഖകൾ സർക്കാരിന്റെ അടുത്ത് ഇല്ല. വരുന്ന ദിവസങ്ങളിൽ വലിയ രാഷ്ട്രീയ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണ പ്രത്യാരോപണം ഉണ്ടാക്കുന്ന രീതിയിൽ തന്നെ മെസ്സിയുടെ കേരള വരവ് എവിടെയോ കിടക്കുന്ന നമ്മുടെയൊക്കെ ഹൃദയത്തിലെ ഏറ്റവും വലിയ ഫുട്ബോൾ ഇതിഹാസം ആരാന്ന് ചോദിച്ചാൽ കണ്ണും പൂട്ടി പറയുന്ന ലിയണൽ മെസ്സി ഒന്ന് കാണണമെന്ന് ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ആളുകളെക്കാളും ആഗ്രഹിച്ച് നമ്മൾ കേരളക്കാരായിരിക്കും. ആ നമ്മുടെ ആഗ്രഹത്തിന് വിറ്റ് കാശാക്കിയിട്ടുണ്ടോ ആരെങ്കിലും, അതേതെങ്കിലും കള്ളക്കളിയിലേക്ക് മാറിയിട്ടുണ്ടോ, മെസ്സി വരുമെന്ന് പറഞ്ഞ് നമ്മളെ ആരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ, എന്താണ് നിജസ്ഥിതി, അത് നമുക്ക് അറിയേണ്ടതുണ്ട്.
1: തീർച്ചയായിട്ടും.
2: ഏതാണെങ്കിലും
1: ഇതൊക്കെ തന്നെ നമ്മുടെ പ്രധാന നമുക്ക് ഇഷ്ടപ്പെട്ട വാർത്തകളിലേക്ക് നോക്കുന്ന സമയത്ത് ഇത് രണ്ടും നമ്മുടെ രണ്ട് ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ വാർത്തയിൽ നിന്നാണ് നമ്മൾ ഇന്ന് തുടങ്ങിയത്. എന്നാലും നമുക്ക്
2: ദിവസത്തിന്റെ പ്രത്യേകത കർക്കിടക വാവുബലിയാണ്. ഇന്ന് കർക്കിടക വാവുബലിയാണ്, പിതൃതർപ്പണത്തിന് തുടക്കമായിട്ടുണ്ട്. ആലുവ മണപ്പുറമൊക്കെ നമുക്കറിയാലോ, അവിടെയൊക്കെ രാവിലെ തന്നെ ആയിരക്കണക്കിന് ആളുകൾ വന്നിട്ട് അവിടെ പിതൃതർപ്പണം നടത്തുന്നുണ്ട്. പോയ തലമുറയുടെ ആത്മശാന്തിക്കായിട്ട് പ്രാർത്ഥിച്ച് ജീവിച്ചിരിക്കുന്ന അനന്തര തലമുറ ധ്യാന മനസ്സോടെ ശ്രാദ്ധമർപ്പിക്കുന്ന ഒരു ചടങ്ങാണ് കർക്കിടക വാവ്. പ്രധാന ക്ഷേത്രങ്ങളിലൊക്കെ പുലർച്ചെ തർപ്പണത്തിനുള്ള ചടങ്ങുകൾ ആരംഭിച്ചു. ഉച്ചവരെ ഈ ബലിതർപ്പണങ്ങൾ ഉണ്ടാകും. ധാരാളം ഭക്തർ എത്തുന്ന സ്ഥലങ്ങളിലെല്ലാം ബലിതർപ്പണത്തിനുള്ള ഒരുക്കങ്ങൾ പ്രത്യേകമായിട്ട് ഒരുക്കിയിട്ടും ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലുമായിട്ട് ഇങ്ങനെ കുളിച്ചിട്ട് മുങ്ങിക്കുളിച്ചിട്ട് ആ ശ്രാദ്ധം നൽകുന്ന അല്ലെങ്കിൽ മരിച്ചുപോയവരുടെ ആത്മാവിന് ശാന്തി കിട്ടണമെന്ന് പറഞ്ഞിട്ടുള്ള ആ ചടങ്ങുകൾ നടക്കുകയാണ്.
1: തീർച്ചയായിട്ടും. നമ്മുടെ കേരളത്തിന്റെ പേര് കേരള സർക്കാർ ഇനി കേരളം സർക്കാർ ആയി മാറും എന്നുള്ള ഒരു കാര്യം അത്
2: പാസ്സാക്കി. ഇന്നലെ ആ ബഹളത്തിനിടെ, കഴിഞ്ഞ ദിവസം പാസ്സാക്കാൻ പറ്റിയില്ല, ഇന്നലെ ബഹളത്തിനിടയിലും അത് പാസ്സാക്കി. കാരണം അതിൽ പിന്നെ ആർക്കും അഭിപ്രായ വ്യത്യാസമോ യോജിപ്പോ വിയോജിപ്പോ വരേണ്ടതില്ലല്ലോ. കാരണം കേരളം പാസ്സാക്കി വിട്ട ഒരു ബില്ല് ലോക്സഭയിലേക്ക് എത്തുന്നു, കേന്ദ്ര സർക്കാർ അതിന് അനുമതി കൊടുക്കുന്നു. ഒരു ഭരണഘടനയുടെ ഇതിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഇനി കേരള എന്നല്ല കേരളം എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇനി ഇത് രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടുകൂടി നിയമമായിട്ട് വരുന്നു. ഇനി അങ്ങോട്ട് നമ്മുടെ എല്ലാ രേഖകളിലും നമ്മളിപ്പോഴും കേരളം എന്ന് തന്നെയാണ് പറയുന്നത്, പക്ഷെ രേഖകളിൽ കേരള എന്ന് മാത്രമേ ഉണ്ടായിരുന്നു. നമുക്ക് കത്തുകൾ വരുമ്പോഴും മിക്കവാറും കേരള, ഇന്ത്യ, കേരള എന്ന രീതിയിൽ തന്നെയാണ് നമ്മളും എഴുതിയിരുന്നത്. പക്ഷെ ഇനി അങ്ങോട്ട് കേരളം എന്ന് തന്നെ ആയിരിക്കും പറയുന്നത്.
1: KSRTC ഒക്കെ കേരളം സ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ അല്ലേ കേരള ആയിരുന്നു. എന്തോരം ബോർഡുകളാണ് ഇനി മാറ്റേണ്ടത് അല്ലേ, ഇത്രയും എടുത്താല്. പക്ഷെ എത്ര മനോഹരമാണ് കേൾക്കാൻ അല്ലേ
2: കേരളം.
1: മനസ്സിൽ നിന്ന് പറയുന്ന ഒരു ഫീൽ ആണ് നമുക്ക് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നത്.
2: കേരളം എന്ന് പറയുമ്പോൾ നമ്മൾ ഏതോ ഒരു അകൽച്ചയുള്ള ഒരാളെ പോലെ, ദൂരെയുള്ള ഏതോ പോലെ കേരളം
1: പറയുന്ന പോലെ, കേരള എന്ന് പറയുന്ന പോലെ നമുക്കൊരു ഫീൽ ഉണ്ട്.
2: അല്ലെങ്കിൽ നമ്മുടെ അക്ഷരങ്ങളിൽ എപ്പോഴും അം എന്ന് പറയുന്നതിനോ നമുക്കൊരു പ്രത്യേക മമതയുണ്ട്. അമ്മ ാണ് നമ്മൾ പറയുന്നത് കേരള, അങ്ങനെയല്ലല്ലോ പറഞ്ഞ അം ഉള്ളിലേക്ക് എടുത്തിട്ട് പുറത്തേക്ക് വരുന്ന ഒരു ശബ്ദമാണ് അം. അപ്പൊ അതുകൊണ്ട് തന്നെ കേരള എന്നതിനേക്കാൾ കേരളം.
1: തീർച്ചയായിട്ടും. ആ ഒരു മനോഹരമായിട്ടുള്ള ഒരു പേരിലേക്കാണ് നമ്മൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ ഓണത്തിന് വേണ്ടിയിട്ടുള്ള ക്ഷേമ പെൻഷൻ മുൻകൂർ നൽകുമെന്നുള്ള ഒരു വാർത്ത കൂടെ നമുക്ക്
2: നൽകണമല്ലേ. കഴിഞ്ഞ സർക്കാരുകളൊക്കെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഈ സർക്കാരിന്റെ ആദ്യത്തെ ഓണമാണ്, തീർച്ചയായിട്ടും അത് കൊടുത്തിരിക്കണം. കാരണം അതൊരു അഭിമാന പ്രശ്നം. ഏറ്റവും കൂടുതൽ ക്ഷേമ പെൻഷൻ തുക ഉയർത്തി ഒരു പിന്നെ ബജറ്റിൽ പറഞ്ഞിട്ടുണ്ട്. പറഞ്ഞിട്ടുണ്ട്, അതുപോലെ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ സർക്കാർ വരുമ്പോൾ തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ ഓണത്തിന് മുൻപ് തന്നെ എല്ലാവർക്കും, പ്രായമായിട്ടുള്ളവർക്കും അതല്ലാതെ ക്ഷേമ പെൻഷൻ അർഹരായവർക്കും എല്ലാവരുടെ കയ്യിലും ആ ഓണത്തിന് മുമ്പ് ഓണക്കോടി വാങ്ങാനും ഓണസാധനങ്ങൾ വാങ്ങാനും ഒരു വിഷു കൈനീട്ടം പോലെ ഒരു ഓണ കൈനീട്ടമായിട്ട് ആ പണം വരുന്നത് ഏറ്റവും നല്ല കാര്യം.
3: നമുക്ക് പൊതുവെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു കുറെ പിണറായി സർക്കാരിന്റെ കാലത്തൊക്കെ ഈ ഓണച്ചന്തകളും ഒക്കെ വളരെ സജീവമായിട്ട് വരുന്നുണ്ട്. ഇത്തവണ എങ്ങനെയാണ്, അത് ഉണ്ടോ, അതിനെ പ്രഖ്യാപിച്ചിട്ടുണ്ടോ?
2: ഓണച്ചന്തകളൊക്കെ ഉണ്ട് തീർച്ചയായിട്ടും, അത് അതിന്റെ സപ്ലൈകോ വഴിയും അല്ലാതെയൊക്കെ ഓണച്ചന്തകൾ അതായിട്ടുണ്ട്. പക്ഷെ എല്ലാത്തിനും ഇപ്രാവശ്യത്തെ ഈ ഒരു പ്രളയം കാര്യത്തിലൊക്കെ ഒന്ന് ഒരു മാന്ദ്യം ചെറുതായിട്ടുണ്ട്, എങ്കിലും നല്ല രീതിയിൽ സർക്കാർ സംവിധാനങ്ങളൊക്കെ ഉണർന്ന് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്.
3: തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു നെഹ്റു ട്രോഫി നടക്കാനായിട്ട് പോകുന്നു, അതിനകത്ത് ഒരു മാറ്റം ഒന്നുമില്ല. കാരണം എല്ലാ വിധത്തിലുള്ള ട്രയൽസും കാര്യങ്ങളും ഒക്കെ തന്നെ പുന്നമടക്കായയിൽ നടക്കുന്ന കാഴ്ചകളും ഒക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൊക്കെ നമുക്ക് കാണാനും സാധിക്കുന്നു.
2: ശരിക്കും അപ്പൊ ഇതൊക്കെ സന്തോഷം നൽകുന്ന വാർത്തകളാണ്. ഒരു ഓണക്കാലത്തേക്ക് ഒരു ഉത്സവ സീസണിലേക്ക് നമ്മൾ പോകുന്നു എന്ന് പറയുമ്പോൾ ഉത്സവം, സന്തോഷം, അല്ലെങ്കിൽ ഓരോ ആഘോഷ കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മലയാളികൾക്ക് തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക, ഒന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് തുടർച്ചയായിട്ട് ആഘോഷിക്കാനുള്ള എന്തെങ്കിലുമൊക്കെ വകുപ്പുകൾ വന്നുകൊണ്ടിരിക്കും. അതിനിടയിൽ ചെറിയ പ്രളയങ്ങളും നഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമ്മൾ മലയാളികൾ എല്ലാത്തിനും സന്തോഷം കണ്ടെത്തുന്നവരാണ്. എനിക്കൊന്ന് അത് ഇന്ന് ചേർത്ത് വായിക്കേണ്ടത് പിന്നെ നമ്മുടെ കലേഷ് ടൈംസിന്റെ തലക്കെട്ടുമായിട്ടാണ്, റീജിയൻ കനോട്ട് സ്റ്റേ ഇൻ എ സ്റ്റേറ്റ് ഓഫ് നോ വാർ നോ പീസ് എൻഡ്ലെസ്ലി. അൻവർ ഗർഗാഷ് യു എ പ്രസിഡന്റ് നയതന്ത്ര വിദഗ്ധൻ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, ഉപദേഷ്ടാവ് പറഞ്ഞിരിക്കുന്നത്, യുദ്ധമില്ല എന്നാൽ സമാധാനവും ഇല്ല, അങ്ങനെ ഒരു അന്തരീക്ഷത്തിൽ നമുക്ക് എത്ര കാലം. ഇപ്പൊ പശ്ചിമേഷ്യ എടുത്തു നോക്കാം, പുറത്തുനിന്ന് കാണുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് യുദ്ധമുണ്ടോ? ഇല്ല. അങ്ങോട്ടും ഇങ്ങോട്ടും ഡ്രോൺ മിസൈൽ ആക്രമണം ഉണ്ടോ? ഇല്ല. എന്നാ സമാധാനം ഉണ്ടോ? അതും വന്നിട്ടില്ല. ഇതൊരു അരക്ഷിതാവസ്ഥയാണ്. ഇത് ഒരു ഇൻവെസ്റ്റ്മെന്റ് കൂടുതൽ വരാൻ ഉള്ള സാധ്യത കുറയ്ക്കും, മുന്നോട്ടേക്കുള്ള പോക്ക് ബുദ്ധിമുട്ടാക്കും. അങ്ങനെ പോകുന്നത് എന്തിനാണ്? നമുക്ക് എല്ലാവർക്കും ഇപ്പൊ നമ്മളൊരു കുടുംബത്തിൽ തന്നെ എടുത്തു നോക്കുക, അക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നില്ല, പ്രശ്നമില്ല, അതല്ലല്ലോ. സന്തോഷത്തോടു കൂടി കഴിയുക, എല്ലാ മനുഷ്യരും ആഗ്രഹിക്കുന്ന എന്താണ്? സന്തോഷം. അത് തന്നെയാണ് അൻവർ ഗർഗാഷ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞത്. എനിക്ക് ആ വാക്കുകൾ വളരെ ഇഷ്ടപ്പെട്ടു. നോ പീസ് നോ വാർ, ആ ഒരു അവസ്ഥ, അതിന് തീർച്ചയായിട്ടും പരിഹാരം ഉണ്ടാക്കണം. വാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, യുദ്ധമില്ല എന്നത് മാത്രമല്ല, സമാധാന മേഖലയിൽ വേണമെന്നതാണ് അത്യന്താപേക്ഷിതം.
3: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ E20 പെട്രോളിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. സത്യം പറഞ്ഞാല് ഈ ജനങ്ങള് കംപ്ലീറ്റ്ലി ഇലക്ട്രിക്കിലേക്ക് മാറിയിട്ടുണ്ട്. വളരെ കഴിഞ്ഞ ഒരു ഒരാഴ്ചയിൽ, ഒരു 10 ദിവസത്തെ കണക്ക് നോക്കുകയാണെങ്കിൽ, ഏറ്റവും കൂടുതൽ ജനങ്ങൾ ഇലക്ട്രിക് വാഹനത്തിലേക്ക് മാറുക എന്നുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് കാണിക്കുന്നത്. അപ്പൊ ഇത് പ്രശ്നം വരുന്ന എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഊർജ്ജ കമ്പനികൾ അല്ലെങ്കിൽ പെട്രോളിയം കമ്പനികൾക്ക് വൻ രീതിയിലുള്ള തിരിച്ചടികളാണ്. അപ്പൊ നോർമലി വെള്ള ഈ ഫോസൽ ഫ്യൂലിൽ നിന്ന് വരുന്നിട്ടുള്ള ഈ ഫ്യൂൽസ് സിസ്റ്റത്തിൽ മാറി എന്താണ് ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കാൻ പറ്റുന്നതെന്നുള്ളതിൽ അവരും ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് സത്യം പറഞ്ഞാൽ വരുന്നത്. അല്ല, നമ്മുടെ പെട്രോൾ പമ്പൊക്കെ അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേഷൻസ് ഒക്കെ അവിടെ ഇലക്ട്രിക് സ്റ്റേഷൻസ് ആയി മാറണം. അവിടെ കുറേ അധികം, കാരണം നമ്മൾ ഇപ്പോൾ ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഇലക്ട്രിക് സ്റ്റേഷൻസിന്റെ അവൈലബിലിറ്റി ഭയങ്കര കുറവാണ്. ഒരു 100 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ എവിടെ നിന്നാണ് നമ്മൾ ചാർജ് ചെയ്യുന്നതെന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും. ഇതല്ല വേറെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂഷൻ ആയിട്ട് വരുന്ന ഒരു ഫ്യൂൽ ആണെന്നെങ്കിൽ അതിനും ഒരു മാർഗം അവിടെ ഉണ്ടാവണം.
2: തീർച്ചയായിട്ടും. എന്തായാലും മെസ്സിയുടെ വാർത്ത നമ്മുടെ കേരളത്തിൽ സജീവമാകുന്നുണ്ട്. അതിലേക്ക് വീണ്ടും, ഒന്നിനും അനുമതിയില്ല, പണം കൊടുത്തു, അന്താരാഷ്ട്ര കോടതിയിലെ 500 കോടി നഷ്ടപരിഹാര കേസിലും സംശയമുണ്ടെന്നാണ് പറയുന്നത്. ലിയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീനിയൻ ഫുട്ബോൾ ടീം കേരളത്തിൽ കളിക്കാതെ വഞ്ചിച്ചതിന് 500 കോടി നഷ്ടപരിഹാരം വേണമെന്നാവശ്യപ്പെട്ടെന്ന സ്പോൺസറുടെ വാദവും സംശയത്തിൽ. മെസ്സിയെയും അർജന്റീന ടീമിനെയും കേരളത്തിൽ കൊണ്ടുവരുമെന്ന വാഗ്ദാനത്തിന് പിന്നിൽ നടന്നത് വൻ സാമ്പത്തിക ക്രമക്കേടുകളാണെന്ന സംസ്ഥാന കായിക വകുപ്പിന്റെ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് പിന്നാലെയാണ് അന്താരാഷ്ട്ര കോടതിയിലെ കേസും സംശയത്തിലായത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് തുക നൽകിയതിന് യാതൊരു രേഖകളുമില്ല എന്ന റിപ്പോർട്ട് പുറത്തുവന്ന സാഹചര്യത്തിൽ കോടതിയിൽ എന്ത് രേഖ ഹാജരാക്കുമെന്നാണ് നിയമവിദഗ്ധർ ചോദിക്കുന്നത്. ഇതിൽ പ്രധാനമായിട്ടും കള്ളപ്പണം വെളുപ്പിക്കൽ, നികുതി വെട്ടിപ്പ് തുടങ്ങിയ ആരോപണങ്ങളിൽ അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെതിരെ അന്വേഷണം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾക്കിടെയാണ് അവർക്കെതിരെ അന്താരാഷ്ട്ര കോടതിയിൽ എത്തിയതെന്ന് സ്പോൺസറായിട്ടുള്ള കമ്പനി പറയുന്നു. ലിയണൽ മെസ്സി ഉൾപ്പെട്ട അർജന്റീന ടീം കൊച്ചിയിൽ കളിക്കാൻ എത്തുമെന്ന് പറഞ്ഞ പണം വാങ്ങി വഞ്ചിച്ചു എന്നാണ് പരാതി. ആദ്യമടച്ച തുകയും അതിന്റെ പലിശയും നഷ്ടപരിഹാരവും ഉൾപ്പെടെ 500 കോടിയോളം രൂപ നൽകണമെന്നാണ് ആവശ്യം. എന്നാലും മെസ്സി ഉൾപ്പെട്ട ടീം കേരളത്തിൽ കളിക്കാനെത്താൻ 330 കോടി രൂപയാണ് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ആവശ്യപ്പെട്ടത്. ഇത്രയും പൈസയൊക്കെ കൊടുത്തിട്ട് നമുക്ക് ആർക്കെങ്കിലും മെസ്സിനെ നേരിട്ട് ഇങ്ങനെ കാണുന്നുണ്ട്? നമ്മൾ ലോകകപ്പ് വേദികളിലും അതല്ലാത്ത ക്ലബ് ഫുട്ബോൾ വേദികളിലൊക്കെ ഞാൻ കണ്ടിട്ട് നമ്മൾ മെസ്സി ആരാധകരായവരാണ്. നമുക്ക് അങ്ങനെ മതി. ഇങ്ങനെ കോടികൾ കൊടുത്തിട്ടും ഒരു സംസ്ഥാനത്തിനോ അല്ലെങ്കിൽ സർക്കാരിനോ സ്പോൺസർക്കോ ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ട് എന്തിനാ കൊണ്ടുവരുന്നത്?
3: ഒരുപാട് ആരാധകർ ആ സമയത്ത് നമ്മൾ
2: ആഗ്രഹമുണ്ട് മെസ്സി വരണം കേരളത്തിൽ കളിക്കുന്നത്. പക്ഷെ ഇതുമാതിരിയുള്ള കള്ളക്കളികളാണ് ഇതിന്റെ പിന്നിൽ ഉണ്ടായിരുന്നെന്ന് പറയുമ്പോൾ വേണ്ടായിരുന്നു.
3: ആ സമയത്ത് മലയാളത്തിലെ തന്നെ മാധ്യമ ചാനലുകളൊക്കെ ഏറ്റെടുത്തതാണ് മെസ്സിയുടെ വരവൊക്കെ. എല്ലാവരും നമ്മൾ കണ്ടതുമാണ്. പിന്നീടാണ് ഇത് അപ്രത്യക്ഷമായത്, അങ്ങ് കാറ്റിൽ പറത്തിയത് പോലെ അങ്ങ് പോവുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന്റെ കോച്ചിനെയൊക്കെ ഒരുപക്ഷെ അല്ലെങ്കിൽ മാനേജറിനെ ഒക്കെ ചുമ്മാതെ
2: കൊണ്ടുവന്നതായിരിക്കും. അവരത് അങ്ങനെ ആയിരിക്കാൻ സാധ്യതയാണ്. ഇപ്പൊ ഒന്ന് കേരളം കണ്ടു പോയി അദ്ദേഹം, അതേ നടന്നുള്ളൂ. പക്ഷെ നമുക്കൊരു സങ്കടമുണ്ട്. ഈ പറഞ്ഞ പോലെ മെസ്സിയെ കാണുക എന്ന് പറയുന്നത് ഓരോ ഇന്ത്യക്കാരൻ്റെ, ഓരോ മലയാളികളുടെ, ഓരോ ഫുട്ബോൾ പ്രാന്തന്മാരുടെ ഏറ്റവും വലിയ സ്വപ്നമാണ് നേരിൽ കാണുക എന്ന് പറയുന്നത്. അത് നമ്മുടെ കൊച്ചിയോ അല്ലെങ്കിൽ നമ്മുടെ ട്രിവാൻഡ്രത്ത് വന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ പന്ത് തട്ടുക, വെറുതെ ഒന്ന് അവിടെ വന്ന് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് അത്രയും സന്തോഷം. പക്ഷെ അതിന് പിന്നിൽ രാഷ്ട്രീയ കളികളോ ഇതുപോലെ സാമ്പത്തിക അഴിമതികളോ ഒക്കെ ഉണ്ടെന്ന് പറയുന്നത് അത്ര നല്ലതല്ലാത്ത വാർത്തയാണ്.
3: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിലെ സ്കൂളുകളിൽ നിന്ന് വരുന്ന ഒരു വാർത്ത എന്താ വെച്ചാൽ, അരി സൗജന്യം പക്ഷെ മുട്ടയും പാലും പച്ചക്കറിയും വാങ്ങുമ്പോഴേക്കും കീശ കയറും, താങ്ങാനാവാതെ അധ്യാപകർ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇവർ നേരിടുന്ന ഏറ്റവും വലിയൊരു വിഷയം എന്താന്ന് വെച്ചാൽ, ഈ സർക്കാർ സബ്സിഡിയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ സാധനങ്ങൾ സ്കൂൾ തലത്തിൽ നിന്ന് മേടിച്ചതിന് ശേഷം മാത്രമാണ് ഈ സബ്സിഡി തുക വരുന്നത്.
2: അപ്പോൾ
3: ഈ ഗ്യാസിന്റെ വില കാര്യങ്ങളൊക്കെ കൂടി, അപ്പൊ ഇവർ പറയുന്ന വിറകിന്റെ വിലകളും നാട്ടിൽ കൂടുകയാണ്. അപ്പൊ ഇത്തരത്തില് ഇതൊക്കെ ഒരു ഇതൊന്ന് ചർച്ച ചെയ്യാൻ പെടേണ്ടാത്ത ഒരു കാര്യമാണ്, ഇത് പെടാൻ പാടില്ലാത്ത കാര്യമാണ്. കാരണം ഇതെന്നത് ഒരു ബേസിക് നീഡാണ് നമ്മുടെ സ്കൂളുകളിൽ, ഭക്ഷണം കൊടുക്കുക എന്നുള്ളൊരു കാര്യം, പോഷകാഹാരങ്ങൾ കൊടുക്കുക. ഇപ്പൊ മുട്ടയും പാലും ഒക്കെ തന്നെ സർക്കാർ അധ്യാപകര് അല്ലെങ്കിൽ പി ടി എം കൂടെ ചേർന്നിട്ട് അവർ മേടിക്കേണ്ട ഒരു സ്ഥിതിവിശേഷത്തിലേക്കാണ് പോകുന്നതെന്നാണ് പറയുന്നത്. അത് നമ്മുടെ അതാണ് പറയുന്നത്, നമ്മൾ ബേസിക് നീഡ്സ് എപ്പോഴും നമ്മൾ നികത്തിയെങ്കിൽ മാത്രമേ നമുക്ക് മേലേക്ക് വളരാൻ പറ്റത്തുള്ളൂ.
2: ശരിക്കും പ്രധാന അധ്യാപകമാരുടെ കീശ കാലിയാവുന്ന കീറുന്ന വാർത്തകളൊക്കെ നമ്മൾ പറയേണ്ട. അവർക്ക് എന്ന് വെച്ചാൽ സ്കൂളിൽ നിലനിന്ന് പോകണം, കുഞ്ഞുങ്ങൾ പട്ടിണി കിടക്കരുത് എന്ന് പറഞ്ഞിട്ട് അവരുടെ ശമ്പളത്തിൽ നിന്ന് എടുത്തിട്ടാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അപ്പൊ അതിനൊക്കെ ഒരു അറുതി വരണം. ഓണക്കാലത്തെ പൊതുവിതരണത്തിനായിട്ടുള്ള അരിയിൽ കേന്ദ്രം നിർത്തിയ പോഷിത അരിയും സ്വകാര്യ മില്ലുകളിൽ പരിശോധന നടക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്ത. അതായത് നമ്മുടെ കേരളത്തിൽ ഓണക്കാലത്ത് പൊതുവിതരണത്തിന് കൈമാറാൻ സ്വകാര്യ മില്ലുകളിൽ തയ്യാറാക്കിയ അരിയിൽ കേന്ദ്ര സർക്കാർ നിർത്തലാക്കിയ പോഷിത അരിയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്നാണ് പറയുന്നത്. ഇത് കണ്ടെത്തിയ മില്ലുകളിൽ ഗുണനിലവാര പരിശോധന പൂർത്തിയാക്കി അരി പൊതുവിതരണത്തിന് കൈമാറുന്നത് സപ്ലൈകോ പാഡി മാർക്കറ്റിംഗ് ഓഫീസർമാർ നിർത്തിവെച്ചു. 1000 ലോഡ് അരിക്ക് പ്രശ്നമുണ്ടെന്നാണ് അറിയുന്നത്. ഓണക്കാലത്ത് റേഷൻ കടകളിൽ എത്തേണ്ട മട്ട അരിയിലാണ് കേന്ദ്ര സർക്കാർ നിർത്തിയ മറ്റൊരരി കടന്നു വന്നു എന്ന വാർത്ത വരുന്നത്. എന്തായാലും നമ്മുടെ ഈ പൊതുവിതരണ ശൃംഖല അല്ലെങ്കിൽ സംവിധാനമാണ് ഏറ്റവും കുറ്റമറ്റതായിട്ട് പോകേണ്ടത്. കാരണം ഏറ്റവും സാധാരണക്കാരിലേക്ക് വരെ അല്ലേ ബി പി എല്ലിൽ ഉള്ള റേഷൻ കാർഡ് ഉടമകളൊക്കെ വിശ്വസിക്കുന്നതാണ് ഈ റേഷൻ കടകളെ. അപ്പോൾ അവിടുന്ന് കൊടുക്കുന്ന അരികൾക്ക് എപ്പോഴും നല്ല ഗുണനിലവാരം ഉണ്ടാകണം. അത് പാവപ്പെട്ടവരാണ് എന്തും കൊടുക്കാമെന്നോ അല്ലെങ്കിൽ എന്തും കഴിക്കുമെന്ന രീതിയിലേക്ക് പോകരുത്.
3: തീർച്ചയായിട്ടും. എന്തായാലും ഇതൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് മലപ്പുറത്ത് ഒരു റെസ്റ്റോറന്റിൽ കൂട്ടയടി
2: മീനും ചോറും അങ്ങനെയാണ് കടയുടെ പേര്, അങ്ങനെ എന്തോ ഒരു പേരാണ്
3: മുന്നൂറ് രൂപ പറഞ്ഞതിനാണ് കൂട്ടയടി. റെസ്റ്റോറന്റിലെ മേശകളും കാര്യങ്ങളൊക്കെ ഭയങ്കര തകർത്തു എന്ന് പറഞ്ഞിട്ടാണ് ഈ ഇതാണ്ട് ചിത്രം ഉൾപ്പെടെയാണ് പത്രങ്ങളിൽ നിന്ന് കൊടുത്തിട്ടുള്ളത്.
2: എനിക്ക് തോന്നുന്നു ഈ മെനു കാർഡ് നോക്കിയിട്ട് പിന്നെ എപ്പോഴും ഓർഡർ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ അതിൽ തന്നെ അവർ പറയുന്നുണ്ട് ചില മീനുകൾ ചില കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് ചില അവൈലബിലിറ്റി അനുസരിച്ച് റേഞ്ച് കൂടിയും കുറഞ്ഞും ഒക്കെ ഇരിക്കും. ഇപ്പൊ നമുക്കറിയാം കേരളത്തിലെ ട്രോളിംഗ് നിരോധനം അവസാനിച്ചെങ്കിലും ആവശ്യത്തിന് മീൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറയുന്നത്. അപ്പൊ മീനിന്റെ അവൈലബിലിറ്റി കുറയുമ്പോൾ എന്ത് ചെയ്യും, പൈസ കൂടുമല്ലോ. അപ്പൊ അങ്ങനെ കൂടിയതായിരിക്കും. പക്ഷെ കഴിക്കുന്നവരും ചോദിക്കണം ഇതിനെത്രയാവും എന്ന്. നേരത്തെ ഹോട്ടൽ ഉടമകളും കൃത്യമായിട്ട് ഇവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടതായിരുന്നു. അപ്പൊ എവിടെ പ്രശ്നം ഉണ്ടായാലും ഈ തല്ലിപ്പൊളിക്കുക എന്ന് പറയുന്നതിനോട് നമുക്ക് യോജിക്കാൻ പറ്റും.
3: അത് ഏതൊരു പ്രസ്ഥാനമാണെങ്കിലും അവരുടെ കഷ്ടപ്പാടാണ്. നിങ്ങൾക്ക് അത് അതിന് വിയോജിപ്പുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാം, അല്ലെങ്കിൽ അത് വേറെ കാര്യം. പക്ഷെ തല്ലിപ്പൊളിക്കൽ ഒരിക്കലും ഒരു ഇതല്ല എന്നുള്ളൊരു കാര്യം തന്നെയാണ്. തമിഴ്നാട് സെക്രട്ടേറിയറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ദളപതിയുടെ ഫാൻസ് ക്ലബ്ബായി മാറിയോ എന്നുള്ളൊരു വാർത്തകൾ
2: നമുക്ക് അവിടെ നോക്കുമ്പോൾ തോന്നാറുണ്ട്. എന്താ അവിടെ നടക്കുന്നത്, തമിഴ്നാട് നിയമസഭയ്ക്കകത്ത് എന്താണ്
3: നടക്കുന്നത്.
2: ഒന്ന് നമുക്ക് കഴിഞ്ഞ മന്ത്രിസഭയിൽ നിന്ന് വ്യത്യാസമായിട്ട് ഇവരാരും മനസ്സിലാവുന്നില്ല. ടി വിക്ക് പുതിയ പാർട്ടി, അതിൽ തന്നെ അവരുടെ എം എൽ എ മാരെല്ലാവരും പുതിയ ആൾക്കാരും. നമുക്ക് എങ്ങനെ
3: മനസ്സിലാവും,
2: നമുക്ക് കുറച്ചറിയുന്ന ഉദയനിധിയും ഇപ്പുറത്തെ വിജയും കുറച്ച് നമുക്ക് അറിയുന്ന ഡി എം കെ നേതാക്കളെയും ടി വി കെയുടെ ആദവർജ്ജനെ പോലുള്ളവരൊക്കെയാണ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന കുറച്ച് പേര്. അല്ലാതെ നമുക്ക് അതിനൊരു എത്തുമ്പടിയും കിട്ടുന്നില്ല. ആരൊക്കെ വരുന്നു പോകുന്നു എന്ന് പറഞ്ഞാൽ വലിയ തറവാടുകളില്ല. കുറെ പേര് വന്നും പോവും, ആർക്കും അറിയില്ലല്ലോ. കിച്ചണിൽ ജോലി ചെയ്യുന്നവർക്ക് അറിയില്ലല്ലോ ആരാണ് വന്നു പോകുന്നത്. അതുപോലത്തെ ഒരു അവസ്ഥയാണ് തമിഴ്നാട് നിയമസഭയിൽ.
3: എനിക്ക് തോന്നുന്നു വിജയുടെ ഏതൊക്കെ പടത്തിന്റെ
2: പ്രൊഡ്യൂസേഴ്സ്
3: അർച്ചന കൽപാത്തി, ബിഗിൽ 2019 സിനിമ, ഗോട്ട് തുടങ്ങിയ വിജയ് ചിത്രങ്ങളിലെ നിർമ്മാതാവ് പങ്കാളിയും അങ്ങനെ തുടർന്ന് കുറെ പേര് ഇതിലേക്ക് വരുന്നത്. എന്തത്
2: നിയമസഭയിലേക്ക് വരാൻ ഗസ്റ്റ് ആയിട്ട് വരാം, അവർക്ക് ഇരിക്കാൻ പ്രത്യേക ഇരിപ്പിടേണ്ട കണ്ടിട്ടൊക്കെ പോകാം. പക്ഷെ നിരന്തരം ഇത് അവരുടെ സിനിമാക്കാരുടെ ഈ പറഞ്ഞ പോലെ ഒരു സിനിമ വേദിയായിട്ട് മാറുമ്പോൾ അതെന്തായാലും ചോദ്യങ്ങൾ വരും. പക്ഷെ ഇപ്പൊ ഉണ്ടല്ലോ പിന്നെ സി എം ഒന്ന് ചിരിച്ചിട്ടൊക്കെ കാണുന്നുണ്ട് വിജയ്. ആദ്യത്തെ കുറച്ച് നാള് സഭയ്ക്ക് അകത്തിരിക്കുന്ന വിജയനെ കാണുമ്പോൾ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കാണുമ്പോൾ നമ്മളൊക്കെ ഒന്ന് ചിരിച്ചുവിടും. കാരണം നമ്മൾ സിനിമയിലൊക്കെ കണ്ടൊരു വിജയില്ല, നമ്മൾക്ക് ഒരു ഇഷ്ടം തോന്നുന്നു. ആ വിജയുടെ ഒരു ഏഴയലത്തെത്താതെ ഒരു മനുഷ്യൻ അതിനകത്ത് ഇങ്ങനെ നിയമസഭയ്ക്ക് അകത്തിരിക്കുമ്പോൾ നമുക്കൊരു വിഷമം തോന്നിയിരുന്നു. പക്ഷെ ഇപ്പൊ പതുക്കെ താളം കണ്ടെത്തിയിട്ട് വിജയ് ആ ഒരു രീതിയിലേക്ക് ഒരു പൊളിറ്റീഷ്യനിലേക്കുള്ള ചിരിയൊക്കെ വന്ന് കുട്ടികളൊക്കെ എടുത്ത് ഫോട്ടോക്കൊക്കെ പോസ്റ്റ് ചെയ്ത് കുറച്ച് ആ ഒരു രീതിയിലേക്ക് വരുന്നു. സമയം കൊടുക്കണമല്ലോ.
3: തീർച്ചയായിട്ടും. നമ്മുടെ ഇതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം വിക്രം ഒരു വീഡിയോ പങ്കുവച്ചു, ഒരു കുരങ്ങിന്റെ. അത് ആക്ച്വലി സംരക്ഷണ വേണ്ടി
2: വംശനാശ ഭീഷണി നേരിടുന്നു
3: കുറെ കാണുന്നതാണ് പറഞ്ഞത്. അതിനെതിരെ ഇപ്പൊ നടപടി ഏതാണ്ടൊക്കെ പോയി കാണുന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. പക്ഷെ ആ ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു, ഫോട്ടോ
2: ആയിട്ടും ചേർത്ത് പിടിച്ചിരിക്കുന്ന കാണാനൊക്കെ ഭംഗിയുണ്ട്. പക്ഷെ ഇങ്ങനെ എടുക്കുമ്പോ നമ്മളൊക്കെ ആലോചിക്കേണ്ട കാര്യം, ഇത് വംശനാശ ഭീഷണി ഉള്ളതാണോ സംരക്ഷിത ഇതാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എപ്പോഴും എന്തെടുത്തുകഴിഞ്ഞാലും ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇപ്പോൾ AI ഉണ്ട്, ജമ്നി ഉണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്, നമുക്ക് ക്രോസ് ചെക്ക് ചെയ്യാൻ ഒരുപാട് വഴികളുണ്ട്.
3: ഇദ്ദേഹം വെളിയിൽ നിന്ന് എവിടെയെങ്കിലും കൊണ്ടുവന്നാണോ, പാസ്പോർട്ട് എടുത്ത് കൊണ്ടുവന്നാണോ, അങ്ങനെ രേഖകളുണ്ടെങ്കിൽ ഇദ്ദേഹത്തിന് ഓക്കെയാണ്.
2: അങ്ങനെയാണെങ്കിലും വംശനാശ ഭീഷണി സംരക്ഷിതാണെങ്കിൽ പിന്നെ വ്യക്തികൾക്ക് ഇതിനെ സംരക്ഷിക്കാനുള്ള അവകാശം കൊടുക്കില്ല. അപ്പോൾ തെറ്റാണ്, എന്തായാലും നിയമ നടപടി വരാനുള്ള വലിയ സാധ്യത.
3: അന്വേഷണം വന്നിട്ടുണ്ട് എന്നുള്ളൊരു കാര്യം കൂടെ
2: ആനക്കൊമ്പ് വിഷയത്തിലൊക്കെ നമുക്കറിയാലോ,
3: മോഹൻലാലിന്റെ പ്രശ്നം.
2: മറ്റൊന്ന് നമ്മുടെ സുപ്രീം കോടതിയായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് കേട്ടോ. അക്ഷയ്, പാറ്റ പരാമർശം തെറ്റായി പ്രചരിപ്പിച്ചു, CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ്. നമുക്കറിയാം, ഒരു ന്യായാധിപന്റെ ഒരൊറ്റ പരാമർശത്തിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാകുന്നു, ആ സംഘടന ഡൽഹിയെ ഇങ്ങനെ ഇളക്കിമറിക്കുന്ന ഒരു പ്രക്ഷോഭത്തിലേക്ക് പോകുന്നു, ഒരു മന്ത്രിക്ക് രാജിവെക്കേണ്ടി വരുന്നു. ഇപ്പോഴും ലോക്സഭയിലും രാജ്യസഭയിലും ആ പ്രതിഷേധത്തിൽ തിളച്ചു മറിയുന്നു. അങ്ങനെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറഞ്ഞൊരു പാർട്ടിയുടെ പിറവി. എന്തായാലും ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് നടത്തിയ പാറ്റാ പരാമർശത്തെ എഡിറ്റ് ചെയ്ത് തെറ്റായി പ്രചരിപ്പിച്ചവർക്കെതിരെ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ സുപ്രീം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. CGP അടക്കമുള്ളവർക്കെതിരെ അന്വേഷണം ആവശ്യപ്പെട്ട ഹർജിയിലാണ് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ മൂന്നംഗ ബെഞ്ച് നോട്ടീസ് അയച്ചത്. കേന്ദ്ര സർക്കാരിനും CBIക്കുമാണ് നോട്ടീസ്. അഭിഭാഷകൻ രാജ ചൌധരിയാണ് ഇങ്ങനൊരു അന്വേഷണവും ആവശ്യപ്പെട്ടിട്ട് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്തിരിക്കുന്നത്. ചീഫ് ജസ്റ്റിസ് സൂര്യകാന്ത് പാറ്റ എന്ന പദം ഉപമയായി ഉപയോഗിച്ചു, എന്നാൽ ഈ വാക്ക് യഥാർത്ഥ സന്ദർഭത്തിൽ നിന്ന് വേർപെടുത്തി ഉപയോഗിച്ചു എന്നാണ് പറയുന്നത്. എന്തായാലും കോക്രോച്ചുകളെ പോലെ ഇങ്ങനെ തുറന്നു തിന്നുന്ന, ഒരു പണിയെടുക്കാതെ അങ്ങനത്തെ ജനവിഭാഗമാണ് പുതിയ തലമുറ എന്ന അദ്ദേഹത്തിന്റെ ഒരു പരാമർശം, ഒരു പാസിംഗ് കമന്റ് ആണ് രാജ്യത്തെ ജനങ്ങളെ, യുവജനങ്ങളെ, പ്രത്യേകിച്ച് ജെൻസികളെ ചൊടിപ്പിച്ചത്. അവർ ഉണർന്നത്, അവർ പ്രവർത്തിച്ചത്, അതിന്റെ ഫലമായിട്ട് എന്താണ് നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയിൽ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കുന്ന രീതിയിലേക്ക് വരെ നീണ്ടത്.
3: തീർച്ചയായിട്ടും മറ്റൊരു വാർത്ത ഞാൻ സത്യം പറഞ്ഞിട്ട് പോയി, അതായത് കഞ്ചാവിന്റെ ചാറെടുത്ത് നിർമ്മിച്ച മിഠായി ഉപയോഗിച്ച് 9 വിദ്യാർത്ഥികളെ എക്സൈസ് പിടികൂടി എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അവരുടെ പ്രായം കണ്ടില്ലേ, 14, 15, 16 വയസ്സുള്ള 9 വിദ്യാർത്ഥികളാണ് പിടിയിലായത്.
2: കോട്ടയത്താണ് ഈ സംഭവം.
3: സ്കൂൾ ടൂറിന് പോയ സമയത്ത് ഇവര് ഈ ചോക്ലേറ്റ് കൊണ്ടുപോയി, അങ്ങനെ ആ ടൂർ സത്യം പറഞ്ഞാൽ പാതി വഴിയിൽ നിർത്തേണ്ടി വന്നു എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയൊരു സുപ്രധാനമായിട്ട് കാര്യം പറയുന്നത്. പക്ഷെ ഇതിനകത്ത് ഉത്തർപ്രദേശിലെ ഒരു കുട്ടിയുണ്ടെന്നാണ് പറയുന്നത്.
2: മുമ്പ് നടന്ന ഒരു സംഭവത്തിലാണ് പറഞ്ഞത്. 3 മാസം മുൻപ് ഉത്തർപ്രദേശ് സ്വദേശി ഋഷികേഷ് സിംഗിൽ നിന്ന് എക്സൈസിന് 194 ഗ്രാം മിഠായി സംശയാസ്പദമായ സാഹചര്യത്തിൽ ലഭിച്ചിരുന്നു 3 മാസം മുൻപ്. അപ്പൊ ഇതൊരു നെക്സസ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ആ ഒരു കൂട്ടുകെട്ടില് അല്ലെങ്കിൽ ആ ഒരു ലോബിയുടെ ഭാഗമായിട്ടായിരിക്കും ഇങ്ങനെ വന്നത്. 40 എണ്ണമുള്ള ഒരു മിഠായി പാക്കറ്റാണ് കേട്ടോ, പക്ഷേ ഇത് 200 രൂപയാണ് അതിന്റെ വിലയാണെന്നാണ് എക്സൈസ് പറയുന്നത്. അപ്പൊ തുടർച്ചയായിട്ട് കഴിക്കുമെന്നാ നോക്കുന്നത്, കുട്ടികൾ മിഠായിയാണ് കഴിക്കുന്നത്. പക്ഷെ ഇവരുടെ ഒരു നാഡീവ്യൂഹത്തെ, ഇവരുടെ ഇതിനെ പേശികളെയൊക്കെ പിന്നീട് ഇത് ബാധിച്ചിട്ട് കുട്ടികൾ ഈ ലഹരിയിലേക്ക് അഡിക്റ്റ് ആവുമെന്നാണ് പറയുന്നത്. ഇതിന്റെ പിന്നെ കഞ്ചാവായാലും ഈ ലഹരികളുടെ ആ നീര് പിഴിഞ്ഞെടുത്തിട്ട് അതിൽ നിന്നുണ്ടാവുന്ന മിഠായിയാണ് കുഞ്ഞുങ്ങൾ കഴിക്കുന്നത്. ഫലത്തിൽ ഇത് ലഹരി തന്നെയാണ്.
3: സത്യം അല്ല, ഇതിപ്പോ അങ്ങനെയാണെങ്കിൽ അത്രയും ഒരു പാക്കറ്റിൽ 40 എണ്ണമുള്ള ഒരു പാക്കറ്റ് 200 രൂപ കച്ചവടം ചെയ്യുന്നതല്ലേ, അല്ലെ? വലപ്പുറവ് നോക്കി കച്ചവടം ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ്. അല്ല, ഇപ്പൊ എന്തൊക്കെ എക്സ്ക്യൂസ് ആണ് നമ്മളൊന്നും കേൾക്കാത്ത സംഭവങ്ങൾ. ഇനിയിപ്പോ എല്ലാ സാധനങ്ങളും നമ്മൾ സംശയിക്കേണ്ടി.
2: പക്ഷെ പണ്ടുണ്ടല്ലോ, നമ്മള് വീട്ടിൽ നിന്നൊക്കെ ഇറങ്ങുമ്പോ ദൂരേക്ക് എവിടെയെങ്കിലും പോകുമ്പോഴൊക്കെ നമ്മള് വീട്ടിൽ നിന്ന് പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്, പരിചയമില്ലാത്തവര് മിഠായി തന്നാ പോലും വാങ്ങരുത് എന്നാണ് പറയുന്നത്. അവര് ചിലപ്പോ നമുക്ക് വെള്ളം ഓഫർ ചെയ്യും, അപ്പൊ യാത്ര ചെയ്യുമ്പോ അത് കുടിക്കരുത്, മിഠായി തരും. പക്ഷെ എന്നാലും നമ്മുടെ കൈ അറിയാതെ ഒരു മിഠായി നിന്ന് അത് തരുമ്പോ നമുക്ക് നീണ്ടുപോകും. പക്ഷെ മിഠായിയില് വരെ കഞ്ചാവിന്റെ സാന്നിധ്യം അല്ലെങ്കിൽ ലഹരിയുടെ സാന്നിധ്യം ഉണ്ട്, അത് പിടിച്ചു എന്ന വാർത്ത ഒരു ഫുൾ ടൂറിനെ നിന്നുപോയി.
3: ഇവര് തന്നെ മറ്റൊരാൾക്ക് മുട്ടായില്ലേ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് അവരും ലഹരിക്ക് അടിമയായി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യും?
2: നമുക്ക് ഓർമ്മയില്ലേ ഒരിക്കൽ സ്കൂൾ കുട്ടിയുടെ ബാഗിൽ ചാരായം
3: വെച്ചിട്ട്? അങ്ങനത്തെ ഒക്കെ നമ്മൾ കേൾക്കുന്ന സമയത്ത് ഇത് വളരെ ഗൗരവമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്.
2: നമ്മൾ നന്നായിട്ട് മാന്യമായിട്ട് ഡ്രസ്സ് ചെയ്യണം എന്ന് എപ്പോഴും പറയാറുണ്ടല്ലേ. പ്രത്യേകിച്ച് ജനപ്രതിനിധികളാവുമ്പോൾ എപ്പോഴും അവരെ കാണാൻ ഏത് സമയത്തും ആരും വരും. അപ്പൊ നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ അതേപോലെ പോയി കാണരുത്. ഒരു സമയം എടുത്തിട്ടാണെങ്കിൽ ഇപ്പൊ ഒരു ദുരന്തമുഖത്തോ ഒരു രക്ഷാപ്രവർത്തനത്തിലോ ഒന്നും നമ്മൾ പറയുന്നില്ല. അടിവസ്ത്രം മാത്രം ധരിച്ച് ജനങ്ങളുടെ അപേക്ഷ പരിഗണിക്കാനെത്തി ആം ആദ്മി MLA വിവാദത്തിലായി പറഞ്ഞ ഒരു വാർത്ത ഡൽഹിയിൽ നിന്ന് വന്നിട്ടുണ്ട്. അടിവസ്ത്രം മാത്രം ധരിച്ച് മണ്ഡലത്തിലെ ജനങ്ങളുടെ അപേക്ഷകൾ പരിഗണിക്കാനെത്തിയ ആം ആദ്മി MLA വടക്കു പടിഞ്ഞാറൻ ഡൽഹിയിലെ കിരാരിയിൽ നിന്നുള്ള MLA അനിൽ ഝായാണ് വീഡിയോ പ്രചരിപ്പിച്ചതോടെ വിവാദത്തിലായത്. ബനിയനും ഷോർട്സ് മാത്രം ധരിച്ച് കസേരയിൽ ചമ്രം പടിഞ്ഞിരുന്ന് സ്ത്രീകളുടെ അപേക്ഷകൾ നോക്കുകയും ഒപ്പിട്ട് നൽകുകയും ചെയ്യുന്ന അദ്ദേഹത്തിന്റെ വീഡിയോയാണ് പുറത്തായത്. സ്ത്രീകൾക്ക് ധനസഹായം നൽകുന്ന ഡൽഹി സർക്കാരിന്റെ പദ്ധതിയുമായി ബന്ധപ്പെട്ടുള്ള അപേക്ഷകളാണ് അദ്ദേഹം പരിഗണിച്ചത്. അദ്ദേഹത്തിന് അറിയാം സ്ത്രീകളാണ് ഇവിടെ വരുന്നത്, ആ അപേക്ഷകളാണ് പരിഗണിക്കേണ്ടത്. താനൊരു MLA ആണ്, ആ ഒരു ഒഫീഷ്യൽ ഇതിലിരുന്നുകൊണ്ടാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. ആ സമയത്ത് അത് സ്വീകരിക്കേണ്ടത്. ഇപ്പൊ ബനിയനായാലും ഷോർട്സ് ആയാലും മോൻ മോശം വസ്ത്രം എന്നല്ല പറയുന്നത്, പക്ഷെ ഓരോ വേദിക്കും ഓരോ സന്ദർഭത്തിനും അനുസരിച്ചിട്ടുള്ള ഡ്രസ്സുകൾ ഉണ്ടല്ലോ. ഇതിപ്പോ സ്ത്രീകൾ മാത്രം വന്ന് അവരപേക്ഷ നൽകുന്ന ഒരു പദ്ധതിയിൽ എങ്ങനെയാണ് ഒരു എം എൽ എ ഇങ്ങനെ ചമ്രം മടിഞ്ഞിരുന്നിട്ട്, ചമ്രം മടിഞ്ഞിരിക്കുന്നതൊക്കെ നല്ല ആരോഗ്യത്തിന് പറ്റിയതാണ്, പക്ഷെ ആ വസ്ത്രം അത് അതിന് പറ്റിയതോ അല്ലെങ്കിൽ ആ രീതി അതിന് പറ്റിയതോ അല്ല എന്നാണ് വാർത്ത.
3: തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന മറ്റൊരു വാർത്ത, യൂണിഫോമിനുള്ള 7 ലക്ഷം രൂപ ഓൺലൈൻ ഗെയിം കളിച്ചു പത്തനംതിട്ടയിൽ പോലീസ് ശ്രേണി പിടിച്ചുവിട്ടെന്നാണ് പറയുന്നത്. ആക്ച്വലി ഇത് ഒരു അവരുടെ ബറ്റാലിയനിലുള്ള ഒരു 7, 4, 5, 7 എത്ര പേർക്ക് വേണ്ടിയിട്ടുള്ള യൂണിഫോമിന്റെ കാശ് അവരിൽ നിന്ന് പിരിച്ചെടുത്തു. ഈ പിരിച്ചെടുത്ത തുക ഈ ഒരു വ്യക്തി അങ്ങ് ഗെയിം കളിച്ചു ഓൺലൈനിൽ. അങ്ങനെ ഈ തുണി തയ്ക്കാൻ കൊടുത്തേക്കുന്ന ആ കടയിൽ പണം എത്തിയില്ല എന്നറിഞ്ഞാണ് സംശയത്തിൽ അന്വേഷണം നോക്കിയപ്പോഴാണ് ഇങ്ങനെയാണ് സംഭവം വിളിച്ചു പറഞ്ഞത്. ഇവരെ പിരിച്ചുവിട്ടു. എടാ നല്ലൊരു ജോലി, എത്രയോ പേര് ആറ്റു നൂറ്റ് നിൽക്കുന്നൊരു ജോലിയാണ് കേരള പോലീസ് എന്ന് പറയുന്നത്. അത് കിട്ടിയിട്ട് പിന്നെ ഗെയിം കളിക്കുകയാണ്. അല്ല, അങ്ങനെയുള്ളവർക്ക് അത് കൊടുക്കാൻ പാടില്ല. കുട്ടികൾ വരാതാണ് പോലീസിൽ കയറാൻ പോകുന്നത്.
2: കുട്ടികളുടെ കാര്യം പറഞ്ഞപ്പോഴാണ്, മൊബൈൽ ഫോൺ കളിക്കാൻ കൊടുത്തില്ല, കുറച്ചു നേരത്തേക്ക് നോക്കാൻ കൊടുത്തില്ല. എന്നിട്ട് ഒരു കുട്ടി കുറിപ്പ് എഴുതി വെച്ചിരുന്നു, എങ്ങോട്ടാ പോകുന്നത്? സാധാരണ നമ്മൾ നാട് വിട്ട് പോകുന്നത് ഞാൻ കാശിക്ക് പോകുന്നു.
3: പിന്നെ ഒരു
2: കുഞ്ഞു വിഷയമാണ്. ആ വീട്ടിൽ അമ്മയും അച്ഛനും കുറെ സമയം മൊബൈൽ നോക്കുമ്പോ ഒന്ന് വഴക്ക് പറഞ്ഞു, എന്നിട്ട് മൊബൈൽ മാറ്റി വെച്ചു. ഉടനെ എന്ത് ചെയ്തു, ഈ മൊബൈൽ അച്ഛനും അമ്മ എടുത്തു വെച്ചാൽ ഒരു കുറിപ്പ് എഴുതി വെച്ചു, ഞാൻ ഇതാ കാശിക്ക് പോകുന്നു, ഞാൻ ആലോചിക്കായിരുന്നു. കുട്ടികളുടെ മനസ്സിൽ പണ്ട് മുതലേ നമ്മൾ പറയും ഈ വീട് വിട്ടു പോകുന്നത് എല്ലാം ഉപേക്ഷിച്ച് പോകുന്നത് കാശിക്കാണ്. പുതിയ തലമുറയും കാശിയിലേക്ക് അല്ലെങ്കിൽ എല്ലാം ഉപേക്ഷിച്ച് പോകുന്ന ഇടമായിട്ട് അത് മനസ്സിലാക്കിയല്ലോ എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അപ്പൊ പുതിയ കുട്ടികൾക്ക് കാശിയൊക്കെ അറിയാട്ടോ, വാരണാസിക്ക് അറിയാം.
3: സിനിമകളിലൊക്കെ തന്നെ കാശി വാരണാസി വളരെ നന്നായിട്ട് വോട്ടർ ചെയ്യുന്നുണ്ടല്ലോ. അപ്പൊ അതൊക്കെ അവർ സിനിമകൾ വലിയൊരു ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളിൽ നൽകുന്നത് തന്നെ. അപ്പൊ എന്തിനാണ് കാശിക്ക് പോകുന്നതെന്നുള്ള അവരുടെ മനസ്സിൽ ഒരു ക്വസ്റ്റ്യൻ മാർക്കിന്റെ ഒരു ആൻസറും കിട്ടിക്കാണു. അപ്പൊ അങ്ങനെയാണ്. അപ്പൊ എന്തായാലും ഒരു ഫോൺ കൊടുക്കാത്തതിന് കാശിക്ക് പോകല്ലേ?
2: യെസ്, അത് കാശിക്ക് പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ടത്തെ ഒരു വിശ്വാസം അനുസരിച്ചിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്ത് തീർക്കാൻ പറ്റിയതെല്ലാം ചെയ്ത് തീർത്ത് കഴിഞ്ഞാൽ നമ്മൾ മോക്ഷം തേടിയിട്ട് നമ്മൾ അവിടെ മന്ത്രങ്ങളും വേദങ്ങളും ഒക്കെ ആയിട്ട് സന്യാസ ജീവിതം പോലെയൊക്കെ ആയിട്ട് നമ്മളെല്ലാം ഉപേക്ഷിച്ചിട്ട്, അതായത് ഉപേക്ഷിച്ചിട്ട് പോകരുത് നമ്മുടെ പ്രിയപ്പെട്ടവരെയൊന്നും, പക്ഷെ നമ്മളെല്ലാം പൂർത്തീകരിച്ചു എന്ന് തോന്നിയാൽ പോകേണ്ട സ്ഥലമൊക്കെയാണ് ഈ കാശി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ജീവിതത്തിൽ ഒരിക്കലും അത് കണ്ടിട്ട് തിരിച്ചു വരുന്ന ഒരുപാട് പേരുണ്ട്. പക്ഷെ എന്നേക്കുമായിട്ട് പോകുന്നത് അതിനാണ്. പക്ഷെ ഈ കുഞ്ഞെന്തിനാണ് ഒരു മൊബൈൽ ഫോൺ ഇല്ലാത്തതിന് കാശിക്ക് പോകുന്നത്? കാശിക്ക് പോയാലും മൊബൈൽ ഫോൺ കയ്യിലുണ്ടെങ്കിൽ എന്തൊക്കെ രസമുള്ള മണികരണ ഘട്ടത്തിലെ ചിത്രങ്ങൾ പകർത്താൻ നിനക്ക് എന്തൊക്കെ ചെയ്യാൻ കുറച്ച് വലിയ കുട്ടിയായിട്ട് കാശിക്ക് പോയി കഴിഞ്ഞാൽ.
3: തീർച്ചയായിട്ടും. അപ്പൊ എന്താണെങ്കിലും ഈ നമ്മുടെ നാട്ടിൽ നിന്ന് മറ്റൊരു വാർത്തകൾ നോക്കുകയാണെങ്കിൽ 72nd നെഹ്റു ട്രോഫി ജലോത്സവം മത്സരങ്ങളുടെ ട്രാക്കും ഫീറ്റും നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പൊ ഇനിയും ആർക്കെങ്കിലും ഒക്കെ പോകണം, ടിക്കറ്റ് ഒക്കെ മേടിക്കണം. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഒരു ഒരു മത്സരമാണ് നെഹ്റു ട്രോഫി. അത്രമാത്രം ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. നമുക്ക് പുന്നമടക്കായലിൽ ആ ഒരു പന്തൽ ഉയരുന്നത് തന്നെ അത്ഭുതമാണ്. എങ്ങനെയാണ് ആ കായലിന് നടുക്ക് വരുന്നത്?
2: ജവഹർലാൽ നെഹ്റുവിന്റെ കയ്യൊപ്പ് പതിഞ്ഞ
3: അല്ല അതിന്റെ ചരിത്രം. പണ്ട് അദ്ദേഹം വള്ളത്തിൽ വന്ന് അത് ആ ട്രോഫി കൊടുക്കുന്നത്
2: അത്ഭുതപ്പെട്ടതും ഒക്കെ പറയുന്നു.
3: എന്നാൽ എത്രയോ വിദേശികളാണ് ഇത് കാണാൻ വേണ്ടി തന്നെ എത്തുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ട്രംപിന്റെ വരുമാനം വന്ന സമയത്തും അദ്ദേഹം വളരെ കൗതുകകരമായിട്ട് തന്നെയാണ് ഇത് നോക്കിയിരുന്നത്. എന്നാലും അതിലൊക്കെ ടിക്കറ്റും കാര്യങ്ങളും ഒക്കെ മേടിക്കേണ്ടവർക്കാണെങ്കിൽ അതിൽ മേടിക്കാനുള്ള ഇപ്പൊ സാവകാശവും കാര്യങ്ങളും ഒക്കെ തന്നെയുണ്ട്.
2: നമ്മൾ പറയാറുണ്ട് ആലപ്പുഴക്കാർക്ക് അല്ലെങ്കിൽ കുട്ടനാട്ടുകാർക്ക് അവർക്ക് ഒരു താളവും ഒരു ഈണവും ഒക്കെ ഉണ്ട് ആ ഭാഗത്തേക്ക് പൊതുവെ അല്ലേ. ആ ഒരു ഇത് അവരുടെ ആ ഒരു പിന്നെ ചുണ്ടൻ വള്ളായാലും ഇതുപോലെ നെഹ്റു ട്രോഫി എല്ലാം കാണുമ്പോൾ നമുക്ക് എങ്ങനെ ഇത് പറ്റുന്നു. നമ്മൾ വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ നമ്മൾ ഒളിമ്പിക്സിലൊക്കെ ഈ തുഴച്ചിലും മറ്റു കാര്യങ്ങളൊക്കെ ആ ഒരു സിൻക്രണൈസേഷൻ ഒക്കെ കാണുമ്പോൾ നമ്മൾ ഇങ്ങനെ നോക്കിയിരിക്കില്ലേ, അതിലും എത്ര മേലെയാണ് നമ്മുടെ കായലിൽ നടക്കുന്നത്.
3: 100 പേര് അത് ഒരേ താളത്തിൽ ഒരേ മനസ്സോടെ തുഴയാണ്.
2: അത് മൂന്നാല് ആ ഫൈനൽ മത്സരം നടക്കുമ്പോഴല്ലേ ഒരേപോലെ ആ വള്ളപ്പാടിനെ കുറിച്ച് അവർക്ക് കമന്ററി പറയുന്നൊക്കെ കേൾക്കുന്നത് നമുക്ക് ഏതാണെന്ന് മനസ്സിലാവില്ല. എങ്ങനെയാണ് ഇത് ഫിനിഷ് ചെയ്യുന്നത്? ഫോട്ടോ ഫിനിഷിംഗിലേക്കൊക്കെ ചിലപ്പോൾ
3: ദൂരദർശൻ മാത്രമേ ഉള്ളായിരുന്നു ഇത് ടെലികാസ്റ്റിംഗ്. എല്ലാ ചാനലും ദൂരദർശന്റെ ഇതാണ് സ്ട്രീമിംഗ് ആണ് വരുന്നത്. ഭയങ്കര രസമായിരുന്നു അത് കാണാനായിട്ട്. അതിന്റെ ഫിനിഷിംഗ് പോയിന്റും കാര്യങ്ങളും ഒക്കെ അത് ഞാൻ നെഹ്റു ട്രോഫിക്ക് പോയിട്ടുണ്ട്. അപ്പം രാവിലെ പോണം നമ്മള്. രാവിലെ 6 മണിക്ക് അവിടെ ചെന്ന് അവിടെ നിന്ന് ഒരു ബോട്ടിൽ കയറി പുന്നമടയിൽ പോയി അവിടെ നിന്ന് അടുത്തതിൽ കയറിയിട്ടാണ് ഈ പന്തലിനകത്ത് ചെല്ലുന്നത്. 2 മണിക്കേ ഉള്ളൂ, രാവിലെ തൊട്ടേ വെയിലും കൊണ്ട് നമ്മൾ അവിടെ നിൽക്കണം. പക്ഷെ അതൊരു ഭയങ്കര ജീവിതത്തിൽ ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്.
2: ഒരു തവണയെങ്കിലും കാണേണ്ടതാണ് അല്ലേ? ഞാൻ എന്തായാലും കണ്ടിട്ടില്ല, പക്ഷേ ഇത് കണ്ടിട്ടില്ല.
3: ഏറ്റവും ഭയങ്കര സ്പിരിറ്റ് എന്ന് പറയുന്നത് സ്പീഡാണ്. അതാണ് നെഹ്റു ട്രോഫി.
2: നാട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ, നമ്മുടെ പ്രവാസികൾ ആരെങ്കിലും ഈ സമയത്ത് ഉണ്ടെങ്കിൽ നമ്മളെ കാണാൻ കേൾക്കാം, തീർച്ചയായിട്ടും പോയി കാണാം അല്ലേ?
3: തീർച്ചയായിട്ടും. നമ്മുടെ നാട്ടിലെ UPI ഇടപാടുകൾ സൗജന്യമായി തുടരുമെന്ന് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ ഉറപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം കാര്യമാണ്. നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ് ഒരു ഘട്ടം വരെ നമ്മളത് കൊണ്ടുവന്നിട്ട് പിന്നെ അതിന് പണം ഇടാക്കുന്ന പറഞ്ഞ ശരിയായിട്ടുള്ള കാര്യമല്ല. തീർച്ചയായിട്ടും. അപ്പൊ അത് സൗജന്യമായിട്ടുണ്ടെന്നുള്ളവർ പറയുന്നുണ്ട്.
2: നിർമ്മലാ സീതാരാമനും ജോൺ ബ്രിട്ടാസ് MP തമ്മിലുള്ള വാഗ്വാദമൊക്കെ കമ്മ്യൂണിസ്റ്റുകൾ ഭീരു എന്ന് നിർമ്മലാ സീതാരാമൻ തിരിച്ച് പിന്നെ സവർക്കറുടെ ഷൂ ഇത് ചെയ്തവർക്ക് ഇത് പറയാൻ എന്താണ് അധികാരം എന്ന് ബ്രിട്ടാസ് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും തമ്മിലുള്ള വാക്പോര് കഴിഞ്ഞ ദിവസമൊക്കെ വലിയ വിവാദമായിരുന്നു കേട്ടോ. കേരളത്തിലെ വാർത്ത, അർജുൻ ആയങ്കി പിന്തുണച്ചവരുടെ പട്ടിക തയ്യാർ, വീടുകളിൽ പോലീസ് എത്തി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇന്ന് അർജുൻ ആയങ്കിയുടെ ഒരു തെളിവെടുപ്പ് നടക്കുകയാണ്. നേരത്തെ പറഞ്ഞു അർജുൻ ആയങ്കി അല്ല ഈ പോസ്റ്റുകളൊന്നും ഇട്ടത്, അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളോ സോഷ്യൽ മീഡിയ ആണ്. ഇന്ന് ഇപ്പം വന്ന മൊഴിയിൽ അർജുൻ ആയങ്കി പറഞ്ഞിരിക്കുന്നു ഞാൻ തന്നെയാണ് ആ പോസ്റ്റുകളൊക്കെ ഇട്ടത്, എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, എന്തായാലും അദ്ദേഹത്തിന്റെ ഐഫോണും മൊബൈലും. പക്ഷെ ഒരു കണക്കിന് അർജുൻ ആയങ്കി അത് ചെയ്യുന്നത് അത് ഏറ്റെടുക്കുന്നതായിരിക്കും, ആരെയും അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ സ്വയം ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ഏറ്റെടുത്തതും ആവാം. എന്തായാലും കേരള പോലീസിനെ വെല്ലുവിളിച്ച് അർജുൻ ആയങ്കി ഒളിവിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ എന്റെ കയ്യിൽ ഒരു ഐഫോൺ ഉണ്ടായിരുന്നു, എന്തായാലും അദ്ദേഹത്തിന്റെ ഐഫോണും മൊബൈലും. പക്ഷെ ഒരു കണക്കിന് അർജുൻ ആയങ്കി അത് ചെയ്യുന്നത് അത് ഏറ്റെടുക്കുന്നതായിരിക്കും, ആരെയും അതിലേക്ക് ഉൾപ്പെടുത്തേണ്ടെന്ന് വിചാരിച്ച് ചിലപ്പോൾ സ്വയം ചെയ്തതായിരിക്കാം, ചിലപ്പോൾ ഏറ്റെടുത്തതും ആവാം. എന്തായാലും കേരള

0: തീർച്ചയായിട്ടും. ലഹരി കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനെ പുറത്താക്കി എന്ന് പറയുന്ന ഒരു വാർത്ത കൂടെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ശാസ്ത്ര പ്രചാരകൻ എം പി പരമേശ്വരൻ
1: തൃശ്ശൂരൊക്കെ ഉള്ളപ്പോൾ അദ്ദേഹത്തിനെ കാണാനും സംസാരിക്കാനും നാലാം ലോക സിദ്ധാന്തം എന്ന് പറഞ്ഞിട്ട് അന്ന് സി പി എമ്മിനെ കുറച്ച് പിടിച്ചുവച്ച സി പി എമ്മിന്റെ കൂടെ നടന്നിരുന്ന ഒരു വ്യക്തിയാണ്. പിന്നെ അതേ തുടർന്ന് അദ്ദേഹത്തെ പുറത്താക്കുകയൊക്കെയാണ് ചെയ്തത്. എന്തായാലും അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് വിടവാങ്ങിയത്. ഒരുപാട് പിന്നെ ആണവ ശാസ്ത്രജ്ഞൻ കൂടിയായിരുന്നു, എഴുത്തുകാരൻ, ചിന്തകനൊക്കെ ആയിട്ടുള്ള ഒരു വലിയ വ്യക്തിത്വമാണ് വിട പറഞ്ഞത്.
0: തീർച്ചയായിട്ടും. നമുക്കിനി ദുബായിലേക്ക് വരാം. നമുക്ക് എന്താണ് നമ്മുടെ ജി സി സി മേഖലയിലെ വാർത്തകൾ നോക്കാം. നമ്മുടെ ദുബായിലെ ഹോട്ടലുകളിലൊക്കെ നമുക്ക് പാട്ട് വെക്കുന്നതിന് ചാർജ് വരുമോ എന്നുള്ളൊരു കാര്യം December 31 ശേഷം തൊട്ടാണ് ഇത് തുടങ്ങാൻ പോകുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട്.
1: നല്ല കാര്യമായിട്ട് ഇടയ്ക്ക് തോന്നാറുണ്ട്. കാരണം ചില സമയത്ത് ഇങ്ങനെ അനുമതി ഇല്ലാത്ത പല കാര്യങ്ങളും ചെയ്യുമ്പോൾ പ്രത്യേകിച്ച് മലയാളികൾ അത് ചെയ്യാറുണ്ട്. എനിക്ക് നമ്മുടെ കരാമ വൈബ് ഒക്കെ നടക്കുന്ന സമയത്ത് കുറെയൊക്കെ അത് തോന്നാറുണ്ട്. നല്ലതാണ് പാട്ടും മ്യൂസിക് ഒക്കെ, പക്ഷെ അത് ആളുകൾ ഉപദ്രവിക്കാതെ മുൻകൂർ അനുമതിയൊക്കെ ഇല്ലാത്ത സമയത്ത് ചെയ്യുന്നത് അത്ര സുഖമുള്ള കാര്യമല്ല.
0: തീർച്ചയായിട്ടും. അല്ല, ഏത് കാര്യത്തിന് ഒരു പെർമിഷനോടെ ചെയ്യുന്നത് നല്ലതാണ്. നമുക്കൊരു പ്രീ പെർമിഷൻ എടുത്താൽ മതി. അപ്പൊ അതിനെ എല്ലാത്തിനും ഇപ്പൊ എന്താണ് അവിടെ പ്ലേ ചെയ്യുന്നത് എന്നുള്ളതൊക്കെ തന്നെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല എല്ലാ പാട്ടുകളും. അപ്പൊ അത് ഒരു റെഗുലറൈസ് ചെയ്യാനായിരിക്കും.
1: മമ്മൂക്കയുടെ ഒരു സിനിമ മുമ്പ് എനിക്കൊന്നും ലാൽ ജോസ് ഡയറക്ട് ചെയ്ത ഒരു ആന്തോളജി ആയിരുന്നു. അതിലൊരു ബസ്സിൽ എല്ലാവരും കൂടി ഇരുന്ന് യാത്ര ചെയ്യുന്നുണ്ട്. കുട്ടികൾ പാട്ട് പാടുന്നു, ഓരോരുത്തർ അവരവരുടെ മമ്മൂക്ക മാത്രം ഒന്നും മിണ്ടാതെ ഒരു ഇതിലേക്ക് ഇരിക്കുന്നത്. അപ്പോൾ പിന്നീടാണ് നമുക്ക് മനസ്സിലാവുന്നത് മമ്മൂട്ടിയുടെ ചെറിയ കുട്ടിയാണ്, കുട്ടി മരിച്ചിട്ട് ആ അടക്കത്തിന് പോവാണ് ഒരാള്. അപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു ബസ്സാണെങ്കിലും ട്രെയിൻ ആണെങ്കിലും പല യാത്രയിലും നമ്മുടെ ആഹ്ലാദങ്ങളും സന്തോഷങ്ങളും ഒക്കെ അതിരു വിടാൻ വേണ്ടിയിട്ട് പാടില്ല. കാരണം അതിനകത്തിരിക്കുന്ന പലരും വ്യത്യസ്ത മാനസികാവസ്ഥയിലൂടെ പോകുന്ന ആളുകളായിരിക്കും. അപ്പോൾ അവരുടെ വികാരം കൂടി നമ്മൾ മനസ്സിലാക്കണം. അത് വല്ലാത്തൊരു സിനിമയായിരുന്നു കേട്ടോ. എനിക്കൊരു ഞെട്ടലായിരുന്നു അതിന്റെ ആ ക്ലൈമാക്സ് എന്ന് പറയുന്നത്. മമ്മൂക്ക ഇറങ്ങുന്നതും ആ വീട്ടിലുള്ളവർ കരയുന്നതും ആ കുഞ്ഞിന്റെ മൃതദേഹത്തിന്റെ അടുത്തേക്ക് ഇദ്ദേഹം പോകുമ്പോഴാണ് ഇത്ര നേരം ആ ബസ്സിൽ ഇങ്ങനെ ഒരു ഒന്നിലും പങ്കെടുക്കാതെ എല്ലാത്തിനോടും വിമുഖനായിട്ടിരുന്ന ഒരു വ്യക്തിയായിട്ട് മമ്മൂക്ക നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഒരു സന്തോഷം ആസ്വദിക്കാൻ വേണ്ടി പറ്റുമോ? അപ്പൊ ഒരു ബസ്സിൽ കയറുമ്പോൾ അതേപോലെ യു എയിൽ ഇനി തോന്നിയ പോലെ എല്ലായിടത്തും സംഗീതം ഉപയോഗിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. റെസ്റ്റോറന്റ്, കഫേ, ഹോട്ടലുകൾ, ഷോപ്പിംഗ് മാള്, ഫിറ്റ്നസ് സെന്റർ, വിമാന കമ്പനികൾ തുടങ്ങി വാണിജ്യ സ്ഥാപനങ്ങളിൽ സംഗീതം ഉപയോഗിക്കുന്നതിന് യു എയിൽ ലൈസൻസ് ഫീ സംവിധാനമാണ്. ഡിസംബർ മുതൽ ഫീസ് ഈടാക്കും. സംഗീതത്തിന്റെ വാണിജ്യ ഉപയോഗം നിയന്ത്രിക്കുന്നതിനായിട്ട് സാമ്പത്തിക മന്ത്രാലയം പുറത്തിറക്കിയ കളക്റ്റീവ് മാനേജ്മെന്റ് ഗൈഡ് ഫോർ മ്യൂസിക് പ്രകാരമാണ് പുതിയ സംവിധാനം. റേഡിയോ സ്റ്റേഷൻ, ടെലിവിഷൻ ചാനൽ, ഫ്ലോട്ടിംഗ് ഹോട്ടൽ, സംഗീത പരിപാടികൾ, വിനോദ പരിപാടികൾ എന്നിവയ്ക്കും ചട്ടങ്ങൾ ബാധകമാണ്. സംഗീതം ഉപയോഗിക്കുന്ന രീതിയും സ്ഥാപനത്തിന്റെ വലുപ്പവും അനുസരിച്ചായിരിക്കും ഫീസ് നിശ്ചയിക്കുക. ഓരോ വിഭാഗത്തിനും ഈടാക്കുന്ന കൃത്യമായ തുക മന്ത്രാലയം ഇതുവരെ പറഞ്ഞിട്ടില്ല. ഫീസ് ബാധകമല്ലാത്തവരെ ഒന്നറിയാം. അതായതാന്ന് വെച്ചാൽ വിദ്യാഭ്യാസ അക്കാദമിക സ്ഥാപനങ്ങൾക്ക് വേണ്ട, സർക്കാർ സ്ഥാപനങ്ങൾ ഇവയിൽ വേണ്ട, ദേശീയ ആഘോഷങ്ങളുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗീതം ഉപയോഗിക്കും അതിന് ബാധകം. ഇപ്പൊ ദേശീയ എല്ലായിടത്തും പാട്ടതൊക്കെ വെക്കുമ്പോൾ മുൻകൂർ അത് വേണം എന്നില്ല എന്നാണ് പറയുന്നത്. അതുപോലെ വ്യക്തിപരവും വാണിജ്യതരവുമായ ആഘോഷങ്ങളിലും സംഗീത അവകാശ ഫീസ് ഈടാക്കില്ല. ഭാവിയിൽ കൂടുതൽ വിഭാഗങ്ങൾ ഒഴിവാക്കാനും മന്ത്രാലയത്തിന് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്.
0: ശരി, എന്താണെങ്കിലും അങ്ങനെ ഒരു നിയമം വരട്ടെ. അപ്പൊ പുതിയ എല്ലാവർക്കും എങ്ങനെയാണ് ആ നിയമത്തിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യും.
1: പിന്നെ കുറച്ച് ഔചിത്യത്തോടെ നമ്മൾ പെരുമാറുക എന്നുള്ളതും കൂടി ആ സിനിമയുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ളു. യുഎയിൽ കൊടും വേനലിന്റെ അവസാന ഘട്ടത്തിന് തുടക്കമായി അൽ ഖുലൈബിൻ നക്ഷത്രം ഉദിച്ചതോടെയാണ് അറേബ്യൻ ഉപദ്വീപിലെ പരമ്പരാഗത വേനൽക്കാലമായിട്ടുള്ള അൽഖൈസ് അവസാനഘട്ടമായിട്ടുള്ള മറാക്കിയാത് അൽ ഖലായിദ് ആരംഭിച്ചിരിക്കുന്നത്. സുഹൈൽ 24 പ്രത്യക്ഷപ്പെടുന്നതോടുകൂടി അതികഠിനമായിട്ടുള്ള ചൂട് കുറയുമെന്നാണ് പറയുന്നത്. പക്ഷെ മുൻകാല അനുഭവങ്ങൾ വെച്ചിട്ട് സുഹൈൽ വന്നാലും നമുക്ക് അങ്ങനെ കണ്ടിട്ടില്ല.
0: ഏകദേശം ഇന്നും നാളെയുമാണ് യുഎയിലെ ഏറ്റവും കൂടുതൽ മെറ്റിയോ ഷവ് നടക്കുന്ന ഒരു ദിവസം. ഏകദേശം നമുക്ക് അൽഖുലൈബിലൊക്കെ പോവാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ അൽഖുലൈബിൽ എന്നല്ല ഡാർക്ക് സ്പോട്ട് എവിടെ ഉണ്ടെങ്കിലും കാണാൻ പറ്റുന്നവരാണെങ്കിൽ വ്യക്തമായിട്ട് മെറ്റിയോ ഷവർ ഇന്നും നാളെയാണ് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഇത് പറയുന്ന മണിക്കൂറിൽ 100 വെച്ചാണ് കാണാൻ
1: പറ്റുന്നത്.
0: കഴിഞ്ഞ
1: മാസം ഇതുവരെ കണ്ടിട്ടില്ല, ഒന്ന് പോണം അല്ലേ. എനിക്കൊന്ന് ഡെസേർട്ടിൽ നിൽക്കുമ്പോഴായിരിക്കും കുറെ കൂടെ നല്ലത്.
0: ഞങ്ങള് ഒരു ശരിയായിട്ടുള്ള സമയത്തല്ലായിരുന്നു അൽഖുലൈബിൽ പോയത്, കഴിഞ്ഞ മാസമാണ് പോയത്. പക്ഷെ എങ്കിൽ പോലും ഉണ്ടല്ലോ, ചുമ്മാ മേളിലോട്ട് നോക്കുമ്പോഴത്തേനെ അങ്ങോട്ട് വീണ് ചന്നം പിന്നെ അങ്ങോട്ട് പോവാ. നമ്മള് ഈ പ്രപഞ്ചത്തിന്റെ ഒരു അത്ഭുതം എന്ന് പറയുന്നത് നമ്മള് വായിച്ചും കേട്ടും മനസ്സിലാക്കി നേരിട്ട് കണ്ടു മനസ്സിലാക്കുമ്പോൾ എത്ര ഇതാണ്. ഇത് ഭയങ്കര ഒരു ഇത് തന്നെയാണ്.
1: ഇടയ്ക്ക് ഉപഗ്രഹങ്ങൾ പോകുന്നതിന്റെ ഇങ്ങനെ ഒരു വട്ടം പോലായിട്ട് ആ ഉപഗ്രഹങ്ങൾ പോകുന്നതും നമുക്ക് കാണാൻ
0: നമുക്ക് ആക്ച്വലി ഈ ടൈം ലാപ്സ് പോലെ എന്തെങ്കിലും ഒരു സെറ്റിംഗ്സ് അവിടെ ചെയ്ത് നമ്മൾ സെൽഫി വെക്കുകയാണെങ്കിൽ ആ പാത്ത് നമുക്ക് കിട്ടും. ആ സ്റ്റാർ പോകുന്ന പാത്ത് തന്നെ കിട്ടും. അങ്ങനെ ഒരുപാട് പേര് എടുക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര അത്ഭുതമാണ് ഈ നമുക്ക് എന്താ പറയുന്നത്, പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ ചിന്തയ്ക്ക് അതീതമായിട്ടുള്ള കാര്യങ്ങൾ.
1: നമ്മൾ പറയാറില്ലേ മാനം നോക്കി കിടക്കാൻ വേണ്ടി, മാനം നോക്കി കിടക്കുമ്പോൾ അവിടെ ഈ നക്ഷത്രങ്ങളും ചന്ദ്രനും. ഇനി അതൊന്നും ഇല്ലാത്ത ഇന്നത്തെ അമാവാസി ദിവസം പോലെ ആണെങ്കിലും മാനം നോക്കി കിടക്കാൻ ഒരു പ്രത്യേക ചന്ദ്രൻ.
0: അമാവാസിയാണ്, അതുകൊണ്ടാണ് ഇത്ര മെട്രോ ഷെയർ കാണാൻ പറ്റുന്നത്.

0: എന്നാലും കർത്തവാവ് ദിവസമാണ്. കേറ്ററിംഗ് ട്രക്കിൽ കയറി പിന്നെ സൈനിക വിമാനത്തിൽ രഹസ്യയാത്ര വെളിപ്പെടുത്തി. ഡൊണാൾഡ് ട്രംപ് ആ ഒരു യാത്രയിൽ നിന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. തുർക്കി യാത്രയിൽ ഔദ്യോഗിക വിമാനം ഒഴിവാക്കിയെന്ന മാധ്യമ റിപ്പോർട്ടുകൾ സ്ഥിരീകരിക്കുകയാണ് യു എസ് പ്രസിഡന്റ്. തുർക്കിയിലെ അങ്കോറയിൽ നിന്ന് നാറ്റോ ഉച്ചകോടിക്ക് ശേഷം ട്രംപ് ബ്രിട്ടനിലേക്ക് പോയത് എയർഫോഴ്സ് വണ്ണിലാണെന്ന് എല്ലാവരെയും വിശ്വസിപ്പിച്ച ശേഷം ആർക്കും സംശയം തോന്നാത്ത ചെറിയൊരു സൈനിക വിമാനത്തിലായിരുന്നു ട്രംപിന്റെ യാത്ര. ഇറാൻ ആക്രമിച്ചേക്കുമെന്ന ഇന്റലിജൻസ് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത്. കഴിഞ്ഞ ദിവസമാണ് ഈ യാത്രയെക്കുറിച്ച് പുറത്തുവന്ന റിപ്പോർട്ടുകൾ ട്രംപ് സ്ഥിരീകരിച്ചത് എന്നാണ് പറയുന്നത്. പൊതുജനങ്ങൾക്കറിയാത്ത നിരവധി ഭീഷണികൾ തനിക്കുണ്ടെന്ന് മാധ്യമങ്ങളോട് പറഞ്ഞ ട്രംപ് സീക്രട്ട് സർവീസും സൈന്യവും തന്നെ മറ്റൊരു വിമാനത്തിൽ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെന്നും വെളിപ്പെടുത്തി. അവർ പറയുന്നത് ഞാൻ ചെയ്യുന്നുവെന്നും അദ്ദേഹം മാധ്യമങ്ങളോട്
1: സ്ഥിരീകരിച്ചിട്ടുണ്ട്.
0: അതാണ് പറഞ്ഞത്, ട്രക്കിൽ പോയി പിന്നെ അതിൽ പോയി അങ്ങനെ പോയി കേറ്ററിംഗ് ട്രക്കിലാണ് കയറിയെന്നാണ് പറയുന്നത്. ഭക്ഷണം കൊണ്ടുവന്ന ഒരു ട്രക്കിൽ കയറി പിന്നെ സൈനിക വിമാനത്തിലേക്ക് മാറിയെന്ന്, അതായത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിയെന്നാണ് പറയുന്നത്. യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെതിരെ ആക്രമണം ഉണ്ടായേക്കുമെന്ന ഒരു ഇന്റലിജൻസ് റിപ്പോർട്ട്. തീർച്ചയായിട്ടും ഇന്റലിജൻസ് റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള മാർഗ്ഗങ്ങളിലേക്ക് അവർ അവരുടെ പ്രസിഡന്റിനെ മാറ്റണം. തീർച്ചയായിട്ടും അത് അങ്ങനെ ചെയ്ത് ഏത് രാജ്യവും അങ്ങനെ ചെയ്യാറുള്ളൂ. അത് തന്നെയാണ് യു എസും ചെയ്തിരിക്കുന്നത്.
1: തീർച്ചയായിട്ടും എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകളായിട്ട് നമ്മുടെ ജി സി സി മേഖലയിൽ നിന്ന് വരുന്ന പത്രങ്ങളിലൊക്കെ തന്നെ. ഇത് വേറെ ഏതെങ്കിലും പത്രത്തിലുണ്ടോ തലക്കെട്ടായിട്ട്?
0: ഇല്ല, എല്ലാ വാർത്തകളും നമ്മൾ അൻബർഗർ ഗാഷിൽ തുടങ്ങി, അതുപോലെ യമന്റെ വാർത്തകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. വാവു, അൺലിമിറ്റഡ് ആൻഡ് ഫ്രീ ഡേറ്റ് ചേഞ്ചസ് ഫോർ എമിറേറ്റ്സ് ദുബായ് ബൗണ്ട് പാസഞ്ചേഴ്സ് എന്ന് പറഞ്ഞിട്ടൊരു വാർത്ത. നമുക്ക് അൺലിമിറ്റഡ് ആണ്, ഫ്രീ ആയിട്ട് ഡേറ്റ് മാറ്റാം യാത്രയുടെ എന്നാണ് ഈ വാർത്തയിൽ പറയുന്നത്. അതുപോലെ മെജോറിറ്റി ഓഫ് ബിസിനസ് ഇൻ യു എ ഓൾറെഡി ഓപ്റ്റിമൈസ് ഫോർ എ ഐ റിസർച്ചിലേക്ക് നമ്മുടെ യു എ കൂടുതലായിട്ട് മാറുന്ന വാർത്തയും ഉൾ പേജിലും ആദ്യ പേജിലും പ്രധാനപ്പെട്ട വാർത്തകളായിട്ട് വന്നിട്ടുണ്ട്. ഹോളിഡേയ്സ് 2027 പോസിബിൾ 6-day ബ്രേക്ക് മൾട്ടിപ്പിൾ ലോങ് വീക്കെൻഡ്സ്. നമ്മൾ എപ്പോഴും അങ്ങനെയല്ല നോക്കുക, ഇക്കൊല്ലത്തെ കഴിഞ്ഞു അടുത്ത
1: കൊല്ലം ഓണം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞാണ് നാട്ടിൽ പോകുന്നവർക്കാണെങ്കിൽ വളരെയധികം നിങ്ങൾക്ക് ഡേറ്റും കാര്യങ്ങളൊക്കെ നോക്കി ഓണം ആഘോഷിക്കാൻ നല്ലൊരു അവസരമാണ് ഇത്തവണ വന്നിരിക്കുന്നത്. പക്ഷെ റേറ്റ് അതുപോലെ 3 ഇവിടെ ആഘോഷിക്കുന്ന പൈസ
0: ഇപ്പൊ നോക്കുമ്പോ 100,000 മുകളിലാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഓരോ ദിവസം കഴിയുന്നോറും 100,000 0 എണ്ണം കുറച്ച് കുറച്ച് കൂടാനുള്ള സാധ്യതയുണ്ട്.
1: അത് എനിക്ക് ഒട്ടും നമുക്ക് അംഗീകരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഈ റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നത്. എന്തായാലും ഇതൊക്കെ തന്നെയാണ് പ്രധാന വാർത്തകൾ. ലെറ്റ്സ് ഗോ ടു ട്രെൻഡിംഗ് സോങ് ഓഫ് ദ അവറിലേക്കാണ് പോകുന്നത്. ഖലീഫ എന്ന് പറഞ്ഞ മൂവിയിലെ ഏറ്റവും പുതിയ ഗാനത്തിലേക്കാണ് പോകുന്നത്. അപ്പൊ ഇത്രയും നേരം നിങ്ങൾ കേട്ടത് ഹോം 92.2 FM പ്രസ് ക്ലബിൽ അക്ഷയ് മിനി പത്മയുമാണ്. എൻജോയ് ദിസ് ബ്യൂട്ടിഫുൾ സോങ് ഇൻ ഹോം 92.2 FM.
2: ട്രെൻഡിംഗ് സോങ് ഓഫ് ദി ആർ brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: Song of the Hour
1: was brought to you by Almaraya Car and Bus Rental. Daily, weekly, monthly and long-term leasing. For fast booking, WhatsApp to 050-000-2918.
2: എന്തമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം ഓഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
4: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru ആയുർവേദ, RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾറൈറ്റ്, ട്രാഫിക്കിന്റെ സിറ്റുവേഷൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാ റോഡ്. അന്ന് എല്ലാ ദിവസത്തെയും പോലെ സ്ലോ മൂവിംഗ് ട്രാഫിക് അവിടെ കാര്യമായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അൽഖൈൽ റോഡിൽ ഈ സമയത്ത് മൂന്ന് ആക്സിഡന്റ് ആണ്, മൂന്നല്ല, മൂന്നും രണ്ടും അഞ്ചും ഒന്നും ആറ് ആക്സിഡൻസ് ഒരു സ്ട്രെച്ചിൽ തന്നെ നോക്കുകയാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആക്സിഡൻസ് ആണ് വന്നിരിക്കുന്നത്. അതിനെ തുടർന്ന് അവിടെ ഒരു നല്ല രീതിയിൽ അൽക്കുസ് ഫോറിന്റെ ആ ഭാഗത്താണ് ദുബായ് ഹിൽ സ്മോൾ എത്തുന്നതിന് തൊട്ട് മുന്നേ, ടുവേർഡ്സ് ജബൽ അലി ഡയറക്ഷൻ, അവിടെയാണ് ഈ ഒരു ഇത്രയും ആക്സിഡൻസ് കണ്ടിന്യൂ. അത് എനിക്കൊന്നും ഒറ്റ ക്രാഷ് അല്ല കേട്ടോ, പലയിടങ്ങളിലായിട്ട് നടന്നതിനെ തുടർന്നാണ് ആ ഒരു കൺജഷൻ അവിടെ രൂപപ്പെട്ടിരിക്കുന്നത്. ആരെങ്കിലും അൽക്കൈൽ റോഡിൽ കൂടെ പോകുന്നവരാണെങ്കിൽ ഒന്ന് പറയണേ, എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? നടന്നതാണോ, അത് കഴിഞ്ഞോ, അത് അതിൻ്റെ തുടർന്നിട്ടുള്ള ഒരു ക്ലിയറിങ്ങിൻ്റെ ഒരു വിഷയമാണോ നടക്കുന്നതെന്നുള്ളത്. നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻസാർ റോഡിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഏകദേശം നാന്ദൽ ഹമർ അൽ വർക്ക വൺ വരെയുള്ള ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷൻ നമുക്ക് അവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ തേറ്റോൾ റോഡും രാവിലത്തെ ആ ഒരു വിഷയങ്ങളും, അതുപോലെ തന്നെ ബേറൂത്ത് സ്ട്രീറ്റിൽ അത്യാവശ്യം ഒരു സ്ലോ മൂവിങ് ട്രാഫിക് സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. എമിറേറ്റ്സ് റോഡ് വലിയ വിഷയമില്ലാത്ത രീതിയിൽ ഇന്ന് രാവിലെ പോകുന്നുണ്ട്. വേറെ എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷനോ എന്തെങ്കിലും പുതിയ സിഗ്നൽസോ അല്ലെങ്കിൽ റോഡ് ക്ലോഷേഴ്സോ ഒക്കെ തന്നെ വരുന്നിട്ട് അവിടെ കൺജഷൻ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് പറയാനാണ്. 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കാനാണ്.
1: Traffic update.
0: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number one in GCC. TNC apply. Sand Dunes with Akshay on Home 92.2 FM.
3: നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ. വാർത്തകൾ വിശദമായി
1: brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.

0: പിതൃപുണ്യം തേടി ആയിരങ്ങൾ ഇന്ന് കർക്കിടക വാവ്. മെസ്സി കേരളത്തിൽ ഉന്നതതല അന്വേഷണത്തിന് സർക്കാർ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പോലീസിനെയും ആഭ്യന്തര വകുപ്പിനെയും വെല്ലുവിളിച്ച് പോസ്റ്റിട്ട അർജുൻ ആയങ്കിയുമായി ഇന്ന് തെളിവെടുപ്പ്. താൻ തന്നെയാണ് സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതെന്ന് അർജുൻ മൊഴി നൽകിയിട്ടുണ്ട്. തന്റെ ഐഫോണിൽ നിന്ന് പോസ്റ്റ് ചെയ്തു. ഇതിനായി ഉപയോഗിച്ചത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ ആണെന്നും അർജുൻ ആയങ്കിയുടെ മൊഴിയിലുണ്ട്. FB അക്കൌണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിരുന്നില്ല എന്നാണ് ആയങ്കിയുടെ മൊഴി. ഇതേ തുടർന്ന് ഐഫോൺ കണ്ടെടുക്കാൻ ശ്രമം തുടങ്ങിയിട്ടുണ്ട് പോലീസ്. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് കമ്മീഷണർക്ക് വളപട്ടണം SHO കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ ജില്ലാ കളക്ടർക്ക് നൽകും. കാസർഗോഡ് ലഹരിക്കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 9-ാം തീയതി തന്നെ നടപടിയെടുത്തിരുന്നതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ്. എന്നാൽ പ്രതികൾക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്നായിരുന്നു മന്ത്രി OJ ജിനീഷിന്റെ പ്രതികരണം. ഇന്ന് കർക്കിടകവാവ്. പിതൃപുണ്യം തേടി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കാണ്. ആലുവ മണപ്പുറത്ത് പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടകവാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. പ്രശസ്തമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, കടപ്പുറം ശംഖുമുഖം കടപ്പുറം തുടങ്ങിയ പ്രധാനയിടങ്ങളിൽ പുലർച്ചെ 2:30 ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കർക്കിടകവാവ് ബലിയെ തുടർന്ന് വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മണി മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. പിതൃമോക്ഷ പുണ്യം തേടി 100 കണക്കിന് ആളുകളാണ് രാവിലെ മുതൽ പാപനാശിനിയിലേക്ക് എത്തുന്നത്. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം. ലിയണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭാ യോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്ന് സർക്കാർ നിലപാടെടുത്തു. ഈ ഇടപാടിൽ ഒരു തരത്തിലുമുള്ള സുതാര്യതയുമില്ലെന്നാണ് കായിക വകുപ്പ് കണ്ടെത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് സർക്കാർ തുടരന്വേഷണത്തിനിപ്പോൾ തയ്യാറെടുക്കുന്നത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ നേരത്തെ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെ അത് AFA സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. AFAയും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള കരാറിന്റെ രേഖയോ സ്പോൺസറും സർക്കാരും തമ്മിൽ ഒപ്പിട്ടതിന്റെ രേഖയോ കണ്ടെത്താനായിട്ടില്ല. കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി N. പ്രശാന്ത് IAS തയ്യാറാക്കിയ റിപ്പോർട്ട് 2 ആഴ്ച മുൻപ് തുടർ നടപടികൾക്കായി മുഖ്യമന്ത്രി VD സതീശന് കൈമാറിയിരുന്നു. മെസ്സിയുടെ പേരിൽ തട്ടിപ്പിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെട്ടതാരെന്ന മുൻ കായിക മന്ത്രിയുടെ വാദം താനെന്ന വാദം തെറ്റ്. ആശയവിനിമയം നടത്തിയത് കായിക വകുപ്പല്ലെന്നും V. അബ്ദുറഹ്മാൻ നേരിട്ടെന്നും എന്ന രേഖകൾ ഇപ്പോൾ പുറത്ത്. കോപ്പി അയച്ചത് സ്പോൺസർക്കും AFA ഭാരവാഹികൾക്കും മാത്രം. കൂടാതെ ഇമെയിലിന്റെ കോപ്പി ഒരു സ്വകാര്യ വ്യക്തിക്കും പോയിട്ടുണ്ട്. കള്ളക്കളിയിൽ ഉന്നതതല അന്വേഷണം ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അഴിമതിയും ചട്ടലംഘനവും അന്വേഷിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് സർക്കാർ. പദ്ധതിയുടെ ഇത് വിചിത്ര വാണിജ്യ ഘടനയെന്ന് കായിക വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറിയുടെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്ത് നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 13-ാം ദിനവും തെരച്ചിൽ. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ, പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. നേവി സംഘവും കോസ്റ്റ് ഗാർഡിനൊപ്പം മത്സ്യത്തൊഴിലാളികളും തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. മുതലപ്പുഴയിൽ നിന്ന് നേവിയുടെ INS കൽപ്പേനിയുടെ നേതൃത്വത്തിലുള്ള പരിശോധനയാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനിടെ ചാലിയാറിൽ മീൻ പിടിക്കുന്നതിനിടെ ബോട്ട് മറിഞ്ഞ് യുവാവിനെ കാണാതായി. മാവൂർ കുതിരാടൻ സ്വദേശി ബാസലിനെയാണ് കാണാതായത്. കൂടെയുണ്ടായിരുന്ന മറ്റ് 2 പേർ നീന്തി രക്ഷപ്പെട്ടു. നാട്ടുകാരും ഫയർഫോഴ്സും തെരച്ചിൽ നടത്തുകയാണ്. കണ്ണൂർ ചൊക്ലിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപ ലേഖ കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് NGO യൂണിയൻ ഇന്ന് പരാതി നൽകും. മാനുഷിക പരിഗണന പോലും നൽകാതെ സ്ഥലം മാറ്റിയതാണ് കുഴഞ്ഞുവീഴാൻ കാരണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. പക്ഷാഘാതമാണ് മരണകാരണമെന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. NGO യൂണിയന്റെ സജീവ പ്രവർത്തകയായിരുന്ന ദീപ ലേഖയെ ചൊക്ലിയിൽ നിന്ന് പിണറായിയിലേക്ക് സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ വിരോധം മൂലമെന്നാണ് ഇടത് അനുകൂല സംഘടനകൾ ആരോപിച്ചത്. താമരശ്ശേരിയിലെ വിവാദമായ ഫ്രഷ് കട്ട് അറവ് മാലിന്യ സംസ്കരണ കേന്ദ്രം ജനവാസ മേഖലയിൽ നിന്നും അനുയോജ്യമായ മറ്റൊരിടത്തേക്ക് മാറ്റി സ്ഥാപിക്കാൻ തയ്യാറെന്ന് പ്ലാന്റ് ഉടമസ്ഥർ അറിയിച്ചു. സർക്കാരിന്റെ സഹകരണത്തോടെ പുതിയ സ്ഥലം കണ്ടെത്താനാണ് നിലവിലെ തീരുമാനം. പ്ലാന്റിന്റെ പ്രവർത്തനം പുനരാരംഭിച്ചാൽ ശക്തമായ സമരം തുടരുമെന്ന നാട്ടുകാരുടെ താക്കീതും പ്രദേശത്ത് കടുത്ത ക്രമസമാധാന പ്രശ്നങ്ങൾക്ക് സാധ്യതയുണ്ടെന്ന പോലീസ് റിപ്പോർട്ടും പരിഗണിച്ചാണ് പ്ലാന്റ് മാനേജ്മെന്റ് തീരുമാനത്തിലെത്തിയത്. നാട്ടുകാരുടെ ശക്തമായ പ്രതിഷേധത്തെ തുടർന്ന് നിലവിൽ അന്തിമ കോടതി വിധി വരുന്നതുവരെ പ്ലാന്റ് പൂർണ്ണമായും അടച്ചിട്ടിരിക്കുകയാണ്. കേരള സാങ്കേതിക സർവകലാശാലയിലെ ഇയർബാഗ് സംവിധാനം ഒഴിവാക്കാൻ സിൻഡിക്കേറ്റിന്റെ തീരുമാനം. 5-ാം സെമസ്റ്ററിലെ ഇയർബാഗാണ് താൽക്കാലികമായി ഒഴിവാക്കുന്നത്. ഇയർബാഗ് നടപ്പാക്കിയതുമായി ബന്ധപ്പെട്ട് വ്യാപക വിദ്യാർത്ഥി പ്രതിഷേധം ഉണ്ടായിരുന്നു. എയർ ഇന്ത്യ പൈലറ്റിന്റെ 2-ാം ലഹരി പരിശോധനയും പോസിറ്റീവെന്ന് റിപ്പോർട്ട്. ഫുക്കറ്റ് ഡൽഹി വിമാനത്തിന്റെ പൈലറ്റിന്റെ ആദ്യ പരിശോധനാ ഫലം പോസിറ്റീവായിരുന്നു. വിമാനം അപകടത്തിൽപ്പെടാൻ കാരണം ആകാശച്ചുഴി തന്നെയാണോ എന്ന് AAIB പരിശോധിക്കും. പൈലറ്റ് കഞ്ചാവ് ഉപയോഗിച്ചിരുന്നതായി നേരത്തെ സംശയിച്ചിട്ടുണ്ടായിരുന്നു. അതേസമയം മാധ്യമങ്ങളും പൊതുജനങ്ങളും നിഗമനങ്ങളിൽ എത്തരുതെന്ന് വ്യോമയാന മന്ത്രാലയം വാർത്താക്കുറിപ്പിലൂടെ അറിയിച്ചു. പരിക്കേറ്റ 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂവിനുമാണെന്ന് രാജ്യാന്തര ചട്ടങ്ങൾ പാലിച്ചുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും അറിയിപ്പിൽ പറയുന്നു. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് അൻവർ ഗിർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഡോക്ടർ ഗിർഗാഷ്. യുദ്ധമില്ല, എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ട് പോവുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു. അന്താരാഷ്ട്ര നിയമങ്ങൾ, സമാധാനപരമായ സഹവർത്തിത്വം, പരമാധികാരത്തോടുള്ള ആദരവ്, സമാധാനത്തിന്റെ ആവശ്യകത എന്നിവയിൽ നിന്ന് അകന്നു നിൽക്കുന്ന ഈ ഘട്ടം തുടർന്നു കൊണ്ടുപോകാൻ ആകില്ലെന്ന് ഡോക്ടർ ഗിർഗാഷ് വ്യക്തമാക്കി. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഖത്തർ വിദേശകാര്യ മന്ത്രാലയമാണ് ഇക്കാര്യം അറിയിച്ചത്. അതിനിടെ ഇറാനു വേണ്ടി പ്രവർത്തിച്ച 5 പേർക്ക് ബഹ്റൈൻ പബ്ലിക് പ്രോസിക്യൂഷൻ തടവ് ശിക്ഷ നൽകി. 2 പേർക്ക് ജീവപര്യന്തം, 3 പേർ 10 വർഷം ജയിൽ ശിക്ഷയും അനുഭവിക്കണം. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമൂസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി അദ്ദേഹം ചർച്ച നടത്തി. ഹോർമൂസ് തുറക്കുന്ന കാര്യത്തിൽ ഇറാനും US പുതിയ നിബന്ധനകൾ വെച്ചതിനെ തുടർന്ന് മധ്യസ്ഥ ചർച്ചകൾ വഴിമുട്ടിയ സാഹചര്യത്തിലാണ് സന്ദർശനം. യുവയിൽ കനത്ത ചൂട് കുറയുമെന്ന സൂചനയുമായി സുഹൈൽ നക്ഷത്രം വരുന്നു. ഈ മാസം 24 ചൂടിന്റെ കാഠിന്യം കുറയുമെന്ന സൂചന നൽകിയാണ് സുഹൈൽ പ്രത്യക്ഷമാകുമെന്ന റിപ്പോർട്ട്. സുഹൈലിന്റെ വരവ് കൊടും ചൂട് കുറയ്ക്കുമെന്നാണ് കാലാവസ്ഥാ പ്രവചനം. കൊളംബിയയിൽ ഭൂചലനത്തിൽ മരണസംഖ്യ 250 കടന്നു. രക്ഷാപ്രവർത്തനവും തെരച്ചിലും ഇപ്പോഴും പുരോഗമിക്കുന്നുണ്ട്. കൊളംബിയയിലെ കാപ്പിത്തോട്ടങ്ങൾക്ക് പേരുകേട്ട റിസറാൾഡ മേഖലയിലാണ് വലിയ നാശനഷ്ടമുണ്ടായത്. 3,900 പേരെ ഇതിനകം കാണാതായിട്ടുണ്ട്. ഏതാണ്ട് 1,600 കെട്ടിടങ്ങളെ ഭൂചലനം ബാധിച്ചിട്ടുണ്ട്. 5,000-ലധികം വീടുകൾ നിലം പതിക്കുകയും ചെയ്തു. പോർച്ചുഗൽ ഫുട്ബോൾ ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോയും ദീർഘകാല ജീവിത പങ്കാളിയുമായ ജോർജിന റോഡ്രിഗസും വിവാഹിതരായി. പോർച്ചുഗലിലായിരുന്നു വിവാഹ ചടങ്ങ് നടന്നത്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസണ് തുടക്കം. UEFA സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നിലനിർത്താൻ PSG ആസ്റ്റൺ വില്ലയാണ് എതിരാളി. അടുത്ത വാർത്ത 9 മണിക്ക്.
1: ഹോം FM ന്യൂസ് വാസ് ബ്രോട്ട് ടു യു ബൈ ദന്യ ഗ്രൂപ്പ് ഓഫ് കമ്പനീസ് സിൻസ് 1982.
2: Time check.
1: ബ്രോട്ട് ടു യു ബൈ ഓസോൺ കാർഗോ.
0: ഗുഡ് മോർണിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
0: ദുബായിൽ ഇപ്പോഴത്തെ താപനില 36°C, അന്തരീക്ഷ ഈർപ്പം 58%.
2: Weather update.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: Tunes with Akshay on Home 92.2 FM.
1: Welcome back home 92.2 FM ലേക്ക് സ്വാഗതം. അങ്ങനെ ഓഗസ്റ്റ് 12 ആയിരിക്കാണ് ബുധനാഴ്ചയിൽ മിഡ് വീക്കിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ദിവസം അബ്ദുബൈയിലേക്ക് വരുന്ന ആളുകൾക്കൊക്കെ തന്നെ നമുക്ക് എന്താ പറയുന്നത് UAE വിസ മൂന്ന് ദിവസത്തേക്കുള്ള വിസ സൗജന്യ കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കേട്ടിട്ടുണ്ടായിരുന്നു. വലിയൊരു ആനുകൂല്യമാണ് അബുദാബി കൊടുത്തിരുന്നത്. എന്നാൽ അതിന് പിന്നാലെ ഇതാ ഇപ്പോൾ ദുബായും കൂടെ വന്നേക്കാണ്. ദുബായിലെ എയർക്രാഫ്റ്റ്, അതായത് നമ്മുടെ എമിറേറ്റ്സ് തന്നെ എയർലൈൻസ് ആണ് ഇത് പുറത്ത് കൊണ്ടുവന്നിരിക്കുന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ദുബായിൽ ഇപ്പോൾ നമുക്ക് വരുന്നതിനോ ബുക്ക് ചെയ്യുന്നതിനോ യാത്രയുടെ ടിക്കറ്റിനാണ് ഇതിന്റെ ആദ്യത്തെ ആനുകൂല്യം പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എത്ര തവണ വേണമെങ്കിലും ടിക്കറ്റ്സ് റീസ്കെഡ്യൂൾ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു എന്താ പറയുന്ന ഒരു സൗജന്യമായിട്ട് അവർ ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് എമിറേറ്റ്സിന്റെ വിമാനത്തിൽ നോക്കുകയാണെങ്കിൽ ഈ പല ക്ലാസ്സുകൾ, എക്കോണമി ആയിക്കോട്ടെ, എക്കോണമി സേവർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഫ്ലക്സ് ടിക്കറ്റുകൾ ആയിക്കോട്ടെ, ബിസിനസ് ക്ലാസ് സ്പെഷ്യൽ ആയിക്കോട്ടെ, അങ്ങനെ ഏതിൽ വേണമെങ്കിലും ഇതിൽ ചെയ്യാം എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ ഈ ഏത് മറ്റ് ക്ലാസ്സുകൾക്കൊക്കെ തന്നെ എമിറേറ്റ്സിന്റെ ഇത് സാധിക്കും എന്നുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. റദ്ദാക്കുന്ന ടിക്കറ്റുകൾക്ക് റീഫണ്ട് ഫീസിലും ഇളവുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. എക്കോണമി സേവർ ടിക്കറ്റുകളാണെങ്കിലും റീഫണ്ട് $50, ഫ്ലക്സ് ടിക്കറ്റുകൾക്ക് റീഫണ്ട് ഫീസ് $25 ആക്കിയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. ഇനിയും നമ്മുടെ ഈ മറ്റ് ആനുകൂല്യങ്ങൾ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എമിറേറ്റ്സ് കൊടുക്കുന്ന ഒരുപാട് ഇൻഷുറൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ലോസ്റ്റ് നമ്മുടെ ബാഗേജ് കാര്യങ്ങളൊക്കെ എന്തെങ്കിലും നഷ്ടപ്പെട്ടാലോ, ഫ്ലൈറ്റ് ഡിലേ ആയാലോ, ഇതിനൊക്കെ ഒരുപാട് ആനുകൂല്യങ്ങളാണ് എമിറേറ്റ്സ് ഫ്ലൈറ്റ് തന്നെ കൊടുക്കുന്നത്. ഇനിയും ഇത് ഇവിടെ നിന്ന് മറ്റേതെങ്കിലും രാജ്യത്തേക്ക് പോകുന്നവർക്കാണെങ്കിൽ, ദുബായ് വരുന്നവർക്ക് മാത്രമല്ല, എമിറേറ്റ്സിൽ നിന്ന് ദുബായിൽ നിന്നും മറ്റേതെങ്കിലും രാജ്യത്തേക്കൊക്കെ പോകുന്നവർക്കാണെങ്കിൽ ഒരു തവണ ടിക്കറ്റ് ഇത് റീസ്കെഡ്യൂൾ ചെയ്യാനായിട്ടുള്ള ഒരു അവസരവും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഈ ഞാൻ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്ത് ഇവരുടെ യാത്രക്കാർക്ക് വേണ്ടി $25,000 വരെ ചികിത്സാ ചെലവ് ഇവർ നൽകുന്നുണ്ട്. എന്തെങ്കിലും രീതിയിൽ യാത്രയുടെ ഇടപെട്ട് ആശുപത്രി വാസത്തിനോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അങ്ങനെ $25,000 വരെ അവരുടെ ഇൻഷുറൻസ് പാക്കേജ് പ്രകാരം അവർക്ക് അത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പലരും അറിയാത്ത സംഭവങ്ങളായിരിക്കാം. അതുകൊണ്ട് തന്നെ ഒരുപാട് കാര്യം, ഫ്ലൈറ്റ് ഡിലേ ആയാലും എന്തായാലും അതൊന്നും നമുക്ക് കിട്ടത്തില്ല, കാരണം അത് ഫ്ലൈറ്റ് ഡിലേ ആവാറില്ല പലപ്പോഴും. ഓൺ ടൈം അല്ലെങ്കിൽ നേരത്തെയാണ് എപ്പോഴും എമിറേറ്റ്സ് എത്തുന്നത്. അപ്പോൾ എമിറേറ്റ്സ് അതുകൊണ്ടാണ് എമിറേറ്റ്സിനോടുള്ള ട്രസ്റ്റ് ലോകത്തിന് മുഴുവൻ ആളുകൾക്ക് ഉള്ളത്. ഇത് മാത്രമല്ല കേട്ടോ, ഈ എമിറേറ്റ്സിൻ്റെ കാര്യം നമ്മൾ നോക്കുന്ന സമയത്ത് അവരുടെ സർവീസിൻ്റെ കാര്യത്തിലാണെങ്കിലും, അല്ലെങ്കിൽ ഇനിയിപ്പോൾ നമുക്ക് റേറ്റിൻ്റെ ഇപ്പോൾ പുതിയതായിട്ട് വന്നിരിക്കുക പറഞ്ഞേക്കുന്നത് വെച്ചാൽ, ഇപ്പോൾ നമുക്കൊരു റേറ്റ് ഹോൾഡ് ചെയ്യാം. ആ ഹോൾഡ് ചെയ്ത റേറ്റ് നമുക്ക് കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ഒരു 24 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ ബുക്ക് ചെയ്താൽ മതി എന്നുള്ളൊരു ഫ്ലെക്സിബിലിറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് റേറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുറഞ്ഞ റേറ്റിൽ നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും അങ്ങനെയൊക്കെയുള്ള ഫ്ലെക്സിബിലിറ്റിയും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഇപ്പോൾ ഇതിനകത്ത് വന്നിരിക്കുന്നത്. എന്തായാലും ദുബായിലേക്ക് വരാൻ, അല്ലെ UAE വരാൻ എനിക്ക് തോന്നുന്നു ലോകത്തെ മൊത്തം മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചൂടൊന്ന് കഴിയുന്നതോടെ നമ്മൾ ദ ബെസ്റ്റ് സീസൺ ഇൻ ദ വേൾഡിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്ന. ആഘോഷങ്ങളുടെ ഒരുപാട് നിരകൾ തന്നെയാണ് UAE വരാൻ പോകുന്നത്. അപ്പോൾ എന്തായാലും ദുബായിലേക്ക് വരുന്നവർക്കാണെങ്കിലും ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വലിയൊരു ആശ്വാസമാണ്. ഇനി അതല്ല അബുദാബിയിലേക്കാണ് നിങ്ങൾക്ക് പോകണമെങ്കിൽ, ഷോർട്ട് ടേം വിസിറ്റൊക്കെയാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് ഏതാണോ അപ്രോപ്രിയേറ്റ് ആയിട്ട് തോന്നുന്നത് അതിലേക്ക് നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: UAE-yude innu kaanunna valarchikku pinnil nishabdamayi viyarpozhukkiya aayirakkanakkinu pravasikalude kathakal koodiyundu.
3: Oral jeevithathil vijayichu ennu parayunnathu ayalude jeevitham mattullavarkku upakarappettu nokkida. Angane nokkumbol ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
1: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, UAE-യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
1: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഓഡ് മേക്കാ ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു GCC.
5: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
9: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
10: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
11: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
12: Affordable and immediate. That's the power of radio advertising.
13: For our special packages, call now or WhatsApp to 055-666-5859.
14: That's
15: 055-666-5859.
16: Home 92.2 FM. Home is a feeling. Oru avashyathinu munne ende
17: kooda original illa. Enge kooda yaar? Ingane karayilana. Anane prashnam enda? License undayittum car illathathalle.
18: Almaraya car and bus rentals ullappo aa karyathil ടെൻഷൻ വേണ്ട.
19: യുഎയിലെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റെടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
20: ഏറ്റവും
21: കുറഞ്ഞ റേറ്റ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
1: Sand Dunes with Akshay on Home 92.2 FM.
22: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பருத்துபாய்.
1: Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: All right, traffic in the situation. Davalathe aoru accident avade Sheikh Mom alla Alkil road le nadannittundirunna accident thodarnu nalla reethilulla congestion avade koodiyittunda accident aanennu thanneyana namukku ivada report kittirikkunnathu. Nammal Sheikh Zayed road lekku nokkanengil valare traffic illatha reethil Sheikh Zayed road povunnunda Alithi toll road കൺജഷൻ ഉണ്ട്. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡ് ആണെങ്കിൽ ആ ഒരു സ്ലോ മൂവിംഗ് ട്രാഫിക് അവിടെ തന്നെ കൂടിയിട്ടുണ്ട് കേട്ടോ. അൽകെയർ റോഡ് കുറച്ചൊരു സ്ലോ മൂവിംഗ് ആയിരിക്കും. നിങ്ങൾ അതുവഴി ട്രാവൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇൻ ബെറ്റർ ഷെയ്ഖ് സയ്യിദ് റോഡ് എടുക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ബർഷയിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമില്ല കേട്ടോ. അൽക്കൂസ് ഒന്ന് കഴിയുന്നവിടെ വരെയാണ് അൽകെയർ റോഡിൽ ഈ കൺജഷൻ ഉള്ളത്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് നിൽക്കൊരു മെസ്സേജ് തരാനാണ്.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply. Sand Dunes with Akshay on Home 92.2 FM.
2: ഖലീഫ കാണാനുള്ള ടിക്കറ്റ്സ് ആണ് ആൻഡ് അതിന്റെ സമയമാണ്. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ റെഡി ആവാം. ഓൾറൈറ്റ്, ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഒരുപാട് പേര് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഡെയിലി നമ്മൾ ഒരു ഒരു കപ്പിൾ ടിക്കറ്റ് ആയിരിക്കും ഞാൻ എന്റെ ഷോയിലൂടെ തരാൻ പോകുന്നത്. ആൻഡ് ഖലീഫയുടെ കംപ്ലീറ്റ്ലി നമ്മൾ ഡിഫറെന്റ് ആണ് ഈ വട്ടം ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യം കൂടെ. ഓൾറൈറ്റ്, ഖലീഫ എന്ന് പറയുന്ന ഈ ഒരു സിനിമ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് പോർട്രേ ചെയ്ത് എന്നെ ഒരുപാട് യു എയിൽ ചിത്രീകരിച്ചിട്ടുള്ള ഒരു സിനിമ കൂടെയാണ്. ഒരുപാട് എനിക്ക് തോന്നുന്നു ഇത് ഒരു 1 ഇയർ ആയിട്ടുണ്ട് ഈ ഒരു സിനിമയെ പറ്റി നമ്മൾ കേൾക്കാൻ തുടങ്ങിയിട്ട്. ഖലീഫ എന്ന് പറയുന്ന അതിപ്പോൾ എന്തായാലും അവസാനം റിലീസിലേക്ക് വരുന്നു, എൻ്റെ ഗ്രാൻഡ് ലോഞ്ചിലേക്കൊക്കെ തന്നെ പോകുന്നു. അവിടെ ടിക്കറ്റ് വേണ്ടവർ വേഗം ചെയ്യേണ്ടത് ഒറ്റ കാര്യം മാത്രം, വണ്ടി ഓടിക്കുന്നവരല്ല വണ്ടി ഓടിക്കാത്തവർ നിങ്ങളുടെ ഫോൺ എടുക്കുക, ഇൻസ്റ്റാഗ്രാമിലേക്ക് ചെന്നുക, ഹോം 92.2 FM ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആക്കുക, അതിന് ആദ്യം ഫോളോ ചെയ്യണം കേട്ടോ. ഫോളോ ചെയ്യുന്നവർക്ക് മാത്രം നമ്മൾ എടുക്കുകയുള്ളൂ. ഫോളോ ചെയ്യുക ആൻഡ് ദെൻ നമ്മുടെ സ്റ്റോറിയിലേക്ക് പോവാം. സ്റ്റോറിയിൽ ഞാൻ പൃഥ്വിരാജിൻ്റെ ഒരു ഇമേജ് ഇട്ടിട്ടുണ്ട്. അദ്ദേഹം അഭിനയിച്ചേക്കുന്ന ഒരു സിനിമയിലെ ഒരു ഇമേജാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓൾറൈറ്റ്, ആ ഇമേജ് കറക്റ്റായിട്ട് ഗസ് ചെയ്യുക, ഏത് മൂവിയാണെന്ന് ഗസ് ചെയ്യുക, അതാണ് നിങ്ങൾക്കുള്ള ടാസ്ക്. ഈ മൂവി നെയിമാണ് നമ്മളോട് പറയേണ്ടത്. ആൻഡ് ദെൻ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ മെസ്സേജ് അയക്കാവുന്നതാണ്. ഖലീഫ സ്പേസ് റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 എന്ന നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. വണ്ടി ഓടിക്കുന്നവർ തിരക്ക് കൂട്ടണ്ട, നിങ്ങൾക്ക് ഞാൻ കുറച്ച് സമയം തരാവുന്നതാണ്. നിങ്ങളെന്തായാലും 9 മണിക്ക് മുന്നേ നിങ്ങൾ മെസ്സേജ് അയച്ചിരിക്കണം. ഞാൻ വണ്ടി ഓടിക്കുന്നവർക്ക് കൂടെ നിങ്ങളൊന്ന് ഓഫീസിലേക്ക് എത്താൻ ഒക്കെ ഉള്ള ഒരു സമയമാണ് ഞാൻ തരുന്നത്. അപ്പോൾ വിത്തിൻ 9 o'clock നിങ്ങൾക്ക് മെസ്സേജ് അയക്കാനുള്ള സമയമുണ്ട്. വളരെ ഈസിയാണ്. നേരെ ഇൻസ്റ്റാഗ്രാമിൽ പോവാം. ഹോം FM നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് ഓപ്പൺ ആക്കുക. സ്റ്റോറിയിൽ ഞാനൊരു പൃഥ്വിരാജിൻ്റെ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഏത് മൂവിയിലെയാന്ന് റൈറ്റ് ആയിട്ട് ഗസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ നിങ്ങളായിരിക്കാം ആ ഒരു കപ്പിൾ പാസ് ഖലീഫ നേടാൻ പോകുന്നത്. നമ്മൾ ഒരുമിച്ചിരുന്ന് സ്ക്രീനിങ്ങും കാണുന്നതാണ്. എന്തായാലും വേഗമാകട്ടെ, സമയം കളയണ്ട, പെട്ടെന്ന് തന്നെ വണ്ടി ഓടിക്കുന്നവർക്ക് ഞാൻ പറഞ്ഞ പോലെ ആ ഒരു ബഫർ ടൈം ഞങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷേ വേഗം വേണം, എത്രയും പെട്ടെന്ന് അയക്കാമോ അത്രയും പെട്ടെന്ന് അയക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരുപാട് പേര്, ഒരുപാട് പുതിയ ആളുകൾ നമുക്ക് മെസ്സേജ് കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും വേഗിച്ചില്ല, നമ്മുടെ പേജിലൂടെ ഫോളോ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ പെട്ടതാണ്, ഒരു അടിപൊളി സിനിമ കാണാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത്.

കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവിട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗണ്ട് ഗ്രോ ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

0: ഓണത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടിയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: evergreen partigal was brought to you by Bashabhai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: അങ്ങനെ ഞാൻ മുന്നേ ചോദിച്ചിരുന്ന ചോദ്യത്തിന് ഒരുപാട് പേര് ക്ലാസ്മേറ്റ്സ് എന്നൊക്കെ ഉത്തരം പറഞ്ഞിട്ടുണ്ട്. ക്ലാസ്മേറ്റ്സ് ഉത്തരമല്ല കേട്ടോ, ക്ലാസ്മേറ്റ്സ് തെറ്റ. ഞാൻ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിട്ട് ആ ചിത്രത്തിന്റെ പുറകിൽ ഒരു ക്ലാസ്മേറ്റ്സിൽ ഒരു സോങ് ഇട്ടെന്നേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ ആ ലുക്കിലാണോ പൃഥ്വിരാജ് ക്ലാസ്മേറ്റ്സിലുള്ളത്? ചിന്തിക്ക് ആ ലുക്ക് ഏതാണെന്നാണ് ഞാൻ ചോദിച്ചേക്കുന്നത് കേട്ടോ. എനിവേസ് അത് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാന്നതാണ്. നമ്മുടെ മലയാള സിനിമ ആദ്യമായിട്ട് വിദേശത്ത് പോയി ഷൂട്ട് ചെയ്തേക്കുന്ന സിനിമ ഏതാണെന്ന് നിങ്ങൾക്കറിയാം. ഇത് വിദേശത്ത് എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു അമേരിക്ക തൊട്ട് അമേരിക്കയോ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിൽ എന്നാണെന്നെങ്കിലും നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ട്. നമ്മൾ വളരെ അടുത്ത് ഏതാ കണ്ടേക്കുന്നത്? അമേരിക്കയിൽ പോയിട്ട് നമ്മൾ ഒരുപാട് സിനിമകൾ, എത്രയോ സിനിമകളാണ് ഇപ്പം നമുക്ക് ടു കൺട്രീസ് നമുക്ക് നോക്കിയ കാനഡയിൽ നമുക്ക് കാണാം. അതുപോലെ ഒരുപാട് സിനിമകൾ നമുക്ക് അമേരിക്ക, കാനഡ അല്ലെങ്കിൽ ഇപ്പം ഗൾഫിൽ സാധാരണമാണ് എല്ലാ സിനിമകളും ഇപ്പോൾ ഖലീഫ ഉൾപ്പെടെ തന്നെ ഇവിടെ ഷൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ ഒരു കാലത്ത് മലയാള സിനിമയ്ക്ക് പോലും എത്തിപ്പിടിക്കാൻ പോലും പറ്റാത്ത കാലത്ത് അമേരിക്കയിൽ പോയി ഷൂട്ട് ചെയ്തൊരു സിനിമയാണ്. 1979 ഈ ഒരു സിനിമ അവിടെ ഷൂട്ട് ചെയ്തത്. ഏതാണെന്നെങ്കിലും നിങ്ങൾക്കൊരു പിടുത്തം കിട്ടുന്നുണ്ടോ? ഞാൻ എൻ്റെ സോങ് ഒന്ന് കേൾപ്പിക്കും. സോങ് കേൾക്കുമ്പോൾ എല്ലാവർക്കും ഈ സോങ് വളരെയധികം പ്രിയപ്പെട്ട ഒരു സോങ് കൂടെയാണ്. '1979 ജിയോ മൂവീസിന്റെ ബാനറിൽ ആക്ച്വലി എൻ ജി ജോൺ ഈ നിർമ്മിച്ചേക്കുന്ന ഏഴാം കടലിനക്കര എന്ന് പറയുന്നുള്ള ഈ ഒരു സിനിമ വന്നിരിക്കുന്നത് 1979. അന്ന് കഴിഞ്ഞിട്ടാണ്, അന്ന് ഒരു 10 വർഷം കഴിഞ്ഞിട്ടാണെങ്കിലും മലയാള സിനിമയ്ക്ക് അത്രയും ബഡ്ജറ്റിൽ അവിടെ ചെന്ന് ഒരു സിനിമ എടുക്കാമോ എന്നുള്ളൊരു ചിന്ത പോലും മലയാള സിനിമയ്ക്ക് ചിന്തിക്കാൻ പറ്റത്തില്ലായിരുന്നു. ഐ വി ശശിയാണ് ഡയറക്റ്റ് ചെയ്തത്. എത്രയോ മനോഹരമായിട്ട് നയഗ്ര, അത് സത്യം പറഞ്ഞാൽ ഈ സോങ് കാണിക്കുന്നത് നയഗ്രയാണെങ്കിലും ഏറ്റവും കൂടുതൽ ഷൂട്ട് ചെയ്തേക്കുന്നത് ന്യൂയോർക്കിലും അതുപോലെ തന്നെ പിന്നെ വന്നേക്കുന്നതാണ് കാനഡയിലും ഒന്റാരിയോയിലും നയഗ്രയുടെ ഭാഗത്തൊക്കെയാണ് ഈ പാട്ട് ഷൂട്ട് ചെയ്തേക്കുന്നത്. അത് കഴിഞ്ഞ് നമുക്കൊക്കെ എപ്പോഴും പ്രിയപ്പെട്ട ടു കൺട്രീസിലെ പിന്നെ നമ്മളിതൊക്കെ നമ്മളാ ഭാഗമൊക്കെ വീണ്ടും ഒരു റിക്രിയേറ്റ് ചെയ്തപോലെ ലാലാലാല മാത്രം വന്നതുകൊണ്ട് നമുക്കത് റിലേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഒന്ന് ആലോചിക്കുക, ആ കാലത്ത് ആ ഒരു ചലഞ്ച് ഏറ്റെടുത്ത ആ ഒരു നിർമ്മാതാവ്, ഇന്ന് എത്രയോ നിർമ്മാതാവ് പല കോടികളൊക്കെ മുടക്കുന്നുണ്ടെങ്കിലും 1979 ആ ഒരു കാലഘട്ടത്ത് മലയാള സിനിമ ഒരുപക്ഷെ ഇത്രയും തിയേറ്റർ പോലും ഇല്ലാത്തൊരു കാലത്ത് അത്രയും പണം മുടക്കി അവിടെ ചെന്ന് ആ ഒരു ഷൂട്ട് ചെയ്യാൻ കാണിച്ച ആ ഒരു ചങ്കൂറ്റം, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എൻ ജി ജോൺ എന്ന് പറയുന്ന ആ ഒരു നിർമ്മാതാവിനെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് തന്നെ കൊടുക്കണം കേട്ടോ. എന്താണേലും അത്രയും വേറെ ഏതെങ്കിലും സോങ്ങുകൾ നിങ്ങളെ ഏതെങ്കിലും രാജ്യത്തുള്ള സമയത്ത് അത്രയും പഴയ, ഇപ്പോഴല്ല ഞാൻ ചോദിക്കുന്ന, ഒരു 90s കാലഘട്ടത്തിൽ 1970s '80s ഏതെങ്കിലും സിനിമകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് മെസ്സേജ് പറയാം. എന്താണേലും ഈ ഒരു പാട്ട് നമ്മൾ എപ്പോൾ കേട്ട് കഴിഞ്ഞാലും നമുക്ക് ആ ഒരു നൊസ്റ്റാൾജി, അല്ലെങ്കിൽ ആ ഒരു ട്യൂൺ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ആ നയഗ്ര ഫോൾസ് ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. പിന്നെ ഹിന്ദി സിനിമകളൊക്കെ ഒരുപാട് വിദേശത്ത് പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചത് മലയാള സിനിമകൾ നിങ്ങൾ വേറെ ഏതെങ്കിലുമൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാനാണ്. 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്.
2: Sand Dunes with Akshay on Home 92.2 FM. Kannathi kadaganam undathi paralinna kattu jala jala

My God, what a powerful song. ഇത് ഞാൻ ഈ ഹെഡ്സെറ്റ് ഒക്കെ വെച്ച് ഇങ്ങനെ കേൾക്കുമ്പോൾ ഉണ്ടല്ലോ, ഇതിന്റെ ഒരു പവർ നമുക്ക് തരുന്ന ഒരു പ്രത്യേക ഒരു ഫീൽ ആണ്. വെൽക്കം ബാക്ക് ഹോം, സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. അങ്ങനെ ഞാൻ ചോദിച്ച ചോദ്യം, ആ ഇൻസ്റ്റാഗ്രാമിലെ നിങ്ങൾ സ്റ്റോറിയിലേക്ക് ഒരുപാട് പേര് അയച്ചിട്ടുണ്ട്, പക്ഷെ കുറേയധികം തെറ്റുത്തരങ്ങളാണ് കേട്ടോ. നിങ്ങൾ ക്ലാസ്മേറ്റ്സ് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ മറ്റേതായിരുന്നു ഉത്തരങ്ങൾ, മെമ്മറീസ് പറഞ്ഞവർ, ഒരുപാട് പേര് മെമ്മറീസ് പറഞ്ഞവരുണ്ട്. പക്ഷെ ഞാൻ നിങ്ങളെ കുറ്റപ്പെടുത്തത്തില്ല, കാരണം എവിടെയൊക്കെയോ ചില സാമ്യതകൾ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഉണ്ട്. പക്ഷേ കുറേയധികം ആളുകൾ കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതിൽ കുറേ പേര് നിങ്ങൾ ഫോർമാറ്റ് തെറ്റിച്ചിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ ഫോർമാറ്റ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ റൈറ്റ് ആൻസർ ഏതാണെന്നുള്ള ഞാൻ ചെറിയൊരു ഗസ് കൊടുത്തരാം. യെസ്, കൂടെയാണ്. അപ്പോൾ കൺഗ്രാറ്റുലേഷൻസ്, കൂടെ അയച്ച എല്ലാവർക്കും ഒരു ബിഗ്. അപ്പോൾ എന്താണേലും കൂടെയാണ് റൈറ്റ് ആൻസർ എന്ന് പറയുന്നത്. ആ ഒരു ലുക്കിൽ സത്യം പറഞ്ഞാൽ നസറിയെ ഇപ്പുറത്തും ഇപ്പുറം, ഞാൻ നസറിയെ കട്ട് ചെയ്തിട്ടാണ് ഫോട്ടോ ഇട്ടേക്കുന്നത്. അതുകൊണ്ട് കുറേ പേർക്ക് അത് പെട്ടെന്ന് തന്നെ പിടികിട്ടിട്ടുണ്ട്. അപ്പം റൈറ്റ് ആൻസർ അയച്ചത് ഹംസ. ഹംസ നമ്പർ എൻഡിങ് വിത്ത് 4664. കൺഗ്രാറ്റുലേഷൻസ് ഹംസ. അപ്പോൾ ഹംസയ്ക്കായിരിക്കും ആ ഒരു ടിക്കറ്റ് സ്വന്തമാക്കാനായിട്ട് പോകുന്നത്. കപ്പിൾ പാസ്, ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒക്കെ തന്നെ നമ്മുടെ പ്രൈസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് വിളിച്ചറിയിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണേലും കൂടെ സിനിമ കറക്റ്റ് ആയിട്ട് ഗസ് ചെയ്ത് എല്ലാവർക്കും കുറച്ച് പറ്റുന്ന കേട്ടോളൂ. എന്താണെങ്കിലും നമുക്ക് ഒരുമിച്ച് സിനിമയാണ്. നാളെയും ഇതേപോലെ കോൺടെസ്റ്റ് ഉണ്ടാവും. സ്റ്റേ ട്യൂൺ. ഏത് സമയത്തായിരിക്കും എന്ന് പറയത്തിൽ, ചിലപ്പോൾ 8 മണി കഴിഞ്ഞിട്ടാവും, ചിലപ്പോൾ 9 മണിയാവണം. എന്തായാലും റൈറ്റ് ആയിട്ട് ഫോർമാറ്റിലായിക്കേട്ടോ.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: ஒரு ஆபீஸ்ல நின்னா எங்க கூட ஒரு ஜனம் இல்ல. எங்க கூட யாரு?
2: இங்கன கரையில இருந்தா. அண்ணன் பிரச்சனை என்ன? லைசென்ஸ் உண்டாயிட்டு கார் இல்லாததல்லே. அல்மராய கார் அண்ட் சென்டல்ஸ் உள்ளப்போ ஆ காரியத்தில் டென்ஷன் வேண்டாம். யுஏயிலെ യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത്. എക്കോണമി കാർസ് മുതൽ പ്രീമിയം എസ് യു വിസ് വരെ ഡെയിലി, വീക്ക്ലി, മന്ത്ലി കാർ റെന്റലുകൾ, ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ.
3: ഏറ്റവും കുറഞ്ഞ റേറ്റ്സ്, ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ്, ഡോർ സ്റ്റെപ്പ് ഡെലിവറി, ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും. കോൾ 050-000-2918.
1: എന്താ ഇത്? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
4: ശ്രദ്ധിക്കണ്ട.
1: എടാ മോളെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
5: അണ്ണം പേടിക്കണ്ട,
6: വണ്ടി നേരെ അൺഗ്രാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺഗ്രാസിലേ ഉള്ളൂ.
1: അമ്പാണ്, എന്നാ വേഗം പോ അൾറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ടാണ്.
4: അണ്ണ ശ്രദ്ധിക്ക.
7: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾറാസ് ഓട്ടോ എ സി പാർട്സ്. അൾറാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾറാസ് ഡോട്ട് എം ഇ.
0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
3: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
0: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
8: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ടാ. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
9: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: കുടുംബശ്രീ സേവനം വേണ്ടെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ സഭയിൽ ഇന്നും പ്രതിപക്ഷ പ്രതിഷേധത്തിന് സാധ്യത. വിദ്യാർത്ഥി സമരങ്ങൾക്കെതിരായി നടന്ന പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് പ്രതിപക്ഷം. എന്നാൽ ആഭ്യന്തരമന്ത്രി ഇന്ന് സഭയിൽ എത്തുമോ എന്ന കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇതുവരെ വ്യക്തമായ മറുപടി നൽകിയിട്ടില്ല. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്ര വിഷയവും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. കെ ഡിസ്ക് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനം അവസാനിപ്പിച്ചു. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ വ്യക്തമാക്കുന്നു. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യർക്കിടയിലെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഓഗസ്റ്റ് 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. പോലീസിനെയും ആഭ്യന്തരവകുപ്പിനെയും വെല്ലുവിളിച്ച് പോസ്റ്റിട്ട അർജുൻ ഐങ്കിയുമായി തെളിവെടുപ്പ്. താൻ തന്നെയാണ് സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിട്ടതെന്ന് അർജുൻ മൊഴി നൽകിയിട്ടുണ്ട്. ഐഫോണിൽ നിന്നാണ് പോസ്റ്റ് ചെയ്തത്. ഇതിനായി ഉപയോഗിച്ചത് പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ. FP അക്കൌണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിരുന്നില്ല എന്ന അർജുൻ ആയങ്കിയുടെ മൊഴി. ഇതേ തുടർന്ന് ഐഫോൺ കണ്ടെടുക്കാൻ ശ്രമം ആരംഭിച്ചു. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താൻ കേസ് ഹിസ്റ്ററി റിപ്പോർട്ട് കമ്മീഷണർക്ക് വളപട്ടണം SHO കൈമാറിയിട്ടുണ്ട്. റിപ്പോർട്ട് ഉടൻ കലക്ടർക്ക് നൽകും. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർശം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപം ഉണ്ട്. MSFും യൂത്ത് ലീഗ് നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കാസർകോട്ടെ ലഹരിക്കേസിൽ അറസ്റ്റിലായ യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെ നടപടി. അറസ്റ്റിലായ മുഹമ്മദ് ഹുസൈനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിരുന്നതായി യൂത്ത് കോൺഗ്രസ് അറിയിച്ചു. അറസ്റ്റ് ചെയ്ത 9-ാം തീയതി അന്ന് തന്നെ നടപടിയെടുത്തിരുന്നതായി യൂത്ത് കോൺഗ്രസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ്. എന്നാൽ പ്രതികൾക്ക് യൂത്ത് കോൺഗ്രസുമായി ബന്ധമില്ലെന്നായിരുന്നു മന്ത്രി AO ജനീഷിന്റെ പ്രതികരണം. ഇന്ന് കർക്കിടക വാവ്. പിതൃപുണ്യം തേടി ആയിരങ്ങൾ ബലിതർപ്പണം നടത്തുന്നു. ആലുവ മണപ്പുറത്ത് പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. പ്രശസ്തമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം തുടങ്ങി പ്രധാനയിടങ്ങളിൽ പുലർച്ചെ തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. കർക്കിടക വാവ് ബലിയെ തുടർന്ന് വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം. ലിയോണൽ മെസ്സിയെ കേരളത്തിൽ എത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടർ അന്വേഷണത്തിന് സർക്കാർ. ഫുട്ബോൾ അസോസിയേഷൻ ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു തെളിവും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിലെ തട്ടിപ്പ് വിവരങ്ങൾ പുറത്ത്. അർജന്റീന ഫുട്ബോൾ അസോസിയേഷനെ ബന്ധപ്പെട്ടതാണെന്ന മുൻ കായിക മന്ത്രിയുടെ വാദം തെറ്റ്. ആശയവിനിമയം നടത്തിയത് കായിക വകുപ്പല്ലെന്നും വി അബ്ദുറഹ്മാൻ നേരിട്ടെന്നും രേഖകൾ തെളിയിക്കുന്നു. തിരുവനന്തപുരത്ത് നിന്നും കൊല്ലത്തു നിന്നും കാണാതായ മത്സ്യത്തൊഴിലാളികൾക്കായി 13-ാം ദിവസവും തെരച്ചിൽ തുടരുന്നു. അഞ്ചുതെങ്ങ് സ്വദേശി ഷിജിൻ, പുല്ലുവിള സ്വദേശി ജോൺ, പുത്തൻതുറ സ്വദേശി ഗൌതം കൃഷ്ണ എന്നിവരെയാണ് കണ്ടെത്താനുള്ളത്. നേവി സംഘം, കോസ്റ്റ് ഗാർഡിനൊപ്പം മത്സ്യത്തൊഴിലാളികളും തെരച്ചിലിന്റെ ഭാഗമായിട്ടുണ്ട്. കണ്ണൂർ ചൊക്ലിയിലെ ഹെൽത്ത് ഇൻസ്പെക്ടർ ദീപാലേഖ കുഴഞ്ഞുവീണ മരിച്ച സംഭവത്തിൽ ആരോഗ്യമന്ത്രിക്ക് NGO യൂണിയൻ ഇന്ന് പരാതി നൽകും. മാനുഷിക പരിഗണന പോലും നൽകാതെ സ്ഥലം മാറ്റിയതാണ് കുഴഞ്ഞുവീണാൻ കാരണമെന്നും ഉത്തരവാദികൾക്കെതിരെ നടപടി വേണമെന്നും ആവശ്യം. പക്ഷാഘാതമാണ് മരണകാരണമെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പറയുന്നു. NGO യൂണിയന്റെ സജീവ പ്രവർത്തകയായിരുന്നു ദീപ. ചൊക്ലിയിൽ നിന്ന് പിണറായിയിലേക്ക് സ്ഥലം മാറ്റിയത് രാഷ്ട്രീയ വിരോധം മൂലമെന്നാണ് ഇടത് അനുകൂല സംഘടനകളുടെ ആരോപണം. ദീപാലേഖയുടെ മരണം ഒഴിവാക്കാമായിരുന്നുവെന്നും ഇത് സർക്കാരിന്റെ നിർദ്ദയമായ നിലപാട് മൂലമുണ്ടായ സർക്കാർ സ്പോൺസേഡ് മരണമാണെന്നും മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് MLA. ദീപാലേഖയുടെ വേർപാടിൽ സർക്കാരിനെയും മുഖ്യമന്ത്രി VD സതീഷിനെയും രൂക്ഷമായി വിമർശിച്ചുകൊണ്ട് മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ല. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോവുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ യുഎസ് സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പസഷ്കിയാനുമായി അദ്ദേഹം ചർച്ച നടത്തി. കൊളംബിയയിൽ ഭൂചലനത്തിലെ മരണസംഖ്യ 250 കടന്നു. പ്രദേശത്ത് രക്ഷാപ്രവർത്തനവും തെരച്ചിലും പുരോഗമിക്കുന്നു. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ദീർഘകാല ജീവിത പങ്കാളിയുമായ ജോർജിന റോഡ്രിഗസും വിവാഹിതരായി. പോർച്ചുഗലിലായിരുന്നു വിവാഹ ചടങ്ങ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസണ് തുടക്കം. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നിലനിർത്താൻ PSG ആസ്റ്റൺ വില്ലയാണ് എതിര്. അടുത്ത വാർത്ത 10 മണിക്ക്.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 9 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
2: Good morning, Dubai-ile ippozhathe taapanila 37 degree Celsius, antariksha eerpam 55%.
0: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
5: Home 92.2 FM. Home is a feeling.
6: Sand dunes. Sand dunes.
7: Sand Dunes with Akshay on Home 92.2 FM.
8: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Good morning, welcome back home 92.2 home like swagatham. Hey, namaskaram. Akshay aanu ningalude koode ullathu. Angane oru vaadu pere chodyathil uttaram okke aichingane irikkalle. Njan adutha movie contest inde nammude Bethlehem Kudumba unit inde Nivin Bolide ettom puthiya chithrathinte contest njan ticket tharam ṭo. Just onnu wait cheyada adi ende chodyamayittu njan varunnathaanu. Njan oru chodyam chekitte oru chodyam illa oru kaaryam choyikkam. Nammal raavale nalla dosha inde koode nalla ulunnu vada നല്ല ഫിൽട്ടർ കോഫി, നല്ല ഈ തേങ്ങാ ചമ്മന്തിയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കട്ടക്കിരിക്കുന്ന നല്ല വൈറ്റ് ചട്നിയും എൻ്റെ കൂടെ നല്ല ചൂട് സാമ്പാറും. ഇത്രയും കിട്ടിക്കഴിഞ്ഞാൽ മലയാളികൾക്ക് പിന്നെ സത്യം പറഞ്ഞാൽ ഞാൻ പോലും ആയിരിക്കും ഇന്ന് ഇനിയൊന്നും കഴിക്കേണ്ട, തൃപ്തിയായി എന്ന് ഞാൻ വിചാരിക്കും. ഈ ദോശയോടുള്ള നമുക്കുള്ള പ്രണയമുണ്ടല്ലോ, അത് മസാല ദോശ ആയിക്കോട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഗീ റോസ്റ്റ് ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റേ തട്ടിൽക്കുട്ടി ദോശ ആയിക്കോട്ടെ, ഐ മീൻ കട്ടിയുള്ള ദോശ ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, മലയാളികൾക്ക് ദോശ എന്ന് പറയുന്നത് ഭയങ്കര പ്രിയമാണ്. എന്നാൽ മലയാളികൾക്ക് മാത്രമാണോ? അല്ല, സൗത്ത് ഇന്ത്യൻസിൽ നോക്കിക്കഴിഞ്ഞാൽ ദോശ അത്രമാത്രം ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷാണ്. ഞാൻ ബാംഗ്ലൂരിൽ സ്റ്റോറി വായിക്കായിരുന്നു, മുംബൈയിൽ ഏകദേശം 12 പേർക്ക് മാത്രം ഇരിക്കാൻ പറ്റുന്ന ബാന്ദ്രയിലുള്ള ഒരു ചെറിയ കട. 2024 മെയ് മാസത്തിലാണ് ഇത്തരത്തിലൊരു കട തുറങ്ങുന്നത്. 12 പേർക്ക് മാത്രമേ ഉള്ളൂ, ചെറിയ കട പോലെ തന്നെ ചെറിയൊരു മെനുവാണ്. അവിടെ കിട്ടുന്ന ദോശയും വളരെയധികം ചെറുതാണ്. എന്നാൽ ആ ദോശയ്ക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നു കേട്ടോ, ബെന്നൈ ദോശ. ഇവർ ഈ നടത്തുന്ന ഉടമസ്ഥർ ബാംഗ്ലൂരിലെ ആ ബെന്നൈ ദോശ എന്ന് പറയുന്ന ദോശ അത് മുംബൈയിൽ കിട്ടാത്തതിനെ തുടർന്ന് ബാംഗ്ലൂരിലെ അതേ ബെന്നൈ ദോശ ഇവിടെയും കൊടുക്കാമെന്നുള്ള രീതിയിലാണ് ഇവിടെ തുടങ്ങി. ഞാൻ ആ ദോശ കഴിച്ചിട്ടില്ല കേട്ടോ, കഴിച്ച ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്താണ് ഈ ബെന്നൈ ദോശ എന്നുള്ളൊരു കാര്യം ഒന്ന് പറഞ്ഞു തരുമോ? അപ്പോൾ എന്താണേലും അങ്ങനെ ഒരു കട തുടങ്ങി. അപ്പോൾ വളരെ വലിയ ദോശയല്ലേ, ചെറിയൊരു ദോശ. എന്നാൽ അതിൽ നല്ല നിറച്ച് നെയ്യൊക്കെ ഒഴിച്ച് അതിനോടൊപ്പം സാമ്പാർ കൊടുക്കില്ല, ഒരു പ്രത്യേകതരം ഒരു ചട്നിയാണ് അതിനകത്ത് കൊടുക്കുന്നത്. അതിനോട് ഒരു ഉരുളക്കിഴങ്ങ് സബ്ജിയിൽ നിന്ന് കൂടെ കൊടുക്കുന്നുണ്ട്. ഇതിത്രയാണ് ഈ ദോശയുടെ കൂടെയുള്ള ഒരു എന്താ പറയുക, സൈഡ് ഡിഷസ് എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഒരു ദോശയ്ക്ക് വേണ്ടിയിട്ട് ആളുകൾ നിരവധിയാണ് അവിടെ വന്നുകൊണ്ടിരിക്കുന്നത്. സെൽഫ് സർവീസ് മാത്രമേ ഉള്ളൂ, ഇലക്ട്രോണിക് സംവിധാനമാണ്. പോയിട്ട് കൂപ്പൺ എടുക്കുക, പോയി കൗണ്ടറിൽ നിന്ന് മേടിക്കുക, അവിടെ വന്നിരിക്കുക, കഴിക്കുക, പോവുക, ഇത് മാത്രമേ ഉള്ളൂ. എന്നാൽ ഇത് ജനപ്രീതി കേടിയിട്ടുണ്ടല്ലോ. ആ ഒരു ചെറിയ ഒരു ഏകദേശം നിങ്ങളൊന്ന് കാൽക്കുലേറ്റ് ചെയ്തു, കൂടി വന്നു കഴിഞ്ഞാൽ എത്ര രൂപ വരും? 100,000 രൂപ കച്ചവടം കൂട്ടിക്കോ വേണമെങ്കിൽ ഒരു ദിവസം മാക്സിമം. ആ പ്രസ്ഥാനം 12 പേര് മാത്രം ഇരിക്കാവുന്ന ഒരു ദോശക്കട 350 കോടി രൂപയുടെ മൂലധനത്തിൻ്റെ ഒരു ബ്രാൻഡായിട്ടാണ് ഇന്ന് മാറിയിരിക്കുന്നത്. ഇന്ന് അദ്ദേഹത്തിന് മുംബൈയിലും ഡൽഹിയിലും ഒക്കെ ഒരുപാട് ഇതിൻ്റെ സെയിം ഷോപ്പുകളായിട്ട് ഒരു വലിയൊരു വ്യവസായമായി മാറിയേക്കാണ്. ഈ ബെന്നൈ ദോശയാണ് ഇവരുടെ വിജയത്തിന് ഏറ്റവും കൂടുതൽ കാരണം എന്നുള്ളത് മാറ്റിയിട്ടുണ്ട്. ജനങ്ങൾ എങ്ങനെയാണെന്നറിയാം ഇത് അറിഞ്ഞത്, വെളിയിലേക്ക് വന്ന് ഞാൻ ഇത് വായിക്കാൻ കാരണം എന്ന് വെച്ചാൽ, ഒരു ദോശ കഴിക്കാൻ വേണ്ടി അനുഷ്കയും കോഹ്ലിയും വന്നു എന്ന് കേട്ടതിന് ആ തുടർന്നേ പിന്നെ ആ കഥയുടെ പിന്നാലെയാണ് ഞാൻ പോയത്. അങ്ങനെയാണ് ഈ ഒരു പ്രസ്ഥാനത്തിൻ്റെ ബെന്നൈ ദോശ അറിയുന്നതും ഇത് 350 കോടി വരുമാനമുള്ളൊരു ബിസിനസ് സാമ്രാജ്യമായി മാറിയെന്നും നമ്മൾ മനസ്സിലാക്കുന്നത്. സി, റൈറ്റ് പ്രൊഡക്റ്റ് അറ്റ് ദ റൈറ്റ് പ്ലേസ് അറ്റ് ദ റൈറ്റ് ടൈം, അതാണ് സക്സസ് എന്ന് പറയുന്നത്. അതിന് വേറെ ഫോർമുലയൊന്നുമില്ല. നമ്മളത് കറക്റ്റായിട്ട് നമ്മളതിനെ പ്ലേസ് ചെയ്യാൻ പഠിച്ച കറക്റ്റ് ടൈമോടെ ആണെന്നുണ്ടെങ്കിൽ അത് സക്സസ് ആയിരിക്കും, നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളൊരു കാര്യമാണ് പറയുന്നത്. ഇവർ പറയുന്നുണ്ട് കേട്ടോ, ആദ്യം ഈ റെസ്റ്റോറൻറ്റിൽ വന്നു കഴിഞ്ഞാൽ തന്നെ ഒരുപാട് മെനു കാര്യങ്ങളൊന്നുമില്ല. ഈ ദോശയ്ക്ക് പുറമേയിട്ട് അവിടെ കിട്ടുന്ന പൊടി ഇഡലി ദോശ, പിന്നെ അതുപോലെ മറ്റേ തട്ട ഇഡലി, അതുപോലെ തന്നെ ഫിൽട്ടർ കോഫി, ഈ അങ്ങനെ ഒരു 2-3 ഐറ്റം മാത്രമേ ഉള്ളൂ. എന്തിനാണ് പോരെ 2-3 ഐറ്റം കൊണ്ട്? പലപ്പോഴും നമ്മൾ വിചാരിക്കും പല റെസ്റ്റോറൻറ്റ്സും അല്ലെങ്കിൽ പല റെസ്റ്റോറൻറ്റ്സ് എന്തിനും ഏത് ബിസിനസ് ആണെങ്കിൽ പോലും നമുക്ക് വിജയിക്കാൻ പറ്റുന്നില്ല എന്നുള്ളത് നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ. നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ഞാൻ എപ്പോഴും എനിക്ക് പണ്ടാരും എൻ്റെ മനസ്സിൽ പറഞ്ഞു തന്നേക്കുന്ന ഒരു ഉപമയാണ്, അതായത് സാധനം നല്ലതാണെങ്കിൽ ഈച്ച പറന്നു വരും, കിലോമീറ്ററുകൾ അപ്പുറത്തുനിന്ന് തന്നെ പറന്നു വരും ആ സാധനം കഴിക്കാനായിട്ട്. അതുപോലെ ആയിരിക്കണം നമ്മുടെ ഒരു പ്രൊഡക്റ്റ് നല്ലതാണെന്നുണ്ടെങ്കിൽ ആളുകൾ എവിടെ നിന്നാണെങ്കിലും ഫ്ലൈറ്റ് പിടിച്ചാണെങ്കിലും, ഇപ്പോൾ കോഹ്ലിയൊക്കെ വന്നതുപോലെ ഫ്ലൈറ്റ് പിടിച്ചാണെങ്കിലും ആ സാധനം മേടിക്കാനായിട്ട് വരും. നല്ല ബ്യൂട്ടിഫുൾ ഒരു ഇൻസ്പിറേഷൻ ആയിട്ടുള്ളൊരു സ്റ്റോറി തന്നെയാണ്. രണ്ടുപേരും ഒരു ഫാമിലി ബിസിനസ്സായിട്ട് അവർ തുടങ്ങി ഇന്ന് വൻ രീതിയിൽ രാജ്യത്തെ തന്നെ ഒരു വലിയ ഒരു നോർത്ത് ഇന്ത്യയിൽ നോക്കുകയാണെങ്കിൽ ഒരു വലിയ രീതിയിൽ ഒരു ഫുഡ് ചെയിൻ ആയിട്ട് തന്നെ മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ ബാംഗ്ലൂർ സ്റ്റൈലായിട്ടുള്ള ബെന്നൈ ദോശ.

0: Traffic Update.
1: Traffic Update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഈ മണിക്കൂറിൽ ഇറങ്ങുന്നവർക്ക് ഒരുപക്ഷെ രാവിലത്തെ ഹൽക്കേ റോഡിലെ ട്രാഫിക് എന്താണെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചില സിനിമ ഡയലോഗ് പോലെ തോന്നുന്നുണ്ടല്ലേ. സത്യമായിട്ട് അവർ നല്ല ട്രാഫിക് ആയിരുന്നു, കാരണം അവിടെ ആക്സിഡന്റും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ ഇപ്പോൾ അത്യാവശ്യം കുറച്ച് സ്ലോ മൂവിങ് ട്രാഫിക്കിലൊക്കെ മാറിയിട്ടുണ്ട്. ഷാർജയിൽ മാത്രമായിട്ടുള്ള ഒരു കൺജഷനും കാര്യങ്ങളാണ് കാണുന്നത്. ഒരു ആക്സിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് റോഡിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അലിത്തേ ടോൾ റോഡിൽ ഒരു ആക്സിഡന്റ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ബേരൂർ സ്ട്രീറ്റും അത്യാവശ്യം കുറച്ച് കൺജഷനാണ്. ബാക്കി ടുവേർഡ്സ് അബ്ദബിലേക്ക് നോക്കുകയാണെങ്കിൽ ജെ വി സി ഔട്ടർ സർക്കിൾസിൽ മാത്രമാണ് ഒരു ചെറിയൊരു ട്രാഫിക് കൺജഷൻ കാണുന്നത്. ബാക്കി എല്ലാ റോഡുകളും ഫ്രീ ഫ്ലോയിങ് ആയിട്ട് തന്നെയുണ്ട്. എവിടെയെങ്കിലും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് ഒരു അപ്ഡേറ്റ് തരാനാണ്.
2: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply. Sand Dunes with Akshay on Home 92.2 FM. Kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him, kill him,

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഈ ചെറിയ കാര്യത്തിൽ സന്തോഷിക്കാറുണ്ടോ? പലപ്പോഴും നമുക്ക് ചെറിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ പറ്റുന്നവർക്ക് ദൈവം വലിയ കാര്യങ്ങൾ സന്തോഷിക്കാൻ വക കൊടുക്കുമെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഞാൻ ഈ നമ്മുടെ ന്യൂണില്ലേ, നമ്മൾ ന്യൂണിൽ സദ്യ പറഞ്ഞാൽ സാധനങ്ങൾ എന്തെങ്കിലുമൊക്കെ മേടിക്കും, ആമസോണിലും ഉണ്ട് കേട്ടോ അത്, സത്യം ശരിയാണ്, ആമസോണിലും ഉണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ ആഴ്ച മേടിച്ചപ്പോൾ എനിക്ക് അവർ ഗിഫ്റ്റൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. ഈ നമ്മുടെ ഡെയിലി സാധനങ്ങളൊക്കെ വാങ്ങുന്ന സമയത്ത് ഈ നൂൺ 7 മിനിറ്റ്സോ അല്ലെ ആമസോൺ 15 ഇതിലൊക്കെ മേടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സർപ്രൈസ് സാധനങ്ങൾ അവർ നമുക്ക് ഗിഫ്റ്റ് തരും. അപ്പോൾ ആദ്യ കാലഘട്ടത്തിൽ ഒക്കെ മേടിക്കുന്ന സമയത്ത് എന്താ പറയണേ, നമുക്ക് വലിയ ബോട്ടിൽ വാഷിംഗ് ലിക്വിഡും കാര്യങ്ങളൊക്കെ തന്നെ ഫ്രീ തരുന്നുണ്ടായിരുന്നു. പിന്നീട് എപ്പോഴും ഒരു ഞാൻ മേടിക്കുന്ന സമയത്ത് എന്താ പറയണേ, എന്തോ ഒരു സ്വീറ്റ്സിൻ്റെ സംഭവങ്ങൾ ഗിഫ്റ്റ് തന്നിട്ടുണ്ട്. ഇപ്പം അത് വന്ന് ഹെയർപിക്കൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്, ടോയ്ലറ്റ് ക്ലീനറൊക്കെ ആണ് കിട്ടുന്നത്. പക്ഷേ പ്രശ്നമില്ല, എന്താണേലും ഞാനെന്താ ചോദിച്ചാൽ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമുക്കൊരു ഗിഫ്റ്റ് എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് നമ്മളെ ചിരിപ്പി മുഖത്തൊരു സന്തോഷം ഉണർത്താറുണ്ട്. ഞാൻ ഇതിപ്പം രാവിലെ ഞാൻ ഷോയിൽ ഇവിടെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് വൈഫ് അക്സയുടെ മെസ്സേജ് വന്നു, എന്നോട് പറഞ്ഞു എൻ്റെ സ്റ്റോറി കയറി നോക്കാൻ പറഞ്ഞു ഇൻസ്റ്റാഗ്രാമിൽ. അപ്പോൾ ഞാൻ പെട്ടെന്ന് കയറി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, നൂണിൻ്റെ ഒരു ബാഗ്, ഫുൾ ഡിസൈൻ ചെയ്ത ഒരു ബാഗാണ് അവർ കൊടുത്തത്. ഏതാണ് നമ്മുടെ നോർമൽ പേപ്പർ ബാഗ് അവർ കസ്റ്റമൈസ് ചെയ്ത് ഡിസൈൻ ചെയ്തിട്ട് ആ ബാഗിലാണ് അവർ കൊടുത്തു വിട്ടേക്കുന്നത്. ഇന്നത്തെ ആ ബാഗ് കാണുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷം. എല്ലാ ദിവസവും നമ്മുടെ ഡോർ സ്റ്റെപ്പിൽ വന്ന് നമുക്ക് നൂണ് ഡെലിവറി ചെയ്തിട്ട് പോകും. എന്നാൽ ഇന്ന് വന്ന സമയത്ത് അത് ടോട്ടലി ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു സംഭവം. സത്യം പറഞ്ഞാൽ ഈ ന്യൂസ് ഞാൻ കേട്ടിരുന്നു, നൂണുകാർ ഇങ്ങനൊരു കസ്റ്റമൈസ് ചെയ്ത് ഇത്ര ബാഗുകൾ സെലക്ടഡ് കസ്റ്റമേഴ്സിന് വേണ്ടി കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നിങ്ങൾ ഒരുപക്ഷെ നാളെ ഓർഡർ ചെയ്യുന്ന സമയത്ത് അത് ഇന്ന ആളെന്നൊന്നുമല്ല, ആര് ഓർഡർ ചെയ്താലും കിട്ടും. പക്ഷേ അത് വരുന്നത് ഒരുപക്ഷെ 100 ബാഗ് നോർമൽ ബാഗിൻ്റെ ഇടയിൽ 2 ആയിരിക്കും വെക്കുന്നത്. ആ രണ്ടാമത്തെ ആ ഓർഡർ നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. അങ്ങനെ ആയിരിക്കാം, മേ ബി, അറിയില്ല കേട്ടോ. എന്നെ നൂണിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം എങ്ങനെയാണ് നിങ്ങളത് കൊടുക്കുന്നതെന്നുള്ള കാര്യം. എന്നിരുന്നാലും ആ ഒരു എന്താ പറയുന്നത് ബാഗ് ഭയങ്കരമായിട്ട് സത്യം പറഞ്ഞാൽ എൻ്റെ മുഖത്ത് ഒരു സന്തോഷം കൊണ്ടുവന്നു. ചെറിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്ന അത് എന്ത് ബൈക്കുണ്ട്, നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ പോയിട്ട് എൻ്റെ വൈഫിൻ്റെ അക്കൗണ്ടിൽ അവിടെ കാണാൻ കേട്ടോ, നിങ്ങൾക്ക് പുള്ളിക്കാർ സ്റ്റോറിയൊക്കെ ഇട്ടിട്ടുണ്ട്, വോട്ട് എവർ. അല്ലെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ ഞാനും അത് സ്റ്റോറിയാക്കാം. എന്ത് ചെറിയ കാര്യമാണെങ്കിലും നമ്മളൊരു പക്ഷേ നമ്മുടെ കൊളീഗ് അദ്ദേഹത്തിൻ്റെ ടേബിളിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കപ്പ് കോഫി കൊണ്ടു വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഡേ നമുക്ക് മേക്ക് ചെയ്യാൻ പറ്റും. അത് ഭയങ്കര ഒരു എനർജിയാണ്, അത് ഭയങ്കര ഒരു എന്തൊരു മാജിക്കാണ് നമ്മൾ ചെയ്യുന്ന ഒരു കാര്യം. പണ്ടൊക്കെ ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ വർക്കിന് വരുന്ന സമയത്ത് നല്ല ഷാർപ്പൻ ചെയ്ത പെൻസില്, നല്ലൊരു ഒരു പെന്ന്, ഒരു നോട്ട് പാഡ്, ഇതൊക്കെ നല്ല അടുക്കിയൊക്കെ ഇങ്ങനെ വെച്ച് ഒരു കപ്പ് കോഫി വോട്ടാണ്, അത് ഭയങ്കര ഒരു എന്തൊരു മാജിക്കാണ് ചെയ്യുന്ന ഒരു കാര്യം. പണ്ട് ഞാനിങ്ങനെ വിചാരിക്കാറുണ്ട്, നമ്മൾ വർക്കിന് വരുന്ന സമയത്ത് നല്ല ഷാർപ്പ് പെൻസിൽ, നല്ലൊരു ഒരു പെൻ, ഒരു നോട്ട് പാഡ്, ഇതൊക്കെ നൽകി എങ്ങനെ വെച്ച് ഒരു

0: ഹോം ഫൈൻ ഡൈൻ റെസ്റ്റോറൻ്റ് ആയിട്ടുള്ള കഥക് റെസ്റ്റോറൻറ്റ് ജുമേറയിലാണ് ഇത്തവണത്തെ നമ്മുടെ ഓണത്തിൻ്റെ കിക്ക് സ്റ്റാർട്ടിലേക്ക് നമ്മൾ പോകാൻ പോകുന്നത്. ഒരു ഗംഭീര ഓണസദ്യ ആയിരിക്കും നിങ്ങളെ അവിടെ കാത്തിരിക്കാനായിട്ട് പോകുന്നത്. അത് നിങ്ങളെന്ന് പറഞ്ഞ് നിങ്ങൾ റെക്കമെൻഡ് ചെയ്യുന്നവരെ, നിങ്ങൾ ഒരുപക്ഷെ വർഷങ്ങളായിട്ട് യു എയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി ഉണ്ടാവും, ഒരു കൺസ്ട്രക്ഷൻ സൈറ്റിൽ ബുർജ് ഖലീഫയോ ബുർജ് അൽ അറബോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ദുബായുടെ ഫേമസ് മോണുമെൻറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ പണി ചെയ്ത ഒരു വ്യക്തി ഉണ്ടാവാം, അവരെ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യാം. അല്ലെങ്കിൽ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഓഫീസിലുള്ള ഒരു ഓഫീസ് ബോയ് ആവാം, അവർക്കൊക്കെ ഒരുപക്ഷെ നാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടാവും, മലയാളി ആയിരിക്കണം കേട്ടോ, നാട്ടിൽ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരിക്കും, പക്ഷെ അത് സാധിക്കാറില്ല എങ്കിൽ അവർക്ക് ഞങ്ങൾ കൊടുക്കുന്ന ഒരു ഏറ്റവും വലിയൊരു ട്രീറ്റ് തന്നെയാണ് ഇത്തവണത്തെ കഥക് റെസ്റ്റോറൻറ്റിലെ ഈ ഒരു സദ്യ. ഷെഫ് സിമിയാണ് ഈ സദ്യ ചെയ്യുന്നത്. 10 ദിവസം, വർഷത്തിൽ 10 ദിവസം മാത്രമേ ഉള്ളൂ ഈ ഒരു ഫൈൻ ഡൈൻ സദ്യ വരുന്നത്. നല്ല ഇച്ചിരി നല്ലൊരു പ്രീമിയമായിട്ടുള്ള സദ്യയാണ്, അതുകൊണ്ട് വിലയും ഇച്ചിരി പ്രീമിയമാണ് അവരുടെ. പക്ഷെ എന്താണേലും നമ്മുടെ ലിസണേഴ്സിന് നമ്മളത് എൻറ്റയർലി ഒരു എന്താ പറയുന്ന ഒരു ബിഗ് സല്യൂട്ട് എന്ന പോലെയാണ് ഞങ്ങളത് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം ഓണ സദ്യ സ്പേസ്, നിങ്ങൾ സജസ്റ്റ് ചെയ്യുന്ന ആളുടെ പേരും നിങ്ങൾ അവരുടെ ഫോൺ നമ്പറോട് ചേർത്താണ് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ടത്. അപ്പോൾ അങ്ങനെ അയക്കുന്നുണ്ടെങ്കിൽ ആ റൈറ്റായിട്ട് നമുക്ക് ഡിസേർവിംഗ് ആയിട്ട് ഒരാളെ ആയിരിക്കും പിക്ക് ചെയ്ത് നമ്മുടെ കൂടെ ഈ ആഴ്ച ഈ വീക്കെൻഡിൽ വരാൻ പോകുന്ന സ്നേഹസദ്യയിലേക്ക് കൂട്ടാൻ പോകുന്നത്.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പം നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം, പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും,
3: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: For details, call 0504260948.
3: Brought to you by Volcano LED Display, professional indoor and outdoor LED display solution providers in UAE. Call now 0525242017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡായിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM. ടുവിൻ ഇൻവൈറ്റ്സ്.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പൊ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു. അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ. ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടി കിടന്ന് നല്ല ശീലം ഉണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്കങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

0: പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. Sandunes with Akshay on Home 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ ഹാവ്.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യൂണിറ്റ് എന്ന് പറയുന്ന നമ്മുടെ നിവിൻ പോളിയുടെ ഏറ്റവും പുതിയ ചിത്രം, എനിക്ക് തോന്നുന്നു അത് വളരെ നല്ല രീതിയിലുള്ള ഒരു ഓണം റിലീസാണ്. എല്ലാവർക്കും തരാൻ പോകുന്ന നല്ലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും ഈ ഒരു സിനിമ നമ്മളെ കാത്തിരിക്കുക. ഇത്തവണ ഓണത്തിന് എനിക്കൊന്ന് ഒരുപാട് സിനിമകൾ നമുക്ക് പ്രതീക്ഷയോടെ പോയിരുന്ന് കാണാൻ പറ്റുന്ന സിനിമകളായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇതിൻ്റെ ടിക്കറ്റ്സ് കാര്യങ്ങൾ നിങ്ങളിലേക്ക് തരാനായിട്ട് പോകുന്ന ഒരു സമയമാണ്. ഞാൻ പറഞ്ഞിരുന്നത് തരാമെന്ന്. ഓൾറൈറ്റ്, അപ്പം ഇത് ഒരു ചോദ്യം ചോദിക്കാം. എന്താണ് ചോദിക്കണ്ടേ? രണ്ടു മൂന്ന് ചോദ്യം എൻ്റെ മനസ്സിലുണ്ട്. ഓക്കെ, സിമ്പിളായിക്കോട്ടെ. നിമുംപോളി അഭിനയിച്ചേക്കുന്ന ഒരു സിനിമ, ഈ സിനിമയ്ക്കകത്ത് നിമുംപോളി മാത്രമല്ല ഒരുപാട് നല്ല ആക്ടേഴ്സൊക്കെ വേറെയുണ്ട്. അങ്ങനെ ഞാൻ സ്പെസിഫൈ ചെയ്ത് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടും. ഓക്കെ, നിമുംപോളിയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ലോകേഷ് കുമാർ എന്നാണ്. ലോകേഷ് കുമാർ എന്നാണ് നിമുംപോളിയുടെ കഥാപാത്രം. അതൊരു ഭയങ്കര ഒരു സുപ്രധാനമായിട്ടുള്ളൊരു കഥാപാത്രമായിട്ടാണ് നിമുംപോളി അതിനകത്ത് വരുന്നത്. ഏതാണ് നിമുംപോളിയുടെ ലോകേഷ് കുമാർ എന്ന് പറയുന്ന പേരിൽ വന്നേക്കുന്ന ആ ചിത്രം ഏതാണ്? ഞാൻ പറഞ്ഞു നിമുംപോളിയുടെ മാത്രമായിട്ടുള്ളൊരു ചിത്രമല്ല നിമുംപോളി, അതിനകത്ത് ലോകേഷ് കുമാർ എന്നൊരു കഥാപാത്രമായിട്ടാണ് വരുന്നത്. കുറച്ച് നാൾ വർഷങ്ങൾക്ക് മുന്നേ ഇറങ്ങിയ ഒരു സിനിമയാണ്. ഗസ് ചെയ്യാം. ഓൾറൈറ്റ്, അപ്പോൾ എന്താണേലും വേഗം തന്നെ മെസ്സേജ് അയക്കുക. ബെത്ലഹേം സ്പേസ്, റൈറ്റ് ആൻസർ സ്പേസ്, നിങ്ങളുടെ പേരോട് ചേർത്ത് 0585829220 നമ്മുടെ വാട്സാപ്പ് നമ്പർ. അതിലേക്ക് വേഗം മെസ്സേജ് അയച്ചോളൂ. ഒരുപാട് ഉത്തരങ്ങൾ വരുന്നുണ്ട്, തെറ്റുന്നുമുണ്ട്, ശരി ഉത്തരങ്ങളും ഉണ്ട്. അപ്പോൾ എനിക്ക് സമാധാനം മനസ്സിലായി തുടങ്ങിയിട്ടുണ്ടല്ലോ, അതൊരു ആശ്വാസമാണ്. അപ്പോൾ എന്തായാലും വേഗം മെസ്സേജ് അയച്ചോളൂ കേട്ടോ.
2: സാൻഡ്യൂൺസ് വിത്ത് അക്ഷയ് ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.
4: Amore, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
5: ശ്രദ്ധിക്കണ്ടാ
4: മോനെ, പോടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
6: അണ്ണം പേടിക്കണ്ടാ,
7: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
4: അമ്മാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്മാണ്.
8: അണ്ണ ശ്രദ്ധിക്ക,
9: അമ്മാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് ഇൻ.
10: ഈ നല്ല പാട്ടൊക്കെ കേട്ട് ഓരോരുത്തർ ഇങ്ങനെ ഡ്രൈവ് ചെയ്ത് പോകുന്ന കൂട്ടത്തിൽ എനിക്ക് ദോശേനെ പറ്റിയിട്ട് ഇവിടെ ഒരുപാട് പേരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഒരു വ്യക്തി എന്നോട് ജോയിൻ ചെയ്തതിന്റെ പേര്, ഗുഡ് മോർണിംഗ്, നമസ്കാരം.
11: നമസ്കാരം,
10: എന്താണ് പേര്?
11: വൈശാഖ്.
10: വൈശാഖ്, വൈശാഖ് എവിടെയാണ് ഈ ദോശ കഥ പറഞ്ഞത്?
11: ഒരു വള്ളിക്കാവുന്നുണ്ട്.
10: ശരി,
11: അവിടുന്ന് മുന്നോട്ട് പൊറ്റമേൽക്കര പാലം.
10: ഓക്കെ,
11: അവിടുന്ന് വളവ് ലെഫ്റ്റ് സൈഡിലായിട്ട്.
10: ഓക്കെ, ഇതൊക്കെ നമ്മുടെ സ്ഥലമാണ്, നമ്മൾ ഒരുപാട് പോയിട്ടുള്ള സ്ഥലങ്ങളാണ്
11: അവിടെയൊക്കെ. ഒരു പ്രായമായ ഒരു അച്ഛനും അമ്മയും നടക്കുന്ന ഒരു കഥ. ചെറിയൊരു തട്ടുകറയാണ്.
10: ഓ ശരി,
11: നല്ല ഫുഡാണ് അവിടുത്തെ. ചമ്മന്തി കൊറേ, ഒരു അഞ്ചാറ് ഐറ്റംസ് ഉണ്ട് ചമ്മന്തി തന്നെ ആയിട്ട്.
10: ഓ ശരി ശരി, അങ്ങനെ നമ്മുടെ നാടൻ ദോശയാണ് ഈ പറയുന്ന ബെന്നി ദോശയല്ല അല്ലേ?
11: നാടൻ
10: ദോശ. ഓക്കെ, ഈ ദോശ ദോശ ഫേവറേറ്റ് ആണ്. ദോശ ഞാൻ പറഞ്ഞ സമയത്ത് ആ ഒരു മെമ്മറി ഓടി മനസ്സിലേക്ക് ഓടി വന്നായിരുന്നു അല്ലേ? നടിച്ചില്ലുമ്പോഴും. അല്ല, നമ്മുടെ നാട്ടിലെ ഒരു പ്രത്യേകതയാണ്, ഇപ്പോഴും നമ്മുടെ പഴയ കാലത്തെ കടകളും ആ പഴയ ആളുകളും ഒക്കെ നിന്ന് നിന്ന് എന്താ പറയാ, ദോശ. നമ്മുടെ ചെങ്ങന്നൂര് പേരിശ്ശേരിയിലേക്ക് പോവാണെങ്കിലേ ആ ആലത്തിന്റെ അവിടെ ഒരു ഒരു ആറ് സഹോദരങ്ങൾ ചേർന്ന് നടത്തുന്ന ഒരു കടയുണ്ട്, പോയിട്ടുണ്ടോ അവിടെ?
11: ഇല്ല,
10: അവിടെ ഒന്ന് പോണം. അവിടെ ആറ് സഹോദരന്മാര്, അപ്പച്ചന്മാരാണ്, അവർ ആറു പേരും കൂടെ ചേർന്നാണ് നടത്തുന്ന നല്ല ഉണ്ണിയപ്പം, നല്ല ഇതുപോലെ ദോശ, നല്ല ചമ്മന്തി. ഇപ്പൊ പറഞ്ഞപ്പോ എന്റെ മനസ്സിലേക്ക് വർഷങ്ങൾക്ക് മുന്നേ പോയ ആ ഒരു ഓർമ്മയാണ് എന്റെ മനസ്സിലേക്ക് വന്ന. എന്തായാലും താങ്ക് യു സോ മച്ച്. പേരെന്തായിരുന്നു, ഞാൻ മറന്നുപോയി.
11: വൈശാഖ്,
10: സോറി വൈശാഖ്, വൈശാഖ്. അപ്പൊ വൈശാഖ്, താങ്ക് യു സോ മച്ച്. ആ ഒരു നാട്ടിലെ ദോശ കഥ ഞങ്ങൾക്ക് പറഞ്ഞു തന്നെ ഒരുപാട് തന്നെ കേട്ടോ.
11: താങ്ക്
10: യു സോ മച്ച്. അപ്പൊ വൈശാഖിന്റെ മെസ്സേജും നമുക്ക് ഇവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു. വേറൊരാൾ എന്റെ അടുത്ത് പറഞ്ഞ അനീസ് അന്തോന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ കിസ്സേസിൽ ഈ ബെന്നെ ദോശ കിട്ടുക എന്നുള്ളൊരു കാര്യം എവിടെയാണ് കറക്റ്റ് ആയിട്ട് എന്നുള്ളൊരു കാര്യം കൂടെ ഞാൻ ചോദിച്ചിട്ടുണ്ട്. അല്ല, എന്റെ ലൊക്കേഷനും കാര്യങ്ങളും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എൻ്റെ കയ്യിൽ ഞാൻ ആ മെസ്സേജ് ഞാൻ ഓപ്പൺ ആക്കിയതാണ് പോയി. അപ്പൊ കിസ്സേസിൽ ഈ ബെന്നെ ദോശ കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, നല്ല അടിപൊളി ദോശയാണ് എന്നുള്ളൊരു കാര്യം പറഞ്ഞാൽ, ഈ രാവിലെ തന്നെ ദോശയുടെ കാര്യം ഞാൻ പറഞ്ഞപ്പോഴും നിങ്ങൾ തിരിച്ചെന്നടുത്ത് ഇങ്ങോട്ട് ഒരുപാട് കാര്യങ്ങൾ എന്നെ പറഞ്ഞുകൊണ്ട് കുതിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്താണെങ്കിലും ഈ ബെന്നി ദോശ ഞാനും ഒന്ന് പോയി കഴിക്കുന്നതാണ്. താങ്ക് യു സോ മച്ച് അനീസ്. എന്തായാലും ഓക്കെ ഓക്കെ, ഓൾറൈറ്റ്, ഞാൻ അനീസിനോട് തന്നെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ചോദിച്ചോളാം. അപ്പോൾ എന്താണെങ്കിലും ഇതുപോലെ നല്ല ദോശകൾ കിട്ടുന്ന കടകൾ നിങ്ങൾക്ക് അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് റെക്കമെൻഡ് ചെയ്യാനാണ് കേട്ടോ. നല്ല ബ്യൂട്ടിഫുൾ സോങ്സ് ഇൻ ബാഗ് എനർജി ഹോം 92.2 FM-ൽ. അക്ഷയാണ് നിങ്ങളുടെ ഇവിടെയുള്ളത് അൻറ്റിൽ 11 o'clock.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: ചെങ്കടലിൽ ഹൂതി ആക്രമണം 6 പേർ കൊല്ലപ്പെട്ടു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിക്കാൻ 2 ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ സഭ ഇന്നും പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. പാർലമെന്റിന്റെ 2 സഭകളും ലോക്സഭയും രാജ്യസഭയും പ്രതിപക്ഷ ബഹളത്തിൽ പ്രക്ഷുബ്ധമായിരിക്കുകയാണ്. ഇപ്പോൾ സഭാ നടപടികളുമായി സഹകരിക്കണമെന്ന് സഭാ അധ്യക്ഷന്മാരും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവും ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. സഭയിൽ എല്ലാവരും സമന്മാരാണെന്നും എല്ലാവരും എല്ലാവരെയും ബഹുമാനിക്കണമെന്നും രാജ്യസഭയിൽ സി.പി. രാധാകൃഷ്ണൻ രാജ്യസഭാ ചെയർമാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ വിദ്യാർത്ഥി സമരങ്ങൾക്കെതിരായി നടന്ന പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നേരിട്ടെത്തി വിശദീകരണം നൽകണമെന്ന ആവശ്യത്തിൽ പ്രതിപക്ഷം ഉറച്ചു നിൽക്കുകയാണ്. അമിത്ഷാ ഹാജരായില്ലെന്ന വിവരമാണ് ലഭിക്കുന്നത്. വിദ്യാർത്ഥികൾക്കെതിരായ പോലീസ് നടപടിക്ക് പുറമെ അയോധ്യ രാമക്ഷേത്ര വിഷയവും ചർച്ച ചെയ്യണമെന്ന് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നുണ്ട്. വിദ്യാർത്ഥി സമരവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തുറന്ന ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കേന്ദ്ര സർക്കാർ അറിയിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ചർച്ച നടന്നിട്ടില്ല. ജെൻസികൾക്ക് സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തെരഞ്ഞെടുക്കരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന ആരുടെയെങ്കിലും ആത്മകഥ വായിക്കണമെന്നും നരേന്ദ്രമോദി. രാജ്യത്തെ യുവത്വത്തെ വീണ്ടും പ്രകീർത്തിച്ച പ്രധാനമന്ത്രി, രാജ്യത്തെ യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും നരേന്ദ്രമോദി അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചുള്ള എക്സ്പോസ്റ്റിൽ കുറിച്ചു. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു, 6 പേർ കൊല്ലപ്പെട്ടു. ഹോർമുസ് തുറക്കണമെങ്കിൽ US ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി. ഇറാൻ വഞ്ചകരായ വിലപേശലുകൾ ആകരുതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് ഇത്രയും പേർ ഒരുമിച്ച് കൊല്ലപ്പെടുന്നത്. ഇറാനെതിരായ നാവിക ഉപരോധം ലംഘിക്കാൻ ശ്രമിച്ച പനാമ പതകയുള്ള ചരക്ക് കപ്പൽ ആക്രമിച്ചതായി US സെൻട്രൽ കമാൻഡർ. ഹോർമുസ് തുറക്കണമെങ്കിൽ മരവിപ്പിച്ച ആസ്തികൾ US വിട്ടു നൽകണമെന്ന ഇറാന്റെ ആവശ്യം. മരവിപ്പിച്ച ആസ്തികളുടെ പൂർണ്ണ നിയന്ത്രണം യുഎസിനാണ്, താനാണ് അവരുടെ ബാങ്കറെന്നും ട്രംപിന്റെ മറുപടിയും വന്നിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ സമാധാന ശ്രമങ്ങൾ പാളിയതോടെ മധ്യസ്ഥ ശ്രമങ്ങൾക്കായി പാകിസ്ഥാന്റെ ആഭ്യന്തരമന്ത്രി മൊഹസിൻ നഖ്വി ഇറാന്റെ തലസ്ഥാനമായ ടെഹ്റാനിൽ. തെക്കൻ ലെബനോനിലേക്ക് ഇസ്രായേൽ ആക്രമണം തുടരുന്നു. കെഡിസ് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ച് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന സർക്കാർ ഉത്തരവിൽ പറയുന്നു. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യർക്കിടയിലെ സേവയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റുകളിടാൻ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ ആണ് ഉപയോഗിച്ചത്. ഭീഷണി പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിലിടാനായി ഉപയോഗിച്ച അർജുന്റെ ഐഫോൺ പോലീസ് കണ്ടെത്തി. FB അക്കൌണ്ട് കൈകാര്യം ചെയ്യാൻ മറ്റാരെയും ഏൽപ്പിച്ചിരുന്നില്ല. ഇതേ തുടർന്നായിരുന്നു ഐഫോൺ കണ്ടെടുക്കാൻ നേരത്തെ ശ്രമം തുടങ്ങിയത്. ഇപ്പോൾ ഇത് ലഭിച്ചിരിക്കുകയാണ്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം പുകയുന്നതായി റിപ്പോർട്ട്. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയുണ്ട്. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപം. കർക്കിടക വാവു ബലി എന്ന പിതൃപുണ്യം തേടി ആയിരങ്ങൾ ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ പുരോഗമിക്കുകയാണ്. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. അർജന്റീന ഫുട്ബോൾ അസോസിയേഷന് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായിക മന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായിക മന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന വി അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. 2025 ഒക്ടോബർ 18 AFA അയച്ച മെയിലാണ് പുറത്തുവന്നിരിക്കുന്നത്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് യു എ പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ട് പോകാനാകില്ലെന്ന് ഗർഗാഷ്, യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ട് പോവുക ദുഷ്കരമാണെന്നും അദ്ദേഹം കുറിച്ചു. അടുത്ത വാർത്ത 11 മണിക്ക്.
0: Home FM News was brought to you by Danya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
2: Good morning, Studio Clock. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
2: ദുബായിൽ ഇപ്പോഴത്തെ താപനില 38 ഡിഗ്രി സെൽഷ്യസ്, അന്തരീക്ഷ ഈർപ്പം 52%.
3: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.

0: നേരം എന്ന് പറയുന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് കേട്ടത്. സിറ്റ് ബാക്ക് ആൻഡ് എൻജോയ്. ഹോം 93.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് വൺസ് അഗൈൻ. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെ ഉള്ളത്. നമ്മൾ ഈ സുഹൈൽ നക്ഷത്രം വന്നു അല്ല വരാൻ പോകുന്നു. 24 ഓഗസ്റ്റ് 24 സുഹൈൽ വരാൻ പോകുന്നത്. സോ സുഹൈൽ വന്നു കഴിഞ്ഞാൽ പിന്നെ കൊടും തണുപ്പാണ്, നമ്മുടെ പഴയ സ്വെറ്റേഴ്സ് ഒക്കെ എടുത്തിടാം. അങ്ങനെ അല്ല കേട്ടോ, നമ്മുടെ എല്ലാവരുടെയും ഒരു ചിന്താഗതി എന്ന് പറഞ്ഞാൽ സുഹൈൽ നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പം കുറച്ച് പേർക്ക് ഒക്കെ തന്നെ അത് മനസ്സിലായിട്ടുണ്ട്. പുതിയതായിട്ട് വരുന്നവർക്കൊക്കെ വിചാരിക്കുന്നത് വെച്ചാൽ സുഹൈൽ വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നമുക്ക് തണുപ്പാണ്. അങ്ങനെയല്ല, സത്യത്തിൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ളൊരു കാര്യം നോക്കുന്ന സമയത്ത് സുഹൈൽ വന്നു കഴിഞ്ഞാൽ സുഫ്രിയ എന്ന് പറയുന്ന അടുത്ത ഒരു മാസത്തിലേക്കായിരിക്കും നമ്മൾ കടക്കാൻ പോകുന്നത്. സോ അന്നേരം ഈ പകലിൻ്റെ ദൈർഘ്യം കുറഞ്ഞ് വരും. ഞാൻ ഓഫീസിലെത്തുന്ന ഒരു 6:30 ആവുന്ന സമയത്ത്, ഇപ്പോൾ എത്തുന്ന സമയത്ത് നല്ല വെളിച്ചമാണ്, നല്ല പ്രകാശമാണ്. എന്നാൽ ഡിസംബറൊക്കെ ആകുമ്പോഴത്തേക്ക് ഈവൻ 7 ആയാലും നമ്മുടെ വണ്ടിയുടെ ലൈറ്റ് ഓണാക്കി ഇട്ട് ഓടിക്കേണ്ട ഒരു സിറ്റുവേഷനിലാണ് നമ്മൾ പോകുന്നത്. 6:30 കഴിയും, ജസ്റ്റ് ഒന്ന് സൂര്യൻ ഉദിച്ച് വരുമ്പോൾ 7 പറഞ്ഞാൽ ആ സമയത്തായിരിക്കും നമ്മൾ ഓഫ് ചെയ്യാനായിട്ട് നമ്മൾ മനസ്സിലേക്ക് വരുന്നത്. അപ്പം ഞാൻ പറഞ്ഞെന്താ വെച്ചാൽ ഈ സുഹൈൽ നക്ഷത്രം വന്നു കഴിഞ്ഞാൽ അത് രാവിലത്തെ ആ ഒരു ഡ്യൂറേഷൻ, ഡേ ഡ്യൂറേഷൻ സത്യം പറഞ്ഞാൽ കുറയും. അങ്ങനെയാണ് ഈ ചൂട് കുറയുന്നു എന്നുള്ളൊരു കാര്യം പഴമക്കാർ പറഞ്ഞു തുടങ്ങുന്നത്. അങ്ങനെ എന്നാൽ അത് അന്ന് തന്നെ ചൂട് കുറയില്ല. ഒരു 10-40 ദിവസമെങ്കിലും എടുക്കുമ്പോൾ ജസ്റ്റ് ചൂടൊന്ന് കുറഞ്ഞ് വരണമെങ്കിൽ സുഹൈലിന് കണ്ടതിന് ശേഷം. അപ്പോൾ ഏകദേശം ഒഫീഷ്യലി സമ്മർ എൻഡ് ചെയ്യുന്നത് സെപ്റ്റംബർ അവസാനം, ഏകദേശം 24 ആ ഒരു സമയത്തേക്കാണ് സെപ്റ്റംബർ ചൂട് കാലം അവസാനിക്കുന്നതായിട്ടുള്ള കണക്കുകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. അതിനുശേഷം പിന്നെയും നമ്മുടെ ഹ്യൂമിഡിറ്റിയും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ചൂട് കുറയുമ്പോഴും ടെമ്പറേച്ചർ ചേഞ്ചിൻ്റെ ഒരു വലിയൊരു ചേഞ്ച് അടിക്കും. ആ സമയത്താണെങ്കിൽ നല്ല കോട പോലെ മഞ്ഞ്, എൻ്റെ സ്റ്റോറിയിൽ ഇപ്പോഴും കിടപ്പുണ്ട്. പണ്ട് ഒരു 3 മുന്നേ ആണെന്ന് തോന്നുന്നു, ADCB കഴിഞ്ഞ് ഫ്രണ്ടിലേക്ക് വന്ന് നമ്മുടെ സബീനിൻ്റെ അവിടോട്ട് പോകുന്ന സിഗ്നലിൽ ഞാൻ അവിടെ കിടക്കുമ്പോൾ റോഡിൽ കൂടെ, അന്ന് 5 ഞാൻ രാവിലെ ഓഫീസിൽ ഇറങ്ങിയതാണ്, റോഡിൽ കൂടെ ഇങ്ങനെ കോട ഇങ്ങനെ ഒഴുകി വരുന്ന ഒരു കാഴ്ച, ഇത്ര ബ്യൂട്ടിഫുള്ളാന്ന് പറയാം. ഞാൻ അന്നേരം ആ വീഡിയോ എടുത്തിട്ട് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ ഇപ്പോഴും ഒന്ന് കിടപ്പുണ്ട്, അവിടെ ഹൈലൈറ്റ്സിൽ കിടപ്പുണ്ട്. അപ്പം പറഞ്ഞു വന്നത് അത് കഴിഞ്ഞിട്ട് ഈ ഹ്യൂമിഡിറ്റി ഉണ്ടാവും. അതിനുശേഷം ഒഫീഷ്യലി നമുക്കൊരു 1 ആകുമ്പോൾ ചെറിയ തോതിലൊരു തണുപ്പ്, 1 ആകുമ്പോൾ, അതായത് ദീപാവലി സമയത്തൊക്കെ അത്യാവശ്യം വലിയ ചൂടില്ല, അതായത് ചെറിയൊരു തണുപ്പിൻ്റെ തുടക്കമൊക്കെ നമുക്ക് ആസ്വദിക്കാനായിട്ട് പറ്റും. എന്നാൽ ഇവിടെ December 22 ഔദ്യോഗികമായിട്ട് ഇവിടുത്തെ ഒഫീഷ്യൽ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യുന്നതിൻ്റെ ഡേറ്റും കാര്യങ്ങളും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ സുഹൈൽ വന്നു എന്ന് വിചാരിച്ച് ഓഗസ്റ്റ് 24 സുഹൈൽ വന്നാൽ ഒരു 3 എടുക്കും ഒഫീഷ്യൽ ഇവിടെ വിൻ്റർ സ്റ്റാർട്ട് ചെയ്യാൻ. ആ ഒരു പ്രോസസ്സിലാണ് ടെമ്പറേച്ചർ ചേഞ്ച് ായിട്ടുള്ള കാലയളവും ഹ്യൂമിഡിറ്റി കൂടും കുറയും ഒക്കെ ചെയ്യുന്ന ഒരു കാലയളവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണേലും ഒരു 40-50 ദിവസത്തിനുള്ളിൽ നമുക്ക് ചൂട് കുറവ് നമുക്ക് പ്രതീക്ഷിക്കാം. ഫ്രം August 24 സുഹൈൽ കണ്ടു തുടങ്ങി കഴിഞ്ഞ തൊട്ട് നമുക്ക് അങ്ങനെ ഒരു സംഭവം കൂടെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു കണക്ക് കാര്യങ്ങളും. പണ്ട് കാലത്ത് ആളുകൾ ഡേ ഡ്യൂറേഷൻ കുറയുന്നു, അത്രയും ചൂടായിട്ടുള്ള ഡേ ഡ്യൂറേഷൻ കുറയുമ്പോഴാണ് സുഹൈലിനെ കണ്ട് ഓക്കെ ഇനി ചൂട് കാലം അവസാനിച്ചു എന്നുള്ളൊരു സിമ്പിൾ സത്യമാണ്. അങ്ങനെ നോക്കിയാലും സത്യമാണ്. ഇതാണ് എൻ്റെ പുറകിലുള്ള ഒരു ഫാക്ട്. നമ്പേഴ്സ് ഡ്യൂറേഷൻ എന്നൊക്കെ പറയുന്നത് ഇതാണ്.
1: You're tuned into Home 92.2 FM. Home is a feeling.
2: ചെൻസിയല്ല നമ്മുടെ പിള്ളേരൊക്കെ ചുമ്മാ വൈബ് ഒന്ന് മാറ്റി പിടിക്കാം.
3: മഴയിലും വെയിലും കൂടാ

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഓൾറൈറ്റ്, അങ്ങനെ ട്രാഫിക് സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ രാവിലത്തെ അൽക്കൽ റോഡിൽ നല്ല രീതിയിലുള്ള കൺജഷൻ ആയിരുന്നു. ഒരു മൂന്നാലഞ്ച് ആക്സിഡൻസ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതൊക്കെ മാറി ഇപ്പം അലി തേറ്റ് ഓൾഡ് റോഡിലും ഷെയ്ഖ് മുഹമ്മദ് ബിൻ സാർ റോഡിലും മാത്രമാണ് യൂഷ്വൽ കാണുന്ന ട്രാഫിക് സിറ്റുവേഷൻ. പക്ഷേ ഇന്റർമീഡിയറ്റ് റോഡ് ഉണ്ടല്ലോ, നമ്മുടെ ഇൻഡസ്ട്രിയൽ ഏരിയ, ഷാർജ ആണെങ്കിലും ക്യുസൈസ് ആണെങ്കിലും, ഷാർജ നല്ല രീതിയിൽ ഇച്ചിരി സ്ലോ മൂവിങ് ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി റോഡുകൾ, മെയിൻ റോഡ്സ് ടുവേർഡ്സ് എമിറേറ്റിലേക്കൊക്കെ പോകുന്ന ദുബായിയുടെയും ഷാർജയുടെയും അജ്മാലിലെയും ഉമൽഖോയിലെ അബുദാബി റാസൽ ഖൈമ തുടങ്ങിയിട്ടുള്ള കണക്ടിംഗ് റോഡ്സ്, അതായത് എമിറേറ്റ്സ് റോഡ് കംപ്ലീറ്റ്ലി ഫ്രീ ആയിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബാക്കി എവിടെയും അൺയൂഷ്വൽ ട്രാഫിക് സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ 0585829220 നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ, അതിലേക്ക് ഒരു മെസ്സേജ് തരാനാണ്.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, നമ്പർ വൺ ഇൻ GCC. TNC apply.
5: Sand Dunes with Akshay on Home 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും, പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു ഇൻവൈറ്റ്സ്.

0: Home 92.2 FM. Home is a feeling. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ. സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

ഓണത്തിന്റെ രുചിയോടും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: You're listening to Home 92.2 FM. Home is a feeling. Sand Dunes!
1: Sand Dunes! Sand Dunes with Akshay on Home 92.2 FM.
2: വെൽക്കം ബാക്ക് ഹോം 92.2 എഫ്എമ്മിലേക്ക് സ്വാഗതം. അക്ഷയ് ആണ് നിങ്ങളുടെ കൂടെയുള്ളത്. ആൻഡ് ഈ ഒരു സമയത്ത് യൂഷ്വലി നിത്യം എൻ്റെ കൂടെ ജോലി

0: ജീന്നാണ് നിത്യ ഏതാണ്ട് വന്നുകൊണ്ടിരിക്കുന്നു, ഷെഡ്യൂൾ ഇങ്ങോട്ട് കയറി കുറച്ച് അറേഞ്ച്മെന്റ്സ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആൻഡ് ഇന്ന് നമ്മൾ എല്ലാ ദിവസവും ഓരോ കാര്യങ്ങളെ പറ്റി നമ്മൾ സംതിങ് ഡിഫറെന്റ് ആയിട്ട് നിത്യ നമ്മൾ നിങ്ങളിലേക്കൊക്കെ കൊണ്ടുവരുന്നതാണ്. ഇന്ന് നിത്യ നിങ്ങളിലേക്ക് സംതിങ് ഡിഫറെന്റ് കൊണ്ടുവരുന്നുണ്ട്. വെരി ഗുഡ് മോർണിംഗ് നിത്യ, നമസ്കാരം.
1: വെരി വെരി ഗുഡ് മോർണിംഗ്.
0: എന്താണ് വിശേഷങ്ങൾ?
1: സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് രാവിലെ ഉണ്ടല്ലോ, കാറിലേക്ക് കയറുമ്പോൾ 36 degrees Celsius ആണ് കാണിക്കുന്നത്.
0: അല്ല, രാവിലെ ചൂട്, രാവിലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 36, ഇന്ന് ഒരു 38, 40, 42 അങ്ങനെ കയറി വരുന്നുണ്ട്. പക്ഷെ ഫീൽസ് ലൈക്ക് ഇപ്പം ഇന്നും അന്നും ഇന്ന് വന്നു എന്ന് പറഞ്ഞാൽ ഒരു മാസമായിട്ട് 50 മേലെയാണ് ഫീൽസ് ലൈക്ക് ടെമ്പറേച്ചർ പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ചൂടാണ് നമ്മുടെ യു എയിൽ എല്ലായിടത്തും കാണുന്നത്. ഷാർജയിൽ എങ്ങനെയുണ്ട്? ട്രാഫിക് ഉണ്ടായിരുന്നു രാവിലെ?
1: ഷാർജയിലല്ല, ഞാൻ ദുബായിലാണ്.
0: ഷാർജ റൂട്ടിൽ വരുന്നത് കൊണ്ട്
1: ഇന്ന് ഭയങ്കര ട്രാഫിക് ആയിരുന്നു, ഒരു രക്ഷയില്ലായിരുന്നു. അതിനിടയ്ക്ക് ചില പ്രത്യേക തരത്തിലുള്ള വാഹനങ്ങൾ നമ്മുടെ കാറിന്റെ ഫ്രണ്ടിൽ കൊണ്ട് നിർത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓഫീസിൽ പോയി സമയമായി, വേഗം എടുത്തോണ്ട്
0: പോകുന്നു. രാവിലെയുള്ള സ്ഥിരം പതിവാണല്ലോ,
1: നമ്മൾ എത്ര ആയിട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല.
0: തീർച്ചയായിട്ടും. അപ്പൊ എന്താണ് ഇന്ന് നമ്മൾ എടുത്തേക്കുന്ന ഒരു സ്പെഷ്യൽ ടോപ്പിക് എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഹിന്ദിയിലെ ദേവദാസ് മൂവി നമ്മളൊക്കെ അറിയാം. ഷാറുഖ് ഖാൻ, അതുപോലെ തന്നെ ഐശ്വര്യ റായ്, മാധുരി ദീക്ഷിത് ഒക്കെ അഭിനയിച്ചിരിക്കുന്ന ദേവദാസ് മൂവി ഹിന്ദിയുടെ സ്വന്തമല്ല, അത് പല ഭാഷകളിലായിട്ട് വന്നിട്ടുള്ള റെക്കോർഡ് വരെ നേടിയിട്ടുള്ള ഒരു സിനിമയാണെന്നാണ് എന്റെ അടുത്ത് നിത്യ പറഞ്ഞത്.
1: അതിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കുഞ്ഞു ചരിത്രം കൂടി പറയണം. സിനിമാ ലോകത്തെ അത്ഭുതപ്പെടുത്തിയ ഒരു പ്രണയ കാവ്യത്തിൽ നിന്നാണ് 2002 പുറത്തിറങ്ങിയ സഞ്ജയ് ലീല ബൻസാലിയുടെ ഈ ദേവദാസ് വന്നത്. അതിനു മുമ്പ് ഒരു ചരിത്രമുണ്ട്. 1917 ബംഗാളി നോവലിസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ശരത്ചന്ദ്ര ചതോപാധ്യായ, അദ്ദേഹം എഴുതിയ ഒരു നോവലാണ് ദേവദാസ്, ഒരു ത്രികോണ പ്രണയ കാവ്യം.
0: ശരി, അപ്പൊ ഇത് എവിടെയാണ് തുടങ്ങുന്നത്? ബംഗാളിൽ തന്നെയാണ് തുടങ്ങുന്നത്
1: അദ്ദേഹത്തിൽ. അതൊരു ലോക പ്രശസ്തമായിട്ടുള്ള ഒരു ബംഗാളി നോവലാണ് ആക്ച്വലി ഈ ദേവദാസ് എന്ന് പറയുന്നത്. ദേവദാസിന് ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്ന ചരിത്രമാണ് ഏറ്റവും വലുത്. ബംഗാളി ഭാഷയിൽ തന്നെ എത്രയോ വർഷങ്ങളിൽ ഈ സിനിമ, മീൻസ് ഈ നോവല് സിനിമയായി തീർന്നിട്ടുണ്ടെന്ന് അറിയാമോ?
0: പല വട്ടങ്ങളില്ല,
1: മൊത്തം പറഞ്ഞാൽ ഒരു 17 to 20 വരെ കണക്കെടുക്കാനുണ്ട് ഈ സിനിമയായി
0: മാറിയത്.
1: ആ, ലോകത്തിൽ ഒരു നോവൽ ഇത്രയധികം സിനിമകൾ ആരും ആയി മാറിയിട്ടുള്ള വേറെ ഒന്നും കാണില്ല,
0: റെക്കോർഡ് തന്നെയാണ്.
1: നമുക്ക് ആ വർഷത്തിൽ
0: തുടങ്ങിയത് നോക്കട്ടെ.
1: ശരിക്കും പറഞ്ഞാൽ സിനിമാ ചരിത്രത്തിലെ പ്രധാന ദേവദാസ് ചിത്രങ്ങൾ പറയുമ്പോൾ ആദ്യം 1928 ഒരു ദേവദാസ് ഇറങ്ങിയത് ബംഗാളിയിലാണ്.
0: 28, 28.
1: പിന്നീട് 1935 ദേവദാസ് ഇറങ്ങി ബംഗാളിയിലാണ്. പിന്നെ 1936 ദേവദാസ് ഇറങ്ങി ഹിന്ദിയിലാണ്. അതില് KL Saigal ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്.
0: യെസ്.
1: അതുപോലെ തന്നെ പിന്നീട് ഇറങ്ങിയത് 37 അസാമിയിൽ ഇറങ്ങി. ഓക്കെ. ദെൻ 1953 ദേവദാസു തെലുങ്കിലും തമിഴിലും ഇറങ്ങി. യെസ്. അത് പിന്നെ കഴിഞ്ഞ് 1955 ദേവദാസ് ഇറങ്ങിയത് ഹിന്ദിയിലാണ്. ബിമൽ റോയ് സംവിധാനം ചെയ്ത് ദിലീപ് കുമാർ അഭിനയിച്ച സിനിമയാണ്. ദെൻ 1965 ദേവദാസ് ഉറുദു പാകിസ്ഥാനിൽ ഇറങ്ങി. ദെൻ 1974 ദേവദാസു തെലുങ്കിൽ ഇറങ്ങി. അതുപോലെ 1979 ദേവദാസ് ബംഗാളിയിൽ വീണ്ടും ഇറങ്ങി. പിന്നീട് 1982 ദേവദാസ് ബംഗാളിയിൽ വീണ്ടും ഇറങ്ങി. പിന്നെ 1989 പാർവതിയും വേണുനാഗവള്ളിയും ചേർന്ന് അഭിനയിച്ച ദേവദാസ്, അതിലൊരു പാട്ടുണ്ട് സ്വപ്നമാലിനി, ആ പാട്ട് ഓർമ്മയുണ്ടോ? ആ പാട്ട് ആ സിനിമയിലാണ്. വലിയൊരു ഹിറ്റൊന്നും ആയില്ലെങ്കിലും
0: 2002
1: ദേവദാസ് ബംഗാളിയിൽ വീണ്ടും ഇറങ്ങി. പിന്നെ 2002 സെയിം വർഷമാണ് സഞ്ജയ് ലീല ബൻസാലിയുടെ
0: ഹിന്ദിയിൽ വരുന്ന ഷാറുഖ് ഖാൻ. നമ്മുടെ ഇടയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ നമുക്കറിയാവുന്ന ആ ഒരു ദേവദാസ് ആണ് അല്ലേ? ഓൾറൈറ്റ്.
1: പിന്നീട് 2009 ദേവ് ഡി, അത് ഹിന്ദിയിലാണ്, അനുരാഗ് കശ്യപ് സംവിധാനം ചെയ്ത സിനിമയാണ്. അതിന് ഒരു ആധുനിക പതിപ്പെന്ന് വേണമെങ്കിൽ പറയാം. ഇനി 2013 ദേവദാസ് ബംഗാളി ഭാഷയിൽ വീണ്ടും ഇറങ്ങി.
0: ബംഗാളിലാണ്
1: പോലെ. പിന്നീട് 2018 ദാസ് ദേവ് എന്ന പേരില് സുധീർ മിശ്രയുടെ ഒരു ഒരു പൊളിറ്റിക്കൽ രീതിയിലുള്ള ഒരു മൂവിയാണ്, രാഷ്ട്രീയ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ ഇറങ്ങി. ആൻഡ് ലാസ്റ്റ് എന്ന് പറയുന്നത് ദേവദാസ് തെലുങ്കുവിൽ ഇറങ്ങി, നാഗാർജുനയും നാനിയും അഭിനയിച്ച ഒരു തെലുങ്ക് സിനിമ 2018.
0: ഓ ശരി, അത്രയുമാണ് വന്നിരിക്കുന്നത്. 17 തന്നെ ഞാൻ കൂട്ടിയിട്ടുണ്ട്. അത് മാത്രമല്ല, തെലുങ്കിലും തമിഴ് ഒരുമിച്ച് ഇറങ്ങിയതും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഏകദേശം 18-19 ഇത് അല്ലെങ്കിൽ അതിന് മേലെ ആയിരിക്കും, 20 വരെയാണ് ദേവദാസിന്റെ ഓരോരോ ഘട്ടങ്ങൾ വന്നിട്ടുള്ളത് അല്ലേ?
1: എനിക്ക്
0: ലോക സിനിമാ ചരിത്രത്തിൽ തന്നെ ദേവദാസിന്റെ അത്രയും റീമേക്കുകൾ വന്ന വേറൊരു സിനിമ ഇല്ല എന്ന് തന്നെ വേണം പറയാം.
2: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: Sand Dunes with Akshay on Home 92.2 FM.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
4: Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: രാജ്യസഭയിൽ ലുങ്കിവാല പരാമർശം. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും ലോക്സഭയിൽ നടപടികൾ നിർത്തിവച്ചു. പാർലമെന്റ് ഇന്നും പ്രക്ഷുബ്ധമാണ്. ലോക്സഭയും രാജ്യസഭയും ബഹളത്തിൽ. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തിചാർജ് ചെയ്ത നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ടാണ് ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ രാവിലെ പ്രതിഷേധിച്ചത്. ഇന്നും കേന്ദ്ര ആഭ്യന്തരമന്ത്രി പാർലമെന്റിൽ എത്തിയില്ല. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിത ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ബ്രിട്ടാസ്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കിവാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാൻ ആകില്ല. സുഷ്മിത ദേവിനും പരാതിയുണ്ടെന്നും അത് കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ BJP ബഹളം വെച്ചു. JP നദ്ദയുടെ അടുത്തുപോയി സുഷ്മിത ദേവ് പരാതി പറയുകയും ഉണ്ടായി. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. KTS കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാരിന്റെ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യാർത്ഥികളിലെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ല എന്നാണ് സർക്കാരിന്റെ ഉത്തരവ്. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകളിടാൻ പല സ്ഥലങ്ങളിൽ നിന്നുള്ള വൈഫൈ ആണ് ഉപയോഗിച്ചത്. ഭീഷണി പോസ്റ്റ് സമൂഹമാധ്യമങ്ങളിടാനായി ഉപയോഗിച്ച അർജുന്റെ ഐഫോൺ പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. മന്ത്രി എൻ ശംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർശം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് റിപ്പോർട്ട്. ഇന്ന് കർക്കിടകവാവ്, പിതൃപുണ്യം തേടി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടക്കുന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധ ഇടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി. പ്രശസ്തമായ തിരുവല്ലം പരശുരാമ ക്ഷേത്രം, വർക്കല പാപനാശം, ശംഖുമുഖം, കടപ്പുറം തുടങ്ങിയ പ്രധാന ഇടങ്ങളിൽ പുലർച്ചെ 2:30 തന്നെ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചിരുന്നു. കർക്കിടക വാവുബലിയെ തുടർന്ന് വയനാട് തിരുനെല്ലി ക്ഷേത്രത്തിൽ പുലർച്ചെ 3 മുതൽ ചടങ്ങുകൾ ആരംഭിച്ചു. അർജന്റീനിയൻ ഫുട്ബോൾ ഇതിഹാസം ലിയോണൽ മെസ്സി കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷൻ ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ ലഭിച്ചതിന്റെയോ രേഖകൾ സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും കായികമന്ത്രി ഒജു ജനീഷ്. മെസ്സിയുടെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായിക മന്ത്രിയെ പ്രതിരോധത്തിലാക്കിയ കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന VAബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്തുവന്നു. ജെൻസികൾക്ക് സന്ദേശവുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജീവിതത്തിൽ കുറുക്കുവഴികൾ തെരഞ്ഞെടുക്കരുതെന്നും യുവാക്കൾ അവർ ആരാധിക്കുന്ന ആരുടെയെങ്കിലും ആത്മകഥ വായിക്കണമെന്നും പ്രധാനമന്ത്രി. രാജ്യത്തെ യുവത്വത്തെ വീണ്ടും പ്രകീർത്തിച്ച പ്രധാനമന്ത്രി. യുവത്വം ഭാവി മാത്രമല്ല വർത്തമാനകാലത്തെ ഏറ്റവും വലിയ ശക്തിയാണെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 6 പേർ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. അതിനിടെ ഹോർമസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടുനൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മോസിൻ റസായി. ഇറാൻ വഞ്ചകരായ വിലപേശലുകരാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും പ്രതികരിച്ചു. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ല. യുദ്ധമില്ല, എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോകുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഹോർമസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാക് ആഭ്യന്തരമന്ത്രി മൊഖ്സാൻ നഖ്വി ഇറാനിലെത്തി. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നഖ്വി ചർച്ച നടത്തി.
1: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
2: Good morning. ഇപ്പോൾ സമയം 11 കഴിഞ്ഞ് 6 മിനിറ്റ്.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldra's Auto AC Parts, number one auto AC spare parts in the Middle East.
2: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 51%.
0: Weather update.
1: Was brought to you by Aldra's Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.ac.

0: Mid Morning with Nitya.
1: ഹലോ, നമസ്കാരം, ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും മിഡ് മോർണിംഗ് വിത്ത് നിത്യയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് ഹാർദ്ദമായ സ്വാഗതം. ഇന്ന് ഓഗസ്റ്റ് 12th ആണ്, ബുധനാഴ്ചയാണ്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ മാസവും തുടങ്ങുമ്പോൾ ആണ് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതൊന്ന് തുടങ്ങിയത് ഇന്നലെയല്ലേ, പെട്ടെന്നാണല്ലോ ഇത് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എന്തായാലും ഈ ഒരു ദിവസം, ഈ ഒരു വെനസ്ഡേ മോർണിംഗ് അല്ലെങ്കിൽ ഒരു മിഡ് മോർണിംഗ് എന്ന് പറയുന്നത് വളരെ എനർജറ്റിക്കും പോസിറ്റീവായിട്ട് ഇരിക്കുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അങ്ങനെ തന്നെയാണല്ലോ അല്ലേ? ഒരു ചെറിയ ചെറിയ കിച്ച് കിച്ച് വന്നിട്ടുണ്ട്, അപ്പോൾ അത് കാരണം ഇങ്ങനെ സൗണ്ട് ബ്രേക്ക് ആയി പോവാ കേട്ടോ. എന്തായാലും ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്ന് ഓഗസ്റ്റ് 12th രണ്ട് വളരെ പ്രത്യേകതയുള്ള ദിവസമാണ് ശരിക്കും. ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുള്ളത്. ആദ്യത്തേത്, ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്, യുവജന ദിനം അല്ലേ, യുവജനോത്സവം. നമ്മൾ യുവജനം എന്ന് ഉപയോഗിക്കുന്ന എത്രയൊക്കെ വാക്കുകൾ നിങ്ങൾക്ക് അറിയാം, അറിയാമെങ്കിൽ മെസ്സേജ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. യൂത്ത് എന്ന് പറയുമ്പോൾ നമ്മളെല്ലാവരും യൂത്താണ്, അല്ലാതെ ഇപ്പോൾ ജെൻസി കുട്ടികൾ മാത്രമാണോ യൂത്ത്? അങ്ങനെയല്ല. നമ്മുടെ മനസ്സിൽ ഒരു എനർജിയും ആ ഒരു ഹാപ്പിനെസ്സും കാത്തു സൂക്ഷിക്കുന്ന എല്ലാവരും യുവജനങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങളും അങ്ങനെ തന്നെയാണെന്ന് വിശ്വസിക്കുന്നത്. നമുക്ക് ഇപ്പോൾ പ്രായം വെറും നമ്പറാണ്, നമ്മുടെ വേർഡ്സ് എന്താ പറയുക, 1, 2, 3 വെറും അക്കങ്ങളായിട്ട് മാത്രം നമ്മൾ കരുതുക. എത്ര പ്രായമായവരാണെങ്കിലും ശരി, നമ്മൾ ഹാപ്പിനെസ്സും എനർജിയും കാത്തു സൂക്ഷിക്കുന്നവരാണ് എങ്കിൽ നമ്മളെല്ലാവരും യുവജനങ്ങളാണ്. അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ഡേ നമുക്ക് എല്ലാവർക്കും പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ ഈ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ വരുംകാലം ഡിസൈഡ് ചെയ്യുന്നതൊക്കെ ഈ യൂത്താണ് അല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സോഷ്യൽ മീഡിയയിലും ഈ ഡിജിറ്റൽ ലോകത്തും നമ്മുടെ ഒരു യുവത്വം എന്ന് പറയുന്ന വലിയ ചേഞ്ചസ് ആണ് വരുത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഡിജിറ്റൽ ലോകത്തും സാമൂഹിക മാറ്റങ്ങളിലും തിരുത്തൽ വളരെ പവർഫുള്ളായിട്ട് മുന്നേറുന്ന യുവജനതയ്ക്ക് ആദരമേകുന്നതാണ് ഈ ഒരു ഡേ കൊണ്ട് നമ്മൾ പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ചെറുപ്പക്കാലം അല്ലെങ്കിൽ യൂത്തിനെ സംബന്ധിച്ച് അവരുടെ ഐഡിയാസ് പ്രകടിപ്പിക്കാനും അതൊന്ന് ക്രിയേറ്റീവായിട്ട് ചിന്തിക്കാനുള്ള എല്ലാ ഒരു സ്വാതന്ത്ര്യവും നമ്മളാണ് കൊടുക്കേണ്ടത് അല്ലേ. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ട യുവ സുഹൃത്തുക്കൾക്കും യൂത്തിനും എൻ്റെ ഹൃദയം നിറഞ്ഞ ഹാപ്പി യൂത്ത് ഡേ ആശംസകൾ അറിയിക്കുകയാണ്. നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ യുവജനങ്ങൾക്കും ഈ ആശംസ അറിയിക്കുന്നു. നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയിക്കാനുണ്ടെങ്കിൽ വേഗം മെസ്സേജസ് അയക്കുക നമ്മുടെ മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്. നമ്പർ അറിയാലോ, 0585829220 എന്ന നമ്പറിലേക്കാണ്. ഇനി രണ്ടാമത്തെ സ്പെഷ്യാലിറ്റിയിലേക്ക് വരുമ്പോൾ, ആ ഒരു സ്പെഷ്യൽ ഹൈലൈറ്റ് എന്ന് പറയുമ്പോൾ ഇന്ന് വേൾഡ് എലിഫന്റ് ഡേ ആണ് അല്ലെങ്കിൽ ലോക ആന ദിനം കൂടിയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ലയൺ ഡേയെക്കുറിച്ച് പറഞ്ഞു, അതുപോലെ ഓരോ ജീവി ക്യാറ്റ് ഡേ ഉണ്ടായിരുന്നു. അപ്പോൾ മനുഷ്യർക്ക് മാത്രമല്ല, ശരിക്കും നമ്മുടെ ജീവജാലങ്ങളെ കൂടി പ്രാധാന്യം അർഹിപ്പിച്ചോണ്ട് അല്ലെങ്കിൽ ജീവജാലങ്ങളുടെ പ്രാധാന്യം കൂടി നമ്മൾ മനസ്സിലാക്കി തരാൻ അത്തരത്തിലുള്ള ഡേയ്സും വരുന്നുണ്ട്. നമ്മൾ മനസ്സിലാക്കി പോകുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഈ ആനകൾ, അത് ആനകൾ എന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, കാടിൻ്റെ ആ ഒരു ബ്യൂട്ടിഫുള്ളും അല്ലെങ്കിൽ മനോഹാരിതയും ബാലൻസും ഒക്കെ നിലനിർത്തുന്നതിൽ വലിയൊരു പങ്ക് വഹിക്കുന്ന ആൾക്കാരാണ് അല്ലേ, അല്ലെങ്കിൽ ജീവിവർഗങ്ങളാണ്. നമ്മുടെ കൾച്ചറിനും നമ്മുടെ പാരമ്പര്യത്തിലും എപ്പോഴും ഏറെ പ്രിയപ്പെട്ട സ്ഥാനമാണ് ഈ ആനകൾക്കുള്ളത് അല്ലേ, നാട്ടിലാണെങ്കിലും കാട്ടിലാണെങ്കിലും. പക്ഷേ ഇന്ന് കാടുകളുടെ നാശവും അത് താമസിക്കുന്ന അല്ലെങ്കിൽ ആവാസ വ്യവസ്ഥയുടെ പ്രശ്നങ്ങളും കാരണം അവർ ഒരുപാട് ചലഞ്ചസ് നേരിടുന്നുണ്ട്. അതുകൊണ്ട് ഈ ദിനത്തിൽ ആനകളെ പ്രകൃതിയുടെ ഒരു വലിയ നിധിയായിട്ട് സംരക്ഷിക്കാമെന്ന് നമുക്ക് വേണം ഉറപ്പ് കൊടുക്കേണ്ടത് അല്ലേ. സോ ഇന്നത്തെ ഈ ഒരു ബുധനാഴ്ച ദിവസം നിങ്ങളുടെ എനർജി ലെവൽ ഒട്ടും കുറയാതെ ഒരുപാട് നല്ല പാട്ടുകളും വർത്തമാനങ്ങളുമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പോൾ കുറച്ച് നല്ല മ്യൂസിക് കേട്ട് നമ്മുടെ ഇന്നത്തെ ദിവസം കൂടുതൽ വൈബ്രന്റ് ആക്കാൻ റെഡി ആയിട്ടുള്ള എൻ്റെ കൂടെ ചേർന്നോളൂ. എങ്ങോട്ടും പോകരുത്, കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ലെറ്റ്സ് പ്ലേ ദ നെക്സ്റ്റ് ഫസ്റ്റ് സോങ്. ഓക്കെ, ഇന്ന് യുവജനദിനമായതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് കേൾക്കാൻ തോന്നിയൊരു പാട്ടെന്ന് വെച്ചാൽ ഏതായിരിക്കും എന്നറിയാമോ? ശങ്കർ മാധവൻ പാടിയ അടിത്തടകൾ പഠിച്ചവനല്ല വീരനുമല്ല. യെസ്, നിങ്ങൾ എൻ്റെ കൂടെ എൻജോയ് ചെയ്യാൻ റെഡിയാണെങ്കിൽ നമുക്ക് ഇന്നത്തെ ഈ ഒരു ഇന്റർനാഷണൽ യൂത്ത് ഡേയുടെ ഭാഗമായിട്ട് ഈ പാട്ട് തന്നെ കേൾക്കാം. എൻജോയ് ദ സോങ്.

എന്തായാലും ഈ പാട്ടിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം ഞാൻ ആദ്യമായിട്ട് ഈ വെയിൽ വരുന്നത് 2011 ഈ 2011 ഞാൻ ഇങ്ങോട്ട് വരുമ്പോൾ എനിക്ക് ഏറെ കാലം എൻ്റെ കൂടെ, മീൻസ് ഞാൻ എന്താ പറയുക, നഴ്സറി സ്കൂൾ മുതൽ അല്ലെങ്കിൽ എൽ കെ ജി സ്റ്റാൻഡേർഡ് ആ ടൈമിലൊക്കെ കൂടെ പഠിച്ച കുറേ കൂട്ടുകാരുണ്ട് കേട്ടോ. എൻ്റെ ഒരു പ്രത്യേകിച്ചില് ഞങ്ങളുടെ നാട്ടിൽ പെമ്പിളാർ വളരെ കുറവായിരുന്നു. അപ്പം എനിക്ക് കുറച്ച് 4-5 ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു കേട്ടോ, ലൈക്ക് ബ്രദേഴ്സ്, അങ്ങനെ തന്നെ പറയണം. ഫ്രണ്ട്സ് എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ജസ്റ്റ് ഫ്രണ്ട് എന്ന് വിചാരിക്കും, പക്ഷേ ഇത് എൻ്റെ ചങ്കുകൾ എന്നൊക്കെ പറയാം. എനിക്ക് ബ്രദേഴ്സായിട്ടുള്ള കുറച്ച് കൂട്ടുകാർ. സോ എനിക്കൊരു ബ്രദറാണുള്ളത്, എൻ്റെ കൂടെ നഴ്സറി സ്കൂൾ മുതലേ എൻ്റെ കൂടെ ചേർന്നിരുന്ന 4-5 കൂട്ടുകാരുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ കോള് വരുമ്പോൾ അന്ന കാലത്ത് ഈ പറഞ്ഞ പോലെ റിംഗ് ടോണും ഡയൽ ടോണും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ടല്ലോ. സോ ആ സമയത്ത് ഞാൻ അവരുടെ ആ 4 ആ ഗ്യാങ്ങിൻ്റെ പേര് കാണിക്കുമ്പോഴൊക്കെ എൻ്റെ ഫോണിൽ കേൾക്കുന്നത് ഈ പാട്ടായിരുന്നു. ഏത് പാട്ട്? ട്രിവാൻഡ്രം ലോഡ്ജിൽ ഈ ബ്യൂട്ടിഫുൾ സോങ്. എത്ര പേർക്ക് ഈ പാട്ട് ഇഷ്ടപ്പെടുന്നു എന്ന് എനിക്കറിയില്ല, ബട്ട് ഐ ലൈക്ക്. കാരണം ഇതിന്റെ സംഗീതം നിർവഹിച്ചിരിക്കുന്ന എം ജെ ചന്ദ്രനാണ്, രാജീവ് ഗോവിന്ദിന്റെ വരികളാണ്. നജീം അർഷാദാണ് പാടിയത്. ട്രിവാൻഡ്രം ലോഡ്ജിലെ കണ്ണിനുള്ളിൽ നീ കൺമണി

0: എനിക്ക് എന്തോന്ന് അറിയത്തില്ല കേട്ടോ, ഭയങ്കര ഇഷ്ടം തോന്നി. ഛേ, പോട്ടെ പോട്ടെ പോട്ടെ, പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോയി. ആരും ഇപ്പം എന്നെ കേൾക്കുന്നുണ്ടാവില്ല, പലരും പല സ്ഥലങ്ങളിലാണ്, പലരും പല ജോബിലാണ്, അതുകൊണ്ട് ആരും കേൾക്കുന്നുണ്ടാവില്ല. എനിവേ, എന്തായാലും എനിക്ക് അവരോട് അവരെ കുറിച്ച് പറയാൻ പറ്റിയതിൽ വളരെ സന്തോഷം. യെസ്, അപ്പം നമ്മൾ ഇനി അടുത്ത ഒരു വിശേഷത്തിലേക്ക് പോവാണ്. കാരണം നമ്മൾ യു എയിലുള്ള എക്സ്പാർട്സ് എപ്പോഴും ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം അവരെ സംബന്ധിച്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അത് ഒരു ലോങ് ഹോളിഡേയ്സ് അല്ലെങ്കിൽ വെക്കേഷൻ പ്ലാൻസ് ഒക്കെ തന്നെയായിരിക്കും അല്ലേ. ഇപ്പൊ ജോലിയുടെ തിരക്കുകളിൽ നിന്നൊക്കെ മാറി നിൽക്കാൻ ഒരു ചെറിയ ബ്രേക്ക് കിട്ടിയാൽ അത് തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് എത്ര വലുതാണ്. അപ്പോൾ ഇപ്പോൾ വരാൻ പോകുന്ന ഒരു വിശേഷത്തെ കുറിച്ചാണ് എന്ന് വെച്ചാൽ, നമ്മളെല്ലാവരെയും ഒരുപോലെ സന്തോഷിപ്പിക്കുന്ന ഒരു അടിപൊളി വാർത്തയുണ്ട്. അതായത് വരുന്ന 2027 വളരെ ഭംഗിയായിട്ടൊന്ന് പ്ലാൻ ചെയ്താൽ നമുക്ക് തുടർച്ചയായി 10 ദിവസത്തിൻ്റെ ഒരു ഹോളിഡേയ്സ് സ്വന്തമാക്കാൻ സാധിക്കും എന്നുള്ളൊരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അതും ഒരുപാട് ദിവസം ലീവ് എടുക്കാതെ തന്നെ നമുക്കത് സ്വന്തമാക്കാൻ സാധിക്കും. നമ്മുടെ ഒഫീഷ്യൽ പബ്ലിക് ഹോളിഡേയ്സും ഈ പറഞ്ഞുള്ള വീക്കെൻഡ്സും ഒക്കെ നമ്മളൊന്ന് കൃത്യമായിട്ട് കമ്പൈൻ ചെയ്തുകൊണ്ട് ഇത് നമുക്ക് പോസിബിൾ ആക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. നമ്മുടെ UAE ഗവൺമെന്റ് നൽകുന്ന ഒഫീഷ്യൽ ഹോളിഡേയ്സിന്റെ ലിസ്റ്റ് മുന്നിൽ വെച്ച് ചെറിയൊരു സ്മാർട്ട് പ്ലാനിങ് നടത്തിയാൽ മാത്രം മതി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഈദ് ഹോളിഡേയ്സോ അല്ലെങ്കിൽ നാഷണൽ ഡേ ബ്രേക്കുകളൊക്കെ വരുന്ന ടൈം ഒന്ന് നോക്കുക ഓക്കെ. എന്നിട്ട് ആ ദിവസങ്ങൾക്ക് മുൻപോ ശേഷമോ വരുന്ന കുറച്ച് ദിവസങ്ങൾ മാത്രം ആനുവൽ ലീവായിട്ട് നമ്മൾ അപ്ലൈ ചെയ്യാം. അങ്ങനെ ചെയ്താൽ ഓഫീസിലെ നിങ്ങളുടെ ലീവ് ബാലൻസ് അധികം നഷ്ടപ്പെടാതെ തന്നെ വലിയൊരു 10 ദിവസത്തെ വെക്കേഷൻ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ്. അടുത്ത വർഷത്തെ കാര്യമാണ്. ഇനി നാട്ടിൽ പോയി ഫാമിലിയെ കാണാൻ ആഗ്രഹിക്കുന്നവർക്കോ അല്ലെങ്കിൽ പുതിയൊരു ഡെസ്റ്റിനേഷനിലേക്ക് ട്രാവൽ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നവർക്കൊക്കെ ഇത് മികച്ചൊരു ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. അപ്പോൾ ഇത് മുന്നിൽ കണ്ട് ഇപ്പോഴേ നിങ്ങളുടെ ട്രാവൽ പ്ലാൻസും ഫ്ലൈറ്റ് ടിക്കറ്റും ഒക്കെ ഒന്ന് സെർച്ച് ചെയ്ത് തുടങ്ങി വെച്ചോ. കാരണം ലാസ്റ്റ് മിനിറ്റിൽ പ്ലാൻ ചെയ്യുന്നതിനേക്കാളും വലിയൊരു എമൗണ്ട് ലാഭിക്കാൻ ഏർലി ബുക്കിംഗ് നമ്മളെ സഹായിക്കുന്നുള്ളത്. അപ്പോൾ ഒരു ചെറിയ സ്മാർട്ട് പ്ലാനിങ് അത് തരുന്നത് നമുക്ക് അവിസ്മരണീയമായിട്ടുള്ളൊരു റിഫ്രഷിംഗ് ബ്രേക്കാണ്. അപ്പോൾ ഇതിലും വലിയൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അപ്ഡേറ്റ് എന്ന് പറയുമ്പോൾ ഹോളിഡേയ്സിൽ പോലും നമുക്ക് ജോലി ചെയ്യേണ്ടി വരുന്ന നമ്മുടെ പ്രവാസികളെ സംബന്ധിച്ച് അവർക്ക് അർഹമായ വേതനത്തെക്കുറിച്ചുള്ള റൂൾസ് എന്നുള്ളതാണ്. പലപ്പോഴും ഈ പബ്ലിക് ഹോളിഡേയ്സിൽ ജോലി ചെയ്യുമ്പോൾ ഉണ്ടാവും സങ്കടം മാറ്റം. നമ്മുടെ UAE ലേബർ ലോയിൽ കൃത്യമായിട്ടുള്ള പ്രൊവിഷൻസ് ഒക്കെ ഉണ്ട്. എന്തായാലും നിയമം അനുസരിച്ച് ഒരു പബ്ലിക് ഹോളിഡേയിൽ നിങ്ങൾ ജോലി ചെയ്യുകയാണെങ്കിൽ എന്താ പറയുക, ആ സ്ഥാപനം നിങ്ങൾക്ക് രണ്ട് തരത്തിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും നൽകേണ്ടത്. എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ദിവസത്തെ സാധാരണ സാലറിക്കൊപ്പം 50% എക്സ്ട്രാ അലവൻസ് കൂടി ഓവർ ടൈം പേ ആയിട്ട് നൽകണം. ഇനി അതല്ലെങ്കിലോ നിങ്ങൾ ജോലി ചെയ്ത് ആ ദിവസത്തിന് പകരമായിട്ട് മറ്റൊരു ദിവസം കോമ്പൻസേറ്ററി ലീവായിട്ട് നൽകണം. എങ്ങനെയുണ്ട്? അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ നിങ്ങളുടെ അധ്വാനവും തളർച്ചയും ഈ പറഞ്ഞ പോലെ ഈ ഹോളിഡേയ്സും ഒക്കെ ഒന്ന് എവിടെയും ഒരിക്കലും നമുക്ക് വെറുതെ നഷ്ടപ്പെട്ടു പോവില്ല എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേട്ടോ. അപ്പോൾ കൃത്യമായിട്ടുള്ള റൈറ്റ്സും ബെനിഫിറ്റ്സും ജീവനക്കാർക്ക് ഉറപ്പ് നൽകുന്ന ഒന്നാണ് നമ്മുടെ UAE ലേബർ സിസ്റ്റം എന്ന് പറയുന്നത്. സോ അതുകൊണ്ട് ഈ വിവരങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുന്നത് നമ്മുടെ പ്രൊഫഷണൽ ലൈഫിൽ വളരെ ഉപകാരപ്പെടുന്നു തന്നെ വെച്ചോ. അപ്പോൾ UAE-യിലുള്ള എല്ലാ പ്രവാസികൾക്കും നിങ്ങളുടെ 2027 വെക്കേഷൻ ബക്കറ്റ് ലിസ്റ്റ് ഇപ്പോഴേ മനസ്സിലൊന്ന് കുറിച്ച് വെച്ചോ. കൃത്യമായിട്ടുള്ള പ്ലാനിങ് ഉണ്ടെങ്കിൽ ജോലിയും പേഴ്സണൽ ലൈഫും വളരെ ബാലൻസ്ഡ് ആയിട്ട് നമുക്ക് സന്തോഷത്തോടെ കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഇരിക്കട്ടെ, 2026 ഇതുവരെ തീർന്നില്ല, അപ്പോഴേ 2027 എന്നായിരിക്കും ഞാനിത് പറഞ്ഞപ്പോൾ നിങ്ങളെല്ലാവരും ചിന്തിക്കുന്നത്. ശരി, അതൊക്കെ അവിടെ നിൽക്കട്ടെ. പ്ലാനിങ് ചെയ്യുന്ന ആൾക്കാർ പ്ലാനിങ് ചെയ്യുക, അതിന് ഉള്ളൊരു സാഹചര്യം ഉണ്ട് എന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഇത് വലിയ സംഭവമായിട്ടൊന്നും എടുക്കണ്ട, ഇനി സംഭവമായിട്ട് എടുക്കേണ്ട കാര്യമാണ്. 20-ാം തീയതി 21-ാം തീയതി 2 സിനിമകൾ റിലീസ് ചെയ്യുന്നു. Home 92.2 FM ഹോം സ്ക്രീനിങ്ങിലൂടെ നമുക്കത് ഒരുമിച്ച് കാണാനുള്ള അവസരമുണ്ട്. ബദൽഹേം കുടുംബ യൂണിറ്റ് നമ്മുടെ മമിതാ ബൈജുവും നിവിൻ പോളിയും ഒരുമിക്കുന്ന സിനിമയാണ്. അതോടൊപ്പം പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും പൃഥ്വിരാജും ഒരുമിച്ചെത്തുന്ന സംവിധാനം വൈശാഖ്, അതുപോലെ അതിലെ നായക കഥാപാത്രമായിട്ട് പൃഥ്വിയും എത്തുന്ന സിനിമയാണ് ഖലീഫ. ഒരുപാട് പ്രതീക്ഷകൾ അർപ്പിച്ചുകൊണ്ട് നമ്മളെല്ലാവരും കാത്തിരിക്കുന്ന സിനിമയാണ് പൃഥ്വിയുടെ. ഈ ഒരു സിനിമ കാണാനുള്ള അവസരമുണ്ട്. രണ്ട് സിനിമകൾക്കും നിങ്ങൾക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കാം. ഈ മണിക്കൂറിൽ നിങ്ങൾക്ക് രണ്ട് സിനിമയ്ക്കും ഓരോ കപ്ലൻട്രി പാസും ഇതുമാണ് കിട്ടുന്നത്. മെസ്സേജ് അയക്കുക. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹോം തിയേറ്റർ എന്നതിന്റെ HD സ്പേസ് ഏത് സിനിമയാണ്, ബത്ലഹേം യൂണിറ്റ് കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അങ്ങനെ, അതല്ല ഖലീഫയാണ് കാണാൻ ആഗ്രഹമെങ്കിൽ അങ്ങനെ, നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പോൾ സമയം 11:37 ആയിട്ടുണ്ട്. നമ്മുടെ റോഡുകളിലെ ഒരു ന്യൂ ട്രാഫിക് അപ്ഡേറ്റ്സിലേക്ക് പോവാം. സിറ്റീസിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ബമ്പർ ടു ബമ്പർ ട്രാഫിക്കും അതുപോലെ ഹെവി ട്രാഫിക് അനുഭവപ്പെടും. ചില സ്ഥലങ്ങളിൽ മോഡറേറ്റ് ട്രാഫിക്കാണ് കാണപ്പെടുന്നത്. ഞാൻ നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഒരു ഹാഫ് ഹാഫ് സംഭവമാണ്, അതായത് ഹാഫ് മോഡറേറ്റ് ആൻഡ് ഹാഫ് ഹെവി ആൻഡ് ബമ്പർ ടു ബമ്പർ ഒക്കെയാണ് കാണിക്കുന്നത്. എന്തായാലും ആദ്യം തന്നെ നമുക്ക് ബമ്പർ ടു ബമ്പർ ട്രാഫിക്കുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലേക്ക് നോക്കുകയാണെങ്കിൽ, അൽ ഖുബൈബ റോഡ് മുതൽ അൽസൂഖ് അൽ കബീർ ഭാഗത്ത് വരെ നിലവിൽ വലിയ ബമ്പർ ടു ബമ്പർ ട്രാഫിക് കാണിക്കുന്നുണ്ട്. അതുപോലെ D90 സബാ അൽ അഹമ്മദ് അൽ ജാബർ അൽ സബാ സ്ട്രീറ്റ്, അത് അൽ ഖുബൈബ ഭാഗത്തും വാഹനങ്ങൾ വളരെ സ്ലോലിയാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അൽകിസൈസ് 1-ൽ നിന്ന് 19A സ്ട്രീറ്റിലും ഡൗൺ ടൗൺ ദുബായിലും വലിയ ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കൂടാതെ അൽ ഖബൈസയിലെ 20th സ്ട്രീറ്റും ഉംറമൂലിലെ 9th സ്ട്രീറ്റും ഒക്കെ ആ സ്ഥലങ്ങളിലൊക്കെ ബമ്പർ ടു ബമ്പർ ആണ്. ഇനി ഹെവി ട്രാഫിക് അനുഭവപ്പെടുന്ന റോഡുകൾ നോക്കുകയാണെങ്കിൽ നെയ്ഫ് ഭാഗത്തുള്ള ദേര സ്ട്രീറ്റിൽ ഇപ്പോൾ ഹെവി ട്രാഫിക് കാണാം. അൽ സബ്കായിലുള്ള അൽസൂർ സ്ട്രീറ്റ്, സിക്കത്ത്, അൽ ഖൈൽ സ്ട്രീറ്റ് ഇവിടങ്ങളിലൊക്കെ വലിയ ഗതാഗത കുരുക്കുകൾ കാണുന്നുണ്ട്. ഇനി ഇതിന് പുറമെ അൽകരാമ അൽഗർഹൂദ്, ഒപ്പം അൽ ഹമറിയ പോർട്ടിലേക്ക് പോകുന്ന അൽ ഖലീജ് സ്ട്രീറ്റ് ഇവിടങ്ങളിലൊക്കെ ഹെവി ട്രാഫിക് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ചില പ്രധാന വഴികളിൽ മോഡറേറ്റ് ട്രാഫിക് കാണിക്കുന്നുണ്ട്. നമ്മുടെ ദുബായ് ഐലൻഡ്സ്, അതുപോലെ അൽ ഹമറിയ സ്ട്രീറ്റ് ഇവിടൊക്കെ അത്യാവശ്യം മോഡറേറ്റ് ട്രാഫിക്കേ ഉള്ളൂ. പിന്നെ എന്താണ് ഹോറലൻസിലെ 17B സ്ട്രീറ്റ്, ഉംഹുറേറിൽ 1st, 8th സ്ട്രീറ്റ്, നമ്മുടെ ഉംറമൂലിലെ 13th സ്ട്രീറ്റ് ഇവിടങ്ങളിലൊക്കെ മോഡറേറ്റ് ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ചിലയിടങ്ങളിൽ ഹെവി ട്രാഫിക്കും മറ്റിടങ്ങളിൽ മോഡറേറ്റ് ട്രാഫിക്കും മാറി മാറി വരുന്ന ഒരു മിക്സഡ് ട്രാഫിക് ആണ് ഇപ്പോൾ നമ്മുടെ റോഡിൽ കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്ന എല്ലാവരും ഒന്ന് കെയർഫുള്ളായിട്ട് റോഡ് റൂൾസൊക്കെ ഒന്ന് കൃത്യമായിട്ട് പാലിച്ച് സുരക്ഷിതമായിട്ട് സാധനങ്ങളെത്തുക. ഹാവ് എ സേഫ് ഡ്രൈവ്. കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo.
4: Good morning with Nithya on Home 92.2 FM.
1: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കും.

0: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും
0: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
0: Brought to you by Volcano LED Display, professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.
2: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
3: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7-11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻറ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
2: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
3: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
2: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ച് അറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
2: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, എ ഷോർട്ട് ഫ്യൂച്ചർ.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: മിഡ് മോർണിംഗ് വിത്ത് നിത്യ.
2: Yes, welcome back to Mid Morning with Nithya on Home 92.2 FM. അപ്പോ ബദ്ലഹേം കുടുംബ യൂണിറ്റും ഖലീഫയുമാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത്. ഈ ആഴ്ചയിലല്ല, അടുത്ത ആഴ്ചയിൽ കാണാൻ പോകുന്ന സിനിമ കേട്ടോ. ഒരു ഓണം റിലീസായിട്ടാണ് ഈ രണ്ട് സിനിമകൾ എത്തുന്നത്. ഇനി ഒരുപാട് വേറെ സിനിമകളുണ്ട് എങ്കിലും നമ്മളിപ്പോ ഹോം സ്ക്രീനിങ്ങിലൂടെ നിങ്ങളെ നിങ്ങളുടെ കൂടെ നമ്മൾ ഒരുമിച്ചിരുന്ന് കാണാൻ പോകുന്ന രണ്ട് മൂവീസ് ഇതൊക്കെയാണ്, ബദ്ലഹേം കുടുംബ യൂണിറ്റും ഒപ്പം ഖലീഫയും. ഖലീഫ റിലീസ് ചെയ്യുന്നത് ഓഗസ്റ്റ് 20th, നമ്മുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21st, അതായത് വെള്ളി ശനി ദിവസങ്ങളിലാണ്. ഡേറ്റ് ഏതൊക്കെ ദിവസങ്ങളിലാണ് ഏതൊക്കെ സിനിമ കാണാൻ നമ്മൾ പോകുന്നതെന്നുള്ളത് ഞാൻ ഉടനെ തന്നെ അപ്ഡേറ്റ് ചെയ്യാം. നിങ്ങൾ എന്തായാലും വെള്ളി ശനി ദിവസങ്ങളിലേക്ക് 20-21 വേണ്ടി തയ്യാറായിക്കോളൂ. ഏത് സിനിമ ഏത് ദിവസം നിങ്ങൾ കാണുന്നുള്ളത് അനുസരിച്ച്, നിങ്ങളുടെ ഇഷ്ടങ്ങൾ അനുസരിച്ച് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. HT Space ബദ്ലഹേം കുടുംബ യൂണിറ്റോ അതല്ലെങ്കിൽ ഖലീഫയോ, രണ്ടിൽ ഏതാണോ സെലക്ട് ചെയ്യുന്നത് ആ മൂവിയുടെ പേരും നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയച്ചുകൊണ്ടേ ഇരിക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ നമ്മുടെ മലയാള സിനിമയിൽ ഇപ്പോൾ ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മൂവി അപ്ഡേറ്റ്സ് ഒക്കെ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണല്ലേ. പ്രത്യേകിച്ച് ഓണം അടുക്കുന്ന സീസൺ എന്നൊക്കെ പറയുമ്പോൾ സിനിമാ ലോകത്തൊരു ഒരു ഒരു എന്താ പറയുക, ഓട്ടമാണ്, ഒട്ടപ്പാച്ചിലാണ് സിനിമകൾ റിലീസ് ചെയ്യുന്നതിൻ്റെയൊക്കെ. എന്നാലും അത്തരത്തിൽ നമ്മുടെ സോഷ്യൽ

0: മീഡിയയിൽ ഇപ്പോൾ വലിയ രീതിയിൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു മൂവി പോസ്റ്ററിനെ കുറിച്ചാണ് ഞാൻ നിങ്ങളോട് ഇപ്പോൾ സംസാരിക്കുന്നത്. സിനിമയുടെ പേര് തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. 40 Days of House Party എന്നാണ് സിനിമയുടെ പേര്. 40 Days of House Party. അപ്പൊ ഈ സിനിമയുടെ ഏറ്റവും പുതിയ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ ആണ് ഇപ്പൊ പുറത്തു വന്നിരിക്കുന്നത്. അതാണ് ഇപ്പോ സിനിമാ പ്രേമികൾക്കിടയിലും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഈ പോസ്റ്ററിന്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്താണെന്നറിയാമോ? ഇതില് കാണിച്ചിരിക്കുന്ന ഒരു തകർപ്പൻ ലുക്കിലുള്ള ഒരു മുത്തശ്ശിയാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ്. എനിക്ക് തോന്നി കേട്ടോ, നിങ്ങള് ഞാനിയല്ലല്ലോ, ഗ്രാനി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ടില്ല എങ്കിൽ യൂട്യൂബിൽ പോയി സെർച്ച് ചെയ്ത് ഗ്രാനി കാണുക. 40 മിനിറ്റ്സേ ഉള്ളൂ. ഓസം. എനിക്ക് മലയാള സിനിമയിൽ ഭൂതകാലം കഴിഞ്ഞാൽ പിന്നെ ഏതാണ്, ഏതിനോടാണ് ഒരു ഹൊറർ ടച്ചിലുള്ള സിനിമ ഇഷ്ടമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സിനിമ അല്ലെങ്കിൽ പോലും ഇതൊരു ഷോർട്ട് ഫിലിമാണ്. എങ്കിലും ഭയങ്കര നല്ല അഭിപ്രായമുണ്ട് ഈ ഒരു ഷോർട്ട് ഫിലിമിനെ കുറിച്ച് പറയാനുള്ളത്. എനിക്ക് ഷോർട്ട് ഫിലിം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുന്നില്ല. ഷോർട്ട് ഫിലിം മോശമായിട്ട് നല്ല കേട്ടോ, ഏറ്റവും നല്ലത് തന്നെയാണ്. എങ്കിലും സിനിമാ ലെവലിലുള്ള ഒരു ഒരു ഒരു ഒരു ഒരു ഒരു സുഖമാണ് അതിൽ നിന്ന് കിട്ടുന്നത്. അത് പറഞ്ഞറിയിക്കാനാകില്ല. ചിലതൊക്കെ നമ്മൾ കാണിച്ചു തന്നാലേ വിശ്വസിക്കുന്നുള്ളതല്ല, ചിലതൊക്കെ നമ്മുടെ ഇമാജിനേഷനായിട്ട് കണക്ട് ആയി കിടക്കും. അപ്പം ഞാൻ പറഞ്ഞു വന്നത് വേറൊന്നുമല്ല, ഇപ്പോൾ മുത്തശ്ശിമാരെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഹൊറർ മൂഡിലുള്ള ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. കുറച്ച് വയസ്സായ ആൾക്കാർക്ക് കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ നോക്കുമ്പോൾ മുത്തശ്ശിമാരാണ് ഇപ്പോഴത്തെ താരം. ഓക്കെ, എന്നാൽ ഇപ്പോൾ തന്നെ നമ്മൾ ഈ ഒരു 40 Days of House Party സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ എത്തിയിരിക്കുന്ന ഒരു മുത്തശ്ശിയാണ്. മുത്തശ്ശിയുടെ കണ്ണുകളാണ്, ആ കണ്ണുകളിൽ വലിയൊരു തിളക്കവും വളരെ ട്രെൻഡി ആയിട്ടുള്ള ഒരു ഗ്ലാസും ഡ്രസ്സും ഒക്കെ ധരിച്ച് വളരെ കൂൾ ആൻഡ് സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഈ പോസ്റ്ററിൽ മുത്തശ്ശി ഉള്ളത്. പിന്നെ സാധാരണ നമ്മൾ സിനിമകളിൽ കാണാറുള്ള ഒരു പരമ്പരാഗതമായിട്ടുള്ള മുത്തശ്ശിക്ക് ഇല്ലേ, മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ആരുടെ മകൻ എന്ന് ഞാൻ പറയാം. ഈ പുഴയും കടന്നു എന്ന് പറഞ്ഞ സിനിമയിലെ ആ മുത്തശ്ശിയില്ലേ, എനിക്ക് മുത്തശ്ശി എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് അതാ വരുന്നത്. പിന്നെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട്. എങ്കിലും എനിക്ക് കവീർ പൊന്നമ്മയൊന്നും ഒരിക്കലും അങ്ങനെ മുത്തശ്ശി ഭയങ്കര സ്നേഹമുള്ളൊരു മുത്തശ്ശി രൂപം തന്നെയാണ് നന്ദനത്തിലൊക്കെ. എങ്കിലും എനിക്ക് നമ്മൾ അവരുടെ ചെറുപ്പകാലത്തേക്ക് സിനിമകൾ ഒരുപാട് കണ്ടിട്ടുള്ളത് കൊണ്ടായിരിക്കാം മുത്തശ്ശി എന്ന് എനിക്ക് മനസ്സിൽ വരുന്ന രൂപം ഒരിക്കലും കവീർ പൊന്നമ്മയല്ല കേട്ടോ. ഒരുപാട് നല്ല കഥാപാത്രങ്ങൾ മനസ്സിലുണ്ട്, അതങ്ങനെ തന്നെ ഇരുന്നോട്ടെ. ചിലപ്പോൾ ഇന്നത്തെ ആൽഫ കിഡ്സ് വേണമെങ്കിൽ അങ്ങനെ ഒരു രൂപത്തെ മുത്തശ്ശിയായിട്ട് എടുത്തോടെ, എനിക്കത് പറ്റത്തില്ല. എൻ്റെ മനസ്സിൽ മുത്തശ്ശി എന്നുള്ള രൂപം ഇത്, പിന്നെ കന്മുദത്തിലെ ആ അമ്മയില്ലേ, അതൊക്കെയാണ് എൻ്റെ മനസ്സിലെ മുത്തശ്ശി കൺസെപ്റ്റ്സ്. ഓക്കെ, എന്തായാലും പറഞ്ഞു വന്നത് ഇപ്പോൾ ഈ നമ്മളീ പരമ്പരാഗതമായിട്ടുള്ള മുത്തശ്ശിയുടെ കാര്യം പറഞ്ഞു വന്നപ്പോഴാണ്. അതൊക്കെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ഈ കഥാപാത്രത്തിൻ്റെ ഒരു പുതിയ തരംഗം എന്ന് പറയുന്നത്. പോസ്റ്റർ കണ്ടിടൻ തന്നെ പ്രേക്ഷകർക്കിടയിൽ ചിത്രം വലിയൊരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കിയിട്ടുണ്ടെന്നുള്ള കാര്യം കറക്റ്റാണ്. ഇതൊരു ഫുൾ ഓൺ കോമഡി, ഫൺ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് നിറഞ്ഞ സിനിമയായിരിക്കും എന്നാണ് ഫസ്റ്റ് ലുക്കും സെക്കൻഡ് ലുക്കും നൽകുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. പിന്നെ യുവത്വത്തിൻ്റെ ആഘോഷങ്ങളും ഒപ്പം ഇതുപോലെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള രസകരമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ ചേരുമ്പോൾ എന്തായാലും തിയേറ്ററുകളിൽ വലിയൊരു ഫൺ റൈഡ് തന്നെയായിരിക്കും ഈ സിനിമ സമ്മാനിക്കുക അല്ലേ. അപ്പം എന്തായാലും സിനിമയുടെ അണിയർ പ്രവർത്തകരും വലിയൊരു പ്രതീക്ഷയിലാണ് ഈ സെക്കൻഡ് ലുക്ക് പോസ്റ്റർ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വിടാനുള്ള കാരണം എന്ന് പറയുമ്പോൾ. അപ്പം ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലും ഒക്കെ ഈ ഒരു ട്രെൻഡി പോസ്റ്റർ വൻതോതിൽ ഷെയർ ചെയ്യപ്പെടുന്നുണ്ട്. അപ്പം ഇന്നത്തെ സിനിമകളിൽ വരുന്ന എന്താ പറയുക, ഒരു ഇത്തരം ഒരു എന്താ ഒരു ക്രിയേറ്റീവ് ആൻഡ് ഫ്രഷ് കോൺസെപ്റ്റ്സ് മലയാള സിനിമയുടെ വലിയൊരു മാറ്റത്തെ തന്നെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രേക്ഷകരെ സർപ്രൈസ് ചെയ്യിക്കുന്ന കഥാപാത്രങ്ങളും വളരെ വ്യത്യസ്തമായിട്ടുള്ള മേക്കിംഗും എപ്പോഴും സിനിമകളെ സംബന്ധിച്ച് അതിന് കൂടുതൽ റീച്ച് കൊടുക്കാൻ സഹായിക്കും അല്ലേ. അപ്പോൾ സിനിമയുടെ മറ്റു വിവരങ്ങളും കാസ്റ്റിംഗ് ഡീറ്റെയിൽസൊക്കെ ഉടൻ തന്നെ പുറത്തു വരുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. തീർച്ചയായും തിയേറ്ററിൽ ഒരു വലിയ ഹൗസ് പാർട്ടി തന്നെ ഒരുക്കാൻ ഈ ചിത്രത്തിന് സാധിക്കട്ടെ നമുക്കും ആശംസിക്കാം. അപ്പോൾ ഈ പോസ്റ്റർ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് എന്നോട് പങ്കുവയ്ക്കാൻ മറക്കരുത്. അതിന് നിങ്ങൾക്ക് യൂസ് ചെയ്യാം നമ്മുടെ വാട്സ്ആപ്പ് നമ്പർ 0585829220. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഹോം 92.2 FM-ൽ മിഡ് മോർണിംഗ് വിത്ത് നെത്തിയാണ്. എന്തായാലും സിനിമാ വിശേഷം പറയുമ്പോൾ ഖലീഫയ്ക്കും ബത്ലഹേം കുടുംബ യൂണിറ്റും സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർ, ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഏത് സിനിമയാണോ കാണേണ്ടത് അതനുസരിച്ച് മെസ്സേജ് അയക്കാം. ഹോം തിയേറ്റർ എന്നതിൻ്റെ HT space സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതാണോ അത് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് നമുക്ക് പാട്ടൊക്കെ കേട്ട് അടുത്ത മണിക്കൂറിലെ വാർത്തയൊക്കെ കേട്ടതിന് ശേഷം വേഗം തിരികെ എത്താം മിഡ് മോർണിംഗ് വിത്ത് നിത്യയിലേക്ക്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹബ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.
2: പ്രേമം എന്നാൽ എന്താണ് പെണ്ണേ? അത്

0: PM ശ്രീയിൽ UDFിൽ വിയോജിപ്പ്, ഉപസമിതിയിൽ ഭിന്നതയെന്ന്. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച UDFിന്റെ ഉപസമിതിയിൽ ഭിന്നതയെന്ന്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഒപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിമാരുടെ വാദം. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് താൻ സ്പീക്കർക്ക് കത്ത് നൽകി പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാറെന്നും അമിത്ഷാ. 24 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി നൽകാമെന്നും പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. അതിനിടെ അമിത്ഷായുടെ നിർദ്ദേശം തള്ളി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തിചാർജ് ചെയ്ത നടപടിയിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരിക്കണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഇന്ത്യാ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചു. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിത ദേവ ലുങ്കിവാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നതെന്ന് ബ്രിട്ടാസ്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കിവാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിത ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകിയിട്ടുണ്ട്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലത്തൂരിലെ കോച്ചിംഗ് സെന്റർ ഉടമയുടെ മകന് 132 ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോർത്തി നൽകി. NTA പാനലിലെ കെമിസ്ട്രി വിദഗ്ധനായ പ്രഹ്ലാദ് കുൽക്കർണിയാണ് ചോദ്യങ്ങൾ ചോർത്തി നൽകിയിരിക്കുന്നത്. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരദേശ പ്രദേശങ്ങളിലെ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. ആയങ്കി പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തു നിന്നാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്താനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർശം. യൂത്ത് ലീഗിനും MSF നിയമനത്തിൽ അതൃപ്തിയെന്നാണ് റിപ്പോർട്ട്. KDS കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവിൽ പറയുന്നു. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് ഇതോടെ പൊളിച്ചെഴുതുന്നത്. കർക്കിടക വാവ് ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു. ആലുവ മണപ്പുറത്ത് പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ ആരംഭിച്ചു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങളെത്തി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് കേരള സർക്കാർ. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു 126 കോടി. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖയും സർക്കാരിന്റെ കയ്യിൽ ഇല്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജിനേഷ്. അതേസമയം മെസ്സിയുടെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്തുവന്നിരിക്കുകയാണ്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല, ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല, ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നിരുന്നു, എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായിരുന്നില്ല എന്നും പ്രതിപക്ഷ നേതാവ്. ചെങ്കടലിലെ ബാബൽ മന്ദീപ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. ഹോർമുസ് തുറക്കണമെങ്കിൽ US ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായി. ഇറാൻ വഞ്ചകരായ വില പേശലുകരായി മാറിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന് UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ല. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോവുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു. വിശദവാർത്ത ഒരു മണിക്ക്.
1: Home FM News was brought to you by Danya Group of Companies since 1982.
2: Time check.
1: Brought to you by Ozone Cargo.
0: ഇപ്പോൾ സമയം 12 മണി കഴിഞ്ഞ 6 മിനിറ്റ്.
2: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
2: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
0: Dubai ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 54%.
2: Weather update.
1: Was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Mid Morning with Nitya.
1: യെസ്, വെൽക്കം ബാക്ക് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM. അപ്പോൾ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഇരിക്കുകയാണല്ലേ, ഞാൻ വീണ്ടും ഓർമ്മിക്കുകയാണ് വിശേഷങ്ങളിലേക്ക് പോകുമ്പോഴേക്കും ഈ കാര്യം വിട്ടുപോകണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഓഗസ്റ്റ് 20th and 21st രണ്ട് ഡേയ്സിലായിട്ട് നല്ല കിടിലനായിട്ട് മൂവീസാണ് റിലീസ് ചെയ്യുന്നത്. ഖലീഫ നമ്മുടെ പൃഥ്വിരാജിൻ്റെ മൂവി, എനിക്കൊന്ന് പോക്കിരി രാജയ്ക്ക് ശേഷം വൈശാഖും നമ്മുടെ പൃഥ്വിരാജും ഒരുമിക്കുന്നൊരു മൂവിയാണത്. എനിക്ക് തോന്നുന്നൊരു അടിപൊളി പടം, ഒരു തട്ടുതകർപ്പൻ പടം കാണാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഓണം റിലീസായിട്ട് ഓഗസ്റ്റ് 20th ഖലീഫ റിലീസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഹോം സ്ക്രീനിന്റെ ഭാഗമാകാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ HT Space ഖലീഫ നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേയിരിക്കാം. അതോടൊപ്പം തന്നെ ബദ്ലഹേം കുടുംബ യൂണിറ്റ്, ഈ സിനിമയിൽ മമിത ബൈജു നിവിൻ പോളി ആദ്യമായിട്ട് ഒരുമിക്കുന്നു എന്നുള്ള പ്രത്യേകത കൂടി ഈ സിനിമയ്ക്കുണ്ട്. ഒരുപാട് നമുക്ക് ഇഷ്ടമുള്ള താരങ്ങളൊക്കെ ഒരുമിക്കുന്ന ഒരു കുടുംബ ചിത്രം. ഈ സിനിമ കാണാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ല, അത് 21st റിലീസ്. ബട്ട് ഏത് ദിവസമാണ് ഹോം സ്ക്രീനിങ്ങിന്റെ എന്നുള്ളത് ഞാൻ അപ്ഡേറ്റ് ചെയ്യാം ഉടൻ തന്നെ. അപ്പോൾ ഓണം റിലീസായിട്ട് ഈ രണ്ട് സിനിമകൾ വരുമ്പോൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ HT Space ബദ്ലഹേം കുടുംബ യൂണിറ്റ് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് അയക്കുക 0585829220 എന്ന നമ്പറിലേക്ക്. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് ഒരു പാട്ടിനെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. പാട്ടിനെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മനസ്സിന് വല്ലാത്തൊരു എന്താ പറയുക, ഒരു പ്രശാന്തത നൽകുന്ന, അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളിലേക്ക് നമ്മളെയൊക്കെ കൂട്ടിക്കൊണ്ടു പോകുന്ന ചില നല്ല പാട്ടുകളുണ്ട്. അതിലൊരു പാട്ടായിരിക്കും ഇത്. ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കും അത് അങ്ങനെ തന്നെ ഫീൽ ചെയ്യുമെന്ന് തോന്നുന്നു. അത്തരത്തിൽ എവർഗ്രീൻ ആയിട്ടുള്ള ഒരു എന്താ പറയുക ബ്യൂട്ടിഫുൾ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ആ പാട്ടാണ് 1959 ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ സുജാത എന്ന ഹിന്ദി മൂവിയിലെ ജൽത്തേ ഹേ ജിസ്കേ ലിയേ എന്നുള്ള പാട്ട്. ആ ഒരു ലെജൻഡറി സോങ് ആണ് സത്യം പറഞ്ഞാൽ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ആ ഒരു ജോണറിൽ ചേർത്ത് വയ്ക്കാൻ പറ്റുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ലഘുജാഗലേ ഈ പാട്ട്, അത് ലതാജി പാടിയ പാട്ടാണെന്ന് തോന്നുന്നു. അതുപോലെ തന്നെ കുറേയധികം നല്ല പാട്ടുകളുണ്ട്. ഹിന്ദി പാട്ടുകളിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടുകൾ എന്ന് വെച്ചാൽ ഒരുപാടുണ്ടെങ്കിൽ പോലും ചിലപ്പോഴൊക്കെ നമ്മുടെ മനസ്സിനെ ഒന്ന് തൊട്ട് തലോടുന്ന ഒരു നല്ല പാട്ടെന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഇതൊക്കെയായിരിക്കും. എന്നാലും നമുക്കത് നമ്മളത് ആ ഒരു പാട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും മലയാളത്തിന് അതിലൊരു വലിയ ടച്ചുണ്ട്. വേറൊന്നുമല്ല, മനോഹരമായിട്ടുള്ള മലയാള സിനിമ കയ്യൊപ്പ് കണ്ടവർക്കൊന്നും ഒരു പക്ഷേ ഈ പാട്ട് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ല. മമ്മൂക്ക അവതരിപ്പിച്ച ബാലചന്ദ്രൻ എന്ന കഥാപാത്രത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കുന്ന ഒരു പാട്ടാണ് സത്യം പറഞ്ഞാൽ ഇത്. പിന്നെ MT വാസുദേവൻ നായരുടെ തിരക്കഥയിൽ രഞ്ജിത്ത് സംവിധാനം ചെയ്ത ആ സിനിമയ്ക്ക് അത്രമേൽ ആഴവും ഭംഗിയും നൽകിയത് ഒരു പക്ഷേ ഈ ഒരു പാട്ടിൻ്റെ സാന്നിധ്യം കൂടി ആയിരിക്കാം അല്ലേ. തലത് മഹമ്മൂദ് തൻ്റെ മനോഹരമായ ശബ്ദത്തിൽ പാട്ടുപാടി വെച്ചിരിക്കുമ്പോൾ അത് കേൾക്കാൻ തന്നെ എന്തൊരു വൈബാണല്ലേ. പാട്ടിന്റെ വരികൾ എഴുതിയത് പ്രശസ്ത ഗാനരചയിതാവ് മജ്റൂ സുൽത്താൻപുരിയും ഈണം പകർന്നിരിക്കുന്നത് SD ബർമനുമാണ്. ഒരു ഫോൺ കോളിലൂടെ പ്രണയിനി പാടിക്കൊടുക്കുന്ന രീതിയിലാണ് ഈ പാട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അത്രയും ഡീപ്പ് ആൻഡ് ഇമോഷണൽ എക്സ്പ്രഷൻ ഉള്ള വരികളും അതിനൊത്ത സംഗീതവുമാണ് സത്യത്തിൽ ഈ പാട്ടിൻ്റെ ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്. റേഡിയോയിലൂടെ സത്യം പറഞ്ഞാൽ ഇത്തരം ക്ലാസിക് പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിന് കിട്ടുന്ന ഒരു കുളിർമയില്ലേ, അത് വേറെ തന്നെയാണ്. ഈ ഒരു ഉച്ചനേരത്തെ ഈ പാട്ട് നിങ്ങളെ എത്രത്തോളം സന്തോഷിപ്പിക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് ഇപ്പം എനിക്ക് അതിനെക്കുറിച്ചൊന്ന് പറയാൻ തോന്നി, നിങ്ങളെ കേൾപ്പിച്ച് തരാൻ തോന്നി. അത് ആ ഒരു പാട്ടിൻ്റെ മൂഡിൽ നിങ്ങൾക്ക് അങ്ങനെ തന്നെ ഈ ദിവസം കൊണ്ടുപോകാൻ സാധിക്കട്ടെ. അതിങ്ങനെ എന്താ അതിൻ്റെ ലെവൽ കുറച്ചല്ല, മനസ്സിന് അത്ര എനർജി വരട്ടെ എന്നാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പം ഇന്നും ഒരുപാട് സംഗീത പ്രേമികളുടെ പ്ലേലിസ്റ്റുകളിൽ ഏറ്റവും ഹൈയിൽ നിൽക്കുന്ന ഒരു മാസ്റ്റർ പീസ് പാട്ടാണിത്. നല്ല സംഗീതം എപ്പോഴും കാലങ്ങളെ അതിജീവിച്ച് അല്ലെങ്കിൽ മനുഷ്യ മനസ്സുകളിൽ എങ്ങനെ ജീവിച്ച് നിൽക്കും എന്നതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ശരിക്കും ഈ പാട്ട്. നിങ്ങളിൽ പല ആൾക്കാർക്കും കയ്യപ്പ് എന്ന സിനിമയോടും ഈ ഒരു ബ്യൂട്ടിഫുൾ സോങ്ങിനോടും വലിയൊരു ആത്മബന്ധം കാണും എന്നാണ് എനിക്കും തോന്നുന്നത്, എനിക്കുണ്ട്. അപ്പോൾ ഈ പാട്ടിനെ കുറിച്ചുള്ള നിങ്ങളുടെ ഓർമ്മകളും അഭിപ്രായങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ പറയുക. ഞാൻ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാം ആ പാട്ട് നിങ്ങളെ ഒന്ന് കേൾപ്പിക്കാനായിട്ട്. ഗസ്
2: കേൾക്കുന്ന കാതിനുമുണ്ട് അത്യാവശ്യം പ്രായമൊക്കെ, അതുകൊണ്ട് മുൻകൂർ ജാമ്യം ഒന്നും വേണ്ട. പാട് പാട്.
3: വിൽ ട്രൈ.

0: ഈ പാട്ട് അങ്ങനെ മുഴുവനായിട്ട് അങ്ങനെ കേട്ടാലുണ്ടല്ലോ. സത്യം പറഞ്ഞാൽ ഈ സാധനം ഇങ്ങനെ തന്നെ കേൾക്കേണ്ടത് ഒരു ഈവനിങ് ഒരു ഒരു മൈൻഡോട് കൂടിയാണ്. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് ഇങ്ങനെ പോകുമ്പോൾ തീർച്ചയായിട്ടും ഈ പാട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമാണ് അല്ലേ. നമ്മളൊന്ന് നമുക്കൊരു മനസ്സിനൊരു സമാധാനം കിട്ടുമ്പോഴല്ലേ ഇത്തരത്തിലുള്ള പാട്ടുകൾ നമ്മളെ ഏറെ ദൂരം കൊണ്ടുപോകുന്നത്. ശരിക്കും ഈ പറഞ്ഞ പോലെ പത്മ കടന്നു വരുന്നതോടെ, ബാലന്റെ നിശബ്ദതയിലേക്ക് പത്മ കടന്നു വരുന്നതോടെ കയ്യപ്പിൽ ഈ പാട്ടിനുണ്ടാകുന്ന ഒരു ഒരു സാന്നിധ്യം അത് എത്ര വലുതാണെന്ന് കണ്ടവർക്കും ഈ പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്കും അറിയാം. 1959 സുജാത എന്ന ഹിന്ദി മൂവിയിൽ ഇറങ്ങിയ പാട്ടാണിത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ആ ഇഷ്ടം നിങ്ങളോടൊന്ന് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. നമുക്കൊരു കാര്യം ചെയ്യാം, ഇത് നമുക്ക് ആസിഫിനോടൊന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കാം. ഈവനിങ് ടൈമിൽ ഈ പാട്ട് കേൾക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അല്ലേ, ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്കട്ടെ. അദ്ദേഹം വരുമ്പോൾ ഒന്ന് ചോദിച്ചു നോക്കട്ടെ. എനിവേ, എന്തായാലും നമ്മൾ അടുത്തൊരു തമിഴ് ഹിറ്റിലേക്ക് കടക്കുകയാണ്. എൻജോയ് ദി സോങ്. ഓൺലി ഓൺ ഹോം 92.2 FM.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: Ee onakalathu theatrukale poora parambaakkan ettunu Khalifa. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം. ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന

0: होम 92.2 FM. होम इज अ फीलिंग. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ റൈറ്റ് വേ അക്കൗണ്ടിംഗ് ആൻഡ് ഓഡിറ്റിംഗ്, ഊദ് മേത്ത ദുബായ്. റൈറ്റ് വേ, ഓൾവേസ് യുവർ റൈറ്റ് ചോയ്സ്. പവർഡ് ബൈ എയിംസ് ഇന്റർനാഷണൽ ലോജിസ്റ്റിക്സ് ദുബായ്, യുവർ ഷിപ്പിംഗ് പാർട്ണർ ടു ജിസിസി.
0: പെർഫ്യൂം ദുബായ്, മോജ് പെർഫ്യൂംസ്, എ പെർഫ്യൂം സൂപ്പർ മാർക്കറ്റ് ഫോർ ലക്ഷറി ഇൻസ്പയർഡ് പെർഫ്യൂംസ് അറ്റ് അഫോർഡബിൾ പ്രൈസസ്.

0: അതെ, പ്രണയികൾ അങ്ങനെ കുരുങ്ങി നിൽക്കട്ടെ എന്നാണ് ഞാൻ പറയുന്നത്. എന്ത് രസമുള്ള പാട്ടാണ്, എന്തൊരു വരികളാണല്ലേ. ഈ ഒരു സമയം സമയത്തിനനുസരിച്ച് പാട്ട് കേൾക്കണമെന്ന് ചോദിച്ചാൽ എനിക്കങ്ങനൊന്നുമില്ല. നമ്മുടെ മൂഡനുസരിച്ച് നമ്മൾ നല്ല പാട്ടുകൾ കേൾക്കുന്നുള്ളത്. അതായത് ഈ വൈകുന്നേരത്തെ ഈ പാട്ട്, ഉച്ചയ്ക്ക് ഈ പാട്ട്, രാവിലെ ഈ പാട്ട്, അയൺ കെയർ, നിങ്ങൾ എന്താ പറയുന്നേ, നമുക്ക് ഇഷ്ടമുള്ള പോ നമ്മുടെ മനസ്സിന് ആഗ്രഹിക്കുന്ന തരത്തിലുള്ള പാട്ടുകൾ അങ്ങോട്ട് കേൾക്കുക. ഈ പാട്ട് കേട്ടപ്പോൾ ആഹാ ഓഹോ, എനിക്കും അങ്ങനെയായിരുന്നു. എന്തായാലും നമ്മളെല്ലാവരും യാത്രകളെ ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണ് അല്ലേ. ചില സ്ഥലങ്ങൾക്ക് പകൽ സമയത്ത് ഒരു ഭംഗിയാണെങ്കിൽ രാത്രിയാവുമ്പോൾ ആ നഗരങ്ങൾ തികച്ചും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വളരെ വ്യത്യസ്തതയോടെ മറ്റൊരു വൈബിലേക്ക് മാറും. അത്തരത്തിൽ രാത്രിയായാൽ വേറെ ലെവലാവുന്ന ലോകമെമ്പാടുമുള്ള സഞ്ചാരികളുടെ വളരെ പ്രിയപ്പെട്ടൊരു ഇന്റർനാഷണൽ സിറ്റിയെക്കുറിച്ചാണ് ഇപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ പോകുന്നത്. അമേരിക്കയിലെ ഏറ്റവും ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസ് ഉള്ളതും വളരെ ബ്യൂട്ടിഫുള്ളുമായിട്ടുള്ള ഫിലാഡൽഫിയ നഗരത്തെക്കുറിച്ചാണ് ഈ ഒരു വിശേഷം. മലയാള സിനിമയിലെ നമ്മൾ ഏതോ ഒരു നടി ഫിലാഡൽഫിയ എന്ന് പറയുന്നുണ്ടല്ലോ. യെസ്, നോക്കത്തെ ദൂരത്ത് കണ്ണുനട്ടിൽ നദിയാമൊയ്തു ആണെന്ന് തോന്നല്ലേ, നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെങ്കിൽ പറഞ്ഞു തരും, തെറ്റാണെങ്കിൽ വേറെ ആരാന്ന് വെച്ചാൽ ഒന്ന് കണ്ടുപിടിച്ച് പറയും. ഫിലാഡൽഫിയ എന്ന് പറയും, ഫിലാഡൽഫിയ എന്നാണ് പറയുന്നത് കേട്ടോ. ഞാൻ അങ്ങനെയാണ് ആ ഒരു സിറ്റിയെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ആ പേര് ശരിക്കും ഫിലാഡൽഫിയ എന്നാണ് പറയുന്നത്. അതിൽ നദിയമൊയ്തു ആണെങ്കിൽ ക്യാരക്ടർ അവർ തന്നെയാണെങ്കിൽ ഫിലാഡൽഫിയ എന്നാണ് പറയുന്നത്. എനിവേ, അതാണ് തോന്നുന്നു. എനിവേ, ശരി. എന്നാലും ഈ ഒരു നഗരത്തെക്കുറിച്ച് എന്താണ് എനിക്ക് പറയാനുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പകൽ സമയങ്ങളിൽ ചരിത്ര സ്മാരകങ്ങളും മ്യൂസിയങ്ങളും ഒക്കെ ആയിട്ട് വളരെ കാമൻ ക്വൈറ്റായിട്ടാണ് ഈ ഫിലാഡൽഫിയ കാണപ്പെടുന്നത്. പക്ഷേ ഒരു സൺറൈസ് കഴിഞ്ഞാൽ, സൂര്യൻ അസ്തമിക്കുന്നതോടെ പെട്ടെന്ന് തന്നെ തികച്ചും ലളിതവും ഊർജ്ജസ്വലവുമായിട്ടുള്ളൊരു നൈറ്റ് ലൈഫ് ഡെസ്റ്റിനേഷൻ ആയിട്ട് മാറുകയാണ് ഫിലാഡൽഫിയ. അപ്പോൾ ഈ സിറ്റിയിലെ റോഡുകളിലും അല്ലെങ്കിൽ സ്ട്രീറ്റുകളിലും ഒക്കെ തെളിയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈറ്റുകളും അവിടുത്തെ കഫേകളിൽ നിന്നും റെസ്റ്റോറൻസിലും ഒക്കെ ഒഴുകിയെത്തുന്ന ആ മ്യൂസിക്കും ഒക്കെ ആ ഒരു അറ്റ്മോസ്ഫിയറിനെ, ആ ഒരു അന്തരീക്ഷത്തെ തന്നെ അങ്ങേയറ്റം വൈബ്രന്റ് ആക്കും എന്ന് പറയുമ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി എന്തായിരിക്കും. അപ്പോൾ ഈ രാത്രി സമയങ്ങളിൽ ഈ സിറ്റിയിലൂടെ വെറുതെ നടക്കുന്നത് പോലും അവിടുത്തെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് വലിയൊരു പ്രത്യേക അനുഭവം തന്നെയാണ് കൊടുക്കുന്നത്. പ്രത്യേകിച്ച് അവിടുത്തെ ചരിത്രപരമായിട്ടുള്ള തെരുവുകൾ രാത്രിയിലെ ലൈറ്റുകളുടെ വെളിച്ചത്തിൽ കാണാൻ നല്ലതാണെന്നാണ്, ഭയങ്കര രസമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ലൈവ് മ്യൂസിക് പെർഫോമൻസുകളും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്നുള്ള വളരെ എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റുന്ന സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾക്കും ഒക്കെ കിട്ടുന്ന ഫുഡ് സ്ട്രീറ്റുകളും ഒക്കെ ആയിട്ട് രാത്രി മുഴുവൻ ഉണർന്നു നിൽക്കുന്ന ഒരു നഗരമാണ് ഫിലാഡൽഫിയ. അപ്പോൾ ഈ ഒരു സിറ്റിയുടെ നൈറ്റ് ലൈഫിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള മറ്റൊരു കാര്യം അവിടുത്തെ സാംസ്കാരിക കൂട്ടായ്മകളും ആർട്ട് സ്ട്രീറ്റുകളുമാണ് കേട്ടോ. അപ്പോൾ രാത്രി സമയങ്ങളായിക്കഴിഞ്ഞാൽ പ്രാദേശിക കലാകാരന്മാർ ഈ തെരുവുകളിൽ നടത്തുന്ന മ്യൂസിക് ആൻഡ് ഡാൻസ് ഷോസ് സഞ്ചാരികളെയൊക്കെ ഒരുപോലെ അട്രാക്റ്റ് ചെയ്യാറുണ്ട്. ഇത് മാത്രമല്ല, അവിടുത്തെ പ്രശസ്തമായിട്ടുള്ള റിറ്റൻ ഹൗസ് സ്ക്വയർ, ഓൾഡ് സിറ്റി തുടങ്ങിയ പ്രദേശങ്ങളൊക്കെ രാത്രിയിൽ നമുക്കൊന്ന് വാക്ക് ഒരു ചെറിയൊരു വാക്കിനും കൂട്ടുകാരൊക്കെ എത്തി സമയം ചെലവഴിക്കാനും ഒക്കെ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഇടങ്ങളാണ്. ഇനി ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് അവിടെ എത്തിച്ചേരുന്ന സഞ്ചാരികൾ എല്ലാവരും ഒത്തുചേരുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ പുതിയ ഫ്രണ്ട്ഷിപ്പൊക്കെ ഉണ്ടാക്കാനും അതുപോലെ വ്യത്യസ്ത സംസ്കാരങ്ങളെക്കുറിച്ച് കൾച്ചറിനെ കുറിച്ച് അറിയാനും ഒക്കെ ഇതൊരു വലിയ നല്ലൊരു അവസരമാണ്. അപ്പോൾ യാത്രകളെയും രാത്രികാല കാഴ്ചകളെയും സ്നേഹിക്കുന്ന ഏതൊരു സഞ്ചാരിയുടെയും ട്രാവൽ ബക്കറ്റ് ലിസ്റ്റിൽ തീർച്ചയായിട്ടും ഉൾപ്പെടുത്തേണ്ട ഒരു അപൂർവ മനോഹരമായിട്ടുള്ള നഗരമാണ് ഫിലാഡൽഫിയ. നിങ്ങൾ ആരെങ്കിലും ഇതുപോലെ രാത്രി കാഴ്ചകൾ കണ്ട് മനസ്സ് കവർന്നിട്ടുള്ള, നിങ്ങളുടെ മനസ്സിനെ തട്ടിക്കൊണ്ടുപോയ ഏതെങ്കിലും നഗരങ്ങൾ നിങ്ങൾ ഇതുവരെ യാത്ര ചെയ്തതിലുണ്ടെങ്കിൽ പറയണം. ബാംഗ്ലൂരോ അല്ലെങ്കിൽ അതൊക്കെ വിട്ട് സിംഗപ്പൂരോ അങ്ങനെ തുടങ്ങിയിട്ട് നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ യാത്ര ചെയ്ത ആ രാത്രികാല നഗരങ്ങൾ നിങ്ങളെ എത്രത്തോളം അട്രാക്ട് ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ എനിക്ക് മെസ്സേജ് അയക്കണേ. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് 0585828200. അതിന് വലിയ വലിയ നഗരങ്ങളാവണമെന്നില്ല, നമ്മളുടെ തൊട്ടടുത്തുള്ളൊരു കവലയാണ്, അവിടെയാണ് ഞാൻ രാത്രിയിൽ നടക്കാൻ പോയത് നിത്യ, അതെനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ പോലും ഐ എം സോ ഹാപ്പി. ബട്ട് എന്താ പറയുക, നമ്മൾ പറയുന്നതുമായിട്ട് റിലേറ്റ് ചെയ്ത് നിങ്ങൾ എന്തെങ്കിലും സംസാരിക്കുമ്പോഴാണ് ഞാനും പുതിയൊരു കാര്യത്തെക്കുറിച്ച് നിങ്ങളോട് പറയാൻ അടുത്ത ലിങ്കിൽ പറയാൻ ഇഷ്ടം തോന്നുന്നത്. സോ വേഗം ആയിക്കോട്ടെ, 0585829200 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. ആ നമ്പറിലേക്ക് മെസ്സേജ് അയക്കാൻ രണ്ട് കാരണങ്ങൾ കൂടിയുണ്ട്. ബദലഹേം കുടുംബ യൂണിറ്റും ഖലീഫയും റിലീസ് ചെയ്യുന്ന 2021 തീയതികളിലാണ് ഓഗസ്റ്റ് മാസം. ഈ ആഴ്ചയിൽ സിനിമകളിൽ അടുത്ത ആഴ്ചയാണ് സിനിമ. അപ്പോൾ ഈ രണ്ട് സിനിമകളിൽ ഏതാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് HT Space സിനിമയുടെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829200 എന്ന നമ്പറിലേക്ക് അയക്കുക. ഇനി ഒരു മണിയുടെ വാർത്തയൊക്കെ കഴിഞ്ഞ് പാട്ടുമൊക്കെ കഴിഞ്ഞ് ഞാൻ വരുമ്പോൾ രാത്രികാല നടത്തങ്ങൾക്ക് നിങ്ങളെ ചേർത്ത് നിർത്തി ആ സിറ്റി ഏതാണെന്ന് എന്നോട് പറയണം കേട്ടോ. അപ്പോ എൻജോയ് ദി സോങ്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: യുആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 എഫ്എം. ഹോം ഈസ് എ ഫീലിംഗ്.
2: ചുമ്മാ വൈബ് മാറ്റി പിടിക്കാം.
3: മഴയിലും വെയിലും കൂടാ

0: ഹോം എഫ് എം ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: ചർച്ചയ്ക്ക് തയ്യാർ, സ്പീക്കർക്ക് അമിത്ഷായുടെ കത്ത്. പ്രസംഗമല്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. പാർലമെന്റിന്റെ ഇരുസഭകളിലും ബഹളം. രാജ്യസഭയിൽ ലുങ്കിവാല പരാമർശം. അവകാശ ലംഘനത്തിന് പരാതി നൽകി ജോൺ ബ്രിട്ടാസ്. വനിതാ സംവരണം ഔദാര്യമല്ല, നടപ്പാക്കണമെന്ന പ്രമേയവുമായി തമിഴ്നാട്. പി എം ശ്രീ, യു ഡി എഫിൽ വിയോജിപ്പ്, ഉപസമിതിയിൽ ഭിന്നത. മെസ്സി വിവാദം കേരളത്തിൽ കനക്കുന്നു. പിതൃപുണ്യം തേടി ആയിരങ്ങൾ. ചെങ്കടലിൽ ഹൂതി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. 24 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി നൽകാമെന്നും പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദേശ സംഭാവന ഭേദഗതി ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. പ്രമേയം അമിത്ഷാ അവതരിപ്പിക്കും. അതിനിടെ കേരളം എന്നാക്കിയ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. രാജ്യസഭ പാസാക്കിയാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം തള്ളി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്ത നടപടിയിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഇന്ത്യാ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിതാ ദേവ് ലുങ്കിവാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കിവാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിതാ ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിതാ ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ ബിജെപി ബഹളം വെച്ചു. ജെ പി നദ്ദയുടെ അടുത്തുപോയി സുഷ്മിതാ ദേവ് പരാതി പറയുകയും ഉണ്ടായി. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ച കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലത്തൂരിലെ കോച്ചിംഗ് സെന്റർ ഉടമയുടെ മകന് 132 ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോർത്തി നൽകി. എൻ ടി എ പാനലിലെ കെമിസ്ട്രി വിദഗ്ധനായ പ്രഹ്ലാദ് കുൽക്കർണിയാണ് ചോദ്യങ്ങൾ ചോർത്തി നൽകിയത്. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകളിട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് യു ഡി എഫ് ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, എം ലിജു എന്നിവരടങ്ങുന്ന ഉപസമിതിയാണ് വിഷയം പഠിക്കുന്നത്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം. യൂത്ത് ലീഗിനും എം എസ് എഫിനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. എം എസ് എഫും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കെഡിസ് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യാർത്ഥികളുടെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്തും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവു ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുൾ റഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തായ്ലന്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം താഴേക്ക് പതിച്ച സംഭവം അതീവ ഗൌരവമെന്ന് വിലയിരുത്തി വ്യോമയാന മന്ത്രാലയം. വൈദ്യപരിശോധനയിൽ പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ടെത്തിയ കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ കൂടുതൽ പരിശോധന നടത്തും. ആരോപണ വിധേയനായ പൈലറ്റിനെതിരെ ക്യാബിൻ ജീവനക്കാരും സഹ പൈലറ്റും പരാതി നൽകി. 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂവിനും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. ചെങ്കടലിലെ ബാബൽ മന്ദീപ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി. ഇറാൻ വഞ്ചകരായ വില പേശലുകാരായി മാറിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഗർഗാഷ്. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോകുക ദുഷ്കരമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നഖ്വി ചർച്ച നടത്തി. ഇവയിൽ കനത്ത ചൂട് കുറയുമെന്ന സൂചനയുമായി സുഹൈൽ നക്ഷത്രം വരുന്നു. ഈ മാസം 24 ചൂടിന്റെ കാഠിന്യം കുറയുമെന്ന സൂചനയുമായാണ് സുഹൈൽ പ്രത്യക്ഷപ്പെടുക. സുഹൈലിന്റെ വരവ് കൊടും ചൂട് കുറയ്ക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. ക്രിസ്റ്റ്യാനോ റൊണാൾഡോയും ദീർഘകാല ജീവിത പങ്കാളിയുമായ ജോർജിന റോഡ്രിഗസും വിവാഹിതരായി. പോർച്ചുഗലിലായിരുന്നു വിവാഹ ചടങ്ങ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ സീസണ് തുടക്കം. യുവേഫ സൂപ്പർ കപ്പ് ഫുട്ബോളിൽ കിരീടം നിലനിർത്താൻ PSG ആസ്റ്റൺ വില്ലയാണ് എതിരാളി. അടുത്ത വാർത്ത 2 മണിക്ക്.
3: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good afternoon. ഇപ്പോൾ സമയം 1:09.
4: Time check.
3: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
3: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായിൽ ഇപ്പോൾ അനുഭവപ്പെടുന്ന താപനില 38 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 88%.
6: Weather update.
7: Was brought to you by Andras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit andras.me.

0: Mid Morning with Nitya.
1: Yes, welcome back to Mid Morning with Nitya. Good afternoon, എല്ലാവർക്കും. Yes, അപ്പോൾ നമ്മൾ ഈ മണിക്കൂർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചോ എന്ന് ചോദിക്കട്ടെ. അതിനു മുമ്പ് എനിക്ക് കുറേ മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മാഹീൻ പറഞ്ഞിരിക്കുന്ന അജ്മീർ എന്ന സ്ഥലത്ത് പോയ ഒരു കഥയെ കുറിച്ചാണ്. അത് വേറൊരു ഫീലാണ്. പ്രത്യേകിച്ച് രാത്രികാലം അവിടുത്തെ തെരുവുകളിൽ ഫുൾ സൂഫി ഗാനവും ഗസലുകളും കേൾക്കാമെന്ന് മാഹീൻ പറഞ്ഞിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് മാഹീൻ. എന്നെ കേൾക്കുന്ന ഒരുപാട് പേരുണ്ട്. പല കാരണങ്ങൾ കൊണ്ടും തിരക്കുകൾ കൊണ്ടും ഒക്കെ എല്ലാവർക്കും ഒരുപക്ഷെ മെസ്സേജ് അയക്കാൻ കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങളായിട്ട് റിലേറ്റ് ചെയ്ത് വല്ലപ്പോഴും ഒരാളെങ്കിലും ഒരു മെസ്സേജ് അയക്കും, ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ നിങ്ങളുടെ സമയത്തെ തീർച്ചയായിട്ടും വിലമതിക്കുന്നു കേട്ടോ. കാരണം എല്ലാവരും പല പല തിരക്കുകളിലാണ്. ഞാൻ പറയുന്ന ഉടനെ മെസ്സേജ് അയക്കാനൊന്നും ആർക്കും പറ്റിയെന്ന് വരില്ല. പക്ഷെ അത് ഓർത്ത് കൃത്യമായിട്ട് ഒരു മെസ്സേജ് എങ്കിലും തന്നപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി കേട്ടോ. ശരി, ഓക്കെ. അപ്പോൾ നിങ്ങൾ മെസ്സേജ് അയക്കാൻ ഇനിയും കാരണങ്ങൾ ധാരാളം ഉണ്ട്. എൻ്റെ കഥകളും എൻ്റെ വിശേഷങ്ങളും കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും അതിനെന്തെങ്കിലും ഒരു മറുപടി പറയാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ 0585829220 അതിനകത്ത് ആഡ് ചെയ്യണം. ആ നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജസ് അയക്കണം. നിങ്ങളുടെ പേര് വയ്ക്കാൻ എന്തായാലും മറക്കല്ലേ. കാരണം നിങ്ങളുടെ പേര് ചേർത്ത് പറയുമ്പോഴല്ലേ ഇന്ന ആൾ എന്നോട് ഈ ഒരു വിശേഷം പറഞ്ഞു എന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. യെസ്, ബദലഹയും കുടുംബ യൂണിറ്റും ഖലീഫയും റിലീസ് ആവുകയാണ്. ഖലീഫ ഓഗസ്റ്റ് 20th, ബദലഹയും കുടുംബ യൂണിറ്റ് ഓഗസ്റ്റ് 21st റിലീസ് ചെയ്യുന്നത്, വെള്ളി ശനി ദിവസങ്ങളിലായിട്ട്. ഈ സിനിമ രണ്ട് ജോണറിൽപ്പെട്ട സിനിമയാണ്. ബദലഹയും കുടുംബ യൂണിറ്റ് ഒരു ഒരു ഫാമിലി ഓറിയന്റഡ് മൂവിയാണ്. ഖലീഫ ഒരു അടിപൊളി ഒരു തട്ടുതകർപ്പൻ മൂവിയാണ്. സോ ഈ രണ്ട് സിനിമയും കാണാൻ രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാർ കാണുമെന്ന് അറിയാം. നിങ്ങൾക്ക് ഏത് സിനിമയാണ് ഇഷ്ടപ്പെട്ടത്, ഏത് ദിവസമാണ് കണ്ടത്? സോ നിങ്ങൾ മെസ്സേജ് അയക്കേണ്ടത് HT Space ഹോം തിയേറ്റർ എന്നതിന്റെ HT Space. സിനിമ ഖലീഫയാണെങ്കിൽ അത്, അതല്ല ബദലഹയും കുടുംബ യൂണിറ്റ് ആണെങ്കിൽ അത്. നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്ക് മെസ്സേജസ് അയച്ചുകൊണ്ടേ ഇരിക്കുക. രണ്ട് സിനിമയ്ക്കും ഓരോ ഷോയിലും ഓരോ മീൻസ് ഓരോ കപ്ലൻട്രി പാസ് വീതമാണ് ലഭിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ മണിക്കൂറിൽ ആദ്യം പറയുന്ന വിശേഷം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ജീവിതത്തിലെ ഈ വലിയ പരാജയങ്ങൾ നേടുന്ന പ്രസ്ഥാനങ്ങളുടെ ഒക്കെ പുറകിൽ വളരെ ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ചില കഥകൾ കാണുമല്ലേ. നമ്മൾ ആ നമ്മുടെ ജീവിതത്തിൽ പലരെയും കണ്ടുകൊണ്ടിരിക്കുകയാണ്. പലപ്പോഴും നമ്മളും ഒരുപക്ഷെ അവരിൽ ആരെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പം അങ്ങനെയുള്ള കഥകളിൽ നിന്നും ഊർജ്ജം ഉൾക്കൊണ്ട ഒരു കാര്യമാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. പ്രത്യേകിച്ച് അത്രയും സുരക്ഷിതമായൊരു ജോബ് വരെ ഉപേക്ഷിച്ച് സ്വന്തം പാഷന് പിറകെ പോയി വലിയൊരു ബ്രാൻഡ് നിർമ്മിച്ചെടുത്ത ആളുകളുടെ കഥ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് വലിയൊരു എന്താ ഒരു ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു ഇൻസ്പിറേഷൻ ഒക്കെ ആയിരിക്കും അല്ലേ. അത്തരത്തിൽ ഒരു അപൂർവ മനോഹരമായിട്ടുള്ള വിജയകഥയാണ് ഇപ്പതാ നമ്മുടെ 3rd hour ഫസ്റ്റ് നിങ്ങളോട് പറയാൻ പോകുന്ന കാര്യം. അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ എക്സാക്ട് എന്ന് പറയുമ്പോൾ ഒരു 1970 ഒരു നല്ല ബാങ്ക് ജോബൊക്കെ ഉപേക്ഷിച്ച് ഒരു ചെറിയ ഐസ്ക്രീം പാർലർ തുടങ്ങിയ ഒരാൾ, പിന്നീട് നാടിൻ്റെ മുഴുവനും മനസ്സ് കവർന്ന പാലായിലെ പ്രശസ്തമായിട്ടുള്ള തൃപ്തി ഐസ്ക്രീം പാർലറിലേക്ക് എത്തിയ ഒരു വലിയ കഥ. അങ്ങനെയാണ് ചില ആൾക്കാർ ജീവിതം തന്നെ രക്ഷപ്പെടുത്താനോ അതൊന്ന് കരിപ്പിടിപ്പിക്കാനോ ചില ബിസിനസ്സുകൾ തുടങ്ങി സ്റ്റാറുകളാകും. ചില ആൾക്കാർ ഇഷ്ടം കൊണ്ട് ചില വലിയ ജോലികൾ ഉപേക്ഷിച്ച് ഇതിൻ്റെ പിറകെ കൂടി ജീവിതത്തിൽ വിജയം കൈവരിച്ച ആൾക്കാരുണ്ടാവും. എന്ത് തന്നെയാണെങ്കിലും അതിനകത്തൊരു മോട്ടിവേഷനും ഇൻസ്പിറേഷനും ഒക്കെ ഉണ്ട്. അത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കുന്നിടത്താണ് കാര്യം അല്ലേ. യെസ്, ആ കഥയിലേക്ക് കടന്നാൽ പാലാ ടൗണിൽ 1970 ഈ ബ്യൂട്ടിഫുൾ ഐസ്ക്രീം സംരംഭത്തിന് തുടക്കമാവുന്നത് കേട്ടോ. അക്കാലത്ത് വളരെ നല്ലൊരു എന്താ പറയുക ഒരു സുരക്ഷിതമായിട്ടുള്ള ബാങ്ക് ജോബൊക്കെ ഉണ്ടായിരുന്നിട്ട് അത് ഉപേക്ഷിച്ചുകൊണ്ട് ബിസിനസ്സിലേക്ക് കടന്നു വരാൻ കാണിച്ച അദ്ദേഹത്തിൻ്റെ ആ ഒരു ധൈര്യം അത് ശരിക്കും അപ്രീഷിയേറ്റ് ചെയ്യപ്പെടേണ്ട ഒന്ന് തന്നെയാണ് അല്ലേ. വളരെ ചെറിയൊരു രീതിയിലാണ് ഈ ഒരു ഐസ്ക്രീം പാർലർ പ്രവർത്തനം സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ നൽകുന്ന പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റിയിലും ടേസ്റ്റിലും ഒരു വിട്ടുവീഴ്ച പോലും വരുത്താൻ അവർ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങളുടെ മനസ്സിൽ വലിയൊരു സ്ഥാനം പിടിച്ചെടുക്കാൻ ഈ പാലായിലെ ഈ തൃപ്തി ഐസ്ക്രീമിന് സാധിച്ചു എന്നുള്ളതാണ്. അപ്പോൾ പാലായിലൂടെ കടന്നു പോകുന്ന ഏതൊരു യാത്രക്കാരനും അവിടെ കയറി ഒരു ഐസ്ക്രീം ഒക്കെ കഴിച്ച് തൃപ്തിയോടെ അല്ലാതെ മടങ്ങാനേ കഴിയില്ല. അതുകൊണ്ട് അക്ഷരാർത്ഥത്തിൽ ആ സ്ഥാപനത്തിൻ്റെ പേര് തൃപ്തി എന്നായി മാറി. എന്നാലും തലമുറകൾ കൈമാറി മുന്നോട്ട് പോകുമ്പോഴും ആ ഒരു പഴയ അതേ ഓതന്റിക് ടേസ്റ്റും ക്വാളിറ്റിയും നിലനിർത്താൻ കഴിയുന്നു എന്നുള്ളതാണ് ഇവരെ സംബന്ധിച്ച് ഇവരുടെ ഏറ്റവും വലിയൊരു സക്സസ് ഫാക്ടർ എന്ന് പറയുന്നത്. ഒരു കാലത്ത് കോളേജ് വിദ്യാർത്ഥികളുടെയും കുടുംബങ്ങളുടെയും ഒക്കെ പ്രധാനപ്പെട്ട ഒരു ഹാങ് ഔട്ട് സ്പോട്ട് കൂടിയായിരുന്നു ഈ ഒരു പാർലർ, ഈ ഐസ്ക്രീം പാർലർ കേട്ടോ. വർഷങ്ങൾ എത്ര കഴിഞ്ഞു, ഇപ്പോഴും നല്ല ഓർമ്മകളും നല്ല രുചികളും ഒക്കെ നമ്മളെ വീണ്ടും ആ പഴയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകും അല്ലേ. നമ്മുടെ നാട്ടിൽ ഇത്തരം ചെറിയ കഥകളൊക്കെ നൽകുന്ന പോസിറ്റീവ് എനർജി എന്ന് പറഞ്ഞാൽ ശരിക്കും അത് ചെറുതൊന്നുമല്ല. എനിക്കും വളരെ സന്തോഷം തോന്നി ഇത് വായിച്ചു കേട്ടപ്പോൾ. ധൈര്യത്തോടെ മുന്നോട്ട് ഇറങ്ങി തിരിച്ചാൽ ഏത് സ്വപ്നവും സക്സസ് ആക്കാന്നുള്ളതിൻ്റെ വലിയൊരു ഇൻസ്പിറേഷനാണ് പാലായിലെ വിജയഗാഥ. അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ ഇതുപോലെ നിങ്ങളെ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പ്രശസ്തമായിട്ടുള്ള ഇത്തരം പഴകിയ ഈ ടൗട്ട്സോ ഒക്കെ ഉണ്ടെങ്കിൽ എന്നോട് ഷെയർ ചെയ്യാലോ. യെസ്, അങ്ങനെയുള്ള നല്ല വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ എന്നോട് നിങ്ങളോട് പങ്കുവയ്ക്കാൻ മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ഷോയിൽ ഉൾപ്പെടുത്താൻ പറ്റി ഇതുപോലെ കൗതുകം നിറഞ്ഞ ഇൻസ്പിറേറ്റീവ് ആയിട്ടുള്ള മോട്ടിവേറ്റ് ചെയ്യാൻ പാകത്തിനുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്. എന്നിട്ട് മിഡ് മോർണിംഗ് നിത്യാന്ന് ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്താൽ കേട്ടോ, ഞാനത് കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങൾക്ക് വേണ്ടി അത് പറയുന്നതായിരിക്കും. പിന്നെ അതുപോലെ നമുക്ക് ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ യു എയിൽ തന്നെ ഉണ്ട്, അവരെ നമുക്ക് നമ്മുടെ ഷോയിൽ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിലും നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി, അവരോടുകൂടി ഒന്ന് പറയണം. എന്നിട്ട് ഞങ്ങൾ തീർച്ചയായിട്ടും നമ്മുടെ ഹോം എഫ് എം ടീം അവരെ തിരിച്ചു വിളിക്കുന്നതായിരിക്കും, നമ്മുടെ ഓണിയറിൽ അവർക്കൊരു അവസരം കൊടുക്കുന്നതായിരിക്കും. ടാലന്റഡ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാർ, ഒരുപാട് കഴിവുകൾ, പാട്ടുകാർ, ഡാൻസുകാർ, അങ്ങനെ മോണാക്ട് ചെയ്യുന്നവർ, നാടകക്കാർ, സിനിമാക്കാർ, അങ്ങനെ തുടങ്ങി എത്ര പേരാണ് നമ്മുടെ കൂട്ടത്തിലുള്ളത്. അവരെ ആരും അറിയപ്പെടാതെ പോകരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രശ്നം കൊണ്ടോ ജോലി കാര്യം കൊണ്ടോ അവരുടെ കഴിവുകളിലേക്ക് അവർക്ക് തിരിച്ചു പോകാൻ കഴിയുന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും അവർക്കൊരു അവസരം ഹോം എഫ് എം നൽകുന്നതായിരിക്കും മിഡ് മോർണിംഗ് നിത്യയിലൂടെ അല്ലെങ്കിൽ മറ്റേത് ഷോയിലാണെങ്കിലും ശരി. അപ്പൊ നിങ്ങളത് സജസ്റ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാനുള്ള സമയമാണ്. ഞാൻ വിചാരിക്കുന്നു യെസ് നമുക്ക് ഹിഷാം അബ്ദുൽ വഹാബിന്റെ ഒരു പാട്ട് കേൾക്കാം.

0: Mid Morning with Nithya.
1: നമ്മള് സിനിമ ടിക്കറ്റിന് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാൻ പറയുന്നുണ്ട്. പല ആൾക്കാരും വിചാരിച്ചിരിക്കുന്ന അവരയച്ച ഉടനെ ടിക്കറ്റ് കയ്യിൽ കൊടുക്കും എന്നുള്ള രീതിയിലാണ് പല ആൾക്കാരും വിചാരിച്ചു വെച്ചിരിക്കുന്നത്. അങ്ങനെയല്ല കേട്ടോ, നിങ്ങൾ മെസ്സേജ് അയക്കാൻ പറയുന്ന ആൾക്കാരിൽ നിന്നും സിനിമ കാണുന്നതിന്റെ ഒന്നുകിൽ തലേ ദിവസമായിരിക്കാം. ഇപ്പൊ വെള്ളിയാഴ്ച ഒരു മൂവി നമ്മൾ റിലീസ് ചെയ്യുന്നുണ്ട്, ഹോം സ്ക്രീനിങ്ങിൽ അത് വരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ വ്യാഴാഴ്ചയായിരിക്കും നിങ്ങൾക്ക് ഫൈനലി ഒരു മെസ്സേജ് വരുന്നത്. ഇവിടുന്ന് ഹോം ഡെസ്കിൽ നിന്ന് നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും, നമ്മുടെ റിസപ്ഷൻ ടീമിന്റെ നിങ്ങൾക്ക് ഒരു മെസ്സേജ് വരും. കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ഇവിടെ എത്തേണ്ട എപ്പോഴാണെന്ന്, ഏത് തിയേറ്റർ ആണെന്ന്, ലൊക്കേഷൻ സഹിതം എല്ലാ കാര്യങ്ങളും അവരവിടെ ആയിരിക്കും പറയുന്നത്, ആ ഒരു ടൈമിലായിരിക്കും പറയുന്നത്. അപ്പൊ ആ ടൈമിലായിരിക്കും ഇതിന്റെ സെലക്ഷൻ പ്രോസസ്സും നടക്കുന്നത്. അപ്പൊ നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്, ഇപ്പൊ തന്നെ എനിക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല, അതിനൊരു സെലക്ഷൻ പ്രോസസ്സ് ഉണ്ട്. അതനുസരിച്ച് അയക്കുന്നവരിൽ നിന്ന് തീർച്ചയായിട്ടും വിന്നേഴ്സ് ഉണ്ടാവും, നമ്മളത് അറിയിക്കാം. അല്ലെങ്കിൽ ആ അപ്പൊ തന്നെ അവർക്ക് തിരിച്ച് മെസ്സേജ് അയക്കുന്നതായിരിക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ വറീഡാവണ്ട, നിങ്ങൾ മെസ്സേജ് അയച്ചുകൊണ്ടേ ഇരിക്കുക. കാരണം ഞാൻ ഈ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടൈമിലൊക്കെയാണ് നിങ്ങൾക്ക് കംപ്ലൈന്ററി പാസ് കിട്ടാനുള്ള അവസരം. അപ്പൊ ആ സമയങ്ങളിൽ മെസ്സേജ് അയക്കുക. നമ്മൾ 20-21 തീയതികളിൽ റിലീസ് ചെയ്യുന്ന സിനിമ ഒന്ന് ഖലീഫയും മറ്റൊന്ന് ബദലഹയും കുടുംബ യൂണിറ്റുമാണ്. അപ്പൊ രണ്ട് മൂവീസും നമ്മൾ കാത്തിരിക്കുന്ന ഓണചിത്രങ്ങളാണ്. ഈ സിനിമ കാണാൻ ഹോം സ്ക്രീനിങ്ങിന്റെ ഭാഗമാകാനായിട്ട് നിങ്ങൾ ഇഷ്ടമുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കുക. HT Space രണ്ട് സിനിമകളിൽ ഏതാണോ ഇഷ്ടം അതിന്റെ പേര് നിങ്ങളുടെ പേര് കൂടി ചേർത്തുകൊണ്ട് 0585829220 എന്ന നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. യെസ്, നമ്മൾ അടുത്തായിട്ട് പറയാൻ പോകുന്നത് നമ്മൾ എപ്പോഴും ഈ എന്താ നേച്ചറിന്റെ ഒരുപാട് അത്ഭുതങ്ങളെ കുറിച്ച് പലപ്പോഴും മിഡ് മോർണിംഗ് എത്തിയാൽ പറയാറുണ്ട് അല്ലെ. അപ്പോ അതൊക്കെ കേൾക്കുമ്പോൾ തോന്നും ഇതൊക്കെ ഒരു മാജിക് ആണോ, ഈ പ്രകൃതി ഇനി എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നതെന്ന്. പ്രത്യേകിച്ച് ഈ വരണ്ടുടങ്ങിക്കിടക്കുന്ന ഒരു മരുഭൂമിയെ കുറിച്ച് ഓർത്തു നോക്കൂ. പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ പലയിൻ ഭാഗത്തോ അല്ലെങ്കിൽ സൗദി ഭാഗത്തോ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ കാണുന്ന മരുഭൂമികളില്ലേ, എനിക്ക് ഇവിടുത്തെ മരുഭൂമികളിലേക്ക് നോക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു. കാരണം നിറയെ പച്ചപ്പാണ് ഇവിടുത്തെ മരുഭൂമിയെ സംബന്ധിച്ച്. അപ്പൊ അതുകൊണ്ട് കടുത്ത വരണ്ട മരുഭൂമി ഒക്കെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ, അങ്ങനെയുള്ള മരുഭൂമിയിൽ പെട്ടെന്നൊരു അത്ഭുതം സംഭവിച്ചാൽ എങ്ങനെയിരിക്കും മരുഭൂമി എന്നാൽ വരണ്ടുണങ്ങി കിടക്കുന്ന സ്ഥലത്ത് എന്താണ് അത്ഭുതം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത്തരത്തിൽ ലോകത്തെ മുഴുവനും ഞെട്ടിച്ച കേൾക്കുമ്പോൾ തന്നെ മനസ്സിന് വല്ലാത്തൊരു ഒരു സമാധാനവും ഒരു മനോഹാരിതയൊക്കെ നൽകുന്നൊരു അത്ഭുത പ്രതിഭാസത്തെക്കുറിച്ച് ഞാൻ പറയാൻ പോവുകയാണ്. ഏകദേശം 5 വർഷങ്ങളിൽ ഒരിക്കൽ മാത്രം സംഭവിക്കുന്ന ഒരു അപൂർവ സുന്ദര കാഴ്ചയെക്കുറിച്ചാണ് പറയുന്നത്. അതായത് ആഫ്രിക്കൻ രാജ്യമായ നമീബിയയിലെ ഡെസേർട്ടിലാണ് ഈ ഒരു അത്ഭുത പ്രതിഭാസം നടന്നിരിക്കുന്നത്. എന്താണോ, ഒറ്റ രാത്രി കൊണ്ട് അവിടെ വിരിഞ്ഞു നിൽക്കുന്നത് എത്ര പൂക്കളാണെന്നറിയാമോ? ഈ ഒരു മരുഭൂമിയിൽ ഏകദേശം 10 ലക്ഷം ലില്ലിപ്പൂക്കളാണ് അവിടെ ഒരേ സമയം വിരിഞ്ഞത്. എന്തൊരു ഭംഗിയായിരിക്കും. സി, മരുഭൂമിയിൽ അങ്ങനത്തെ ഒരു കാഴ്ച എന്ന് പറയുമ്പോൾ മരുഭൂമി കണ്ടെത്താ ദൂരത്തോളം ഇങ്ങനെ കിടക്കുകയാണ്. വേറൊന്നുകൊണ്ടും ഒരു കാഴ്ചയെയും അത് മറക്കുന്നില്ല. അപ്പം അതുകൊണ്ട് തന്നെ ലില്ലിപ്പൂക്കൾ മരുഭൂമിയിൽ വളർന്ന് പന്തലിച്ച് കിടക്കുക എന്നൊക്കെ പറഞ്ഞാൽ ഐ കൺ ബിലീവ്. എന്തായാലും വർഷങ്ങളോളം വരണ്ടുണങ്ങി പാഴായി കിടക്കുന്ന മരുഭൂമിയുടെ ആ മണ്ണിലേക്ക് മഴയുടെ ഒരു ചെറിയ തുള്ളി വീണപ്പോൾ സംഭവിച്ച മാജിക്കൽ ട്രാൻസ്ഫർമേഷൻ ആണ് ഈ ലില്ലിപ്പൂക്കൾ കേട്ടോ. പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന വിത്തുകളെല്ലാം മുളപൊട്ടി. ആരെങ്കിലും കൊണ്ടിട്ടതാണോ അതോ ഇനി പക്ഷികളോ മറ്റോ കൊണ്ടിട്ടതാണോ മേ ബി. എന്നാലും കിലോമീറ്ററുകളോളം പരന്നു കിടക്കുന്ന ഒരു വലിയ ലില്ലിപ്പൂക്കളുടെ പാടമായി ആ മരുഭൂമി മാറുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കണ്ണെത്താ ദൂരത്തോളം റോസും വെള്ള നിറങ്ങളിലൊക്കെ വിരിഞ്ഞു നിൽക്കുന്ന പൂക്കൾ കാണുമ്പോൾ സത്യമല്ലേ ആരുടെ മനസ്സൊന്ന് നിറഞ്ഞു പോകും. അതും പ്രത്യേകിച്ച് അങ്ങനത്തെ ഒരു അറ്റ്മോസ്ഫിയറിൽ, പ്രത്യേകിച്ച് ഡെസേർട്ടഡ് ഏരിയയിൽ ഇത്തരത്തിലൊരു പൂക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ സ്വപ്നത്തിൽ പോലും കാണുന്നില്ല. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഏരിയാസിലേക്ക് മാറണം കൃഷികളൊക്കെ. ലില്ലിപ്പൂക്കൾ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് ചിത്രങ്ങളിലൊക്കെ, ഗൂഗിളിലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ കുറേയധികം നല്ല യൂറോപ്യൻ ഏരിയകളിലേക്ക് സ്ഥലങ്ങളിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പൂക്കൾ നിറഞ്ഞു നിൽക്കുന്നതാണ്. അതൊക്കെ നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്നതായിരിക്കാം. അങ്ങനത്തെ ഒരു ഏരിയയിൽ അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേകിച്ചൊന്നും തോന്നാനില്ല. ഡെസേർട്ടഡ് ഏരിയയിൽ എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല. അപ്പോൾ ഈ വശ്യ സുന്ദരമായിട്ടുള്ള കാഴ്ച കാണാൻ ലോകത്തിൻ്റെ പല കോണുകളിൽ നിന്നും ആയിരക്കണക്കിന് ടൂറിസ്റ്റുകളും ഫോട്ടോഗ്രാഫേഴ്സുമാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് എത്തുന്നത് കേട്ടോ. പക്ഷേ ഈ ഒരു അത്ഭുത കാഴ്ചയ്ക്ക് വളരെ ചെറിയൊരു ലൈഫ് സ്പാൻ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത. വെറും ചില ദിവസങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്നൊരു നേച്ചേഴ്സ് വണ്ടർ എന്ന് നമുക്ക് പറയാം. അതായത് തീവ്രമായിട്ടുള്ള വെയിലും ചൂടും വീണ്ടും വരുന്നതോടെ ഈ പൂക്കളെല്ലാം കൊഴിഞ്ഞു പോവുകയും വീണ്ടും അടുത്ത 5 വർഷത്തിനുള്ള കാത്തിരിപ്പ് ആരംഭിക്കുകയും ചെയ്യും. അത് വേറെ കാര്യം. അപ്പൊ പ്രകൃതി തരുന്ന ഈ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങൾ കണ്ടില്ല എന്ന് നടിക്കാൻ നമുക്ക് കഴിയുമോ? ഒരിക്കലും ഇല്ലല്ലേ. എത്ര വരണ്ട അനുഭവങ്ങളിലൂടെ കടന്നു പോയാലും നമ്മുടെ ജീവിതത്തിൽ വീണ്ടും എന്താ പറയുക, ഒരു ഫ്ലവർ സീസൺ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വസന്തം വിരിയുമെന്ന വലിയൊരു പോസിറ്റീവ് മെസ്സേജ് കൂടിയാണ് ശരിക്കും ഇത്തരം പ്രകൃതി പ്രതിഭാസങ്ങൾ നമുക്ക് കാണിച്ചിരുന്നത്. നിങ്ങൾ ഇതുവരെ കേട്ടിട്ടുള്ളതിൽ വെച്ച് അല്ലെങ്കിൽ നേരിട്ട് കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും സർപ്രൈസിംഗ് ആയി തോന്നിയിട്ടുള്ള ഒരു നാച്ചുറൽ ഫിനോമിനൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ യു ക്യാൻ മെസ്സേജ് മീ റൈറ്റ് നൗ 0585829220 എന്ന നമ്പറിലേക്ക്. അപ്പോൾ പ്രകൃതിയുടെ ഈ മനോഹരമായിട്ടുള്ള വൈബിന് അനുയോജ്യമായിട്ടുള്ള ഒരു പാട്ടിലേക്ക് പോയാലോ? ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു തമിഴ് പാട്ടോ കേട്ടിട്ട് വേഗത്തിലേക്ക് എത്താം.
2: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ്. ആകത്തീർ ബിൽഡിംഗ്, അൽവൻകോൾ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தீர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: Traffic update.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
4: ഇപ്പൊ അത്യാവശ്യം നല്ല തിരക്കുകളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുണ്ട് റോഡുകളിലേക്ക് നോക്കി. ഒരു ക്വിക്ക് ട്രാഫിക് അപ്ഡേറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമയം 1 മണി കഴിഞ്ഞ് 38 മിനിറ്റ് ആയിട്ടുണ്ട്. ആദ്യം തന്നെ നമ്മുടെ ഷേഖ് സായിദ് റോഡിലേക്ക് നോക്കുമ്പോൾ ദുബായിൽ നിന്നും ഷാർജ ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിൽ പ്രത്യേകിച്ച് അൽ ഗർഹൂദ് ബ്രിഡ്ജ് കിടക്കുന്ന ഭാഗങ്ങളിലൊക്കെ അത്യാവശ്യം ട്രാഫിക് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഷേഖ് മുഹമ്മദ് ബിൻ സായിദ് റോഡിലേക്ക് നോക്കുകയാണെങ്കിൽ മിർദിഫും ഇന്റർനാഷണൽ സിറ്റിയും കണക്ട് ചെയ്യുന്ന പ്രധാന സ്ട്രെച്ചുകളിലൊക്കെ വാഹനങ്ങൾ വളരെ സ്ലോലി ബമ്പർ ടു ബമ്പർ രീതിയിലാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. കൂടാതെ ദേര ബിസിനസ് ബേ ഡൗൺ ടൗൺ ഈ പ്രധാന സിറ്റി ഏരിയകളൊക്കെ കണക്ട് ചെയ്യുന്ന റോഡുകളിൽ നിലവിൽ നല്ല രീതിയിൽ ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതേസമയം ഈ 66 ദുബായ് അലൈൻ റോഡിലും അൽഖയിൽ റോഡിന്റെ ചില ഭാഗങ്ങളിലൊക്കെ ട്രാഫിക് താരതമ്യേന സ്മൂത്ത് ആൻഡ് മോഡറേറ്റ് ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഉച്ച സമയത്ത് ചൂടിൽ ഡ്രൈവ് ചെയ്യുമ്പോൾ എല്ലാവരും കൃത്യമായിട്ട് സേഫ് ഡിസ്റ്റൻസ് പാലിക്കാനും സ്പീഡ് ലിമിറ്റ്സ് ഒക്കെ ശ്രദ്ധിക്കാനും മറക്കരുത്. ഹാവ് എ സേഫ് ഡ്രൈവ് ആൻഡ് കീപ് ലിസണിംഗ് ടു മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
2: Traffic update.
3: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
0: You are listening to Mid Mornings with Nitya.
5: Nitya.
6: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
7: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
8: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
7: ഈവനിങ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
8: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ

0: വിഭവസമൃദ്ധമായ ഓണസദ്യയും
1: വലിയൊരു ഓണാഘോഷം. സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം ഉമ്മട ഓണം.
0: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948.
1: Brought to you by Volcano LED Display. Professional indoor and outdoor LED display solution providers in UAE. Call now 052-524-2017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: കിളിപ്പെണ്ണേ ദോസ്ത് എന്ന സിനിമയിലെ ഒരു ബ്യൂട്ടിഫുൾ സോങ് ആണ് നമ്മൾ കേട്ടത്. നല്ലൊരു സിനിമയാണല്ലോ. എനിക്ക് തോന്നുന്നു കുഞ്ചാക്കബോബനും ദിലീപും ഒരു ആത്മാർത്ഥ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ചൊരു സിനിമയാണ്. ഏയ് വേ, നമ്മൾ ഇനി തിരികെ എത്തുമ്പോൾ വലിയ വലിയ വിശേഷങ്ങളാണ് പറയാനുള്ളത്. വേറെ ഒന്നുമല്ല, നമ്മൾ ഇന്ന് ആ തുടക്കത്തിൽ തന്നെ പറഞ്ഞു ഇന്ന് ഓഗസ്റ്റ് 12th ആണ്, ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണെന്ന് പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ യുവതലമുറയുടെ ശക്തിയെക്കുറിച്ചും അവരുടെ ആ ഒരു എന്താ പങ്കിനെക്കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന നമ്മുടെ ഈ ഒരു ഷോയിലേക്ക് കൃത്യം അതേ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് കൂടി വന്നിരിക്കുകയാണ് കേട്ടോ. നമ്മുടെ യുഎയിലെ യുവജനങ്ങളുടെ വലിയ സംഭാവനകളെയും അവരുടെ പങ്കിനെയൊക്കെ ആദരിച്ചുകൊണ്ട് യുഎ സെൻട്രൽ ബാങ്ക് ഒരു അത്യപൂർവ സമ്മാനമാണ് നൽകുന്നത്. എന്താണോ അന്താരാഷ്ട്ര യുവജന ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ഒരു പ്രത്യേക കോമമറേറ്റീവ് സിൽവർ കോയിൻ അല്ലെങ്കിൽ സ്മാരക വെള്ളി നാണയം പുറത്തിറക്കിയിരിക്കുന്നു ഗൈസ്. ഇതിലപ്പുറം എന്ത് വേണം അല്ലേ? യെസ്, ഏകദേശം 60 grams ഭാരമുള്ള ഈ മനോഹരമായിട്ടുള്ള വെള്ളി നാണയത്തിന്റെ മുൻവശത്ത് യുഎയുടെ രാഷ്ട്രപിതാവ് ഷെയ്ഖ് സയ്യിദ് ബിൻ സുൽത്താൻ അൽ നഹിയാന്റെ ചിത്രവും അദ്ദേഹത്തിന്റെ കവിതയിലെ അർത്ഥവത്തായിട്ടുള്ള ഒരു അറബിക് വരിയുമാണ് ആ ഒരു നാണയത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. യുവജനങ്ങളെ ശക്തിപ്പെടുത്താനും അവരെ രാജ്യത്തിന്റെ ഭാവി നിർമ്മാതാക്കളാക്കി മാറ്റാനുള്ള അദ്ദേഹത്തിന്റെ വലിയൊരു കാഴ്ചപ്പാടിന്റെ പ്രതീകമായിട്ട് നമുക്കിതിനെ കാണാം അല്ലേ? യെസ്. അപ്പൊ ഇനി ഈ നാണയങ്ങളുടെയും നോട്ടുകളുടെയും കാര്യം പറയുമ്പോൾ സാമ്പത്തിക ലോകത്ത് വലിയൊരു മാറ്റം സൃഷ്ടിക്കുന്ന മറ്റൊരു വിഷയം കൂടി ഞാൻ ഇതിന്റെ കൂടെ എന്റെ ഓർമ്മയിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞതുള്ളൂ. രണ്ടു ദിവസമായിട്ട് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചു. എന്തായാലും നാണയവും ഈ ഡേയും ഒക്കെ ബന്ധപ്പെടുത്തി പറയുമ്പോഴല്ലേ അതിനൊരു ഒരു ഭംഗിയുള്ളൂ. സാധാരണ നമ്മൾ കണ്ടു ശീലിച്ച കടലാസ് നോട്ടുകൾക്ക് പകരം വന്നിരിക്കുന്ന പ്ലാസ്റ്റിക് കറൻസീസ് അല്ലെങ്കിൽ പോളിമർ നോട്ടുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. യെസ് യെസ്, അതിനെക്കുറിച്ചാണ് പറഞ്ഞത്. പെട്ടെന്ന് കീറിപ്പോകാത്ത, വെള്ളം തട്ടിയാലും കേടാവാത്ത ഈ പോളിമർ നോട്ടുകൾ ഇന്ന് ലോകത്തെ 60 രാജ്യങ്ങളിൽ കൂടുതൽ രാജ്യങ്ങൾ വിജയകരമായി ഉപയോഗിക്കുന്നുണ്ട്. നമ്മുടെ യുഎയിൽ നമ്മൾ ഉപയോഗിക്കുന്ന പ്ലാസ്റ്റിക് നോട്ടുകളല്ലേ, അതാകുമ്പോൾ കുറച്ചുകൂടെ എന്താ പറയുക, നമുക്ക് ഉപയോഗിക്കാനും കൈകാര്യം ചെയ്യാനും എളുപ്പമാണല്ലേ. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ഉപയോഗിക്കാൻ എളുപ്പമാണ്. എനിവേ, നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് കൊച്ചിയിൽ ഇതിന്റെ ഒരു ട്രയൽ റൺ നടത്തിയിരുന്നു കേട്ടോ. അതാണ് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളത്. കള്ളനോട്ടുകൾ തടയാനും ഈ പരിസ്ഥിതി സൗഹൃദമായിട്ട് റീസൈക്കിൾ ചെയ്യാനും സാധിക്കുന്ന ഈ പ്ലാസ്റ്റിക് കറൻസികളും നമ്മുടെ യുവത്വം രാജ്യത്തിന് നൽകുന്ന സംഭാവനകളെ ആദരിക്കാൻ യുഎഇ പുറത്തിറക്കിയ ഈ വെള്ളി നാണയമൊക്കെ പുതിയ കാലത്തിന്റെ വലിയ മാറ്റങ്ങളായിട്ട് തന്നെ നമ്മൾ കാണണം. അപ്പൊ ലോകം എപ്പോഴും പുതിയ ഇന്നൊവേഷൻസിലേക്ക് മുന്നേറുമ്പോൾ നമ്മളും അതിനൊപ്പം അപ്ഡേറ്റഡ് ആയിട്ട് നിലകൊള്ളണ്ടേ? യെസ്. നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഇതുപോലെ അപൂർവമായിട്ടുള്ള സ്മാരക നാണയങ്ങളോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് കറൻസിയായിട്ട് നേരിട്ട് കാണാനുള്ള അവസരം കിട്ടിയിട്ടുണ്ടോ? അല്ലെങ്കിൽ അത് യൂസ് ചെയ്തിട്ടുള്ള അവസരങ്ങൾ നിങ്ങൾക്ക് എങ്ങനെയാണ്? ഞാൻ പ്ലാസ്റ്റിക് കറൻസിയുടെ കാര്യം മാറ്റാം. അതൊക്കെ ഇപ്പോൾ സർവ്വസാധാരണമാണ്. നമ്മുടെ കേരളത്തിന് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ. കൊച്ചിയിൽ അങ്ങനത്തെ ഒരു സംഭവം വന്നു എന്നുള്ളത് ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. എങ്കിലും എനിക്ക് വളരെ ചെറുപ്പത്തിൽ ഒരുപാട് ഹാബിറ്റുകൾ എല്ലാവർക്കും ഉണ്ടല്ലോ. വിനോദങ്ങളുടെ ഭാഗമായിട്ട് ഈ കുഞ്ഞു കുഞ്ഞു നാണയങ്ങൾ ശേഖരിക്കുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. വെള്ളി നാണയങ്ങൾ, ചെമ്പ് നാണയങ്ങൾ, പണ്ടത്തെ 5 പൈസ, 10 പൈസ, 20 പൈസയൊക്കെ ഇല്ലേ, അതൊക്കെ കിട്ടുമ്പോൾ അതൊക്കെ അന്ന് സുലഭമായിരുന്നു. അന്ന് ഞാനത് സൂക്ഷിച്ചു വെക്കുമായിരുന്നു, എന്നിട്ട് ഞാൻ ബുക്സിലൊക്കെ ഒട്ടിച്ചു വെക്കുമായിരുന്നു കേട്ടോ. നമുക്ക് സ്കൂളിൽ അങ്ങനെ കൊണ്ടുപോകണമെന്നുണ്ട്. നിങ്ങളുടെ ഹാബിറ്റിനെ കുറിച്ച് എന്നുള്ളൊരു ഒരു കാര്യം വരുമ്പോൾ നമുക്കത് ഉപയോഗപ്രദമാകുമായിരുന്നു. പിന്നെ എക്സിബിഷനിലൊക്കെ നമ്മൾ ചേർന്ന് ചെയ്തിട്ടുണ്ട്. എക്സിബിഷൻ ആയപ്പോഴേക്കും നമുക്ക് ഒരുപാട് പേരുടെ സംഭാവനകൾ കിട്ടി. ഒത്തിരി പേര് ഹെൽപ്പ് ചെയ്തിട്ട് അതിൻ്റെ എണ്ണം കൂട്ടാനൊക്കെ സാധിച്ചു. വളരെ റെയറായിട്ട് ഇപ്പം സിംഗപ്പൂരിൽ നിന്ന്, മലേഷ്യയിൽ നിന്നൊക്കെ വരുന്ന ആൾക്കാർ, നമ്മുടെ റിലേറ്റീവ്സ് ഒക്കെ വരുമ്പോൾ യു എ എന്നുള്ള കോയിൻസൊക്കെ അങ്ങനെ തന്നിട്ടുള്ള ഒരുപാട്, ജപ്പാൻ എന്നുള്ളത്, അങ്ങനെ കുറേ. നാട്ടിലൊക്കെ ഞാൻ എല്ലാവരോടും പറയും, ആരെ കണ്ടാലും പറയും, ആരെ കണ്ടാലും ഹായ് ഹൂയ് എന്നല്ല, കുഞ്ഞു കുഞ്ഞു നാണയങ്ങൾ കോയിൻസ് ഉണ്ടെങ്കിൽ തരണേന്ന് പറയും. അതെനിക്കൊരു ഹാബിറ്റാണ്, അതിൻ്റെ വിനോദത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞിട്ട് ഞാൻ വാങ്ങിയെടുക്കുമായിരുന്നു. അങ്ങനത്തെ ഹാബിറ്റുകൾ നിങ്ങൾക്കും ഉണ്ടോ? അങ്ങനെയുള്ള എന്താ പറയുക, വിനോദങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ ഇഷ്ടമായിരുന്നു? നിങ്ങൾ എന്താണ് ശേഖരിച്ചുകൊണ്ടിരുന്നത്? നാണയമാണോ അതോ മറ്റെന്തെങ്കിലും ആണോ, സ്റ്റാമ്പാണോ? ആ ഒരു കളക്ഷൻസിനെ കുറിച്ചൊക്കെ നമുക്ക് പറയണം. അപ്പോൾ എനിക്ക് തോന്നുന്നു നാളെ രാവിലെ ഞാൻ മിഡ് മോർണിംഗ് വിത്ത് എത്തിയിലേക്ക് എത്തുമ്പോൾ നിങ്ങളത് പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നമുക്ക് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാനുണ്ട്. നമ്മുടെ പഴയകാല ഓർമ്മകളിലേക്കൊക്കെ പോട്ടെ അല്ലേ. യെസ്, മിഡ് മോർണിംഗ് വിത്ത് നെത്തിയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുമ്പോൾ നല്ല നല്ല പാട്ടുകളും വിശേഷങ്ങളും ഒക്കെ കേട്ടതിൻ്റെ ആ ഒരു നിങ്ങളോട് എനിക്കത് ഷെയർ ചെയ്യാൻ പറ്റിയതിൻ്റെ ഒരു സമാധാനത്തിലാണ് ഞാനും ടാറ്റ ബൈ ബൈ പറയുന്നത്. അടുത്തത് മലയാളി ഡായുമായി ഷീബ വരും. അപ്പോൾ നിങ്ങളുടെ പാട്ട് വിശേഷങ്ങളും ഓർമ്മകളും നല്ല നിമിഷങ്ങളുമായിട്ട് 2 മണിക്കൂർ പാട്ട് കേട്ടു പോകാനുള്ള അവസരമാണ്. അപ്പോൾ എൻജോയ് ചെയ്തുകൊണ്ടേയിരിക്കുക പാട്ടുകളും ഹോം എഫ്എമ്മുമായിട്ട്. ഞാൻ പോകുന്നു. ടാറ്റാ ബൈ ബൈ ഫ്രം മിഡ് മോർണിംഗ് വിത്ത് നിത്യ ഓൺ ഹോം 92.2 FM.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹ ബ്ലോക്ക് 4 കരാമ.
2: Is it 66557?
3: Yes.
2: May I speak to Miss Sunita Menon?
3: No, it's wrong number.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മിഡ് മോർണിംഗ്സ് വിത്ത് നിത്യ.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പാർലമെന്റിന്റെ ഇരു സഭകളിലും ബഹളം. പി എം ശ്രീ, യു ഡി എഫിൽ വിയോജിപ്പ്, ഉപസമിതിയിൽ ഭിന്നത. നമസ്കാരം. ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദേശ സംഭാവന ഭേദഗതി ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. അതിനിടെ കേരളം എന്നാക്കിയ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. രാജ്യസഭ പാസാക്കിയാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം തള്ളി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്ത നടപടിയിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഇന്ത്യാ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിതാ ദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കി വാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിതാ ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിതാ ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ ബിജെപി ബഹളം വെച്ചു. ജെ പി നദ്ദയുടെ അടുത്തുപോയി സുഷ്മിതാ ദേവ് പരാതി പറയുകയും ഉണ്ടായി. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് യു ഡി എഫ് ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ നാലംഗങ്ങളിൽ മൂന്നുപേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ, മന്ത്രിമാരായ പി സി വിഷ്ണുനാഥ്, റോജി എം ജോൺ, എം ലിജു എന്നിവരടങ്ങുന്ന ഉപസമിതിയാണ് വിഷയം പഠിക്കുന്നത്. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർശം. യൂത്ത് ലീഗിനും എം എസ് എഫിനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. എം എസ് എഫും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. കെഡിസ് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. എൽ ഡി എഫ് കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യാർത്ഥികളുടെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്തും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവ് ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെങ്കടലിലെ ബാബൽ മന്ദീപ് കടലിടുക്കിൽ ഹൂതികൾ ചരക്കുകപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹ്സിൻ റസായ്. ഇറാൻ വഞ്ചകരായ വില പേശലുകാരായി മാറിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഗർഗാഷ്. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോകുക ദുഷ്കരമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. അടുത്ത വാർത്ത 3 മണിക്ക്.
0: Was brought to you by Dhanya Group of Companies since 1982.
3: Time check.
0: Brought to you by Ozone Cargo.
4: Good afternoon, Dubai. ഇപ്പോൾ സമയം 2:07.
3: Time check.
0: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
3: Weather update.
0: Brought to you by Aldras Auto AC Parts, #1 auto AC spare parts in the Middle East.
4: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
3: Weather update.
0: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.in.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

ഇഷ്ടപ്പെട്ടല്ലേ ഈ പാട്ട്? ഇഷ്ടപ്പെട്ടല്ലേ ഈ പാട്ട്? നമ്മള് കുറച്ചു നാളായിട്ട് ഇഷ്ടപ്പെട്ടതല്ലേ ഷീബ? അപ്പൊ എന്താ ഇപ്പൊ ഒരു ചോദ്യം എന്നല്ലേ? അപ്പൊ ഇത് ഖലീഫയിലെ അസലായവളെ എന്നുള്ള പാട്ട്. ഇന്നലെ വരെ നമ്മൾ കേട്ടത് ഇതിന്റെ ഒരു വേർഷനാണ്. അത് സിദ് ശ്രീറാമാണ് പാടിയിരിക്കുന്നത്. സിദ്ധിന്റെ ആ ശബ്ദത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ആ ഓരോരോ വരികൾ ഇങ്ങനെ നെഞ്ചിൽ പതിപ്പിച്ച് വെച്ചിരുന്നപ്പോഴാണ് ഇത് ആ വേർഷൻ 2 എന്ന് പറഞ്ഞുകൊണ്ട് അസലായവളെ വന്നിരിക്കുന്നത്. വീണ്ടും അസലായവളെ. ഇതും നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. കാരണം എല്ലാവരുടെയും പ്രിയപ്പെട്ട ഹനാൻ ഷായും അതുപോലെ ഫാത്തിമ ജബാറും ചേർന്നാണ് ഈ അസലായവളെ വേർഷൻ 2 ഖലീഫയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ഒന്ന് നോക്കിയപ്പോൾ എല്ലാ ദിവസവും വന്നിട്ട് ആദ്യം ഏതാ പുതിയ പാട്ട്, ഇന്നത്തെ പുതിയ പാട്ട് ഏതാന്നാണ് ഞാനൊന്ന് നോക്കുക. കാരണം മലയാളിയുടെ അതിൽ വരുമ്പോൾ നിങ്ങൾക്കത് സമ്മാനമായിട്ട് തരാമല്ലോ. അതുകൊണ്ട് അങ്ങനെ ഒന്ന് നോക്കിയപ്പോൾ ഖലീഫയിൽ കുറേ പാട്ടുകൾ വന്നിട്ടുണ്ട്. എല്ലാം നല്ല രസമുണ്ട് കേൾക്കാനായിട്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു കഴിഞ്ഞ ദിവസം വരെ അസലായവളെ സിദ്ധാർത്ഥിൻ്റെ പാട്ട് ഞാനിങ്ങനെ പ്ലേ ചെയ്തുകൊണ്ടിരുന്നില്ലേ, ഇന്ന് ആദ്യം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ഹനാൻ ഷായും ഫാത്തിമ ജബാറും പാടിയ വേർഷൻ 2 തന്നെ പ്ലേ ചെയ്ത് തരാമെന്ന്. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് കേൾക്കാൻ പോകുന്ന പാട്ടോ അതും ഖലീഫയിലെ തന്നെയാണ്. മത്ര എന്ന് പറയുന്ന പാട്ട്. ഇപ്പോൾ ഓരോ പാട്ടിലും ഓരോ പേരുണ്ടല്ലോ. അപ്പോൾ മത്ര സോങ്ങാണ് അടുത്ത് പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ പാട്ട് പാടിയിരിക്കുന്നത് നമ്മുടെ ശ്രേയ ഘോഷാലും അതുപോലെ തന്നെ കെ സി ബാല, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര്, പെട്ടെന്ന് ഞാൻ മറന്നുപോയി. ബാലസർഗൻ, ബാലസാരംഗൻ, ആ യെസ് ബാലസാരംഗനും ചേർന്നതാണ് കേട്ടോ. അപ്പോൾ ആ പാട്ടാണ് ഇനി പ്ലേ ചെയ്യാൻ പോകുന്നത്. ആ അതിനുമ്പ് പറഞ്ഞോട്ടെ, പാട്ട് കേൾപ്പിക്കുന്നതിനുമ്പ് പറഞ്ഞോട്ടെ, കയറി വാടാ മക്കളെ, കയറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണ്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും പിന്നെ നടുവിലും എന്നെ തിരിഞ്ഞു നോക്കട്ടെ. ആ എല്ലാ സൈഡിലുമുള്ള വിവിധ സ്ഥലങ്ങളിലായിട്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. എല്ലാവർക്കും സ്വാഗതം. ഇവിടെ നമുക്ക് ശോകമില്ല, നമുക്ക് കളർഫുൾ ആണ്, കളറാണടാ. അപ്പോൾ കയറി വാ, നമ്മൾ പഴയ വർത്തമാനങ്ങളും പുതിയ വർത്തമാനങ്ങളും ഒക്കെ പറഞ്ഞ് കുറച്ച് ചിരിച്ച് കുറച്ച് കളിച്ച് അല്ലേ കുറച്ച് തമാശയൊക്കെ പറഞ്ഞ് അങ്ങനെ അങ്ങ് പോകും. അപ്പോൾ കളിക്കാനും ചിരിക്കാനും തമാശ പറയാനും ഒക്കെ നിങ്ങൾ എപ്പോഴും കൂടെ ഉണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ മെസ്സേജ് അയക്കാവുന്നതാണ്, 0585829220 എന്ന നമ്പറിലേക്ക്. ഭക്ഷണം കഴിച്ചോ? ആ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ ഞാൻ പറയും കേരനോവ റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കണേ എന്ന്. അവിടെ 8 തെർമ്സ് കൊടുത്താലുണ്ടല്ലോ, നല്ല സൈലന്റ് മീല് കിട്ടും. രാവിലെയാണ് ആ വഴി പോകുന്നതെങ്കിൽ, ഏത് വഴി, കേരനോവ റെസ്റ്റോറൻറ്റിൻ്റെ ഭാഗത്തോടെ നിങ്ങൾ പോകുന്നതെങ്കിൽ നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിക്കാൻ പറ്റും. 5 ദിവസമേ ഉള്ളൂ ബ്രേക്ക്ഫാസ്റ്റിന്. കരാമ ദുബായിലാണ് നമ്മുടെ കേരനോവ റെസ്റ്റോറൻറ്റ്. പിന്നെ മെസ്സിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ മെസ് സൗകര്യം എല്ലാം അവർ റെഡിയാക്കി തരും കേട്ടോ. അപ്പോൾ പാട്ടൊക്കെ കേട്ട് നമുക്കങ്ങനെ പോവാം. അടുത്ത് ഞാൻ പറഞ്ഞില്ലേ മത്ര സോങ്ങാണ് കേൾപ്പിക്കാൻ പോകുന്നത്. ഇപ്പോൾ കുറച്ച് പേരുടെ വാട്സാപ്പ് മെസ്സേജൊക്കെ വന്നിട്ടുണ്ട്, അതൊക്കെ കുറച്ച് കഴിഞ്ഞിട്ട് പറയാം. എല്ലാവരുടെ മെസ്സേജ് ഞാൻ നോക്കുന്നുണ്ടേ. ഹലോ, എല്ലാവരെയും കാണുന്നുണ്ടേ? ഹലോ, ഇവിടെ ഇവിടെ ഇവിടെ ഞാനാണ് വിളിച്ചത്, വേറെ ആരുമല്ല. അപ്പോൾ കേട്ടിട്ട് വരാം ഖലീഫയിലെ അടുത്ത പാട്ട്. ഇപ്പോൾ ട്രെൻഡിങ്ങിലെല്ലാം ഖലീഫയിലെ പാട്ടുകളാണ് വന്നുകൊണ്ടേ ഇരിക്കുന്നത്. നമ്പർ 1 ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കേൾക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.
1: പാർലമെന്റ് സമ്മേളനം പ്രതിഷേധത്തിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശവുമായി ബിജെപി എംപി. എല്ലാ അംഗങ്ങളും തുല്യരെന്ന് കിരൺ റിജിജു. ലുങ്കിവാല പരാമർശം എന്തിന്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM ഓൺലി ഓൺ ഹോം 92.2 FM.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണം പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

0: ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ, നിങ്ങളുടെ ബിസിനസ്. ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling. Malayalita.
1: Malayalita. Kerala magale. Kerala.
0: Malayalita brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: വഞ്ചിപ്പാട്ട് കേൾക്കാനായിട്ട് ഭയങ്കര ആഗ്രഹം നമ്മുടെ പ്രദീപിന്. ശിവ, ഓണക്കാലം ഒക്കെ ആവുമല്ലേ, ഒരു വഞ്ചിപ്പാട്ട് നമുക്ക് കേട്ടാലോ എന്നാണ് ചോദിച്ചത്. സംശയം, ഞാനങ്ങനെ പ്ലേ ചെയ്ത് തരൂലേ. പ്രദീപ്, നാട്ടില് ആലപ്പുഴയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഒരു ഒരു പാട്ട് കേൾക്കണം, സുഖമല്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. സുഖമാണ്, ഇവിടെ എല്ലാവർക്കും സുഖം, സന്തോഷമായിട്ടിരിക്കുന്നു. ഇത്തവണ ഓണത്തിന് നാട്ടിൽ കൂടാൻ പറ്റില്ല, ഞാനിവിടെയാണ് ഓണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ തന്നെ നമ്മളെല്ലാവരും നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാമല്ലോ. ഹോം എഫ് എമ്മിൻ്റെ കൂടെ നിങ്ങളും ആഘോഷിക്കുക നമ്മുടെ ഓണക്കാലം, കേട്ടോ. പിന്നെ ഞങ്ങൾ പറയാറുണ്ട്, ഈ ഓണക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു സമയം കൂടെയാണ് ഓണമേ. സ്പെഷ്യലാണ്, അതുക്ക് മേലെ എന്നെ സ്പെഷ്യൽ എന്ന് കേട്ടാൽ നമ്മുടെ ഹോം എഫ് എമ്മിൻ്റെ ഫസ്റ്റ് ആനിവേഴ്സറി സമയം കൂടെയാണ് ഈ ഓണക്കാലം എന്ന് പറയുന്നത്. സെപ്റ്റംബർ 5 കഴിഞ്ഞ സെപ്റ്റംബർ 5 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഹോം എഫ് എം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഒരുപാട് സന്തോഷമാണ്. താങ്ക് യു, മെസ്സേജ് അയച്ചതിന് ഒത്തിരി നന്ദി. നമ്മുടെ മനുവിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഹായ് ശീബ, എപ്പടി എന്ന് ചോദിച്ചിട്ടുണ്ട്. എപ്പടി, അപ്പടി അപ്പടി, സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ട്. ഭക്ഷണം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കഴിക്കും, എന്ത് കിട്ടിയാലും തട്ടിക്കോളും ഞാൻ. അങ്ങനെ എനിക്ക് അങ്ങനെ വലിപ്പച്ചെറുപ്പം ഒന്നുമില്ല. കുറച്ച് മിക്സ്ഡ്, കുറച്ച് ചിപ്സ്, ഇനിയിപ്പോൾ ഒരു ബ്രെഡ് അല്ലെങ്കിൽ ഒരു പഴം, അങ്ങോട്ട് പോകുമ്പോൾ ഒരു പഴം പൊരി, എന്ത് വിളിച്ചാലും ഞാൻ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് വിളിച്ചോളും. വരൂ വരൂ, എന്നാ നമ്മൾ പറയില്ലേ, ഹടാത് ആകർഷിക്കും എന്ന് പറയില്ലേ, അതാണ്. ഖടാഗടിയന്മാരായി രണ്ട് പശുക്കളെ ഖടാത് ആകർഷിച്ചു എന്ന് പറയുന്നത് പോലെ, എവിടെ ഫുഡ് ഉണ്ടാലും ഞാനൊന്ന് തിരിഞ്ഞു നോക്കും, എന്നെ വിളിക്കുകയാണെങ്കിൽ ഞാനൊന്നും കഴിക്കുകയും ചെയ്യും. പിന്നെ ഷിബി ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ഇപ്പോഴല്ലേ നമ്മൾ ഓണമായതുകൊണ്ട് തന്നെ ഒരു വഞ്ചിപ്പാട്ട് കേട്ടത് ഷിബി. എന്തായാലും ഞാൻ ഷിബിക്കും കൂടെ വേണ്ടിയിട്ട് ഈ പാട്ട് സമർപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ ഷുഹൈബ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്, എനിക്ക് മൂവി ടിക്കറ്റ് മതി എന്ന് പറഞ്ഞിട്ട്. എന്തോ ഒരു വോയിസ് മെസ്സേജ് അയച്ചിട്ടുണ്ട്, അത് ഞാൻ കേട്ടിട്ടില്ല. ഷുഹൈബെ കേൾക്കാം. മെഹബൂബ കേറി വാടാ. മെഹബൂബ, ഇപ്പോഴും നമ്മൾ പ്രോഗ്രാം തുടങ്ങേണ്ട അന്ന് മുതൽ കേറി വാടാ മക്കളെ, കേറി വാ മലയാളിടാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മെഹബൂബ പറയും മെഹബൂബാടാ എന്ന്. ആ ഒരു സന്തോഷം എനിക്ക് മനസ്സിലാവും. മെഹബൂബ, എന്തായാലും നമ്മുടെ അബ്ദുൾ ഞാനും ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്ദുൾ ഞാനും ഉണ്ട്, ഓക്കെ. പിന്നെ മാഹിൻ്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. നിർമ്മൽ, അങ്ങനെ ബുർജ് ഖലീഫയുടെ താഴെക്കൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഖലീഫയിലെ പാട്ട് കേട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ, അത് ശരി. ബുർജ് ഖലീഫയുടെ താഴെക്കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഖലീഫയുടെ പാട്ട് ഒന്നല്ലല്ലോ, ഇന്ന് രണ്ട് പ്രാവശ്യം ഞാൻ രണ്ട് പാട്ട് പ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു ഖലീഫയിലെ. എന്തായാലും കേട്ടു, സന്തോഷമായി എന്നറിഞ്ഞതിൽ എനിക്കും പ്രത്യേകിച്ച് സന്തോഷം. എൻ്റെ പേരിലും ഹോം എഫ് എമ്മിൻ്റെ പേരിലും പിന്നെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മലയാളികളുടെ പേരിലും. ആ മലയാളി സുഹൃത്തുക്കൾ മാത്രമല്ല കേട്ടോ നമ്മളെ കേൾക്കുന്നത്, തമിഴ് സുഹൃത്തുക്കളുണ്ട്, ശ്രീലങ്കൻ ഭാഷ സംസാരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ പറയും, ഞങ്ങൾ ഉണ്ടല്ലോ എന്ന്. കഴിഞ്ഞ ദിവസം ഒരു നോർത്ത് ഇന്ത്യൻ സുഹൃത്തുക്കൾ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലിരുന്ന വിവിധ ഭാഷകൾ സംസാരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളെല്ലാവരും മലയാളിയുടെ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം അറിയിച്ചിരിക്കുകയാണ്. ഇനി വരുന്ന ഓരോരോ പാട്ടുകളും നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സ്പെഷ്യലായിട്ട് സമർപ്പിക്കുന്നു. ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കാൻ, ഇഷ്ടംപോലെ വർത്തമാനം പറയാൻ മെസ്സേജ് അയക്കാവുന്നതാണ്. 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക്. പിന്നെ ഒരു കാര്യം, അടുത്ത വീക്കെൻഡിൽ നമ്മൾ ഖലീഫ മൂവി കാണാൻ പോകുന്നുണ്ട്. നമ്മുടെ ഹോം തിയേറ്ററിൽ സ്പെഷ്യൽ സ്ക്രീനിങ് 1 ഖലീഫ മൂവിയാണ്. അപ്പോൾ ഖലീഫയ്ക്ക് വേണ്ടിയിട്ട് മെസ്സേജ് അയക്കാം. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ഖലീഫ എന്ന് ടൈപ്പ് ചെയ്തിട്ട് പിന്നെ നിങ്ങളുടെ ആ ചക്കര പേര്, നല്ല സുന്ദരൻ സുന്ദരി പേരൊക്കെ ചേർത്തുകൊണ്ട് വേഗം മെസ്സേജ് അയച്ചോളൂ. 0585829220 എന്ന നമ്പറിലേക്ക്. ഇനി നമുക്ക് തമിഴ് പാട്ട് കേൾക്കാനുള്ള സമയമാണ്, കേൾക്കലാമാ?
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ഹവർ, തമിഴ് പാട്ട് കേൾക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ ആർ എസ് ആകത്തീർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா அரஸ் அகத்திர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update.
0: Brought to you by ABC Cargo and Courier, number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ ഷേക്ക് സൈഡ് സർവീസ് റോഡ് ഇൻ അൽമനാര ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ ഹെവി ട്രാഫിക് നമുക്ക് ഇപ്പോൾ നോക്കുമ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് 124th സ്ട്രീറ്റ് ഇൻ അൽറാസ്, അതുപോലെ ഓൺ D91 അൽഖുദ് സ്ട്രീറ്റ് ഇൻ ഹോർലാൻഡ്സ്. ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. എന്തെങ്കിലും പ്രധാനപ്പെട്ട ട്രാഫിക് അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് മെസ്സേജ് അയക്കണം. 0585829220 അതാണ് നമ്മുടെ വാട്സാപ്പ് നമ്പർ.
0: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 NGCC TNC.
3: You are listening to Malayalida.

0: Home 92.2 FM. Home is a feeling. യുഎയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
1: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
2: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
3: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. ബ്രോട്ട് യു ബൈ
0: ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
3: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്.

0: ജോൺ പ്രകാശിനെതിരെ ലുങ്കിവാല പരാമർശവുമായി ബിജെപി എം പി. എല്ലാ അംഗങ്ങളും തുല്യരെന്ന് കിരൺ റിജിജു. ലുങ്കിവാല പരാമർശം എന്തിന്?
1: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: ARML പാട്ട് കേൾക്കാനായിട്ട് മനോജാണ് മെസ്സേജ് അയച്ചത്. ഹായ് മനോജ്, മനോജിന്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്തിട്ടുണ്ട്, കേട്ട് കാണുമെന്ന് വിശ്വസിക്കുകയാണ്. കേട്ടില്ലേ, ഞാൻ പാട്ട് പ്ലേ ചെയ്തിരുന്നു, എന്തായാലും കേട്ട് കാണും അല്ലേ. പിന്നെ ഷുഹൈബിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, നമസ്കാരം പറഞ്ഞുകൊണ്ട് വിനോദ് മെസ്സേജ് അയച്ചിരിക്കുന്നു. ഇത് ഹായ് കാട്ടുചെമ്പകം പാട്ട് ഇന്നലെ ഞാൻ പ്ലേ ചെയ്ത് തന്നായിരുന്നല്ലോ സുഹൈലെ. സുഹൈലി കേട്ടില്ലായിരുന്നോ? ഇന്നലെ ചോദിച്ചപ്പോൾ തന്നെ പ്ലേ ചെയ്തു, പിന്നെയും വേണക്കോ. പിന്നെ നമ്മുടെ സുനിലിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. രജിത്, നിമിഷ, ഷഹീർ, അതുപോലെ തന്നെ ജോബിൻ, നമസ്കാരം, സുഖമല്ലേ ചോദിച്ചുകൊണ്ട്. നമ്മുടെ ഹബീബിൻ്റെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. ഹലോ, ഇതാരാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്? പേര് വയ്ക്കാതെ ഒരു സുഹൃത്ത്. ആ, ഇത് നാട്ടിൽ നിന്നാണല്ലോ. ടണ്ടടൻ ഇങ്ങനെ പാട്ട് നോക്കുകയായിരുന്നു, കിട്ടിയില്ല. മെഹബൂബ, മെഹബൂബയുടെ മെസ്സേജ് ഞാൻ പറഞ്ഞായിരുന്നു. നിസാറേ, കുറച്ചൊന്ന് കാത്തിരിക്കണം, നിസാറിൻ്റെ ഇഷ്ടപ്പെട്ട പാട്ട് ഞാൻ പ്ലേ ചെയ്ത് തരുന്നതാണ്. പിന്നെ നമ്മുടെ അശോകൻ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഷീബ, ഒരു പഴയ പാട്ടില്ലേ? പഴയ പാട്ടൊന്നല്ല, ഒരുപാടുണ്ട്. എനിക്ക് മനസ്സിലായി ചോദിച്ചിരിക്കുന്ന പാട്ട്. ഇത്തിരി പൂവേ ചുവന്ന പൂവേ എന്ന ചിത്രത്തിലെ പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. പൊൻ പുലരൊളി അല്ലേ ആ പാട്ട്? ഞാൻ പ്ലേ ചെയ്ത് തരാം. നല്ല വരികളാണ്, നല്ല രസമുള്ള പാട്ടാണ്. പഴയ പാട്ടുകളാണെങ്കിലും ചില പാട്ട് കേൾക്കുമ്പോണ്ടല്ലോ നമുക്കങ്ങ് ഭയങ്കര സന്തോഷം തോന്നും. അപ്പോൾ പൊൻ പുലരൊളി, പൂവിതറിയ കാളിന്ദിയാടുന്ന വൃന്ദാവനം ഹാ കണ്ടു, ആ പാട്ടാണ്. ഞാൻ പ്ലേ ചെയ്ത് തരാം കേട്ടോ അശോക, ഇപ്പം ശരിയാക്കി തരാം. നോക്കിയേ, അപ്പോൾ ഈ പാട്ട് പ്രത്യേകിച്ച് പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് ഞാൻ സമർപ്പിക്കുകയാണ്. അപ്പോൾ കയറി വാടാ മക്കളെ, കയറി വാ. ഇനിയും പാട്ട് ചോദിക്കാതെ, ഒരു ഹായ് പറയാതെ, ഒരു ഹലോ പറയാതെ, ഒരു നമസ്കാരം പറയാതെ ഇങ്ങനെ മടിച്ച് മാറി നിൽക്കുന്ന എല്ലാവരോടും പറയട്ടെ, എന്താ ഒരു മെസ്സേജ് അയച്ചാൽ? ഏ, ചൂടാണെന്നോ? ആ, അത് ചൂടെന്നോ ഒരു പ്രശ്നമല്ല നമുക്ക്. തീയിൽ കുരുത്ത നമ്മളാണ്, ചൂടത്ത് വാടില്ല. എന്തോ ഭക്ഷണം കഴിച്ചില്ല? പോയി ഭക്ഷണം കഴിക്ക്. ഇതൊന്നും ഒരു എക്സ്ക്യൂസ് അല്ല, വേഗം ഒരു മെസ്സേജ് അയച്ചേ പറ്റുള്ളൂ. 0585829220 എന്ന നമ്പറിലേക്ക്. അയ്യോ, നമ്മുടെ മാത്യു ചായനൊന്നും കാണാനേ ഇല്ല ഇന്ന്. റോഷിനിക്കുട്ടിയെ കണ്ടില്ല, മായയെ കണ്ടില്ല, പിന്നെ കുറേ ഉണ്ടല്ലോ, ഷാജഹാനെ കണ്ടില്ല, ഓമലാളെ കണ്ടു ഞാൻ. കണ്ടില്ല എന്ന് പറഞ്ഞപ്പോൾ ഓമലാളെ കണ്ടു ഞാനാണ് മനസ്സിലേക്ക് വന്നത്. എൻ്റെ മൂത്ത ചേച്ചി, ചേച്ചിയുടെ പേര് ഷീജ എന്നാണ്. എൻ്റെ ചേച്ചിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ് ഓമലാളെ കണ്ടു ഞാൻ പൂങ്കിനാവിൽ. എൻ്റെ മോനെ എപ്പോഴും പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാട്ടാണ്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു കേട്ടോ. ഇപ്പൊ വരാൻ പോകുന്ന ഓമലാളെ കണ്ടു ഞാനല്ല, ഇത്തിരി പൂവേ ചുവന്ന പൂവേലെ പാട്ടാണ്. കേട്ടിട്ട് വരാം.
1: ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം.

0: Evergreen Partigal was brought to you by Bashabhai Biryani, Vassal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
0: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
0: Affordable and immediate. That's the power of radio advertising.
1: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

പക്ഷെ ഞാൻ പോരാനേ പറയുള്ളൂ കേട്ടോ, ഈ മണിക്കൂർ ഇതേ കഴിയാറായിരിക്കുകയാണ്. അടുത്ത മണിക്കൂർ ഒരുപാട് ഒരുപാട് വർത്തമാനങ്ങളുണ്ട് ഇനിയും പറയാൻ, കാരണം നിങ്ങളുടെ മെസ്സേജ് നിറയെ വന്നിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനുണ്ട്, കേട്ടുകൊണ്ടേയിരിക്കുക ഹോം 92.2 FM.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: എന്നാക്കി ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. രാജ്യസഭ പാസാക്കിയാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം തള്ളി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്ത നടപടിയിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഇന്ത്യാ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ കേസിൽ കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. ലത്തൂരിലെ കോച്ചിംഗ് സെന്റർ ഉടമയുടെ മകന് 132 ചോദ്യങ്ങളും ഉത്തരങ്ങളും ചോർത്തി നൽകി. NTA പാനലിലെ കെമിസ്ട്രി വിദഗ്ധനായ പ്രഹ്ലാദ് കുൽക്കർണിയാണ് ചോദ്യങ്ങൾ ചോർത്തി നൽകിയത്. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് UDF ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി എം ജോൺ, M. ലിജു എന്നിവരടങ്ങുന്ന ഉപസമിതിയാണ് വിഷയം പഠിക്കുന്നത്. മന്ത്രി N. ശംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. MSFും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. KDISC കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യാർത്ഥിയുടെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്തും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവു ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്കുകപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. ഫെബ്രുവരി 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. ഇവയിൽ കനത്ത ചൂട് കുറയുമെന്ന സൂചനയുമായി സുഹൈൽ നക്ഷത്രം വരുന്നു. ഈ മാസം 24 ചൂടിന്റെ കാഠിന്യം കുറയുമെന്ന സൂചനയുമായാണ് സുഹൈൽ പ്രത്യക്ഷപ്പെടുക. സുഹൈലിന്റെ വരവ് കൊടും ചൂട് കുറയ്ക്കുമെന്നാണ് കാലാവസ്ഥാ വിദഗ്ധരുടെ പ്രവചനം. അടുത്ത വാർത്ത 4 മണിക്ക്.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Alain since 1982.
0: Time check.
1: Brought to you by Ozone Cargo.
3: Good afternoon, Dubai. Ipol samayam 3 mani kazhinju 7 minute.
0: Time check.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update.
1: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
3: ദുബായിൽ ഇപ്പോൾ രേഖപ്പെടുത്തുന്ന കൂടിയ താപനില 44 ഡിഗ്രി സെൽഷ്യസ്, ഹ്യൂമിഡിറ്റി 50%.
1: Was brought to you by Aldras Auto AC Parts with 25+ outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit aldras.me.
0: You're tuned into Home 92.2 FM. Home is a feeling.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

വാ മക്കളെ, കേറി വാ. ഇത് ഹോം ഇടാ, നമ്മുടെ വീടിടാ. ഹോം 92.2 FM-ൽ മലയാളിടാ. നിങ്ങളുടെ കൂടെ വർത്തമാനം പറയാൻ ഷീബയാണുള്ളത്. ഇത് നമ്മുടെ മലയാളിടാ ഇവിടെ രണ്ടാമത്തെ മണിക്കൂറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ ഏതൊക്കെ പാട്ട് ഇങ്ങനെ പ്ലേ ചെയ്യുമെന്ന് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം എല്ലാ പാട്ടും നമുക്ക് പ്രിയപ്പെട്ട പാട്ടുകൾ, എല്ലാവർക്കും ഇഷ്ടമുള്ള പാട്ടുകളാണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് KGF-ലെ മെഹബൂബ ആ പാട്ടുണ്ട്, പിന്നെ ഖലീഫയിലെ പാട്ട് പിന്നെയും ചോദിച്ചിട്ടുണ്ട്. ഖലീഫയിലെ പാട്ട് എന്തായാലും ഞാൻ പ്ലേ ചെയ്യും, കാരണം പുതിയ കുറേ പാട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അടുത്ത് ഭ്രാന്തായാൽ എന്നുള്ള ഒരു പാട്ടാണ് കേൾപ്പിക്കാൻ പോകുന്നത്. നമ്മുടെ ട്രെൻഡിങ് സോങ്ങിൻ്റെ ടൈമാണ് അടുത്ത്. ഭ്രാന്തായാൽ എന്ത് സുഖം എന്നുള്ള ഒരു പാട്ട്, ഖലീഫയിലെ പാട്ട്. ഈ പാട്ട് പാടിയിരിക്കുന്നത് KS ഹരിശങ്കറും അതുപോലെ തന്നെ ഉന്മേഷ് ഉണ്ണികൃഷ്ണനും ചേർന്നാണ്. എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ ജെയ്ക്സ് ബിജോയുടെ സംഗീതത്തിലുള്ള പാട്ടുകളാണ് ഖലീഫയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ യെസ്, ഇന്നും കല്യാണി ചോദിച്ചിട്ടുണ്ട്, ശ്രേയ പാടിയ കല്യാണി എനിക്ക് പ്ലേ ചെയ്ത് തരണം. ഇഷാക്കാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു സുഹൃത്ത്, അദ്ദേഹത്തിൻ്റെ പേര് സുഹൈൽ നക്ഷത്രം വന്നു എന്ന് പറഞ്ഞപ്പോൾ എല്ലായിടത്തും സുഹൈലാണ്. ഇപ്പോൾ സുഹൈലെ തണുപ്പ്, സുഹൈൽ നക്ഷത്രം എന്ന് പറയുന്നത് നമുക്കറിയാം തണുപ്പ് കൊണ്ടുവന്ന് തുടങ്ങുന്ന നക്ഷത്രമാണല്ലേ, ചൂടൊക്കെ കുറയ്ക്കുന്ന ആ ഒരു നക്ഷത്രമാണ്. അപ്പോൾ എന്തായാലും സുഹൈൽ നക്ഷത്രമാണ് ഇപ്പോൾ തിളങ്ങി നിൽക്കുന്നത്. സുഹൈൽ എന്ന് എന്നോടൊരു പാട്ട് ചോദിച്ചിട്ടുണ്ട്. ആ സുഹൈലാണ് KGF-ലെ മെഹബൂബ എന്നുള്ള പാട്ട്. അദ്ദേഹത്തിൻ്റെ മൂന്ന് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, ഇഷാക്കിനും അതുപോലെ തന്നെ ജിമ്മിലെ തസ്ലീമിനും പ്രസാദ് ഏട്ടനും ഒക്കെ കൂടെ വേണ്ടിയിട്ട് പ്ലേ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുന്നത്. ഞാൻ പ്ലേ ചെയ്യാൻ കുറച്ചൊന്ന് കാത്തിരിക്കണം. പിന്നെ കല്യാണി ചോദിച്ചത് ആരായിരുന്നു? ശരിക്കല്ല പെണ്ണെ, കല്യാണി അത് ഇഷാഖ് അജ്മാൻ. ഏയ്, ഇതിൽ രണ്ടിലും ഇഷാഖ് ഉണ്ടല്ലോ. ശരി, ഇത് രണ്ടും ഒന്നാണോ രണ്ടാണോ, ഞാനിങ്ങനെ കണക്കൂട്ടി നോക്കട്ടെ. ടടറടൻ ടടറൻ ടടറൻ ടടറൻ. എന്തായാലും നമുക്ക് ഖലീഫയിലെ ഭ്രാന്തായൽ എന്നുള്ള പാട്ട് കേട്ടിട്ട് വരാം. ഭ്രാന്തായൽ എന്ത് സുഖം എന്നാണ് പറയുന്നത്. ശരിക്കും അത്ര സുഖമൊന്നുമല്ല, അങ്ങനെയൊന്നും പറയാനേ പാടില്ല എന്ന്. പക്ഷേ ഇത് പ്രണയഭ്രാന്ത്, അതാണ് ഈ പാട്ടിലൂടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. നിങ്ങൾക്ക് കേൾക്കുമ്പോൾ അറിയാം.

0: You are listening to Malayalida with Sheba.
1: പാർലമെന്റ് സമ്മേളനം പ്രതിഷേധത്തിൽ. ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശവുമായി BJP MP. എല്ലാ അംഗങ്ങളും തുല്യരെന്ന് കിരൺ റിജിജു. ലുങ്കിവാല പരാമർശം എന്തിന്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മൺഡേ ടു ഫ്രൈഡേ 4 to 5 PM. ഓൺലി ഓൺ ഹോം 92.2 FM.

മലയാളിഡ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: മെഹബൂബ, ഈ പാട്ട് കേട്ടുകൊണ്ടിരുന്നപ്പോ നമ്മുടെ മെഹബൂബ എപ്പോഴും നമ്മുടെ മലയാളി ഡാക്ക് കേൾക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെഹബൂബ എന്തോ എന്ന് വിളി കേട്ടിട്ടുണ്ട്. ഒന്നുമല്ല മെഹബൂബ, വെറുതെ സുഖമല്ലേന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഈ പാട്ടെന്ന് സുഹൈൽ എന്ന് പറഞ്ഞ കൂട്ടുകാരൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ മൂന്ന് ഫ്രണ്ട്സിന് കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കണം എന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവർക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിച്ചിരിക്കുകയാണ്, ഒപ്പം നമ്മുടെ മെഹബൂബയ്ക്കും വേണ്ടിയിട്ട്. പ്രസാദ് ഏട്ടാ, പ്രസാദ് ഏട്ടന് വേണ്ടിയിട്ട് പ്ലേ ചെയ്യണം, അതുപോലെ തന്നെ ഇഷാഖിന് വേണ്ടിയിട്ട്, തസ്ലീമിന് വേണ്ടിയിട്ട്, എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടാണ് സുഹൈൽ ഈ പാട്ട് ചോദിച്ചത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ടും ഞാൻ സമർപ്പിക്കുകയാണ്. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട പാട്ടുകളാണ് ഇങ്ങനെ കേട്ടുകൊണ്ടേയിരിക്കുന്നത് ഹോം 92.2 FM-ലൂടെ മലയാളി ഡായിലൂടെ. പിന്നെ നമുക്ക് അടുത്ത വീക്കെൻഡിൽ രണ്ട് മൂവിയാണുള്ളത്. ഈ വീക്കെൻഡിൽ നഹി നഹി, അടുത്ത വീക്കെൻഡിൽ കേട്ടോ. അടുത്ത വീക്കെൻഡിൽ 20th ഖലീഫ, അതുപോലെ തന്നെ 21st ബദ്ലഹേം കുടുംബ യൂണിറ്റ്, നമ്മുടെ നിവിൻ പോളിയുടെ ബദ്ലഹേം കുടുംബ യൂണിറ്റും റിലീസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് 21st ഹോം തിയേറ്ററിലെ ബദ്ലഹേം കുടുംബ യൂണിറ്റ് ഒരുമിച്ചിരുന്ന് കാണാം. നല്ല സിനിമയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു ഡൗട്ടും ഇല്ല. എൻ്റെ പാട്ടും ട്രെയിലറും ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. പിന്നെ നിവിൻ പോളി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ ഒരു ചിരിച്ച മുഖത്തോടെ ഇരുന്ന് മൂവി കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്നുള്ള മൂവി കാണാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വേഗം മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബദ്ലഹേം കുടുംബ യൂണിറ്റ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് മെസ്സേജ് അയച്ചോളൂ. 0585829220 ഈ വാട്സാപ്പ് നമ്പറിലേക്കാണ് മെസ്സേജ് അയക്കേണ്ടത്. ഇനി നമുക്ക് തമിഴ് സോങ്ങിൻ്റെ സമയമാണ്. അപ്പോൾ ഇന്ന് കാക്കും വടിവേല പാട്ട് ഞാൻ പ്ലേ ചെയ്യാമെന്ന് വിചാരിച്ചു. കുറേ ദിവസമായി കേട്ടിട്ട് വരാം. നമുക്ക് ഒരു ഒരു സമയത്ത് ഒരു എനിക്ക് തോന്നുന്നൊരു 7-8 മുമ്പ് ഈ ഒരു പാട്ട് വന്ന സമയത്ത് ഇൻസ്റ്റയിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്ന ഒരു പാട്ടാണ്. കാരണം എല്ലാവരും ഡാൻസ് ചെയ്യുന്ന, പ്രത്യേകിച്ചും ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവർ, ക്ലാസിക്കൽ ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവരൊക്കെ ഈ ഒരു പാട്ടിൽ ഡാൻസ് ചെയ്തിട്ട് നിറയെ ഉണ്ടായിരുന്നു റീൽസൊക്കെ. അപ്പോൾ അങ്ങനെയാണ് ഞാനും ഇതിൻ്റെ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ആരാധികയായത്. അപ്പോൾ കേൾക്കാ പാട്ട്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർദുബായ്.
2: முன்பு செய்த பலிக்கு துணை, அவன் பன்னிரு தோளும் பயந்த தனி வலிக்கு துணை, வடிவேலும் செங்கோடன் மயூரமுமே.

0: Home FM presents Tamil Song of the Hour. Tamil Paattu Kekalama. Brought to you by Aru Ayurveda RS. Agathir Building, Alvankul, Parthubai.
1: Traffic update.
2: Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
3: ഇപ്പോൾ ട്രാഫിക് അപ്ഡേറ്റ് നോക്കുമ്പോൾ ഓൺ D64 ഡമാസ്കസ് സ്ട്രീറ്റ് ഇൻ അൽഗിസൈസ് ഇൻഡസ്ട്രിയൽ 2 ആ ഭാഗത്ത് ബമ്പർ ടു ബമ്പർ ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. ഓൺ D92 അൽ ഖലീദ് സ്ട്രീറ്റ് ഇൻ കോർണേഷ് ദേറ ആ ഭാഗത്തും ബമ്പർ ടു ബമ്പർ ട്രാഫിക് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഓൺ 20A സ്ട്രീറ്റ് ഇൻ അൽകൂസ് ഇൻഡസ്ട്രിയൽ ഏരിയ 4 ആ ഭാഗത്ത് ഹെവി ട്രാഫിക് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു.
2: ബ്രോട്ട് യു ബൈ ABC കാർഗോ ആൻഡ് കൊറിയർ. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC കാർഗോ ആൻഡ് കൊറിയർ, നമ്പർ 1 ഇൻ GCC. TNC apply.
1: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് മലയാളിടാ വിത്ത് ശിവ.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
3: പൃഥ്വിരാജ്
2: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു. പുള്ളിക്കും തോറ്റി,
3: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
2: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാകുമ്പോ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
4: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
5: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
4: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
3: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: എന്നമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസി ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
7: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
7: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ്എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: For details, call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്ന് നിർമ്മിച്ച് പ്രേമലവും തണ്ണീർമത്തൻ ദിനങ്ങളും ഒരുക്കിയ ജനപ്രിയ സംവിധായകൻ ഗിരീഷ് ഏടി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയേണ്ടിരുന്നാൽ മതി, നമ്മൾ നിർത്തി പോകേണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻഡ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM.

മലയാളിടാ ബ്രോട്ട് യു ബൈ കേരാനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരാനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ.

0: അങ്ങനെ വീണ്ടും കല്യാണി നമ്മൾ കേട്ട് കഴിഞ്ഞു. ഇപ്പം മിക്കവാറും എല്ലാ ദിവസവും ഉണ്ട് കല്യാണി, അതും ഹിന്ദി കല്യാണി എന്നാണ് പറയുന്നത്. ശ്രേയാ ഘോഷാലിന്റെ ആ ഒരു വേർഷൻ കൂടെ വന്നപ്പോൾ ഒരുപാട് പേർക്ക് പിന്നെയും പിന്നെയും ഇഷ്ടമാണ് കല്യാണി പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിലും മലയാളവും എല്ലാവർക്കും ഇഷ്ടമായിരുന്നു. അപ്പം ഇന്ന് ഇഷാക്കാണ് ഈ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് മെസ്സേജ് അയച്ചത്. പിന്നെ നമ്മുടെ റഹീം ഈസയുടെ മെസ്സേജ് കിട്ടിയിട്ടുണ്ട്. മുഹമ്മദ് റാഫി മെസ്സേജ് അയച്ചിട്ടുണ്ട്. വിനോദ് നമസ്കാരം പറഞ്ഞിട്ടുണ്ട്. സുഖല്ലേ എനിക്ക് ഇതാരാണ്. സുധീറിന്റെ മെസ്സേജ്, റോജി ഫിലിപ്പിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്. പ്രവീൺ ഷിജിൻ ഒക്കെ മെസ്സേജ് അയച്ചിട്ടുണ്ട്. പിന്നെ ഒരുപാട് പേര്, പേര് പറയുന്നില്ല, ഒരുപാട് പേര് മൂവിയുടെ ടിക്കറ്റിന് വേണ്ടിയിട്ടും മെസ്സേജ് അയച്ചിട്ടുണ്ട്. നോക്കട്ടെ, വിന്നർ ആയിട്ടുള്ളവരെ ഞങ്ങൾ തീർച്ചയായിട്ടും അങ്ങോട്ടേക്ക് മെസ്സേജ് അയക്കുന്നതായിരിക്കും. പിന്നെ നമ്മുടെ സന്തോഷ് കുമാർ പച്ചാട്ട് മെസ്സേജ് ഞാൻ നേരത്തെ അയച്ചിട്ട് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, അല്ലേ, പേര് പറഞ്ഞില്ല എന്ന് തോന്നുന്നു, സോറി കേട്ടോ. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ടുണ്ട്. അടുത്ത ഇനി നമ്മൾ മൈ ഡിയർ കുട്ടിച്ചാത്തൻ എന്ന ചിത്രത്തിലെ പാട്ടാണ് കേൾക്കാൻ പോകുന്നത്. എവർ ഗ്രീൻ സോങ്ങിൻ്റെ സമയമാണ്. അപ്പം ഞാൻ വിചാരിച്ചു കുറേ നാളെ ഈ പാട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്തിട്ടെന്ന്, കേട്ടിട്ട് വരാം നമുക്ക്.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് ടു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100. യു ആർ ലിസണിംഗ് ടു മലയാളിട വിത്ത് ഷീബ.
1: പാർലമെന്റ് സമ്മേളനം പ്രതിഷേധത്തിൽ ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശവുമായി ബിജെപി എംപി. എല്ലാ അംഗങ്ങളും തുല്യരെന്ന് കിരൺ റിജിജു. ലുങ്കിവാല പരാമർശം എന്തിന്?
2: ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ. വിളിക്കാം ടോൾ ഫ്രീ നമ്പർ 800-9220. മണ്ടേ ടു ഫ്രൈഡേ 4-5 PM ഓൺലി ഓൺ ഹോം 92.2 FM.
3: യു ആർ ട്യൂൺഡ് ഇൻടു ഹോം 92.2 FM. ഹോം ഈസ് എ ഫീലിംഗ്.
4: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
6: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859.
10: That's 055-666-5859.
11: Home 92.2 FM. Home is a feeling.

സോറി ചേട്ടാ, കരയണ്ട കരയണ്ട, അന്ന് സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ്. പലവട്ടം കാത്തു നിന്നു ഞാൻ കോളേജിൻ മൈതാനത്ത്, ഒരു വാക്കും മിണ്ടാതെ നീ പോയില്ലേ. ഇല്ല, എനിക്ക് സമയമില്ലായിരുന്നു, അതുകൊണ്ടാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ പണ്ട് ഈ പാട്ടിങ്ങനെ കേട്ടോണ്ടിരുന്നപ്പോൾ പലപ്പോഴും പലരും ആലോചിക്കുന്നുണ്ടായിരിക്കും, ഹാ ഞാനും ഇതുപോലെ എത്ര കാത്തു നിന്നതാന്ന് അല്ലേ. കോളേജിൻ്റെ മൈതാനത്ത് മാത്രമല്ല, ഓക്കെ, അങ്ങനെ ചിലപ്പോൾ ചില പാട്ടുകളൊക്കെ കേൾക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ കുറെ ഓർമ്മകളൊക്കെ വരും മനസ്സിലേക്ക്. അപ്പം ഇന്ന് അടുത്ത പാട്ട് നമ്മുടെ ജോബിൻ തുടക്കത്തിലെ പാട്ട്. ഞാനിങ്ങനെ നോക്കായിരുന്നു ഏത് പാട്ടാണ് പ്ലേ ചെയ്യേണ്ടത്, വാഴ ടൂവിലെ പ്ലേ ചെയ്യണോ അതോ നമ്മുടെ ജോബിൻ തളിരോമലെ പാട്ട് ചോദിച്ചിട്ടുണ്ട് തുടക്കത്തിലെ പാട്ട്, അപ്പോൾ അത് പ്ലേ ചെയ്യാം. പിന്നെ വാഴ ടൂവിലെ പാട്ടും ഒരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, പേര് വെച്ചിട്ടില്ല. എന്തായാലും ഇനി വരുന്ന പാട്ടുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും കൂടെ തന്നെ ഗംഭീരമായിട്ട് ഞാനങ്ങ് സമർപ്പിക്കുകയാണ് കേട്ടോ. ഇന്ന് മിക്കവാറും എല്ലാവരുടെ പാട്ടിലേക്കും എനിക്ക് എത്താൻ പറ്റിയിട്ടുണ്ട്. ഒന്ന് രണ്ട് പേരുടെ പാട്ട്, ഒരു ഒന്ന് പഴയ പാട്ട് ഒന്ന് രണ്ടെണ്ണം ചോദിച്ചിട്ടുണ്ടായിരുന്നു, അപ്പോൾ അതിലേക്ക് വരാൻ പറ്റിയിട്ടില്ല, ക്ഷമിക്കണം. എന്തായാലും ഇനി വരുന്ന പാട്ട് എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് സമർപ്പിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ മെസ്സേജ് നിങ്ങൾക്ക് അയക്കാം. ബത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന മൂവി കാണാനായിട്ടും അതുപോലെ തന്നെ ഖലീഫ കാണാനായിട്ടും ഒക്കെ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ആദ്യം ഹോം 92.2 FM എന്ന് ടൈപ്പ് ചെയ്യുക, അതിനുശേഷം ബത്ലഹേം കുടുംബ യൂണിറ്റ്, അല്ലെങ്കിൽ നിങ്ങൾ ഖലീഫയാണ് കാണാൻ ഇഷ്ടപ്പെടുന്നതെങ്കിൽ ഖലീഫ എന്ന് ടൈപ്പ് ചെയ്യുക, നിങ്ങളുടെ പേരും കൂടെ ചേർത്തുകൊണ്ട് 0585829220 എന്ന വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക. വിന്നേഴ്സിനെ ഞങ്ങൾ അങ്ങോട്ടേക്ക് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത പാട്ട് കേൾക്കാം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: പ്രസംഗമല്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. പിതൃപുണ്യം തേടി ആയിരങ്ങൾ. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. 24 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി നൽകാമെന്നും പ്രതിപക്ഷം ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദേശ സംഭാവന ഭേദഗതി ബിൽ പാർലമെന്റിന്റെ സംയുക്ത സമിതിക്ക് വിട്ടു. അതിനിടെ കേരളം എന്നാക്കിയ ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ചു. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. രാജ്യസഭ പാസാക്കിയാൽ ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശം തള്ളി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. അമിത്ഷായുടെ പ്രസംഗം കേൾക്കാൻ താൽപര്യമില്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ഇന്നും പാർലമെന്റ് സ്തംഭിച്ചു. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചയുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ ലാത്തി ചാർജ് ചെയ്ത നടപടിയിൽ അമിത്ഷാ സഭയിലെത്തി വിശദീകരണം നൽകണമെന്നാവശ്യപ്പെട്ട് രാവിലെ ഇന്ത്യ സഖ്യം പാർലമെന്റ് കവാടത്തിൽ പ്രതിഷേധിച്ചിരുന്നു. അയോധ്യ സംഭാവന തട്ടിപ്പ് കേസിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശദീകരണം നൽകണമെന്ന് സഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടു. ജോൺ ബ്രിട്ടാസ് എംപിയെ സുഷ്മിതാ ദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കി വാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിതാ ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാധ്യക്ഷൻ സി പി രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിതാ ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ ബിജെപി ബഹളം വെച്ചു. ജെ പി നദ്ദയുടെ അടുത്തുപോയി സുഷ്മിതാ ദേവ് പരാതി പറയുകയും ഉണ്ടായി. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി വി ഡി സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകൾ ഇട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ പിഎം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് യുഡിഎഫ് ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. മന്ത്രി എൻ ഷംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. MSFും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കെഡിസ് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്തും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവു ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി ഒ ജെ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തായ്ലന്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം താഴേക്ക് പതിച്ച സംഭവം അതീവ ഗൌരവമെന്ന് വിലയിരുത്തി വ്യോമയാന മന്ത്രാലയം. വൈദ്യപരിശോധനയിൽ പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ടെത്തിയ കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ കൂടുതൽ പരിശോധന നടത്തും. ആരോപണ വിധേയനായ പൈലറ്റിനെതിരെ ക്യാബിൻ ജീവനക്കാരും സഹ പൈലറ്റും പരാതി നൽകി. 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂവിനും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. ചെങ്കടലിലെ ബാബൽ മന്ദബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 കൊല്ലപ്പെടുന്നത്. ഹോർമോസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി. ഇറാൻ വഞ്ചകരായ വില പേശലുകാരായി മാറിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ലെന്ന് ഗർഗാഷ്. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോകുക ദുഷ്കരമെന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Dhanya Group of Companies since 1982.
3: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന August 16 ഞായറാഴ്ച രാവിലെ 8 മുതൽ ഉച്ചയ്ക്ക് 1 വരെ അൽ ജദ്ദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563872299.

0: ആയിരത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.
1: ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഗോ ടിവി. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്. യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
0: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന് യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
0: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Oud Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfume Dubai, Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices.
0: Let's talk with Mini Padma.
4: നമസ്കാരം, ഗുഡ് ഈവനിംഗ്. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളെയും സ്വാഗതം ചെയ്യുകയാണ്. ഇന്ന് പാർലമെന്റിൽ അങ്ങനെ കുടുംബിരിക്കൊണ്ട ചർച്ചയും പ്രമേയങ്ങളും ഒക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. പാർലമെന്റ് സമ്മേളനം പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷം. ജോൺ ബ്രിട്ടാസിനെതിരെ ലുങ്കിവാല പരാമർശവുമായി ബിജെപിയുടെ എം പി രംഗത്ത് വരുന്നു. എല്ലാ അംഗങ്ങളും തുല്യരെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറയുന്നു. ലുങ്കിവാല പരാമർശം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇന്ന് സംസാരിച്ചാലോ. ലോക്സഭയിൽ ഇപ്പോൾ സുരേഷ് ഗോപി എം പി മന്ത്രി സംസാരിക്കുകയാണ്. ലോക്സഭയിലെ നടപടിക്രമങ്ങളൊക്കെ ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന കേരളം ബില്ലിലാണിപ്പോൾ അദ്ദേഹം സംസാരിക്കുന്നത്. രാജ്യസഭയിലാണ് സംസാരം നടക്കുന്നത്. കേരളം ബില്ലിൽ രാജ്യസഭയിൽ ചർച്ച നടക്കുകയാണ്. ബില്ലിന് രാജ്യസഭ കൂടി പാസ്സാക്കുന്നതോടുകൂടി രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നു. അത് നിയമമായി മാറാൻ പോകുന്നു. കേരളം ബില്ലിൽ സുരേഷ് ഗോപി കേരളത്തിൻ്റെ പ്രത്യേകതകളെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നമ്മുടെ ഇന്നത്തെ ചർച്ച അങ്ങനെ ചർച്ചകൾ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജോൺ ബ്രിട്ടാസിനെതിരെ കഴിഞ്ഞ ദിവസം നമുക്കറിയാം നിർമ്മലാ സീതാരാമന്റെ കമ്മ്യൂണിസ്റ്റ് ഭീരു എന്ന പരാമർശം വരുന്നു. ഇപ്പോൾ ലുങ്കിവാല പരാമർശവുമായിട്ട് ബിജെപിയുടെ മറ്റൊരു എം പി രംഗത്തെത്തുമ്പോൾ കിരൺ റിജിജു അടക്കമുള്ള നേതാക്കൾ പറയുന്നു ഓരോ അംഗങ്ങൾക്കും ബഹുമാനം നൽകേണ്ട സ്ഥലം തന്നെയാണ് അവിടെ. പ്രതിപക്ഷം, ഭരണപക്ഷം, ഭാഷ, ജാതി, മത വ്യത്യാസങ്ങളൊന്നുമില്ലാതെ എല്ലാവരെയും സമന്മാരായിട്ട് കാണുന്ന ഒരിടം അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ ആർക്കെതിരായിട്ടും അങ്ങനെ വ്യക്തി അധിക്ഷേപ പരാമർശങ്ങളൊന്നും പാടില്ല എന്നതടക്കം അധികം പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും പാർലമെന്റ് കുറേ ദിവസമായി പ്രക്ഷുബ്ധമായി കൊണ്ടിരിക്കുകയാണ്. രാജ്യസഭയിൽ മലയാളത്തിൽ സംസാരിക്കുകയാണ്. നമ്മുടെ മലയാളത്തിൽ സുരേഷ് ഗോപി മലയാളത്തിൻ്റെ മഹാനടൻ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇപ്പോൾ സംസാരിക്കുകയാണ്. നിങ്ങളതൊന്ന് കേൾപ്പിക്കണമെന്നുണ്ട്. നമുക്ക് പാച്ച് ചെയ്യുന്നതിലുള്ള ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് കേൾപ്പിക്കാത്തത്. ലോക്സഭയിൽ എന്താണ്, ക്ഷമിക്കണം, രാജ്യസഭയിൽ ഇപ്പോൾ സുരേഷ് ഗോപി എം പി എന്താണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്? മലയാളത്തെക്കുറിച്ച്, കേരളത്തെക്കുറിച്ച് മലയാളത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ എല്ലാവർക്കും ഒരു ആഗ്രഹം ഉണ്ടാവും അല്ലേ? നോക്കാം, നമുക്കതൊന്ന് കേൾപ്പിക്കാൻ പറ്റുമെന്ന്. എന്തായാലും ആ ലുങ്കിവാല പരാമർശമായാലും കമ്മ്യൂണിസ്റ്റ് ഭീരു എന്ന പരാമർശമായാലും പാർലമെന്റ് സമ്മേളനത്തിൽ തുടർച്ചയായിട്ട് കേന്ദ്രമന്ത്രി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഹാജരാകാത്തതിനെ കുറിച്ചൊക്കെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ നിങ്ങളുടെ അഭിപ്രായം എന്താണ് പറഞ്ഞാലോ? വിളിക്കാം 800-9220. നമസ്കാരം, ഗുഡ് ഈവനിംഗ്. എന്താണ് വിശേഷം, സുഖമായിരിക്കുന്നു? ആരാണിത്?
5: നമസ്കാരം, മിനി പത്മ
4: ജോസഫ്. പറയൂ, താങ്കളെ ഈ വിഷയത്തിൽ കിട്ടണമെന്ന് ഞാൻ ആഗ്രഹിച്ചായിരുന്നു. പറയൂ.
5: ആദ്യം തന്നെ നമുക്ക് ഇവരുടെ ഒരു ക്യാരക്ടേഴ്സ്, അതായത് നമ്മൾ ആര്യന്മാര് ദ്രാവിഡന്മാർ എന്നുള്ള ഒരു വ്യത്യാസം ഇന്ത്യയിൽ പല കാലങ്ങളിൽ നിലനിന്നു വന്ന ഒരു സംഭവമാണ്. അതുകൊണ്ടാണ് പല കാര്യങ്ങളിലും അവർ ഒന്നല്ലെങ്കിൽ മദ്രാസി അല്ലെങ്കിൽ മലബാറി എന്നൊക്കെ പറഞ്ഞ് വിശേഷിപ്പിക്കുന്ന ഈ ഒരു കാരണം കൊണ്ടാണ്. അത് ആക്ഷേപമായിട്ട് നമുക്ക് കരുതാം, അല്ലെങ്കിൽ അവരങ്ങനെയാണ് ആ ദേശത്തെ ഐഡന്റിഫൈ ചെയ്യുന്നത് എന്നും പറയാം. രണ്ട് വാക്കാരും ഉണ്ടാവും. അപ്പൊ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ, പാർലമെന്റ് പോലൊരു സ്ഥലത്ത് ഒരു വസ്ത്രധാരണത്തിന്റെ പേരിൽ ആ ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ച് ആക്ഷേപിക്കുന്ന തരത്തിൽ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ടെങ്കിൽ അത് അപലപിക്കേണ്ട ഒന്ന് തന്നെയാണ്. അത് ആരാണ് അപലപിക്കേണ്ടത്? ഈ കൂട്ടത്തിലുള്ള എല്ലാവരും. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് വ്യക്തിപരമായ അഭിപ്രായമാണ്, നടക്കുന്നൊന്നും അറിയില്ല. പാർലമെന്റിൽ കൃത്യമായിട്ടൊരു ഡ്രസ് കോഡ് ഇല്ലാന്നാണ് ഞാൻ അറിഞ്ഞിട്ടുള്ളത്. മാന്യമായ വസ്ത്രധാരണം വേണമെന്ന് മാത്രമേ ഉള്ളൂ. ഇതിനെ ലഘൂകരിക്കാൻ വേണ്ടി അവർ പറഞ്ഞത് ഈ ലുങ്കിയും ധോത്തിയും ഒന്നാണെന്നാണ് അവർ പറഞ്ഞത്. അത് ഞങ്ങൾ ധോത്തി ധരിക്കുന്നു, നിങ്ങൾ ലുങ്കി ധരിക്കുന്നു, അങ്ങനെ അത് ലഘൂകരിക്കാൻ അവർ ശ്രമിച്ചിട്ടുണ്ട്. ഇപ്പൊ ഞാൻ പറയാന്നുണ്ടെങ്കിൽ കേരളത്തിലെ എല്ലാ എം പിമാരും ഒരു ദിവസം ലുങ്കി ഉടുത്തിട്ട് പോവാ പാർലമെന്റിൽ. അങ്ങനെ പോകുന്ന സമയത്ത് തീർച്ചയായിട്ടും ബി ജെ പി ആൾക്കാർ അല്ലെങ്കിൽ ഈ നോർത്തിലുള്ള ആൾക്കാർ അത് ആക്ഷേപമായിട്ട് ഉന്നയിക്കും. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ധോത്തിയായിട്ട് അത് സംരക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ചത് തെറ്റാണെന്നല്ലേ അർത്ഥം? അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഈ പ്രസ്താവന അയച്ച ആളോട് അത് പിൻവലിച്ച് മാപ്പ് പറയാൻ എല്ലാവർക്കും കൂടെ ആവശ്യപ്പെടാൻ പറ്റും. അപ്പൊ ലുങ്കിയുടെ മഹത്വം കാണിക്കണമെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ഞാൻ പറയുക. എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്, നടക്കണമെന്നൊന്നുമില്ല. ഇതാണ് എനിക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത്.
4: അതുപോലെ കേന്ദ്രമന്ത്രി തുടർച്ചയായിട്ട് സഭയിൽ ഹാജരായിട്ടില്ല, ആ ഒരു വിഷയവും വലിയ രീതിയിൽ 17 ദിവസം.
5: അതിന് എനിക്ക് തോന്നുന്നത് ഇത് രാഷ്ട്രീയപരമായിട്ട് ഇവർ ഇട്ടുകൊടുത്തൊരു വടിയാവാനാണ് സാധ്യത. കാരണം ഈ എതിർപ്പ് എന്ന് പറയുന്നത് നീറ്റുമായി ബന്ധപ്പെട്ടിട്ട് 17 ദിവസം ഹോം മിനിസ്റ്റർ ഹാജരായില്ല പാർലമെന്റിൽ. ഇന്ന് എനിക്ക് തോന്നുന്നു, ഹലോ
4: കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
5: ഇന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹം അത് ഞാൻ പങ്കെടുക്കാമെന്നും 24 മണിക്കൂർ വേണമെങ്കിൽ നമുക്ക് ചർച്ച ചെയ്യാമെന്നൊരു പ്രസ്ഥാനം വെച്ചതായി കണ്ടു. അങ്ങനെ ഒരു വെല്ലുവിളിയും കൂടെ വന്നതായി കണ്ടു. ശരിക്കും വേണ്ടിയിരുന്നത് ഹോം മിനിസ്റ്റർ എന്ന പദവിയിൽ ഇരിക്കുന്ന ഒരു വ്യക്തി അദ്ദേഹത്തിന്റെ വകുപ്പുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണമായിരുന്നു. എന്നിട്ട് പാർലമെന്റ് വന്നിട്ട് പറയേണ്ട ഒരു കേസ്, എനിക്കറിയാം എന്റെ വകുപ്പിൽപ്പെട്ട ഇങ്ങനെ ഒരു ആക്ഷേപം ഉണ്ടായിട്ടുണ്ട്, ആണി അടിച്ച ലാത്തി ഉപയോഗിച്ച ലാത്തി പ്രയോഗം, യൂണിഫോം ഇടാത്ത പോലീസ് ഓഫീസർമാർ അവർ പോലീസുകാരാണെന്ന് പോലും ആൾക്കാർക്ക് അറിയില്ല, അതിനെക്കുറിച്ചും ആക്ഷേപമുണ്ട്. കൂടാണ്ട് പെല്ലറ്റ് ഗൺ ഉപയോഗിച്ചതായിട്ടും കണ്ടു. ഈ കുറ്റക്കാർക്കെതിരെ കൃത്യമായ അന്വേഷണം ഉണ്ടാവും, കുറ്റം തെളിഞ്ഞാൽ നീതിയുക്തമായ നടപടി ഉണ്ടാവും. അത് കൂടാണ്ട് ഇതുമായി ബന്ധപ്പെട്ടിട്ട് ആർക്കെങ്കിലും പരിക്കേറ്റിട്ടുണ്ടെങ്കിൽ അവരുടെ എല്ലാ ചികിത്സാ ചെലവും ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്നും ഇവർക്കെതിരെ ഒരു കേസും, അതായത് ഈ കുട്ടികൾക്കെതിരെ ഒരു കേസും ഉണ്ടാവുമില്ല എന്ന് ഹോം മിനിസ്റ്റർ പറഞ്ഞിരുന്നുവെങ്കിൽ രാഷ്ട്രീയപരമായിട്ടൊരു നേട്ടമായേനെ, ഉത്തരവാദിത്തം അദ്ദേഹം ഏറ്റെടുത്തുന്നു പൊതുവായി പറഞ്ഞേനെ പ്രതിപക്ഷത്തിന് വിമർശിക്കാൻ ഒരു അവസരം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആ അവസരമൊക്കെ പുള്ളി കളഞ്ഞു വിളിച്ചു. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ അതൊരു ഈഗോ വർക്കൗട്ട് ആയതാണ്. കാരണം ബി ജെ പിനെ സംബന്ധിച്ചിട്ട് കഴിഞ്ഞ 15 വർഷമായിട്ട് അല്ലെങ്കിൽ 12 വർഷത്തോളമായിട്ട് അവർ ആദ്യത്തെ പ്രശ്നം, അതെ, അത് വന്നത് സത്യം പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടും ഈ ഭരണപരമായിട്ടും അമിത്ഷാ എന്ന വ്യക്തിക്ക് അത് സ്വീകരിക്കാൻ പറ്റിയില്ല. അത് പിന്നെ പ്രധാനത്തെ രാജിയിലേക്ക് എത്തി. അപ്പൊ അതുകൊണ്ടാണ് അതിനെ വ്യക്തിപരമായി കായികമായി നേരിടാം എന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല അമിത്ഷാ അത് പറഞ്ഞു എന്നുള്ളത്, രേഖമൂലം തെളിയിക്കപ്പെടേണ്ട കാര്യമാണ്. പക്ഷെ അങ്ങനെ സംഭവിച്ചിട്ടുള്ളത് മിനിസ്ട്രിയുടെ അറിവില്ലാണ്ട് സംഭവിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രത്യേകിച്ചിട്ട് നെയിം പ്ലേറ്റ് ഒക്കെ ഹൈഡ് ചെയ്ത് വെച്ചിട്ട് അങ്ങനെ ഒരു പ്രവർത്തനം ഒരിക്കലും ഉണ്ടാവില്ലായിരുന്നു.
4: തീർച്ചയായിട്ടും വീഴ്ച ഒന്ന് എണ്ണി പറഞ്ഞിട്ട് അത് ഏറ്റെടുത്തിട്ട് അതിന്റെ ഒരു ധാർമ്മിക ഉത്തരവാദിത്തം,
5: അതിലെന്താ തെറ്റ്? അതായത് ഹോം മിനിസ്റ്റർ എന്ന നിലയിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ മതിപ്പ് കൂടേ ഉള്ളൂ.
4: തീർച്ചയായിട്ടും
5: കുട്ടികൾക്കെതിരെ അവർ പറയും, കാരണം ഞങ്ങൾ ആക്രമിച്ചത് ഹോം മിനിസ്റ്റർ തന്നെ ഇടപെട്ടിട്ട് അതിന്റെ തെറ്റ് സമ്മതിച്ചിട്ടുണ്ട്. അത് കൂടാണ്ട് അതൊരു മെസ്സേജ് കൊടുക്കും ആർക്ക്? ഇത് ചെയ്ത ഡിപ്പാർട്ട്മെന്റുകൾക്ക്. കാരണം നിങ്ങൾ ചെയ്തു വെച്ച കാര്യങ്ങൾക്ക് രാഷ്ട്രീയ പിന്തുണ ഉണ്ടാവില്ല, അതുണ്ടാവാൻ പാടില്ലല്ലോ ഒരിക്കലും. അങ്ങനെയുള്ള ഒരു ക്രിമിനൽ ഒഫൻസ് അല്ല അവിടെ നടന്നിട്ടുള്ളത്. കുട്ടികളുടെ ഭാഗത്ത് നിന്ന് എന്ത് പ്രകോപനം ഉണ്ടായിട്ടുണ്ടെങ്കിലും നിങ്ങൾ ലാത്തി വീശിയത് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ രണ്ട് കാര്യത്തിലാണ് എനിക്ക് അതിൽ എതിർപ്പുണ്ടായിരുന്നത്. ഒന്ന്, യൂണിഫോം ഇടാത്ത പോലീസ് ഉദ്യോഗസ്ഥൻ, അതും നെയിം പ്ലേറ്റ് ഇല്ല ആർക്കും. രണ്ടാമത്, ആണി അടിച്ച ലാത്തി വെച്ചിട്ടാണ് അവർ ലാത്തി ചാർജ് നടത്തിയിട്ടുള്ളത്. ഇതൊന്നും ഇന്ത്യയിൽ കേട്ടുകേൾവില്ലാത്തൊരു സംഭവമാണ്.
4: തീർച്ചയായിട്ടും എന്തായാലും തെറ്റ് മനസ്സിലാക്കി വരുന്ന ദിവസങ്ങളിലെങ്കിലും വരാന്ന് വിചാരിക്കും. നാളെയും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം കഴിയാണ് അല്ലേ?
5: അതെ, അതുകൊണ്ടാണ് അവർ ഈ ലാസ്റ്റ് നിമിഷത്തിൽ ഈ സാധനം ഇട്ടത്. കാരണം ഇങ്ങനെ ഒരു പ്രക്ഷോഭം ഉണ്ടാവാൻ പാടില്ല, അതായത് ഹോം മിനിസ്റ്റർ ഹാജരായില്ല എന്നുള്ളൊരു ഒരു പരാതിയോ ആക്ഷേപം ഉണ്ടാവേണ്ടാണ് ഇപ്പൊ ഈ ലുങ്കിവാല പരാമർശവും അതുമായി ബന്ധപ്പെട്ട് അടുത്ത ചർച്ചയിലേക്ക് പോയത്.
4: യെസ്, നോക്കാം നമുക്ക് ഇനി എന്തായാലും ഒരൊറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിലെത്തി എന്താണ് പറയാൻ പോകുന്നത്. വിളിക്കാം 800-922-0 ജോസഫ് ആണ് വിളിച്ച് അഭിപ്രായം പറഞ്ഞത്. നമസ്കാരം, ഗുഡ് ഈവനിങ്.
6: നമസ്കാരം,
4: ലത്തീഫെ, സുഖായിരിക്കുന്നോ? നമ്മുടെ സഭയിൽ അങ്ങനെ എന്തൊക്കെയാണ് നടക്കുന്നത്? ലുങ്കി വാല കമ്മ്യൂണിസ്റ്റ് ഭീരു എന്നൊരു ഭാഗത്ത് നടക്കുന്നു, മറുഭാഗത്ത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എത്തുന്നില്ല, അതിനെ ചൊല്ലി പ്രക്ഷോഭം. അദ്ദേഹം പറഞ്ഞു ആദ്യം ചർച്ചയ്ക്കിരിക്കും, എന്നിട്ട് ഞാൻ മറുപടി പറയാന്ന്.
6: അല്ല, ഇതിപ്പോ നമ്മള് ഇപ്പൊ മുന്നേ വിളിച്ച ജോസഫായി പറഞ്ഞതുപോലെ തന്നെ ഒരു ഭാഗം അത് തന്നെയാണ്. ഈ ഉത്തരേന്ത്യൻ മനസ്ഥിതിയൊക്കെ, ഇപ്പൊ നമ്മളിവിടെ വിദേശത്ത് ദുബായിൽ ജോലി ചെയ്യുമ്പോൾ ഉത്തരേന്ത്യക്കാരൊക്കെ ആയിട്ട് നിരന്തരം ഇടപഴകുന്നവരായിരിക്കും. ഇപ്പോഴും അവിടെയൊക്കെ ഈ ജാതി വ്യവസ്ഥയും അതുപോലെ ഈ സമുദായത്തിന്റെ ഒക്കെ ഒരു ഇടപെടലും നല്ല ഉണ്ട്. ഈ താഴ്ന്ന ജാതിക്കാരെയും മറ്റുള്ളവരൊക്കെ ഒരു വിലയും കൽപ്പിക്കാറില്ല. പിന്നെ ഉത്തരേന്ത്യക്കാരുടെ പൊതുവെ ചില സ്ഥലങ്ങളിലെ ആളുകൾക്ക് നമ്മളീ മദ്രാസി അതുപോലെ മലബാരി കേരളക്കാരെന്നൊക്കെ പറഞ്ഞ ഒരു വിലയില്ല, അവരെക്കാളൊക്കെ എത്രയോ താഴെ എന്നാണ് അവരുടെ ഒക്കെ ഒരു ധാരണ. ശരിക്കും നമ്മളൊക്കെ ലുങ്കിയെങ്കിലും ഉടുക്കുന്നുണ്ട് അവിടെ ഒന്നും ഞാൻ പറയുന്നില്ല എങ്ങനെയൊക്കെ അവിടുത്തെ നടക്കുന്നതും അവിടുത്തെ ഓരോ ആചാരങ്ങളൊക്കെ. പിന്നെ ഇപ്പോഴും നമുക്കൊന്നും ടോയ്ലറ്റ് ഇല്ലാത്ത വീടുകൾ ചിന്തിക്കാൻ പോലും പറ്റില്ല, പക്ഷെ അവിടെയൊക്കെ ടോയ്ലറ്റുകളുടെ എണ്ണം പരിശോധിച്ച് കഴിഞ്ഞാൽ അവരുടെ മഹത്വം മനസ്സിലാവാം. പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം, ഇത് ഇതിന്റെ മുന്നേയും എനിക്ക് തോന്നുന്നു കഴിഞ്ഞ വർഷം തോന്നുന്നു മറ്റൊരു പ്രക്ഷോഭ സമയത്തും ഇതുപോലെ തന്നെ ശ്രദ്ധ തിരിക്കാൻ വേണ്ടിയിട്ട് മറ്റൊരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ കൂട്ടി വായിക്കുമ്പോൾ ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ പുറകിലുള്ളത്. പിന്നെ ഇത് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു അല്ല സോറി അറിയാതെ പറ്റിയൊന്നല്ല, ഇതൊക്കെ മനഃപൂർവ്വം അവരുടെ മനസ്സിനകത്തുള്ള വികാരങ്ങൾ പുറത്തു വരികയാണ്. അത് നമ്മുടെ കേരളത്തിലെ എല്ലാ എം പിമാരും കൂടെ ഒറ്റക്കെട്ടായിട്ട് പ്രതികരിക്കേണ്ട ഒരു സമയം തന്നെയാണ്. അതല്ലാതെ കമ്മ്യൂണിസ്റ്റുകാരനായ എതിര് പറഞ്ഞതല്ല ഇത്, കേരളത്തെ മൊത്തം അങ്ങനെയുള്ളൊരു വികാരത്തിൽ തന്നെ ഇത് എടുക്കണം.
4: അതെ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റുകളോട് കാണിക്കുന്ന ആ ഒരു രീതിയായിട്ട് തന്നെ അത് എടുക്കണമായിരുന്നു അല്ലേ? മല്ലികാർജ്ജുനക്കാർക്ക് അതുകൊണ്ട് തന്നെ ഞാൻ തോന്നുന്നു ധോത്തി അണിഞ്ഞിട്ട് അല്ലെങ്കിൽ ലുങ്കി അണിഞ്ഞിട്ട് സഭയിലെത്തുന്ന കാഴ്ചയൊക്കെ കണ്ടു.
6: ഇനി മുന്നോട്ട് ഈ ദിവസങ്ങളിൽ ഈ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, മറ്റേ കുട്ടികളെ തല്ലു കിട്ടിയതും ബാക്കി എല്ലാം മറക്കും എല്ലാവരും.
4: ശ്രദ്ധ തിരിക്കുന്നത് അവരുടെ ആ തന്ത്രം വിജയിച്ചു എന്ന് പറയാൻ വേണമെങ്കിൽ അല്ലേ?
6: അതെ അതെ അതെ,
4: ലത്തീഫെ സന്തോഷം വിളിച്ചു കേട്ടോ. അടുത്ത കോളിലേക്ക് പോകാൻ വിളിക്കാം 800-9220. നമ്മുടെ കേരളത്തിന്റെ പേര് കേരളം എന്ന് ഭരണഘടനാ രേഖകളിലൊക്കെ ആക്കുന്ന ബില്ലിപ്പോ രാജ്യസഭയും അങ്ങനെ പാസ്സാക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ്, അന്തിമഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. സുരേഷ് ഗോപി കേന്ദ്ര സഹമന്ത്രി സംസാരിക്കുന്നതൊക്കെ മലയാളത്തിൽ രാജ്യസഭയ്ക്കകത്ത് സംസാരിക്കുന്നതൊക്കെ അല്പം മുൻപ് കാണുകയായിരുന്നു. എന്തായാലും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ സഭയിൽ എത്താത്ത വിഷയം, ലുങ്കിവാല പരാമർശം, അങ്ങനെ ആകെ പ്രക്ഷുബ്ധമായ ദിവസമായിരുന്നു ഇന്ന് പാർലമെന്റിനെ സംബന്ധിച്ച്. ഒറ്റ ദിവസം മാത്രം ബാക്കി നിൽക്കുകയാണ് വർഷകാല സമ്മേളനം കഴിയാൻ. നമസ്കാരം.
7: നമസ്കാരം,
4: ശ്രീധർ. കുറച്ച് ദിവസമായില്ലേ നമ്മൾ സംസാരിച്ചിട്ട്?
7: നാട്ടിലായിരുന്നു.
4: നാട്ടിലായിരുന്നു, സുഖായിരിക്കുന്നു? നാട്ടിൽ പോയി മഴയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഇല്ല അല്ലേ?
7: മഴ ഞാൻ പോരുന്ന സമയത്താണ് മഴ കരുതി കൂടുതൽ.
4: അത് ശരി. എന്തായാലും വലിയ കുഴപ്പം. പാലക്കാട്ടല്ലേ താങ്കള്?
7: മലപ്പുറത്ത്.
4: ഓക്കെ ഓക്കെ, അവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല തോന്നുന്നു അല്ലേ?
7: ഇല്ല.
4: മലപ്പുറത്ത് എവിടെയാണ്? വളാഞ്ചേരി. ഓക്കെ ഓക്കെ, പറയും. സഭയിൽ ഹാജരാകാത്ത ആഭ്യന്തരമന്ത്രിയെ കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്.
7: മലപ്പുറത്തെ കുറിച്ച് ചോദിച്ചോണ്ട് ഞാൻ പറയാം, മുന്നത്തെ ഒരു മാസം മുന്നത്തെ ഒരു ചർച്ചയില് ചർച്ചയിൽ പങ്കെടുത്തു കഴിഞ്ഞ നിങ്ങൾ ഒരു പരാമർശം നടത്തിയിരുന്നു.
4: ഓ, എന്താണ്?
7: നാഷണൽ ഹൈവേയെ കുറിച്ചുള്ള ചർച്ചയില്.
4: ഓ,
7: അതെനിക്ക് മറുപടി പറയാൻ പറ്റിയില്ല. ഞങ്ങളുടെ പോയത്
4: ആയിക്കോട്ടെ. എന്താണ്?
7: മലപ്പുറത്തെ പ്രതിപാദിച്ചു എന്നിട്ട്
4: മലപ്പുറംകാരനായ മലപ്പുറത്തെ പ്രതിപാദിച്ചു അല്ലേ?
7: താങ്കൾ
4: പറഞ്ഞു മലപ്പുറത്ത് മാത്രം കണ്ടുവരുന്ന ഒരു പ്രതിഭാസമാണ് വിട്ടുകൊടുക്കാത്ത.
7: അത് ഞാൻ മലപ്പുറം എന്നുള്ളതുകൊണ്ടല്ല പറഞ്ഞത്, ഞാൻ ജനിച്ചു വന്ന നാട് ഞാൻ കണ്ടതാണ് പറഞ്ഞത്.
4: അല്ല, അതിപ്പോ കേൾക്കുന്നവർക്കും അറിയില്ല, എനിക്കും അറിയില്ല താങ്കൾ മലപ്പുറം സ്വദേശിയാണ്. അപ്പൊ മലപ്പുറത്ത് മാത്രം കണ്ടുവരുന്ന പ്രതിഭാസം എന്ന് പറയുമ്പോ പല വിഷയങ്ങളിലും മലപ്പുറത്തിന് പ്രതിസ്ഥാനത്ത്
7: മലപ്പുറം കണ്ടുവരുന്ന പ്രതിഭാസം എന്നല്ല ഞാൻ പറഞ്ഞത്. മലപ്പുറം, കോഴിക്കോട്, നമ്മളെ ഈ ഏരിയയിലെ മലബാർ ഏരിയയിലാണ് കൂടുതൽ അത് സമരങ്ങൾ നടന്നത് എന്ന് ഞാൻ പറഞ്ഞത്. അതാണ് പ്രത്യേകം മലപ്പുറം എടുത്തിട്ട് ഞാൻ പറഞ്ഞില്ല,
4: പറഞ്ഞത് കൊണ്ടായിരിക്കണം അത് എടുത്തു പറഞ്ഞത്. കാരണം എല്ലാ വിഷയത്തിലും മലപ്പുറത്തിന്റെ പ്രതിസ്ഥാനത്ത്
7: അതിനൊരു വിശദീകരണം നൽകാൻ പറ്റി. കാരണം ഒരു മാസം കഴിഞ്ഞു ഈ ചർച്ചയിൽ പറയുകയാണെങ്കിൽ നമുക്ക് ഇപ്പൊ ജോൺ വിട്ടാസ് പറഞ്ഞ ജോൺ വിട്ടാസ് ഒരു ചോദ്യം ചോദിച്ചു, അതിന് മറുപടി കേൾക്കാനുള്ള സന്മനസ്സെങ്കിലും കാണിക്കണമായിരുന്നു, ആ സഭയിൽ ഇരിക്കണമായിരുന്നു.
4: മറുപടി കേൾക്കാൻ വേണ്ടിയിട്ട് മറുപടി പിന്നെ ചോദ്യമേ കേൾക്കാൻ പറ്റാത്ത ഒരു ആഭ്യന്തരമന്ത്രി ഇല്ലെന്നാണ് ഇപ്പൊ ചോദിക്കുന്ന പ്രതിപക്ഷം.
7: നോക്കൂ, ഇന്ന് സഭയിൽ ഹാജരാകണം, ചർച്ചയിൽ പങ്കെടുക്കാൻ എന്ന് പറഞ്ഞാലേ പ്രതിപക്ഷത്തിനുള്ളൂ. പ്രതിപക്ഷം വിചാരിക്കുന്ന പോലെ ആഭ്യന്തരമന്ത്രി പങ്കെടുക്കണം എന്നൊന്നുമില്ലല്ലോ, അദ്ദേഹത്തിന് 100 കാര്യങ്ങൾ ഉണ്ടായി.
4: 17 ദിവസം ഒരു ആഭ്യന്തരമന്ത്രി പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം, ഏറ്റവും അധികം നിയമനിർമ്മാണം നടക്കുന്ന സമയത്ത്,
7: അതല്ല, അത് അമിത്ഷാ തന്നെ പാർലമെന്റിന്റെ ഉള്ളില് ഓരോ നമ്മളുടെ ബില്ലുകൾ അവതരിപ്പിക്കുന്ന ഓരോ ചർച്ചകളും കാര്യം എന്നി എന്നി പറഞ്ഞു. ഈ പ്രതിപക്ഷ നേതാവോ അല്ലെങ്കിൽ പ്രതിപക്ഷത്തിലുള്ള മറ്റുള്ള നേതാക്കന്മാരോ ഒരു ചർച്ചയിലും
4: പങ്കെടുക്കും.
7: കേരളത്തിനെ കുറിച്ചുള്ള ഒരു സുപ്രധാന ബില്ല്
4: അവതരിപ്പിക്കാൻ, അതിനേക്കാളും വലിയ ബില്ലാണ് നീറ്റിന്റെ വിഷയത്തിൽ നമ്മുടെ ജന്തർ മന്ദിറിൽ തല്ലുകൊണ്ട പിള്ളേര്, അവരുടെ വിഷയം അതിലും വലിയ വിഷയമല്ലേ?
7: അല്ല, ആ വിഷയത്തിലും ചർച്ച നടന്നിട്ടുണ്ട്. ആ വിഷയത്തിന് മറുപടി പറയാൻ ഇന്നും മറുപടി പറയാമെന്ന് അഭിനന്ദ് പറഞ്ഞല്ലോ.
4: താങ്കളുടെ പ്രസംഗമല്ല വേണ്ടത്, പ്രസ്താവനയാണ് വേണ്ടത്, രണ്ടും രണ്ടാണ്.
7: നോക്കൂ, സഭയില് ചർച്ച നടക്കുമ്പോ പ്രസംഗം ഉണ്ടാവുമ്പോ രാഹുൽ ഗാന്ധി പ്രസംഗിക്കാറില്ലേ, പ്രസ്താവന നടത്താറില്ലേ, ക്വസ്റ്റ്യൻ ആൻസർ മാത്രമാണോ നടക്കാറ്?
4: 17 ദിവസമായിട്ട് വരാത്ത ഒരു ആഭ്യന്തരമന്ത്രിയോട് പ്രതിപക്ഷത്തിന് ചോദിക്കാമല്ലോ.
7: ഇന്ന് വരാൻ തയ്യാറായില്ലേ? പ്രതിപക്ഷത്തോട് പറഞ്ഞില്ലേ നമുക്ക് ചർച്ച ചെയ്യാം, ഒരു ദിവസം മുഴുവൻ ചർച്ച ചെയ്യാം?
4: പ്രതിപക്ഷത്തിന്റെ
7: എന്തുകൊണ്ട് തയ്യാറല്ല? അപ്പൊ ഇവര് പുകമറ സൃഷ്ടിക്കുക, ഈ ബില്ലിനെ
4: ശ്രീധർ
7: പ്രതിപക്ഷം പുകമറ സൃഷ്ടിക്കുക, ഇവർക്ക് ചർച്ച ചെയ്യാൻ താല്പര്യമില്ല.
4: അല്ല, അത് മാത്രമല്ല, ആ പുകമറ സൃഷ്ടിക്കാൻ എന്തിനു 17 ദിവസം മാറി നിന്നു കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി?
7: അതാ ഞാൻ പറഞ്ഞു, അദ്ദേഹം ഈ കാര്യത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ വകുപ്പുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു പാർലമെന്റ് നോക്കുക. അതാ ഞാൻ പറഞ്ഞു, ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ പാർലമെന്റിൽ നടക്കണോ അദ്ദേഹം ഹാജരാവുന്നുണ്ട്. ഇപ്പൊ നോക്കൂ, കേരളത്തെ കുറിച്ചുള്ള സുപ്രധാന ബില്ല് നടക്കും, നമ്മൾ എത്ര എം പിമാർ ഹാജരായിട്ടുണ്ട് പാർലമെന്റിൽ? ആരെങ്കിലും ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ? 19 എം പിമാരില്ലേ നമ്മളെ? എന്തെങ്കിലും ഒരു ആവശ്യം ഉന്നയിച്ചു ഇപ്പൊ ഈയിടെ ആവശ്യം കേരള നിയമസഭ
4: കേരളത്തിന്റെ പേര് മാറ്റുന്നത് ലോക്സഭയിൽ കഴിഞ്ഞ ദിവസം പാസാക്കി. അത് നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് ഇന്ന് രാജ്യസഭയിൽ ചർച്ച ചെയ്യുന്നു, പാസാക്കുന്നു. അത് നമുക്കറിയാം, അത് പാസാക്കും. അതിന് പ്രത്യേകിച്ചൊരു
7: പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിന്നല്ലേ, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ നിന്നാണ്. ഈ അദ്ദേഹം ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ടോ കേരളത്തെ കുറിച്ച്? അപ്പൊ പ്രധാന ബില്ലുകൾ അവതരിപ്പിക്കുന്ന ഇവരാരും ചർച്ചയിൽ പങ്കെടുക്കാറില്ല.
4: രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പൊ കേരളത്തിൽ നിന്നാണോ? പ്രിയങ്ക ഗാന്ധി അപ്പൊ ഏത് മണ്ഡലത്തിൽ നിന്നാണ് താങ്കൾ വിചാരിക്കുന്നത്? ശ്രീധർ കുറച്ച് കാലം മാറിപ്പോയി അല്ലേ, താങ്കൾ എനിക്കൊന്നും മാറിപ്പോയതായിരിക്കും എന്ന് വിചാരിക്കുന്നു. ശ്രീധരെ കട്ടായി പോയി തോന്നുന്നു, വിളിക്കോ ഒന്ന്. അത് നമ്മുടെ ആ ഓർമ്മയിൽ എപ്പോഴും അങ്ങനെയല്ലേ പറയൂ അല്ലേ? അതൊന്നും സാരമില്ല, നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇരിക്കുന്നവർക്കൊക്കെ ഓർമ്മക്കുറവും തെറ്റുകളൊക്കെ സംഭവിക്കും, അതൊക്കെ സ്വാഭാവികമാണ്. എന്തായാലും പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം 800-9220, അതിൽ തന്നെ ശ്രീധർ തിരിച്ചു വിളിക്കണമെന്നുള്ളൊരു അഭ്യർത്ഥനയുണ്ട്. ഇതാ ഇപ്പോൾ കേരള എം പിമാർ ഉണ്ടായിരുന്നു എന്ന ചോദ്യത്തിന് കെ സി വേണുഗോപാൽ സംസാരിക്കുന്നുണ്ട് കേട്ടോ. പ്രതിപക്ഷത്തിൻ്റെ എല്ലാ ചോദ്യത്തിനും ഉത്തരം നൽകാമെന്ന സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകിയിട്ടുണ്ട്. ചർച്ചയല്ല അമിത്ഷായുടെ പ്രസ്താവന വേണമെന്ന് പറഞ്ഞിട്ട് ഇതാ കെ സി വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള എം പി സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. അതുകൊണ്ട് കേരളത്തിന്റെ എം പിമാരുണ്ടായിരുന്നോ, സംസാരിച്ചില്ലേ, അവർ ചർച്ചയിൽ പങ്കെടുത്തു എന്ന ചോദ്യത്തിനും ഇവിടെ ഉത്തരം വരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം, ഗുഡ് ഈവനിങ്. രണ്ട് കോളും ഒന്നിച്ച് വന്ന് ഒന്നിച്ച് ഡ്രോപ്പായി പോവാണല്ലോ. വിളിക്കുന്നുണ്ട്, പക്ഷെ എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല. ഇന്നലെ ഇതേ സംഭവം ഉണ്ടായിരുന്നു, നോക്കാം നമുക്ക് കിട്ടുമെന്ന്. നമസ്കാരം, ഗുഡ് ഈവനിങ്. ഇല്ല, ഞാൻ അതുകൊണ്ടാണ് ഓണെയർ ആവർത്തിച്ച് പറയുന്നത്. എനിക്കും നമ്മുടെ മനസ്സിലൊക്കെ ഇപ്പോഴും
7: പ്രിയങ്കാ ഗാന്ധി ഉണ്ട്, അതുപോലെ പല നേതാക്കന്മാരുണ്ട് കേരളത്തിൽ നിന്നല്ല. ഇവരൊക്കെ രാജ്യത്ത് നടക്കുന്ന എല്ലാ ബില്ലും ഇപ്പൊ എഫ്സിആർ ബില്ല് വരുമ്പോ അതേപോലെയുള്ള കാര്യങ്ങൾ വരുമ്പോ എന്തുകൊണ്ട് ഒരു ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല? പുറത്ത് ബഹളം ഉണ്ടാക്കുക, പാർലമെന്റ് നടക്കാൻ സമ്മതിക്കുന്നുണ്ടോ?
4: ശ്രീധർ, വെറുതെ ഒരു വിഷയത്തിനാണോ പ്രതിപക്ഷം ഇത്രയും ദിവസമായിട്ട് ബഹളം വെക്കുന്നത്? കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി ഇന്ത്യയെ സ്തംഭിപ്പിച്ച അല്ലെങ്കിൽ ഡൽഹിയെ സ്തംഭിപ്പിച്ച ഒരു വലിയ സമരം ഉണ്ടായിരിക്കുന്നു. അത് ഏതാണ്? നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുട്ടികൾക്കെതിരായിട്ടുള്ള പ്രതിഷേധം, അവർക്കെതിരായിട്ടുള്ള ആക്രമണം.
7: ഒരു നീറ്റ് മാത്രമല്ല രാജ്യത്ത്, ഒരു നീറ്റ് പ്രതിഷേധം മാത്രമല്ല ഇപ്പോൾ നടക്കുന്നു, കറന്റ് നടക്കുന്നു. രാജ്യത്തെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പങ്കെടുക്കുന്നു, എന്തെങ്കിലും പറയുന്നുണ്ടോ? അക്ഷരത്തെ കുറിച്ച് ഒരു അക്ഷരം വേണ്ടുന്നുണ്ടോ? ഇവര് സപ്പോർട്ട് ചെയ്യുന്ന ഗവൺമെന്റ് അല്ലേ? അതും സ്റ്റുഡൻസ് അല്ലേ? നമ്മളെ കുട്ടികളല്ലേ? എന്തുകൊണ്ട് ഒരാളും അഭിപ്രായം പറയുന്നില്ല?
4: പറയണമല്ലോ, പറയണമെന്ന് തന്നെയാണ് ആ വിഷയത്തിൽ.
7: എന്തുകൊണ്ട് പറയുന്നില്ല? അപ്പൊ അതൊക്കെ ഒരു ഏകപക്ഷീയമായിട്ടുള്ള ഒരു നിലപാടാണ് ഇവരുടെ കയ്യിലുള്ളത്. അതാണ് എനിക്ക് ഇതിന്റെ ഈ വിഷയത്തിൽ
4: പറയാനുള്ളത്. നമ്മുടെ ലുങ്കി വിഷയത്തിൽ പറയുന്നില്ലേ ശ്രീധർ? ശ്രീധർ സംസാരിച്ചിട്ട് പോയി കേട്ടോ. എന്തായാലും ഇതൊക്കെ ഈ ആശയ പിന്നെ ചർച്ചകളൊക്കെ ഉണ്ടാകുന്നത് സ്വാഭാവികം മാത്രമാണ്, അല്ലാതെ ഇത് വലിയ തർക്കമായിട്ടൊന്നും ആരും എടുക്കണ്ട കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. നമസ്കാരം,
8: ഹലോ,
4: കേൾക്കുന്നുണ്ട് സുഹൃത്തെ, പറഞ്ഞോളൂ. അലി അജ്മാനിൽ നിന്ന്.
8: ഇപ്പൊ വിളിച്ച വ്യക്തിന്റെ സഹോദരനെ,
4: അതെ,
8: ഇത്ര വിവരമില്ലാത്തൊരു മനുഷ്യൻ ഞാൻ ആദ്യം കാണാം. ഇപ്പൊ കേരളത്തിലെ കാര്യം സംസാരിക്കാൻ വന്നില്ല, പ്രതിപക്ഷം പറഞ്ഞു നല്ല കാര്യം വന്നാലും അതിനാ എതിർക്കാൻ വരുന്നത്? ഇത്രയും വിവരമില്ലാത്ത മനുഷ്യൻ
4: അല്ല അലി, താങ്കളോടുള്ള എല്ലാ ബഹുമാനവും നിലനിർത്തിക്കൊണ്ട് തന്നെ പറയട്ടെ, ശ്രീധർ പങ്കെടുക്കാറുണ്ട് ചർച്ചയിൽ, വളരെ നല്ല രീതിയിൽ കാര്യങ്ങൾ പറയാറുണ്ട്. അദ്ദേഹം ഒരു പാർട്ടിയുടെ അനുഭാവിയായി എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തെറ്റൊന്നുമല്ല. അതെ, പക്ഷെ അദ്ദേഹത്തിന് നമുക്ക് ആർക്കായാലും തെറ്റുപറ്റു കേട്ടോ അലി. അലി
8: പ്രതിപക്ഷം പങ്കെടുക്കുന്ന
4: അലി വിളിച്ചതാണ്. എന്തായാലും ആദ്യത്തിന്റെ നമുക്ക് ആരും ആർക്കും വിവരമില്ലാന്നും പറയണ്ട, ശ്രീധർ വിവരമില്ലാത്തതിന്റെ പശ്ചാത്തലത്തിൽ ഒന്നുമല്ല പറഞ്ഞത്, അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെയൊക്കെ മനസ്സിൽ കഴിഞ്ഞ കുറെ കാലമായിട്ട് രാഹുൽ ഗാന്ധി എന്ന് പറഞ്ഞാൽ വയനാട് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആണ്, അദ്ദേഹം അമേഠിയിൽ നിന്ന് ഇവിടുന്ന് മത്സരിച്ചു. അപ്പൊ എന്തായിരിക്കും എന്നുള്ളത് എല്ലാവരുടെ മനസ്സിലും, ചിലപ്പം ഇപ്പോഴും രാഹുൽ ഗാന്ധി ആയിരിക്കും പ്രിയങ്കയല്ല മണ്ഡലം മാറിയതും പിന്നീട് അവിടെ തെരഞ്ഞെടുപ്പ് നടന്നതൊക്കെ ആരുടെയും മനസ്സിൽ നിന്ന് പോവാഞ്ഞിട്ടൊന്നും അല്ല. ചിലപ്പോൾ നമുക്കും അങ്ങനെ അബദ്ധങ്ങൾ അല്ലെങ്കിൽ തെറ്റിദ്ധാരണകൾ നമ്മുടെ ഓർമ്മ അങ്ങനെ റിവൈൻഡ് ആയിട്ട് വരില്ല കേട്ടോ. അതുമാത്രമാണ് ശ്രീധർ, അങ്ങനെ എന്തെങ്കിലും താങ്കൾക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആരുടെയും പരാമർശം ഞാൻ തന്നെ താങ്കളോട് ക്ഷമ ചോദിക്കുക കേട്ടോ. നമസ്കാരം, ഗുഡ് ഈവനിങ്. വെരി ഗുഡ് ഈവനിങ്. ആരാണിത്? ഇത് സജി. അതെ അതെ, ശ്രീധറും സജിയാണ് എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നത്. ശ്രീധർ ആദ്യം വിളിച്ചു, പറയൂ സജി.
9: അല്ല, ഈ ലുങ്കി വാല എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതോ അമിത്ഷായുടെ?
4: രണ്ടും സംസാരിക്കേണ്ടതാണ്. അത് ഒന്ന് രാജ്യസഭയിൽ നടക്കുന്നു, അടുത്തതായിട്ട് ശ്രീധറും സജിയാണ് എനിക്ക് എപ്പോഴും മാറിപ്പോകുന്നു. ശ്രീധർ ആദ്യം വിളിച്ചു, പറയൂ സജി.
9: അല്ല, ഈ ഇപ്പൊ ലുങ്കി വാല എന്നുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണോ സംസാരിക്കുന്നത് അതോ അമിത്ഷായുടെ?
4: രണ്ടും

0: കാര്യങ്ങൾ അറിയുന്നില്ല. ഇതേ ബ്രിട്ടാസിനെയാണ് രണ്ടു ദിവസം മുമ്പ് തമിഴ്നാട്ടിലെ എം പി സമ്പുതരെ അമ്മയ്ക്ക് വിളിച്ചത്, ഇച്ചമ്മ എന്ന് ചോദിച്ചപ്പോ യുവർ അമ്മ എന്ന. അപ്പൊ ഈ ആർക്കും ഒരു കുഴപ്പമില്ല.
1: ആ അമ്മ തമിഴ്നാട്ടിലെ ജയലളിത അമ്മയല്ലേ സുഹൃത്തെ?
0: അല്ല, ഞാൻ പറയുന്ന അതാണ്, വിച്ചമ്മ വിച്ചമ്മ എന്ന് ബ്രിട്ടാസ് ചോദിച്ചപ്പോ യുവർ അമ്മ എന്ന് പറഞ്ഞിട്ട് വയറ് നിറച്ചു കൊടുത്തു.
1: അല്ല സജി, താങ്കൾ സജി അത് പറഞ്ഞതിനോട് ഞാൻ കുറച്ചൊക്കെ യോജിക്കുന്നുണ്ട്. കാരണം ഒരു സഭയിൽ ഇരുന്നിട്ട് അങ്ങനെ ഒരാൾ സംസാരിക്കുമ്പോ ഇറിറ്റേറ്റ് ചെയ്യുന്ന ഭാഷയിൽ തുടരണമെന്ന് എനിക്ക് തോന്നുന്നു.
0: ആ ഒരു അമ്മയ്ക്ക് വിളി കേട്ട ബ്രിട്ടാസിന് പൊള്ളിയില്ല. ഇപ്പൊ ലുങ്കിവാല എന്ന് പറഞ്ഞപ്പോ നോർത്ത് ഇന്ത്യയിൽ ഒരു ബി ജെ പിയുടെ എം പി പറഞ്ഞപ്പോ പൊള്ളി.
1: അല്ല സുഹൃത്തെ, താങ്കൾ പറഞ്ഞ പോലെ ഇപ്പൊ സഭയ്ക്കകത്ത് ഒരാളുടെ അമ്മയ്ക്ക് വിളിച്ചു എന്ന രീതിയിൽ അദ്ദേഹം കംപ്ലൈന്റ് ചെയ്താൽ അവകാശ ലംഘനത്തിന്റെ നോട്ടീസും കാര്യങ്ങളൊക്കെ പോകും കേട്ടോ. അത് ആ രീതിയിലല്ല,
0: അങ്ങനെ വേണം. അങ്ങനെ അല്ല, അത് ഈ സ്വന്തം അമ്മയെ കുറിച്ച് പറഞ്ഞിട്ട് പൊള്ളാത്ത മനുഷ്യൻ ലുങ്കിവാല എന്ന് പറഞ്ഞപ്പോ പൊള്ളിയത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലായി. അതൊരു വലിയൊരു വിരോധാഭാസമായിട്ടാണ് എനിക്ക് തോന്നുന്നത്, ഒരു ഐറണി ആയിട്ടാണ് തോന്നുന്നത്. ഹലോ,
1: ശരി, നമുക്ക് എന്തായാലും ബ്രിട്ടാസിന്റെ ആ വിഷയത്തിലേക്ക് പോകണ്ടല്ലോ കൂടുതലായിട്ട്. ലുങ്കിവാല
0: നിൽക്കട്ടെ, അമിത്ഷായുടെ വിഷയത്തിലേക്ക്. അമിത്ഷാ എന്തുകൊണ്ട് പാർലമെന്റിലേക്ക് വരുന്നില്ല എന്ന് ചോദിക്കില്ല. അമിത്ഷാ എല്ലാ ദിവസവും പാർലമെന്റിലേക്ക് വരുന്നുണ്ട്. അപ്പൊ അയാൾ അദ്ദേഹം പാർലമെന്റ് ഓഫീസിൽ ഇരിക്കുന്നുണ്ട്, പക്ഷെ അവിടെ പങ്കെടുക്കുന്നില്ല എന്നുള്ളത് സത്യമാണ്.
1: കാരണം വേണ്ടത് വീട്ടിൽ അവിടെ വന്ന് ഓഫീസിൽ വന്നിരുന്നിട്ട് എന്താ കാര്യം ചോദ്യങ്ങൾക്ക് ഇങ്ങനെ നിവർന്ന് നിന്ന് ഉത്തരം പറയണ്ടേ കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി?
0: തീർച്ചയായിട്ടും അത് എന്തുകൊണ്ടാണ് അമിത്ഷാ പങ്കെടുക്കാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അറിയാം. കാരണം രാഹുൽ ഗാന്ധിക്ക് വേണ്ടത് ചർച്ചയോ ഉത്തരമോ അല്ല, വെറും അലമ്പുണ്ടാക്കുക എന്നുള്ളതാണ്.
1: അപ്പൊ ഇതിനു മുമ്പും ഇതിന് സമാനമായിട്ടുള്ള പല വിഷയങ്ങളും ഉണ്ടായിട്ടില്ല. പക്ഷെ ഈ വിഷയം വരുമ്പോഴെന്താ, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്, നമ്മുടെ ഭാഗത്ത് തെറ്റുണ്ട്. സമരത്തെ നേരിട്ട രീതി,
0: ഓരോ ആവശ്യവും സർക്കാർ അംഗീകരിച്ചു കൊടുക്കുമ്പോൾ അതല്ല എനിക്ക് വേണ്ടത് മറ്റൊന്നാണെന്ന് പറഞ്ഞ് ഗോൾ പോസ്റ്റ് മാത്രം മാറ്റി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അദ്ദേഹത്തിന് ഈ ഇവിടെ ഒരു എന്താണ് ഒരു ചർച്ചയും നടക്കണ്ട, വെറുതെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാന്ന് മാത്രമേ ഉള്ളൂ. ഇന്ന് അമിത്ഷാ എന്തിനു തയ്യാറാണെന്ന് പറയുമ്പോ അത് വേണ്ട, എനിക്ക് ഞങ്ങൾക്കൊന്നും വേണ്ട.
1: അല്ല, അവര് ഗോൾ പോസ്റ്റ് എങ്കിലും മാറ്റി കളിക്കുന്നുണ്ട്, താങ്കളുടെ പിന്നെ പ്രിയപ്പെട്ടവര് കളത്തിലേ ഇറങ്ങുന്നില്ല എന്നാണ് പരാതി.
0: അല്ല, ഇരു സഭകളും പ്രവർത്തിക്കാൻ പ്രതിപക്ഷം അനുവദിക്കുന്നില്ലെങ്കിൽ പിന്നെ എന്തിന് അമിത്ഷാ വരണം? അദ്ദേഹം പാർലമെന്റിൽ വന്നിട്ട് അവിടെ ഓഫീസിലെ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്.
1: കിരൺ റിജിജു, കേന്ദ്രത്തിന്റെ പാർലമെന്ററി കാര്യമന്ത്രി, എല്ലാ ദിവസവും ഹാജരാകുന്നുണ്ട്. രാജ്യസഭാ ചെയർമാൻ സി പി രാധാകൃഷ്ണൻ പറയുന്നു, കേന്ദ്ര ആഭ്യന്തരമന്ത്രിയോട് പറയൂ റിജിജു വന്ന് ഉത്തരം കൊടുക്കാൻ എന്ന് പറയുന്നത് ആരാണ്? രാജ്യസഭയുടെ അധ്യക്ഷനാണ് പറയുന്നത്, നമ്മൾ ആരുമല്ല.
0: ഇവിടെ എന്തിനാണ് വിദ്യാർത്ഥികളെ തല്ലി എന്നാണ് രാഹുൽ ഗാന്ധി ചോദിക്കുന്നത്. അതിന് ഉത്തരം, കൃത്യമായിട്ട് ഉത്തരം എല്ലാവർക്കും അറിയാം. കാരണം
1: എല്ലാവർക്കും അറിഞ്ഞാ പോരെ, പാർലമെന്റ് എന്ന് പറഞ്ഞാൽ വളരെ അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ്. അവിടെ കൃത്യമായിട്ട് അക്കമിട്ട് എണ്ണമിട്ട് പ്രതിപക്ഷത്തിന്റെ ചോദ്യം, ജനത്തിന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണം.
0: ഓക്കെ, നോക്കൂ, ഞാൻ പറയട്ടെ. ഈ നമുക്കറിയാം, ഈ ജന്തർ മന്തർ എന്ന് പറഞ്ഞ സ്ഥലം നമുക്ക് അനുവദനീയമായ ഒരു സമരം ചെയ്യാൻ അനുവദിച്ച ഒരു ഏരിയയാണ്. ആർക്ക് വേണമെങ്കിൽ അവിടെ പോയി സമരം ചെയ്യാം. പക്ഷെ വിദ്യാർത്ഥികൾ എന്താ ചെയ്തത്? വിദ്യാർത്ഥികൾ ചലോ സൻസദ് പറഞ്ഞ് പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തു. അപ്പോഴാണ് ഈ ലാത്തി ചാർന്നത്. നമുക്കറിയാം, ഈ പാർലമെന്റ് എന്ന് പറഞ്ഞ ഹൈലി സെൻസിറ്റീവ് ഏരിയയാണ്, സെക്യൂരിറ്റി ഏരിയയാണ്. അവിടെ ഒരു പാർലമെന്റ് അറ്റാക്ക് പോലും നടന്ന ഒരു സ്ഥലമാണ് പാർലമെന്റ്.
1: അതുകൊണ്ട് ആ വിദ്യാർത്ഥികളെ ലാത്തിക്കുള്ളിൽ ആണി വെച്ചിട്ട് അവരെ ഉപദ്രവിക്കണം.
0: ലാത്തിക്കുള്ളിൽ ആണി വെച്ച് തല്ലി എന്നുള്ളത് അത് ഫാക്ട് ചെക്കില്ല. അത് അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല.
1: ആര് പറഞ്ഞു? ഇന്ത്യയിലെ മാധ്യമങ്ങൾ മുഴുവനും റെക്കോർഡ് ചെയ്യുന്നല്ലോ.
0: 20 വാഹനങ്ങൾ നശിപ്പിച്ചു, 118 പോലീസുകാർക്ക് പരിക്കേറ്റു.
1: വാഹനത്തിന്റെ നമ്പർ പ്ലേറ്റ് മാറ്റിയിട്ടും പോലീസിന്റെ യൂണിഫോം മാറ്റിയിട്ടും വന്നവരെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
0: നോക്കൂ, എന്നിട്ട് ഈ ആം ആദ്മി ഭരിക്കുന്ന പഞ്ചാബിലെ പോലീസ് ചീഫ് പറഞ്ഞത് കേട്ടോ, ഈ സി ജെ പി പ്രൊട്ടസ്റ്റിനുള്ള ഒരുപാട് വിധ്വംസ പ്രവർത്തകരും തീവ്രവാദികളും നുഴഞ്ഞേറി അവരെ ഞങ്ങൾ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്.
1: അത് സുപ്രീം കോടതിയും പറഞ്ഞിട്ടില്ലേ? വിദ്യാർത്ഥികളല്ലാതെ വിദ്യാർത്ഥി സമരത്തെ പൊളിക്കാൻ വേണ്ടി വന്ന ഏതെങ്കിലും വിധ്വംസക ശക്തികൾ ഉണ്ടെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി ആയിരിക്കും.
0: ആം ആദ്മി പാർട്ടി ഭരിക്കുന്ന പഞ്ചാബിലെ പോലീസ് ഹെഡ് പറഞ്ഞു അതിനുള്ളിൽ
1: ആം ആദ്മി പാർട്ടിക്ക് അവിടുത്തെ പോലീസ് ഹെഡും പറയുന്നതിൽ ഇവിടെ എന്താണ് കാര്യം?
0: സി ജെ പി അവര് കുറച്ച് ആൾക്കാരെ പിടിച്ചല്ലോ, അത് കണ്ടില്ലേ? മിനി പത്മ
1: അല്ല, അവര് പിടിച്ചോട്ടെ, അത് പിടിച്ചത് സുപ്രീം കോടതി അടക്കം
0: പറഞ്ഞിട്ടുണ്ട്. സി ജെ പി പ്രൊട്ടസ്റ്റിലുള്ള നുഴഞ്ഞു കയറിയിട്ട് പ്രശ്നം ഉണ്ടാക്കാൻ വന്ന ആൾക്കാരാണെന്ന് അവരെന്നെ കുറ്റം സമ്മതിച്ചിരിക്കുകയാണ്.
1: അപ്പൊ പിന്നെ ആരാണോ, കുട്ടികളാണോ പ്രശ്നം? സി ജെ പി ആണോ പ്രശ്നം? കുട്ടികളാണോ പ്രശ്നം? വിധ്വംസക ശക്തികളും തീവ്രവാദികളും ആവുന്നതിന് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും?
0: സ്വാഭാവികമായിട്ട് ഈ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്യുമ്പോ ഇങ്ങനെ ഒരു സെക്യൂരിറ്റി ത്രെട്ട് വരുന്നുള്ളത് തീർച്ചയായിട്ടും സർക്കാർ കണ്ടുകൊണ്ട് തന്നെയാണ് ഈ ലാത്തി ചാർജ് നടത്തിയത്.
1: അപ്പൊ മനസ്സിലാക്കണ്ടേ? അപ്പൊ വലിയ സുരക്ഷാ വീഴ്ച കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്ന് വന്നു എന്നല്ലേ മനസ്സിലാക്കണ്ടേ? ഇങ്ങനെ ഒരു വലിയ വിദ്യാർത്ഥി പ്രക്ഷോഭം ഉണ്ടാകാൻ സാധ്യതയുണ്ട്, ആ രീതിയിൽ പോലീസിനെ വിന്യസിക്കണം.
0: വന്നില്ല, അതിന് മുമ്പ്

0: ഈ ധർമ്മേന്ദ്ര പ്രധാൻ രാജി വെക്കരുത് എന്നാണ് പ്രതിപക്ഷം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കാരണം എങ്കിലേ ഇത് എസ്കലേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. നാളെ അവിടെ എന്തെങ്കിലും ബോംബ് സ്ഫോടനം നടന്നു കഴിഞ്ഞാൽ അത് സർക്കാരിന്റെ തലയിൽ വെക്കാൻ സാധിച്ചുള്ളൂ. ഇങ്ങനെയുള്ള പല വിഷയങ്ങളും ഉണ്ട്.
1: ഇത് ഇത് താങ്കൾ പറയുന്ന നറേറ്റീവ് അല്ലേ?
0: ഞാൻ പറയുന്നല്ല, ഇത് പഞ്ചാബ് പോലീസ് ചീഫ് പറഞ്ഞിട്ട് അവരെ പ്രതികളെ ഹാജരാക്കുകയും ചെയ്തു, അവിടെ പിടിച്ച്. എന്നിട്ട് അവസാനം ഈ പഞ്ചാബ് പോലീസ് ചീഫിനെ പുറത്താക്കിയിരിക്കുക ആം ആദ്മി പാർട്ടിയുടെ ഗവൺമെന്റ്.
1: പക്ഷെ ബഹളം വയ്ക്കുന്നു, പക്ഷെ പ്രതിപക്ഷം ബഹളം വയ്ക്കുന്നു എന്ന ഒറ്റ കാരണം പറഞ്ഞിട്ട് എന്താണ്, അവരെയൊക്കെ വരച്ച വരയിൽ ഇരുത്താൻ പറ്റുന്ന ഒരു പിന്നെ ആഭ്യന്തരമന്ത്രിയാണല്ലോ അമിത്ഷാ.
0: രാഹുൽ ഗാന്ധിക്ക്
1: കട്ടായിപ്പോയല്ലേ? നമസ്കാരം, ഗുഡ് ഈവനിങ്. കട്ടായി പോയതാണ് കേട്ടോ, താങ്കളുടെ കോളിംഗ് ഞാൻ കട്ട് ചെയ്തിട്ടില്ല, കാരണം നല്ല രീതിയിൽ സംസാരിച്ചു വരികയായിരുന്നു. നമസ്കാരം, ഗുഡ് ഈവനിങ്.
2: ഹലോ, നമസ്കാരം, മിനി പത്മ.
1: നമസ്കാരം ഉണ്ടല്ലോ, പറഞ്ഞോളൂ.
2: ഷാജിയാണ് ദുബായ്.
1: ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ.
2: അല്ല, നമ്മളെ സജി ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്ക് ആണി ഇല്ലെന്നാ പറഞ്ഞല്ല അതിൽ.
1: അതെ,
2: അത് ഏത് ഫാക്ട് ആണെന്നൊന്നും അദ്ദേഹം നമ്മുടെ അടുത്ത് പറഞ്ഞു
1: തന്നിട്ടില്ലേ?
2: വിദ്യാഭ്യാസം എഴുതാനും വായിക്കാനൊക്കെ അറിയാം, കുറച്ച് ഫാക്ട് ചെക്ക് ചെയ്യാനും അറിയാം. അപ്പൊ അത് ഏത് ഫാക്ട് ആണെന്ന് കൂടെ ഒന്ന് പറഞ്ഞാൽ മതി. ലോകത്തെ കാണിച്ചു
1: ചില പ്രത്യേകതരം വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റികളുണ്ട്, അവിടെ മാത്രം ആ ഫാക്ട് ചെക്കിൽ ആണി
2: കാണാൻ. അദ്ദേഹത്തിന്റെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പൊ അദ്ദേഹം പറഞ്ഞു അവിടെ തീവ്രവാദികൾ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങുകയാണോ, നമ്മൾ അതിർത്തി കടന്നൊക്കെ തീവ്രവാദ ഇന്ത്യ ഇന്ത്യക്ക് അപ്പുറം ഉണ്ടായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അവിടെ തീവ്രവാദികൾ വന്ന് അത് ചെയ്യും ഇത് ചെയ്യും പഞ്ചാബ് പറഞ്ഞ് അങ്ങനെ, അതല്ല സുഹൃത്തെ, അതിനൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് പട്ടാളവും പോലീസും ഒക്കെ ഉള്ളത്. പക്ഷെ രാജ്യത്തിനകത്ത് കുറച്ച് വിദ്യാർത്ഥികൾ സമരം ചെയ്തപ്പോഴത്തേക്കും അവരെ തല്ലുന്നതിലൊന്നും കുഴപ്പമില്ല, പക്ഷേ അതിനുപരിയായിട്ട് അവിടെ ആണി അടിച്ചുകൊണ്ട് അവരെ മുറിവേൽപ്പിച്ച് കൊല്ലാനാണ് ശ്രമിച്ചത്. എത്ര ഫേക്ക് പോലീസിനാണ്, അതും താങ്കൾ ഫാക്ട് ചെക്ക് ചെയ്തു. എന്താ മനുഷ്യ നമ്മൾ ഈ പറയുന്നത്, എന്താണ് നമ്മൾ ഒരു ഫാക്ട് ചെക്ക് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും താങ്കൾക്ക് മാത്രമല്ല അതിന്റെ ആക്സസ് ഉള്ളതെന്ന് പറയുന്നത്. ഈ ലോകത്ത് ഇന്ത്യയിൽ 140 കോടി ജനങ്ങൾക്കും ഇന്ത്യക്ക് പുറത്തുള്ള രാജ്യത്തുള്ള ജനങ്ങൾക്കും ആക്സസ് ഉണ്ട് ആ ഫാക്ട് ചെക്ക് ചെയ്യാനായിട്ട്. ഇനി അതൊക്കെ പോട്ടെ, നമ്മുടെ ഇന്ന് പാർലമെന്റിൽ ഈ ലുങ്കി വാല എന്ന് വിളിച്ചില്ലേ, ഞാൻ അതിൽ അത്ഭുതമൊന്നും കാണുന്നില്ല മിനി പത്മ. കാര്യം തരെ, രാജ്യത്തെ ഐക്യത്തോടെയും അഖണ്ഡതയോടെയും കൊണ്ടുപോകേണ്ടത് ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിക്ക് പറഞ്ഞിട്ടുള്ള, പക്ഷെ അദ്ദേഹം ആഗ്രഹിക്കുന്നില്ല. ഇപ്പൊ ഇന്ത്യക്കകത്തുള്ള ഒരു സംസ്ഥാനമാണല്ലോ കേരളം, ആ കേരളത്തിൽ ഇങ്ങനെ വസ്ത്രത്തിന്റെ പേരിൽ ആക്ഷേപിക്കുന്നത്, പിന്നെ എന്ത് പിന്നെ ഫെഡറൽ സംവിധാനമാണ് നമ്മുടെ രാജ്യത്തുള്ളത്? നിങ്ങളൊന്ന് ആലോചിക്കുക, ഇതൊക്കെ ഭരണ സ്ഥിരാകേന്ദ്രത്തിൽ നിന്ന് വരുന്ന വാക്കുകളാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഈ വാക്കാറ്റും തമിഴ്നാടിനെയാണ് ആക്ഷേപിച്ചിരുന്നെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലേ, ഇന്ന് തമിഴ്നാട്ടിൽ ഉണ്ടാകുന്ന സംഭവം എന്തിനാണ് നിങ്ങൾക്ക് അറിഞ്ഞിട്ട്? പക്ഷെ കേരളത്തിൽ അങ്ങനെ എന്തിനാ, നമ്മൾ വിദ്യാസമ്പന്നരാണ്, തിരിച്ചറിയാനുള്ള കഴിവുണ്ട്. അത് പറഞ്ഞ വ്യക്തി ആരാണെന്നും അദ്ദേഹം എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞതെന്നും നമുക്ക് ചിന്തിക്കാനുള്ള കഴിവുണ്ട്. നേരെ മറിച്ച് തമിഴ്നാടിനെയാണ് ഇന്ന് പറഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ ഇന്ന് ഇതൊന്നുമല്ല സംഭവം നടക്കുന്നത്, അത് മനസ്സിലാക്കണം. അപ്പൊ നമ്മൾ ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ നല്ലതുപോലെ ചെക്ക് ചെയ്യുക. ഫേസ്ബുക്ക് യൂണിവേഴ്സിറ്റി എന്നോ വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നോ ടെലഗ്രാം യൂണിവേഴ്സിറ്റി എന്നോ കിട്ടാതെ കണ്ണു തുറന്നു കാണാം. നമ്മൾ മനുഷ്യനല്ലേ, നമ്മൾ എന്തിനാ, നമുക്ക് എനിക്കൊരു പാർട്ടിയുണ്ട്, ഇപ്പൊ അദ്ദേഹത്തിനൊക്കെ ഒരു പാർട്ടിയുണ്ട് ആശയത്തിൽ, അത് കുഴപ്പമില്ല. പക്ഷെ ഫാക്ട് ചെക്ക് ചെയ്തപ്പോഴത്തേക്കും ആ ലാത്തിയിൽ ആണിയില്ലെന്ന് പറഞ്ഞത് കടന്ന കൈയായി പോയി മിനി പത്മ. താങ്ക് യു, ഇത്രേ പറയാനുള്ളൂ.
1: ശരി, താങ്ക് യു സോ മച്ച്. എന്തായാലും തമിഴ് സ്വദേശികളായിട്ട് തമിഴ്നാട്ടുകാരായിട്ടുള്ള സുഹൃത്തുക്കളെ വിഷമിക്കൊന്നും വേണ്ട, തീർച്ചയായിട്ടും അവർക്കെതിരെ പറയുമ്പോൾ അതിവൈകാരികമായിട്ട് എടുക്കാറുണ്ട് നമ്മുടെ നാടിനെ കുറിച്ച് പറയുമ്പോൾ. ആ രീതിയിൽ മാത്രമേ അദ്ദേഹം ശ്രീ ഷാജി ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. ചിലപ്പോൾ ഇത് കഴിഞ്ഞാൽ പറയും മിനി പത്മ അങ്ങനെ പറഞ്ഞത് കേട്ടിരുന്നില്ലേ എന്ന് ചോദിച്ചിട്ടാണ്. നമുക്കൊരുപാട് തമിഴ് സുഹൃത്തുക്കളുണ്ട് നമ്മുടെ അയൽക്കാരാണ്, ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ ഒരു തമിഴ് സ്റ്റേഷനും കൂടി ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ വികാരങ്ങളൊക്കെ വളരെ നന്നായിട്ട് മനസ്സിലാവും. കേരളത്തെ പറയുമ്പോൾ കേരളം ഒന്നുകൂടി കേട്ടിരിക്കും, അല്ലെങ്കിൽ അത് ആ ഒരു സ്പോട്ടിൽ അങ്ങ് പ്രതികരിക്കില്ല, കുറച്ച് സമയം എടുത്തിട്ടേ പ്രതികരിക്കുള്ളൂ. ആ രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ എടുത്താൽ മതി. നമസ്കാരം, ഗുഡ് ഈവനിങ്.
3: ഹലോ,
1: നമസ്കാരം.
3: ഹലോ,
1: കേൾക്കുന്നുണ്ട് സുഹൃത്തെ, ആരാണിത്? ഒരു കാര്യം പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം എന്താ വെച്ച് കളഞ്ഞത്? നമസ്കാരം, അടുത്ത ആളും വെച്ച് കളഞ്ഞല്ലോ. അദ്ദേഹത്തോടാണ് പറഞ്ഞത്, പക്ഷെ താങ്കൾ എന്തിനാണ് ഫോൺ കട്ട് ചെയ്ത് പോയത്? പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് വിളിക്കാം, 800-922-04 കഴിഞ്ഞ് 52 മിനിറ്റ് ആയിരിക്കാണ്, നമുക്ക് കുറച്ചു നേരം കൂടി ഉണ്ട് സംസാരിക്കാൻ. ആരാണ്, ആരാണിത്, എന്താണ് വിളിച്ചവരൊക്കെ ഇങ്ങനെ പോകുന്നത്? നമസ്കാരം സുഹൃത്തുക്കേട്ടോ, താങ്കൾ കട്ടാക്കരുത്, എനിക്കൊന്ന് ലൈനിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും. ആരാണിത്?
4: ഋഷാദ് ആണ്.
1: ഋഷാദ്, എന്തേ സുഖായിരിക്കുന്നോ? കഴിഞ്ഞ ദിവസം വിളിച്ചല്ലോ അല്ലേ? പറയൂ, അമിത്ഷാ ഹാജരാകുന്നില്ല, ലുങ്കിവാല പരാമർശം, അങ്ങനെ പാർലമെന്റ് പ്രക്ഷുബ്ധമാവുകയാണ്. എന്തൊക്കെ കാര്യങ്ങൾ നടക്കേണ്ട, കാര്യമായ ചർച്ചകൾ നടക്കേണ്ട, എത്ര എത്ര ബില്ലുകൾ വളരെ നല്ല രീതിയിൽ പാസ്സാകേണ്ടതാണ്?
3: ലുങ്കിവാല ഒക്കെ നമുക്ക് പ്രൗഢല്ല, നമ്മള് ലുങ്കിയാണ്
1: അല്ല പിന്നെ. അതെ അതെ അതെ, തീർച്ചയായിട്ടും നമുക്ക് അതിൽ പ്രൗഢാവുന്ന
3: ആവശ്യമുള്ളൂ.
1: അത് മാത്രല്ല, എല്ലാ ഡ്രസ്സ് ഇട്ട് കഴിഞ്ഞാലും വീട്ടിലെത്തി കഴിഞ്ഞിട്ട് ആ ഒരു ലുങ്കി ഒക്കെ എടുത്ത് കൊടുത്തിട്ട് നടക്കുമ്പോൾ ഉള്ള ഒരു സുഖം വേറെ ഒന്നും ഇല്ല.
3: നമ്മളിപ്പോ ഇവിടെ ദുബായിൽ നിൽക്കുന്ന, നമുക്ക് നാട്ടിൽ പോയിട്ട് ആദ്യം എടുത്ത് ലുങ്കി എടുത്തിട്ട് അങ്ങാടിയിൽ ഇറങ്ങുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം.
1: ഞാൻ എന്റെ ഏട്ടന്റെയും സഹോദരങ്ങളുടെയും പിന്നെ അച്ഛന്റെ ഒക്കെ മുണ്ടും ലുങ്കി ഒക്കെ എടുത്ത് ഇടയ്ക്ക് കൊടുക്കാറുണ്ട്. അതൊരു സന്തോഷമുള്ള ഒരു കാര്യമല്ലേ?
3: നമുക്ക് പ്രൗഢല്ലേ?
1: അതെ, അത് ആ പ്രൗഢിയിൽ തന്നെ
3: എടുക്കാം.
1: അതെ, അതങ്ങ് സമ്മതിച്ചാ മതിയാണല്ലോ, നമ്മള് ലുങ്കി വാലയാണല്ലോ. അതെ,
3: അല്ല റഹീം സഖാവും പിന്നെ ബാനർ പൊക്കിയത് പ്രൗഢ ലുങ്കി വാല അങ്ങനെയാണല്ലോ.
1: കറക്റ്റ്, അതെ, അതിൽ പ്രൗഢി തന്നെയാണ് നമുക്കുള്ളത്, നമ്മള് പ്രൗഢ അഭിമാനം തന്നെയാണ്.
3: അല്ല അമിത്ഷാ പിന്നെ നേരത്തെ ആൾ പറഞ്ഞു സ്ഥിരം വരുന്നുണ്ടല്ലോ
1: ഓഫീസിൽ വന്നിരിക്കുന്നുണ്ട്.
3: ആ വന്നിരിക്കുന്നുണ്ട്, പിന്നെ ഒന്നും ആൻസർ ചെയ്യുന്നില്ല, ഇതില് പങ്കെടുക്കുന്ന ചർച്ചയിൽ പങ്കെടുക്കുന്നില്ല.
1: അതിന് പങ്കെടുക്കാൻ അദ്ദേഹത്തിന് നിങ്ങൾ വായ തുറക്കാൻ അനുവദിക്കുന്നില്ല എന്നാണ് പറയുന്നത്, പിന്നെ എന്തിനു വന്നിരിക്കണം?
3: അല്ല ഞാൻ ആലോചിക്കായിരുന്നു, പിന്നെ ഇന്ത്യയുടെ പിന്നെ എന്താ പറയാ നമ്പർ വൺ ആണ് പുലിയാണ്, കേരളം പിടിക്കാൻ അമിത്ഷാ മതി, ഇന്ത്യ മൊത്തം പിടിക്കാനൊക്കെ പറഞ്ഞ ആൾക്ക് ഇത്രയും മെമ്പർ 1400 ആൾക്കാരെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അവർക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ, അപ്പൊ യുവമാര് പൊക്കി വെച്ച ആഭ്യന്തരമന്ത്രി എന്താണ്?
1: ഇമേജ് പൊളിയാണോ സംശയം അല്ലേ?
3: ആ അതാണ് സംശയം.
1: ഇല്ല, അദ്ദേഹം വരും അവസാന ദിവസം, നാളെ വരുന്നുണ്ടാവും, വെള്ളിയാഴ്ച സമ്മേളനം കഴിയാണ്, അതിന്റെ ഇടയിൽ വന്നിട്ട് അദ്ദേഹം കുറിക്കൊള്ളുന്ന കുറെ മറുപടികൾ പറയുന്നുണ്ടാവും, അതിന് രാഹുൽ ഗാന്ധിക്ക് എന്ത് മറുപടി ഉണ്ടാവും നോക്കാം നമുക്ക്, അങ്ങനെയാണ് സാധാരണ ഗതിയിൽ കാണാറുള്ളത്.
3: അല്ല അത് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്, നാളെ ഉണ്ടാവും എന്നുള്ളതാണ് ഉറപ്പ്. ഇവർക്ക് ഗോദി മീഡിയക്ക് ഒരു 50 കാർഡ് ഇറക്കാനുള്ളത് നാളെ ഇറക്കും, തിരിച്ച് ചോദിക്കാനുള്ള അവസരം ഇല്ലാത്ത രീതിയിലുള്ള 4-5 അടിച്ചു കയറ്റി വിടും, അത് ഉറപ്പാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്.
1: പക്ഷേ എങ്കിലും നമ്മുടെ സഭകളിൽ കൃത്യമായിട്ടും കേന്ദ്രത്തിന്റെ ആഭ്യന്തരമന്ത്രി എത്തുകയും ആ നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട പോലീസ് ആക്ഷനും മറ്റു കാര്യങ്ങളും എടുത്ത നടപടികൾ നിലപാടുകൾ നേരത്തെ ഒരു കോളർ പറഞ്ഞ പോലെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഏറ്റുപറയോ എണ്ണി പറയോ ഒക്കെ ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടെ അത് അവർക്കൊരു നല്ലൊരു ഇമേജ് നൽകിയെന്നെ അല്ലേ?
3: ഇല്ല, അവരത് പ്രതീക്ഷിക്കുന്നില്ലല്ലോ, അവർക്ക് സേഫ് ആണ് എന്നുള്ള കോൺഫിഡന്റ് ആണ്, ഇത്രയൊക്കെ മതി എന്നുള്ള ഒരു ചിന്താഗതി വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ ഒരാൾ വിളിച്ചപ്പം ഒരാൾ സംസാരിച്ചിട്ടുണ്ടല്ലേ, നല്ല എഡ്യൂക്കേറ്റഡ് ഒക്കെ ആളായിരിക്കണം അയാളെ സംസാരമൊക്കെ കേട്ടിട്ട്, എന്നിട്ട് പോലും അദ്ദേഹത്തിന്റെ മെന്റാലിറ്റി നോക്കണം, അതിനെ ന്യായീകരിക്കുന്നതും ആ പിന്നെ ലാത്തിയിൽ ആണി വെച്ച് അങ്ങനെ നേരെ കൊണ്ടുപോകുന്ന എങ്ങോട്ടേക്ക പഞ്ചാബിലോട്ട്. പഞ്ചാബില് സംഭവം സത്യമാണ്, അത് സംഭവിച്ചു, അതും ഇതുമായിട്ട് എന്താ ബന്ധമുള്ളത്? ജനറൽ മന്ത്രി സംഭവിച്ചു, അതുമായിട്ട് എന്താ ബന്ധമുള്ള ഒരു ബന്ധമില്ല.
1: റഷാദ് വരുന്ന ദിവസങ്ങളിൽ അമിത്ഷാ എനിക്ക് ഒന്ന് നാളെ തന്നെ അദ്ദേഹം ഹാജരായിട്ട് ബാക്കിയുള്ള ചർച്ചകളിൽ പങ്കെടുത്തിട്ട് നമുക്കൊരു ദിവസം പിന്നെ കണ്ണിമ ചിമ്മാതെ നോക്കേണ്ട ഒരു രാജ്യസഭയും ലോക്സഭയും ആയിരിക്കും വരുന്നത്, 2 ദിവസം ഉണ്ടാവാൻ പോകുന്നത് അല്ലേ? നോക്കാം നമുക്ക്. അപ്പൊ ശരി റഷാദ്, നാളെ വിളിക്കൂട്ടോ. യെസ്, താങ്ക് യു സോ മച്ച് വിളിച്ച എല്ലാവരോടും. സന്തോഷം, സ്നേഹം, ശ്രീധർ, അതുപോലെ സജി, ആരോടും ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. ഈ വിഷയത്തിലെ ചർച്ച അറിയാലോ, വിദ്യാർത്ഥി പ്രക്ഷോഭമാകുമ്പോൾ അങ്ങോട്ടൊക്കെ ഒരു ചായ ഉണ്ടാകാൻ ചെറിയൊരു സാധ്യതയുണ്ട്. ക്ഷമിക്കുക, വിളിച്ച എല്ലാവരോടും സന്തോഷം, സ്നേഹം.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: കേരളം ബിൽ രാജ്യസഭയും കടന്നു. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളമായിരിക്കുകയാണ്. കേരളം ബിൽ രാജ്യസഭയും ഇന്ന് പാസാക്കി. ബില്ലിനി രാഷ്ട്രപതിയുടെ പരിഗണനയിൽ. രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ കേരളമായി മാറും. കേരളം ബില്ലിൽ രാജ്യസഭയിൽ വൻ ചർച്ചയാണിന്ന് നടന്നത്. അഭിമാനത്തോടെ ബില്ലിനെ പിന്തുണയ്ക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജെ.പി. മെത്ര MP മലയാളത്തിലാണ് MPമാർ സംസാരിച്ചത്. ചർച്ച രാഷ്ട്രീയ പരാമർശങ്ങൾക്കും വേദിയായി. ആഭ്യന്തരമന്ത്രി എവിടെയെന്നും ആരാണ് വെടിവെയ്ക്കാൻ ഉത്തരവിട്ടതെന്നും ചർച്ചയ്ക്കിടെ ജെ.പി. മെത്ര ചോദിച്ചു. കേരളമാകുന്ന ഈ ചരിത്ര മുഹൂർത്തത്തെ ഈ ബില്ലിനെ തങ്ങൾ പിന്താങ്ങുകയാണ്. ഭാരതമെന്ന പേര് കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം. കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര. ഞരമ്പുകളിൽ പള്ളത്തോളിന്റെ വരികളാണ്, ഞരമ്പുകളിൽ ചോര തിളയ്ക്കും സർ. അതിക്രമങ്ങൾ കണ്ടാൽ ചോര തിളയ്ക്കും സർ എന്നാണ് രാജ്യസഭയിൽ ജെ.പി. മെത്ര MP പറഞ്ഞത്. ഭാവി തലമുറയുടെ ചോദ്യം ചെയ്യാനുള്ള അവകാശത്തെ ഇല്ലാതാക്കാൻ ശ്രമിച്ചാൽ ചോര തിളയ്ക്കുമെന്ന് ജെ.പി. കേരളത്തെ പ്രതിനിധീകരിച്ച്, കേരളത്തിലെ ജനങ്ങളെ പ്രതിനിധീകരിച്ച് ചോദിക്കുകയാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി എവിടെയെന്ന് ജെ.പി. മെത്ര. പ്രതിഷേധം തുടർന്നുവെങ്കിലും എവിടെയാണെന്ന ആഭ്യന്തരമന്ത്രി എന്ന ചോദ്യം ജെ.പി. മെത്ര ആവർത്തിക്കുകയും ചെയ്തു. വിവാദങ്ങൾക്കും പ്രതിരോധങ്ങൾക്കുമൊടുവിൽ FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ശബ്ദ വോട്ടിലൂടെയാണ് ബിൽ JPC വിട്ടത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബിൽ പിൻവലിക്കണമെന്ന KC വേണുഗോപാൽ MP. എന്ന ബില്ലിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു. KC വേണുഗോപാൽ പറയുന്നത് തെറ്റ്. ബിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ JPCയിൽ പറയണമെന്നും കിരൺ റിജിജു. രാജ്യസഭയിൽ നിന്ന് പ്രതിപക്ഷം ഇതേ തുടർന്നിറങ്ങിപ്പോവുകയും ചെയ്തു. 31 JPCയിൽ 21 പേർ ലോക്സഭയിൽ നിന്നും 10 പേർ രാജ്യസഭയിൽ നിന്നുമാണ്. പ്രതിപക്ഷത്തിന്റെയും ക്രിസ്ത്യൻ സംഘടനകളുടെയും എതിർപ്പ് ശക്തമായ സാഹചര്യത്തിലാണ് നീക്കം. ബില്ലുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്കായി ഇടനിലക്കാർ വേണ്ടെന്ന കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി. ബന്ധപ്പെട്ട ചർച്ചകളുമായി കക്ഷികളുമായി സർക്കാർ ചർച്ച നടത്തും, ഇടനിലക്കാരുമായി ചർച്ചയില്ല. വിവാദ ബിൽ ഈ പാർലമെന്റിന്റെ സമ്മേളനത്തിൽ തന്നെ അവതരിപ്പിക്കാനായിരുന്നു കേന്ദ്ര സർക്കാരിന്റെ നീക്കമെന്നാൽ പ്രതിപക്ഷം കടുത്ത പ്രതിഷേധമാണ് ഉയർത്തിയത്. വിദേശത്തു നിന്നുള്ള ഫണ്ട് സ്വീകരിക്കാനും ഇത് ദുരുപയോഗം ചെയ്യുന്നത് തടയാനും ഉദ്ദേശിച്ചാണ് ബിൽ കൊണ്ടുവരുന്നതെന്നാണ് കേന്ദ്ര സർക്കാർ നേരത്തെ പറഞ്ഞിരുന്നത്. നീറ്റ് ചോദ്യപേപ്പർ ചോർച്ചാ വിഷയത്തിൽ July 20 വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനെ തുടർന്ന് പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്ന ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നോ ഇല്ലയോ എന്നതിനുള്ള ഉത്തരം മാത്രമേ അറിയേണ്ടതുള്ളൂ എന്നും അല്ലാതെ അദ്ദേഹം നടത്തുന്ന പ്രഭാഷണം മുഴുവൻ കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്നും രാഹുൽ. അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതിപക്ഷം വ്യക്തമായി പറഞ്ഞതാണ്. ഞങ്ങൾ എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് ഈ രാജ്യത്തെ യുവ തലമുറയാണ്. ആരായാണ് വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തത്? ആണികളുള്ള ലാത്തികൾ ഉപയോഗിച്ച് വിദ്യാർത്ഥികളെ തല്ലാൻ ആരാണ് ഉത്തരവിട്ടത്? നമ്മുടെ കുട്ടികളെ വെടിവെക്കാൻ ഈ ഉത്തരവ് നൽകിയത് അമിത്ഷായാണോ? എങ്കിൽ അദ്ദേഹം രാജിവെക്കണമെന്ന് രാഹുൽ ഗാന്ധി. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന് നേരത്തെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കി. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് കത്ത് നൽകുകയും ചെയ്തു അമിത്ഷാ. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ താൻ തയ്യാർ. 24 മണിക്കൂർ ചർച്ചയിൽ പങ്കെടുത്ത് മറുപടി നൽകാമെന്നും പ്രതിപക്ഷം എന്നാൽ ഒളിച്ചോടുകയാണെന്നും അമിത്ഷാ ആരോപിച്ചു. 17 ദിവസം നീണ്ട പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. ജോൺ ബ്രിട്ടാസ് MP സുഷ്മിതാദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ വലിയ പ്രതിഷേധമുണ്ടായി. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിച്ചു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെ ജീവിക്കുന്നു. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തുന്നുവെന്നും സഭയിൽ ജോൺ ബ്രിട്ടാസ്. CP രാധാകൃഷ്ണന് രാജ്യസഭാ ചെയർമാന് അവകാശ ലംഘന നോട്ടീസ് ജോൺ ബ്രിട്ടാസ് നൽകി. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത്. പ്രളയസമയത്ത് ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയന്റെ കുറ്റപ്പെടുത്തൽ. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുൻ ആയങ്കിയുടെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെടുത്തു. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുനിന്നാണ് ഐഫോൺ കണ്ടെത്തിയത്. ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ചെങ്കടലിലെ ബാബൽ മന്ദിർ കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. അതിനിടെ ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊയ്സിൻ റസായി പറഞ്ഞു. ഇറാൻ വഞ്ചകരാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മറുപടി. ഗൾഫ് മേഖലയിലെ അനിശ്ചിതത്വം അവസാനിപ്പിക്കണമെന്ന UAE പ്രസിഡന്റിന്റെ നയതന്ത്ര ഉപദേഷ്ടാവ് ഡോക്ടർ അൻവർ ഗുർഗാഷ്. സമാധാനമില്ലാത്ത അവസ്ഥയിൽ മുന്നോട്ടു പോകാനാകില്ല. യുദ്ധമില്ല എന്നാൽ സമാധാനവുമില്ല എന്ന അവസ്ഥയിൽ ഏറെ നാൾ മുന്നോട്ടു പോവുക ദുഷ്കരമെന്നും അദ്ദേഹം പ്രതികരിച്ചു.
1: FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
0: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന August 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽ ജദ്ദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloddonation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
3: Time check.
1: Brought to you by Ozone Cargo.
4: ഗുഡ് ഈവനിംഗ്. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 7 മിനിറ്റ്. ഹോം 92.2 എഫ് എമ്മിൽ ഇത് ബാക്ക് ടു ഹോമിന്റെ സമയം.
1: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
5: Weather update.
1: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
4: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 38 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 63%.
5: വെദർ അപ്ഡേറ്റ്
1: was brought to you by Alras Auto AC Parts with 25 plus outlets across UAE, Oman, Qatar, Saudi and Bahrain. Visit alras.me.

0: സച്ച് എ ട്രെൻഡ് സെറ്റർ ട്രാക്ക്. ഏതാണ്ട് രണ്ടു മൂന്ന് വർഷമായിട്ടുണ്ടെങ്കിലും ഈ ഒരു പാട്ടുണ്ടാക്കിയ ഒരു ഓളം ഇപ്പോഴും എല്ലാവരുടെയും ഓർമ്മകളിൽ കാണും. കഴിഞ്ഞ രണ്ട് വർഷത്തിന് മുന്നേ ഉള്ള ഒരു ഓണക്കാലത്ത് ഏറ്റവും അധികം സോങ് റീക്രിയേഷൻസും റീലുകളും വന്നിട്ടുണ്ടായിരുന്നത് കിങ് ഓഫ് കൊതയിലെ ഈ ഒരു ട്രാക്ക് വെച്ചിട്ട് തന്നെയായിരുന്നു. സിനിമയെ കുറിച്ച് രണ്ടഭിപ്രായം ഉണ്ടായേക്കാം, പക്ഷേ ഈ പാട്ടിനെ കുറിച്ചിട്ട് ഒരേ അഭിപ്രായമേ ഉള്ളൂ. ഹെവി ഹെവി ലോഡായിട്ട് അല്ലേ. വെരി ഗുഡ് ഈവനിംഗ്, നമസ്കാരം, അസ്സലാമു അലൈക്കും. ദിസ് ഇസ് ഹോം 92.2 എഫ് എം. അങ്ങനെ ബാക്ക് ടു ഹോമിന് സമയമായിരിക്കുകയാണ്. ആസിഫാണ് കൂടെയുള്ളത്. ഇറ്റ്സ് ദ 12th of August 2026. 4 മാസങ്ങൾക്കപ്പുറത്തേക്ക് 2026 ഒരു ഓർമ്മയായി മാറുകയാണ്. 2019 എന്ന വർഷം നമ്മളിപ്പോഴും നമ്മുടെ എല്ലാം മനസ്സിൽ കാണുകയാണ്. ഞാൻ ഇന്നൊരു പോസ്റ്റ് കാണുന്ന സമയത്താണ് ആലോചിച്ചത്, 2019 കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 വർഷമായിട്ടുണ്ടെന്ന്. ശരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിക്കെ, ഈ കോവിഡ് വന്നതും അല്ലെങ്കിൽ അതുമായി റിലേറ്റ് ചെയ്ത കോവിഡിൻ്റെ വാർത്തകൾ വന്നുകൊണ്ടിരുന്നൊരു സമയമൊക്കെ നമുക്ക് ഇന്നലെ കഴിഞ്ഞ പോലെയല്ലേ ഓർമ്മകളിലുള്ളത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് 8 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ലോകം എത്ര വേഗതയിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതെന്ന് നമ്മൾ വീണ്ടും വീണ്ടും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. എനിവേ, എന്തായാലും ഇന്നത്തെ ദിവസത്തെക്കുറിച്ച് പറയുമ്പോൾ യുഎയുടെ ആകാശത്ത് ഒരു വലിയ ആകാശ വിസ്മയം ദൃശ്യമാകുന്ന ഒരു ദിവസം തന്നെയാണ് ഇന്നത്തെ ദിവസം. പെർസീഡ് ഉൽക്കാവർഷം കാണാൻ വേണ്ടിയിട്ട്, ഉൽക്കാവർഷം കാണാൻ ഇന്നത്തെ ദിവസം അവസരമുണ്ട് എന്നുള്ളതാണ് കേട്ടോ. സൂര്യഗ്രഹണം കാണാൻ വേണ്ടി പറ്റില്ല, പക്ഷേ ഇത്തരത്തിൽ ആകാശ വിസ്മയം നമുക്ക് പലയിടത്തും ഇന്ന് യു എയിൽ ഉള്ളവർക്ക് കാണാൻ വേണ്ടി പറ്റും. സോ കാണാൻ സാധിക്കുന്നവരാണെങ്കിൽ പോയി കണ്ടു, ഇതൊക്കെ ഒരു നല്ല ഓർമ്മകളല്ലേ അല്ലേ. പെർസീഡ് ഉൽക്കാവർഷം ഏറ്റവും സജീവമായിട്ടുള്ള ദിവസങ്ങളിൽ ഒന്നാണ് ഇന്നത്തെ August 12th എന്ന് പറയുന്ന ദിവസം. ആൻഡ് ഇന്നത്തെ ദിവസത്തിന് മറ്റൊരു പ്രത്യേകത കൂടിയുണ്ട്, ഇന്ന് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. അതിനെക്കുറിച്ച് എന്തായാലും വഴിയെ സംസാരിക്കാം. ഇന്ന് ആക്ച്വലി ഈ കർത്തവാവ് അമാവാസി എന്നൊക്കെ പറയില്ലേ, അപ്പോൾ ഈ അമാവാസി ആയതുകൊണ്ട് ആകാശം അത്യാവശ്യം നല്ല ഇരട്ടത്തായിരിക്കും ഉണ്ടായിരിക്കുക. അതുകൊണ്ട് തന്നെ ബുധനാഴ്ച രാത്രി ആൻഡ് നാളെ വ്യാഴാഴ്ച ഒരു പുലർച്ചെ വരെ ഉൽക്കാളയൊക്കെ നമുക്ക് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതേസമയം August 12th നടക്കുന്ന സൂര്യഗ്രഹണം അത് യു എയിൽ നിന്നും ദൃശ്യമാകില്ല എന്നും പറയുന്നുണ്ട് കേട്ടോ. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ പ്രചരിക്കുന്ന 7 ഗ്രഹങ്ങൾ വരെ ഒരേ നിലയിൽ കാണാമെന്ന് പറയുന്ന വാർത്തയും അതും തെറ്റാണ് എന്നുള്ള കാര്യം യു എ ആസ്ട്രോണമിക് സെൻറ്റർ തന്നെ വ്യക്തമായിട്ടുണ്ട്. 7 ഗ്രഹങ്ങൾ ഇങ്ങനെ നിരനിരയായി കിട്ടുന്ന അപൂർവമായിട്ടുള്ള ദൃശ്യം കാണാൻ പറ്റും എന്നൊക്കെ കുറേ പേരിങ്ങനെ റീലുകളും പോസ്റ്റുകളും ഒക്കെ ഇടുന്നത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് ഫേക്ക് ആണെന്ന് യു എ ആസ്ട്രോണമിക് സെൻറ്റർ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാത്രി പ്രത്യേകിച്ച് വേറെ പണിയൊന്നുമില്ലെങ്കിൽ കൃത്യമായിട്ട് ആകാശമൊക്കെ കാണാൻ പറ്റുന്ന ഒരു സമയമാണെങ്കിൽ ഒരു ഉൽക്കാവർഷമൊക്കെ കണ്ടിരിക്കണം. കാണാൻ നല്ല, എന്താ പറയുന്നത്, നമ്മൾ ഏറ്റവും കൂടുതൽ അത്ഭുതം ഒളിപ്പിച്ചു വച്ചിരിക്കുന്ന സംഗതികളൊന്നാണല്ലോ ഈ പ്രപഞ്ചം. പ്രപഞ്ചത്തിൻ്റെ ഇത്തരം ചില അത്ഭുതങ്ങളെ, ഇത്തരം ചില സംഭവ വികാസങ്ങളെയൊക്കെ നമുക്കിങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്ന സിനിമകളിലോ അല്ലെങ്കിൽ എ ഐ ഉപയോഗിച്ചോ അല്ല നേരിട്ട് കാണാൻ പറ്റുന്ന അവസരം എന്തിനും മിസ്സാക്കി കളയണം അല്ലേ. ഇനി എന്തായാലും ഒരു ട്രെൻഡിങ് ട്രാക്ക് കേട്ട് ഓടി തിരിച്ചു വരാം. ഇന്നലെ രാത്രി 12 മണിക്ക് ഖലീഫ സിനിമയിലെ എല്ലാ ട്രാക്കും കൂടെ അവർ ഇറക്കി വിട്ടിട്ടുണ്ടായിരുന്നു. ജേക്സ് ബിജോയുടെ യൂട്യൂബ് ചാനൽ വഴിയാണ് പുള്ളിക്കാരൻ എല്ലാത്തിൻ്റെയും MP3 റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൽ തന്നെ ചില ട്രാക്കുകൾ നമ്മൾ ഇതിന് മുൻപേയും കേട്ടിട്ടുള്ള ചില പാട്ടുകൾ, അതായത് ഈ ഭ്രാന്തായലന്ത് രസം എന്ന് പറയുന്ന ഒരു ഇൻഡി വർക്ക് ഉണ്ടായിരുന്നല്ലോ, ഐ തിങ്ക് ദാറ്റ്സ് എ സൂഫി സോങ്. അപ്പോൾ അതിൻ്റെ ഒരു റിപ്രൈസ്ഡ് വേർഷനൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മൾ നമ്മുടെ സോങ് ട്രാക്ക് ലിസ്റ്റിലും ഈ പറഞ്ഞ പോലെ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്ന ഖലീഫയിലെ പാട്ടുകളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇപ്പോൾ എന്തായാലും ഒരു പാട്ടൊക്കെ കേട്ട് ട്രെൻഡിങ് ട്രാക്ക് കേട്ട് തിരിച്ചു വരുന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എടുത്തു വെച്ചേക്കാം ഖലീഫയ്ക്കുള്ള ടിക്കറ്റ്സ് കേട്ടോ.
1: Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: होम 92.2 FM. होम इज अ फीलिंग.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

പാരമ്പര്യത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ.

0: ഓൾ റൈറ്റ്, അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവാണ് ഖലീഫ സിനിമയ്ക്കുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. ഈ ഒരു ഓണക്കാലത്ത് ഏറ്റവും ആകാംക്ഷയോടെ നമ്മൾ കാത്തിരിക്കുന്ന ചിത്രങ്ങളിലൊന്നാണ് ഖലീഫ. എല്ലാം തന്നെ വലിയ റിലീസുകളാണ്. ആ കൂട്ടത്തിൽ തന്നെ ഒരു മെഗാ സിനിമ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ താരനിര, ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട താരനിര വെച്ച് നോക്കുകയാണെങ്കിൽ അതിൽ പൃഥ്വിരാജാണ് നായകനായിട്ട് വരുന്നത്. നമ്മുടെ ലാലേട്ടൻ്റെ ഒരു എക്സ്റ്റെൻഡ് ക്യാമിയോ അപ്പിയറൻസ് ഉണ്ട്, ഇന്ദ്രൻ സെട്ടനുണ്ട്. പിന്നെ അഭ്യൂഹങ്ങൾ പ്രകാരം നോക്കുകയാണെങ്കിൽ ടൊവിനോ തോമസ് ഉൾപ്പെടെയുള്ളവർ ഈ സിനിമയിൽ ചില റോളുകൾ ചെയ്യുന്നുണ്ടെന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടു. ശരിയാണോ അല്ലയോ എന്ന് എന്തായാലും നമുക്ക് തിയേറ്ററിൽ നിന്നും സിനിമ കണ്ടു തന്നെ തീരുമാനിക്കാം. പക്ഷേ അത്ര വലിയൊരു ഹൈപ്പാണ് ഖലീഫ സിനിമയ്ക്ക് ഇപ്പോഴുള്ളത്. ഒരു ഗ്യാങ്സ്റ്റർ മൂവിയാണ്, മാത്രമല്ല പൃഥ്വിരാജിൻ്റെ നല്ല പടക്കനിടിയുള്ള ഒരു ആക്ഷൻ പാക്ഡ് കഥാപാത്രത്തെ തന്നെ നമുക്ക് ഈ ഒരു സിനിമയിൽ കാണാൻ വേണ്ടി സാധിക്കും എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. ആക്ച്വലി വൈശാഖ് എന്ന സംവിധായകൻ ശരിക്കും ഫെസ്റ്റിവൽ സീസണുകൾക്ക് വേണ്ടി സിനിമ ചെയ്യുന്നതിൽ വൈശാഖിന് മുകളിൽ മറ്റൊരു സംവിധായകൻ ഇല്ല മലയാളത്തിൽ നിന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അദ്ദേഹത്തിൻ്റെ പുലിമുരുകനാവട്ടെ, പോക്കിരിരാജയാവട്ടെ, ഒക്കെ തന്നെ അത് തെളിയിച്ചു തന്നിട്ടുള്ള ചിത്രങ്ങൾ തന്നെയാണ്. അപ്പോൾ എന്തായാലും ഖലീഫ റിലീസിൻ്റെ അന്ന് തന്നെ നമുക്ക് കാണണ്ടേ, ഹോം തിയേറ്ററിൻ്റെ ഭാഗമായിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് കാണണം. നിങ്ങളെ എല്ലാവരെയും കൊണ്ടുവരണമെന്ന് എനിക്കുണ്ട്, പക്ഷേ തിയേറ്ററിൻ്റെ കപ്പാസിറ്റി അറിയാലോ. അതുകൊണ്ട് തന്നെ നമ്മൾ കോൺടെസ്റ്റ് വെച്ചിട്ടുണ്ട്. ചോദ്യത്തിന് കൃത്യമായിട്ട് ഉത്തരങ്ങൾ പറയുന്നവരിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെടുന്നവർക്കായിരിക്കും ടിക്കറ്റ് കിട്ടാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഒരാഴ്ച മുഴുവൻ കൺസിഡർ ചെയ്യുന്നത് മലയാളത്തിലെ എണ്ണം പറഞ്ഞ ചില ഗ്യാങ്സ്റ്റർ സിനിമകളെയാണ്. ആസ് ഖലീഫ ഈസ് എ ഗ്യാങ്സ്റ്റർ മൂവി, അതുകൊണ്ട് ഇതിന് മുൻപ് വന്നിട്ടുള്ള ചില ഗ്യാങ്സ്റ്റർ സിനിമകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളാണ് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത്. അതിൽ നിന്നും നിങ്ങൾ കൃത്യമായിട്ടുള്ള ഉത്തരങ്ങൾ പറയണം. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിനുള്ള ക്ലൂസ്, അല്ലെങ്കിൽ ഇന്നത്തെ ഉത്തരത്തിനുള്ള ക്ലൂസ് ഞാനിപ്പോൾ പറയാം. അതായത് ഈ സിനിമ ഞാൻ ഇന്നലെ മെനഞ്ഞാൽ നോക്കി ചോദിച്ചത് രാജാവിൻ്റെ മകനും അതുപോലെ സാമ്രാജ്യം ഒക്കെ ആയിരുന്നെങ്കിൽ, ഇത് വെരി റീസെൻ്റ്ലി മലയാളത്തിൽ പുറത്തു വന്ന ഒരു ഗ്യാങ്സ്റ്റർ സിനിമയാണ്. ഗ്യാങ്സ്റ്റർ സിനിമയെന്ന് പറയുമ്പോഴേക്കും ഇതിലെ നായകനെന്നോ വില്ലനെന്നോ വിളിക്കാൻ വേണമെങ്കിൽ അദ്ദേഹം ഒരു ഗ്യാങ്സ്റ്ററാണ്. പക്ഷേ അദ്ദേഹം കുറച്ച് കോളേജ് യുവാക്കളുമായിട്ട് ബന്ധപ്പെട്ട് നടത്തുന്ന ക്രയവിക്രയങ്ങളിലൂടെയാണ് ഈ സിനിമ മുന്നേറുന്നത്. സാധാരണഗതിയിൽ മലയാളത്തിൽ പോലും വരുന്ന അധോലോക സിനിമകൾ കൂടുതലും മുംബൈ പോലെയുള്ള പട്ടണങ്ങളെ ചൂസ് ചെയ്യുമ്പോൾ, ഇത് ബാംഗ്ലൂർ നഗരത്തിലെ ഒരു ഡോണിൻ്റെ കഥ പറഞ്ഞ സിനിമയായിരുന്നു. ഇതൊരിക്കലും ഒരു ആക്ഷൻ പാക്ഡ് ത്രില്ലർ ആ ഒരു ജോണറെ അല്ല. കാര്യം ഗ്യാങ്സ്റ്റർ മൂവിയാണെങ്കിലും നമ്മൾ ചിരിച്ച് കണ്ട് ആസ്വദിച്ച ഒരു സിനിമ തന്നെയായിരുന്നു. മാത്രമല്ല ഈ കഴിഞ്ഞൊരു 3-4 വർഷത്തിനിടയിൽ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും ട്രെൻഡ് സെറ്ററായി മാറിയ കഥാപാത്രം ഈ ഗ്യാങ്സ്റ്റർ കഥാപാത്രമായിരുന്നു. പിന്നെന്താ ക്ലൂ തരേണ്ടത്? ജിത്തു മാധവൻ സംവിധാനം ചെയ്ത സിനിമയാണ്. പിന്നെ ഈ ഗ്യാങ്സ്റ്ററിൻ്റെ കാര്യം പറയാനാണെങ്കിൽ പുള്ളിക്കാരൻ ഭയങ്കര ലക്കുള്ളൊരു മനുഷ്യനാണ് കേട്ടോ. പുള്ളിയെ പുള്ളിയുടെ അമ്മാവൻ ചതിച്ചിട്ട് ബാംഗ്ലൂരിൽ തരിശു നിലത്ത് കുറച്ച് ഭൂമി വാങ്ങി വിട്ടിട്ട് അവസാനം ബാംഗ്ലൂരിലെ യലഹങ്ക എയർപോർട്ട് തന്നെ ആ ഭൂമിയിൽ വന്നതും അതിൻ്റെ പേരിൽ കുറേ കോടികൾ പുള്ളിക്ക് കിട്ടിയ സംഭവങ്ങളൊക്കെ ഇങ്ങനെ പടത്തിൽ പറയുന്നുണ്ട്. മനസ്സിലായി കാണുമല്ലോ ഏതാണ് പടം എന്ന്. ഞാൻ ആ ക്യാരക്ടറിൻ്റെ പേര് പറയത്തെ എന്താണെന്നറിയോ? പേര് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എല്ലാവരും ഉത്തരം പറയും. പേര് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾ ഉത്തരം പറയും. അതുകൊണ്ട് ഞാൻ പേര് പറയുന്നില്ല, പക്ഷേ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ റീസെൻ്റ് ടൈംസിൽ ബാംഗ്ലൂർ ബേസ് ചെയ്ത് നമ്മളെ ഒരുപാട് ചിരിപ്പിച്ച, നമുക്കൊരുപാട് എനർജി ഒക്കെ തന്ന ഒരു ഗ്യാങ്സ്റ്റർ മൂവി. ഇതിലെ ട്രാക്കുകളെല്ലാം തന്നെ ഹിറ്റായിരുന്നു. ഇതിലെ നായകൻ്റെ ലുക്കും നായകൻ്റെ വർക്കും നായകൻ്റെ ഭാഷയും എല്ലാം ഇപ്പോഴും ട്രെൻഡിങ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവല്ലോ. പിന്നെ ഈ പുള്ളിക്കാരുടെ കട്ടയ്ക്ക് കൂടെ നിൽക്കാൻ വേണ്ടിയിട്ട് പുള്ളിയുടെ ഒരു അസിസ്റ്റൻ്റ് ഉണ്ട്. അയ്യോ, അതുപോലെ ഒരു അസിസ്റ്റൻറ്റിനെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം തന്നെ രക്ഷപ്പെട്ടെന്ന് വേണമെങ്കിൽ പറയാം. അത്രമാത്രം ആത്മാർത്ഥതയുള്ളൊരു മുതൽ മനസ്സിലായി കാണുമല്ലോ. അദ്ദേഹത്തിന് നമ്മുടെ അംബാനിയുമായിട്ട് അടുത്തൊരു ബന്ധമുണ്ട്. ഇനി ഞാനൊന്നും പറയത്തില്ല, നിങ്ങൾ തന്നെ ഉത്തരങ്ങൾ കണ്ടുപിടിച്ചോ. ഇത് ക്ലൂ, ഇത് ഞാൻ ഉത്തരം കൂടെ പറയാനുള്ളൂ, ബാക്കിയെല്ലാം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ചോദ്യം മനസ്സിലായല്ലോ. ഉത്തരം കൃത്യമായിട്ട് അയക്കേണ്ട ഫോർമാറ്റ്, ഹോം തിയേറ്ററിൻ്റെ HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര്. LT CT ഒന്നും അല്ല കേട്ടോ, ഇന്നലെ ആരൊക്കെയോ CT BT എന്നൊക്കെ പറഞ്ഞ് അയക്കുന്നുണ്ടായിരുന്നു. HT RIGHT ANSWER നിങ്ങളുടെ പേര് എന്ന ഫോർമാറ്റിൽ പെട്ടെന്ന് അയക്കുക. 0585829220 സ്വന്തമാക്കാം ഖലീഫയ്ക്കുള്ള ടിക്കറ്റ്സ്.
1: ഹോം FM പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? Brought to you by Aru Ayurveda RS, Agathir Building, Alvankul, Parthubai.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் ப்ராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன் கோல் பர்துபாய்.
1: Traffic update. Traffic update. Brought to you by ABC Cargo and Courier. Number one in GCC. Call or WhatsApp 800-916 or visit abccargo.ae.
2: ഓൾ റൈറ്റ് ലെറ്റ്സ് ഹാവ് എ ലുക്ക് ഓൺ ടു ദി റോഡ്സ് റൈറ്റ് നൗ. ഈ ഒരു സമയത്ത് റോഡിന്റെ സിറ്റുവേഷൻ നോക്കുമ്പോൾ ആസ് യൂഷ്വൽ വൈകുന്നേരങ്ങളിലുള്ള ആ ഒരു ട്രാഫിക് റിഡക്ഷൻ എനിക്ക് തോന്നുന്നു സ്കൂൾസൊന്നും അങ്ങനെ റീഓപ്പൺ ആവാത്തത് കൊണ്ടായിരിക്കാം. ചിലപ്പോൾ പലയിടങ്ങളിലും അത്യാവശ്യം സാധാരണ ദിവസങ്ങളെ അപേക്ഷിച്ച് ട്രാഫിക് കഞ്ചഷൻ ഒന്നും ഈ അടുത്ത ദിവസങ്ങളിലൊന്നും ഇല്ല വൈകുന്നേരത്ത്. ബേസിക്കലി ഇപ്പോൾ ആ ഒരു സ്റ്റാർട്ടിംഗ് ഫ്രം ജബലാലി സൈഡിൽ നിന്നൊക്കെ വരികയാണെങ്കിൽ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ പ്രൊഡക്ഷൻ സിറ്റി ഭാഗത്ത് ആൻഡ് സ്പോർട്സ് സിറ്റി ഭാഗത്തൊക്കെ ആയിട്ട് കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. ആൻഡ് അറേബ്യൻ റാഞ്ചസിന്റെ സമാന്തര ഏരിയയിലായിട്ട് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡിൽ ഒരു ആക്സിഡന്റ് സംഭവിച്ചിട്ട് ആ ഒരു ഏരിയയിൽ കുറച്ചധികം ട്രാഫിക് സ്തംഭനം നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട് കേട്ടോ. ആൻഡ് അൽഖൽ റോഡിലേക്ക് വരികയാണെങ്കിൽ അത്യാവശ്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത്. കമ്പയറിംഗ് ടു ലാസ്റ്റ് ഡേയ്സ് ഇന്ന് വലിയൊരു കഞ്ചസ്റ്റഡ് സിറ്റുവേഷനോ അല്ലെങ്കിൽ ബാക്ക് ടു ബാക്ക് ട്രാഫിക്കോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അത്യാവശ്യം മോഡറേറ്റ് ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻ ആണെങ്കിലും വാഹനങ്ങൾ കടന്നു പോകുന്നുണ്ട്. ഹെസ സ്ട്രീറ്റും താരതമ്യേന ഭേദപ്പെട്ട നിലയിൽ തന്നെയാണ് ഇപ്പോഴുള്ളത്. അൽഖൽ സ്ട്രീറ്റിൽ ദുബായ് ഡിസൈൻ ഡിസ്ട്രിക്റ്റിന്റെ ഭാഗത്തായിട്ട് ഒരു ആക്സിഡന്റ് സംഭവിച്ചതായിട്ടുള്ള റിപ്പോർട്ടുകളുണ്ട് ആ ഒരു ക്രീക്ക് എത്തുന്നതിന് മുൻപായിട്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം കഞ്ചഷൻസ് കാണുന്നുണ്ട്. പിന്നെ ഒരു മേജർ ആക്സിഡന്റ് അപ്ഡേറ്റ് അൽസഫ സ്ട്രീറ്റിൽ നിന്നും ഷെയ്ഖ് സായദ് റോഡിലേക്ക് കണക്ട് ചെയ്ത് കയറുന്നിടത്തായിട്ട്. സോ ആ ഒരു ഏരിയയിൽ കുറച്ചധികം ട്രാഫിക് കണ്ടീഷൻസ് അതുമൂലം ഉണ്ടായതായിട്ടും റിപ്പോർട്ടുകളുണ്ട് കേട്ടോ. ആൻഡ് റാസൽഖോർ റോഡ് സാമാന്യം ഭേദപ്പെട്ട നിലയിൽ തന്നെയാണുള്ളത് കമ്പയറിംഗ് ടു ലാസ്റ്റ് ഡേയ്സ്. റിവാ സ്ട്രീറ്റിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നാദൽഹമ്മ സ്ട്രീറ്റിലും രണ്ട് ആക്സിഡന്റുകൾ അൺഫോർച്ചുനേറ്റ്ലി സംഭവിച്ചിട്ട് ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആണ്. നാദൽഹമ്മ സ്ട്രീറ്റിൽ നിന്നും റിവാ സ്ട്രീറ്റിലേക്ക് കണക്ട് ചെയ്ത് കയറുന്ന ആ ഒരു ഏരിയ കംപ്ലീറ്റ്ലി പാക്ഡ് ആയിട്ടാണ് ഇപ്പോൾ കാണപ്പെടുന്നത് കേട്ടോ. എയർപോർട്ട് സ്ട്രീറ്റിലും യൂഷ്വൽ ട്രാഫിക് കണ്ടീഷൻസ് കാണാൻ സാധിക്കുന്നുണ്ട്. ദുബായ് ഷാർജ റോഡ്സിൽ എത്തിയാത്ത ടോൾ റോഡിൽ ഹെവിലി പാക്ഡ് സിറ്റുവേഷൻ സ്റ്റാർട്ടിംഗ് ഓഫ് ഫ്രം ദുബായ് പോലീസ് ഹെഡ് ക്വാർട്ടേഴ്സ് ആ ഒരു ഖബേസി ഭാഗത്ത് നിന്ന് തന്നെ നല്ല കഞ്ചഷൻ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇനി മറ്റെന്തെങ്കിലും അൺയൂഷ്വൽ ആയിട്ടുള്ള ട്രാഫിക് സിറ്റുവേഷൻസോ ആക്സിഡന്റുകളോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നുണ്ടെങ്കിൽ അറിയിക്കുന്ന ആരെയും വിട്ടുപോകണ്ട. പറ്റുന്ന സാഹചര്യമാണെങ്കിൽ നമ്മുടെ വാട്സാപ്പിലേക്ക് ഒരു മെസ്സേജ് അയച്ചൊന്ന് അറിയിച്ചോളൂ. പിറകെ വരുന്നവർക്ക് അത് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും.
1: Brought to you by ABC Cargo and Courier. ഈ ഓണത്തിന് നിങ്ങളുടെ സമ്മാനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കൂ ABC കാർഗോയുടെ ഓണം എക്സ്പ്രസ് ഡെലിവറിയിലൂടെ. ABC Cargo and Courier, number 1 in GCC. TNC apply.
3: You are listening to Back to Home with Asif. Asif.
4: You are tuned into Home 92.2 FM. Home is a feeling.
5: എന്റെ അമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
6: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
6: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മടി തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.

0: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
1: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മണ്ടേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.

0: ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു. ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ, ദിലീഷ്. ഹൃദയഹാരിയായ മറ്റൊരു കുടുംബ ചിത്രവുമായി ഈ ഓണക്കാലത്ത് നിവിൻ പോളി എത്തുന്നു.
1: നിന്നെ ആദ്യം കണ്ടത് ഓർമ്മ? ഒരു സെക്കൻഡ്.

0: ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺഡ് ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.
1: നമ്മുടെ കുടുംബത്തിന്റെ സന്തോഷത്തിനായി നാം എന്തെല്ലാം ചെയ്യുന്നു,
2: പക്ഷേ നമ്മുടെ ആരോഗ്യത്തിനായി നമ്മൾ അത്ര ശ്രദ്ധ കൊടുക്കാറുണ്ടോ?
1: രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുൻപ് ആരോഗ്യത്തെ കുറിച്ചറിയാൻ MVR ഹോൾ ബോഡി MRI ഡിഫ്യൂഷൻ സ്ക്രീനിംഗ്,
0: ക്യാൻസർ സ്ക്രീനിംഗ്, MRI, CT സ്കാൻ, മാമോഗ്രാം, അൾട്രാസൗണ്ട്, ബ്ലഡ് ടെസ്റ്റ്.
1: കാരണം കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. A healthy family is always a happy family. MVR Diagnostic Clinic, Advanced Scan, Assured Future.
3: You're tuned into Home 92.2 FM. Home is a feeling.
0: Evergreen Particle brought to you by Basha Bhai Biryani. Authentic Dindigal Biryaniyum, Chennai Bhai Veettu Kalyana Biryaniyum ini aaswadikkam. Vasalhav Block 4.

0: Evergreen Partigal was brought to you by Bashabai Biryani, Wasal Hub, Block 4, Karama. For corporate and bulk orders, call 052-803-1100.
1: Back to home, back to home, back to home, back to home.
2: അവിടെ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത അറിയാലോ? യുവാക്കളായിട്ടുള്ളവർ അല്ലെങ്കിൽ മനസ്സിൽ യൗവനം കാത്തുസൂക്ഷിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ദിവസം തന്നെയാണ് ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ് ഇന്നത്തെ ഈ ഒരു ദിവസം. ആൻഡ് ഈ ഒരു ദിവസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ ഒരു എന്താ പറയുന്നത്, പ്രത്യേകിച്ചും യുവാക്കളുടെ ആ ഒരു കോൺട്രിബ്യൂഷനെയൊക്കെ തന്നെ സ്മരിച്ചുകൊണ്ട് ആക്ച്വലി അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ചുകൊണ്ടുള്ള ഒരു സ്മാരക വെള്ളി നാണയം നമ്മുടെ UAE സെൻട്രൽ ബാങ്ക് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട് കേട്ടോ. ആൻഡ് മാത്രമല്ല UAE അതോറിറ്റീസ് എല്ലാം അതിൻ്റെ ആശംസകളും കാര്യങ്ങളും ഒക്കെ അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഡെവലപ്മെൻറ്റിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ യുവാക്കളെ പ്രധാന പങ്കാളികളായി അംഗീകരിക്കുക എന്നുള്ളതാണ് ഒരു ഡെവലപ്പിംഗ് നേഷൻ്റെ ഏറ്റവും വ്യക്തമായിട്ടുള്ള മുഖങ്ങളിലൊന്ന്. ആളിക്കത്തിയ യുവാക്കളുടെ മനസ്സാണ് ഭൂമിക്ക് മുകളിലും ഭൂമിക്ക് താഴെയും ഭൂമിയിലുമുള്ള ഏറ്റവും ശക്തമായ റിസോഴ്സ് അല്ലെങ്കിൽ വിഭവം. ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, നമ്മുടെ ഇന്ത്യയുടെ എക്കാലത്തെയും ഏറ്റവും വലിയ ശാസ്ത്രജ്ഞരിൽ ഒരാളായിട്ടുള്ള മുൻ ഇന്ത്യൻ പ്രസിഡന്റായ APJ അബ്ദുൽ കലാമിൻ്റെ വാക്കുകളാണ്. വെറും ഒരു പ്രസ്താവനയല്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്, മറിച്ച് മനുഷ്യരാശിയുടെ ചരിത്രത്തെ തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള നമ്മുടെ യുവാക്കളുടെ യുവത്വത്തിൻ്റെ അനന്തമായിട്ടുള്ള ഒരു എനർജിയെക്കുറിച്ചുള്ള ഓർമ്മപ്പെടുത്തലാണ് അദ്ദേഹം നടത്തിയിട്ടുണ്ടായിരുന്നത്. യുവതലമുറയുടെ വെല്ലുവിളികളും പ്രതീക്ഷകളും ഒക്കെ ഗ്ലോബൽ ലെവലിൽ ഡിസ്കസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ആക്ച്വലി 12 എന്ന് പറയുന്ന ഈ ഒരു ഡേറ്റ് ലോകമെമ്പാടും അന്താരാഷ്ട്ര യുവജന ദിനമായിട്ട് ആചരിക്കുന്നത്. യുവത്വത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചിട്ടുള്ള ഞാനിപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ആ ഒരു വാക്കുകൾ അതൊന്നും പ്രസക്തമായി വരികയാണ്, അല്ലെങ്കിൽ അതിൻ്റെ പ്രസക്തി ഏറിയേറി വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇന്ത്യയിൽ നമ്മൾ കണ്ട ഒരു ഇപ്പോൾ അതിൻ്റെ പൊളിറ്റിക്കൽ സൈഡിനെ മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ തന്നെയും രാഷ്ട്രപരമായിട്ടുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ പോലും യുവാക്കൾ വലിയ രീതിയിൽ ഇടപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. തങ്ങളുടെ പ്രശ്നങ്ങളെ സംസാരിക്കുന്നതിന് വേണ്ടിയിട്ട് അവർ മുന്നോട്ട് വരുന്നു. തങ്ങളുടെ മുഖം, തങ്ങളുടെ നാടിൻ്റെ മുഖം തങ്ങളാണെന്ന് മനസ്സിലാക്കി അതിന് വേണ്ടുന്ന നീക്കുപോക്കുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ മുന്നേക്ക് വരുന്നു. ആൻഡ് ഇന്നത്തെ കാലത്ത് യുവജനങ്ങളുടെ ശക്തി എത്രത്തോളം ഉണ്ടെന്നുള്ളത് നമ്മൾ ഈ സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ തന്നെ തിരിച്ചറിഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. പക്ഷേ അതേ സമയത്ത് പുതിയ ആശയങ്ങളെയും സാങ്കേതിക വിദ്യകളെയൊക്കെ ഭയമില്ലാതെ സ്വീകരിക്കാൻ യുവാക്കൾക്ക് കഴിയും. അവരത് ഏറ്റെടുക്കുന്നുണ്ട്. ആൻഡ് ലോകത്തെ നിയന്ത്രിക്കുന്ന പല സ്റ്റാർട്ടപ്പുകളും കൊണ്ടുവന്നിട്ടുള്ളത് യുവാക്കളാണ്. പക്ഷേ അതിനൊക്കെ അപ്പുറത്തേക്ക് യുവാക്കൾ ഇന്ന് വലിയ രീതിയിലുള്ള ക്രൈസിസുകൾ നേരിടുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നതും. ഒരുപാട് ചാലഞ്ചസ് ഉണ്ട്. ഇപ്പോൾ നമ്മുടെയൊക്കെ പേഴ്സണൽ ലൈഫ് എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെയും പലതരത്തിലുള്ള ഇപ്പോൾ മോഡേൺ സ്ലേവറി എന്നൊക്കെ നമ്മൾ പറയും, ഈ കോർപ്പറേറ്റ് ലൈഫിൻ്റെ ഭാഗമായിട്ട് ജീവിതത്തിൽ സംഭവിക്കുന്ന വർക്ക് ലൈഫ് ബാലൻസ് ഇല്ലാത്തൊരവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ അത്തരം സാഹചര്യങ്ങളുണ്ട്. തൊഴിലില്ലായ്മ വലിയ രീതിയിൽ ലോകമെമ്പാടും പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. അപ്പോൾ ഈ സാഹചര്യങ്ങളെയും അഭിമുഖീകരിക്കുന്ന ഈ സാഹചര്യങ്ങളെയും ഈ ചലഞ്ചസിനെയും അതിജീവിക്കാൻ വേണ്ടി പ്രാപ്തിയുള്ളവർ തന്നെയാണ് ഇന്നത്തെ യുവാക്കൾ. സോ യുവാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ദിവസം നമുക്ക് യുവാക്കൾക്ക് വേണ്ടിയിട്ട് ഹോൾ ദ യുവാക്കൾ ഔട്ട് ദെയർ എല്ലാവർക്കും വേണ്ടിയിട്ടൊരു സോങ് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് അങ്ങ് സെലിബ്രേറ്റ് ചെയ്ത് കളയാം.
1: You are listening to Back to Home with Asif. Asif.
3: Rub rub rub rub rub rub rub rub rub there rub mera rub there rub mera rub rub rub rub rub rub rub there rub mera rub there rub

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.
9: എന്റെ വണ്ടിയുടെ കാര്യം.
10: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വീർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് എ സി JM-ന്റെ എ സിയാ. JM എന്ന് പറയുന്നതേ ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
0: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: ഹോം FM ന്യൂസ് ഇൻ ഡീറ്റെയിൽ വാർത്തകൾ വിശദമായി.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi and Isuzu.
2: കേരള കേരളമായി ബിൽ രാജ്യസഭയും കടന്നു. ചർച്ചയ്ക്ക് തയ്യാറെന്ന് സ്പീക്കർ അമിത്ഷായുടെ കത്ത്. പ്രസംഗമല്ല, പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽഗാന്ധി. FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. PM ശ്രീ, UDFൽ വിയോജിപ്പ്, ഉപസമിതിയിൽ ഭിന്നത. ചെങ്കടലിൽ ഹൂതി ആക്രമണം. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളം ബിൽ രാജ്യസഭയും കടന്നു. ബില്ലിൽ ചർച്ചയിൽ പങ്കെടുത്ത കേരള MPമാർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മലയാളത്തിലാണ് സഭയിൽ സംസാരിച്ചത്. ജെബി മെത്ര അടക്കമുള്ള പ്രതിപക്ഷ MPമാരും മാതൃഭാഷയിൽ രാജ്യസഭയിൽ ചർച്ചയിൽ പങ്കെടുത്ത് സംസാരിച്ചു. കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും മലയാളത്തിലാണ് രാജ്യസഭയിൽ സംസാരിച്ചത്. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. ബില്ലിനെ അഭിമാനത്തോടെ പിന്തുണയ്ക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജെബി മേത്തർ MP. ചർച്ച രാഷ്ട്രീയ പരാമർശങ്ങൾക്കും വേദിയായി. ആഭ്യന്തരമന്ത്രി എവിടെയെന്നും ആരാണ് വെടിവയ്ക്കാൻ ഉത്തരവിട്ടതെന്നും ചർച്ചയ്ക്കിടെ ജെബി മേത്തർ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ നടന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നോ ഇല്ലയോ എന്നതിനുള്ള ഉത്തരം മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് രാഹുൽ. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ശബ്ദവോട്ടിലൂടെയാണ് ബിൽ JPCക്ക് വിട്ടത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബിൽ പിൻവലിക്കണമെന്ന് KC വേണുഗോപാൽ MP. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. KC വേണുഗോപാൽ പറയുന്നത് തെറ്റാണ്, ബിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ JPCയിൽ പറയണമെന്നും കിരൺ റിജിജു. ജോൺ ബ്രിട്ടാസ് MPയെ സുഷ്മിതാ ദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കി വാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിതാ ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിതാ ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ BJP ബഹളം വെച്ചു. JP നദ്ദയുടെ അടുത്തുപോയി സുഷ്മിതാ ദേവ് പരാതി പറയുകയും ഉണ്ടായി. ടാറ്റ ഗ്രൂപ്പിലെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് N. ചന്ദ്രശേഖർ. 9 വർഷത്തോളമായി തുടരുന്ന പദവിയിൽ 6 മാസം ശേഷിക്കെയാണ് നിർണായക നീക്കം. ടാറ്റ സൺസുമായി ബന്ധപ്പെട്ട അധികാര തർക്കങ്ങൾക്കിടെയാണ് രാജിയെന്നത് ശ്രദ്ധേയമാണ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ അടക്കമുള്ള ബിസിനസ്സുകളുടെ മോശം പ്രകടനവും രാജിയിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തൽ. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകളിട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് UDF ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീൻ, മന്ത്രിമാരായ PC വിഷ്ണുനാഥ്, റോജി എം ജോൺ, M. ലിജു എന്നിവരടങ്ങുന്ന ഉപസമിതിയാണ് വിഷയം പഠിക്കുന്നത്. മന്ത്രി എൻ ശംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. MSFും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. കെഡിസ് കുടുംബശ്രീ സഹകരണം അവസാനിപ്പിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവ്. കമ്മ്യൂണിറ്റി അംബാസഡർ സംവിധാനമാണ് അവസാനിപ്പിച്ചത്. ജില്ലാതലത്തിലെ പ്രോഗ്രാം മാനേജർമാരുടെ സേവനവും ഇനി വേണ്ടെന്ന് സർക്കാർ ഉത്തരവ്. LDF കാലത്തെ അഭിമാന പദ്ധതിയാണ് പൊളിച്ചെഴുതുന്നത്. അഭ്യസ്ത വിദ്യാർത്ഥിയുടെ സർവേയും നൈപുണ്യ വികസനവുമാണ് കുടുംബശ്രീയെ ഏൽപ്പിച്ചിരുന്നത്. ഈ മാസം 31 ശേഷം കുടുംബശ്രീ സേവനം ആവശ്യമില്ലെന്നാണ് സർക്കാർ ഉത്തരവ്. കർക്കിടക വാവു ദിനത്തിൽ ബലിതർപ്പണം നടത്തി ആയിരങ്ങൾ. ക്ഷേത്രങ്ങളിലും പ്രത്യേക ബലിതർപ്പണ കേന്ദ്രങ്ങളിലും പുലർച്ചെ മുതൽ വൻ തിരക്കായിരുന്നു അനുഭവപ്പെട്ടത്. ആലുവ മണപ്പുറത്തും പുലർച്ചെ മുതൽ ബലിതർപ്പണ ചടങ്ങുകൾ നടന്നു. തിരുവനന്തപുരം ജില്ലയിലെ വിവിധയിടങ്ങളിലും കർക്കിടക വാവു ബലിതർപ്പണത്തിനായി ആയിരങ്ങൾ എത്തി. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. തായ്ലന്റിൽ നിന്നും ഡൽഹിയിലേക്ക് വരികയായിരുന്ന എയർ ഇന്ത്യ വിമാനം താഴേക്ക് പതിച്ച സംഭവം അതീവ ഗൌരവമെന്ന് വിലയിരുത്തി വ്യോമയാന മന്ത്രാലയം. വൈദ്യപരിശോധനയിൽ പൈലറ്റിന്റെ സാമ്പിളിൽ കണ്ടെത്തിയ കഞ്ചാവിന്റെ അംശം എങ്ങനെ വന്നു എന്നതിൽ കൂടുതൽ പരിശോധന നടത്തും. ആരോപണ വിധേയനായ പൈലറ്റിനെതിരെ ക്യാബിൻ ജീവനക്കാരും സഹ പൈലറ്റും പരാതി നൽകി. 20 യാത്രക്കാർക്കും 4 ക്യാബിൻ ക്രൂവിനും സംഭവത്തിൽ പരിക്കേറ്റിരുന്നു. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. മറ്റൊരു സംഭവത്തിൽ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെ അമേരിക്കയും മിസൈൽ പ്രയോഗിച്ചു. ഈജിപ്തിൽ രജിസ്റ്റർ ചെയ്ത ചെറിയ ചരക്ക് കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടത്. ഹോർമുസ് തുറക്കണമെങ്കിൽ അമേരിക്ക ഇറാന്റെ മരവിപ്പിച്ച ആസ്തികൾ വിട്ടു നൽകണമെന്ന് ഇറാന്റെ പുതിയ സുപ്രീം നാഷണൽ സെക്യൂരിറ്റി കൌൺസിൽ സെക്രട്ടറി മൊഹസിൻ റസായി. ഇറാൻ വഞ്ചകരായ വില പേശലുകാരായി മാറിയെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നഖ്വി ചർച്ച നടത്തി. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക വെള്ളി സ്മാരക നാണയം പുറത്തിറക്കി UAE സെൻട്രൽ ബാങ്ക്. മുൻവശത്ത് UAE രാഷ്ട്രപിതാവ് ഹിസൈനസ് ഷെയ്ഖ് സെയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ചിത്രവും അതിനൊപ്പം അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നുള്ള അറബിക് വരിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിറകുവശത്ത് UAE സെൻട്രൽ ബാങ്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ചിത്രവും 50 ദിർഹം എന്ന മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
3: Home FM News was brought to you by Dhanya Group of Companies since 1982.
4: Time check.
3: Brought to you by Ozone Cargo.
5: Good evening, studio clock ഇപ്പോൾ സമയം 6:10 മിനിറ്റ്.
4: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
0: Weather update. Weather update.
4: Brought to you by Alras Auto AC Parts, number one auto AC spare parts in the Middle East.
5: ദുബായുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 37 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 66%.
0: വെതർ അപ്ഡേറ്റ്. വെതർ അപ്ഡേറ്റ്
4: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ്

0: സച്ച് എ ബ്യൂട്ടിഫുൾ ബ്രാൻഡ് ന്യൂ ട്രാക്ക് ഫ്രം ദ മൂവി ഖലീഫ. ഖലീഫയിലെ ഒരു കിഡിലൻ പവർ പാക്ഡ് ട്രാക്ക് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ ട്രാക്കാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടിട്ടുണ്ടായിരുന്നത്. എല്ലാ പുതിയ പാട്ടുകളും സമയാസമയങ്ങളിൽ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമ്മുടെ സ്വന്തം മ്യൂസിക് മാനേജർ ഷീബ നമ്മുടെ സ്വന്തം ഷീബ വളരെ ജാഗരൂകയായി കാത്തിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ട്രാക്ക് കേട്ടല്ലോ, ഇനിയുണ്ട്. ആക്ച്വലി ഖലീഫയിലെ ഏതാണ്ട് 6 പാട്ടുകൾ ഇന്നലെ രാത്രി ഒരൊറ്റ സ്പോട്ടിൽ എനിക്ക് ഒന്ന് മാറി ക്ലിക്ക് ചെയ്ത് വല്ലതും ആണോ ജേക്സ് ബിജു എന്ന് എനിക്കറിയില്ല. എല്ലാം കൂടെ ഒറ്റയടിക്ക് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും ഇനി എന്തായാലും ചാർട്ട് ബസ്റ്റേഴ്സ് കുറച്ച് കാലത്തേക്ക് ഭരിക്കാൻ പോകുന്ന ട്രാക്കുകൾ തന്നെയാണ് അത്. അത് പലതിലും ഓൾറെഡി സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ട്രെൻഡിങ് ആയി മാറിയിട്ടുണ്ട്. എന്തായാലും വെരി ഗുഡ് ഈവനിംഗ് ആൻഡ് വെൽക്കം ബാക്ക്. ഇത് ഹോം 92.2 FM-ൽ ബാക്ക് ടു ഹോമിൻ്റെ സമയമാണ്. ആസിഫാണ് കൂടെ ഉള്ളത് കേട്ടോ. ഇപ്പോഴത്തെ പൂക്കി പിള്ളേരുടെയൊക്കെ ഒരു സ്റ്റൈല്, ഞാൻ ആക്ച്വലി ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാനിവിടെ എന്തോ ഒരു തമാശ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ഇവിടെയുള്ള നിങ്ങൾക്ക് പലപ്പോഴും ഞാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഡിജിറ്റൽ കൈകാര്യം ചെയ്യുന്നത് ഒരു ജെൻസി പയ്യനാണെന്ന് സഹൽ. അപ്പോൾ ഞാൻ അവനിങ്ങനെ എന്തോ ഒരു തമാശ അയച്ചു കൊടുത്തപ്പോഴത്തേക്കും ഇവൻ എനിക്ക് രണ്ട് ഡോൾഫിൻ്റെ പടം തിരിച്ചിങ്ങോട്ട് അയച്ചിരുന്നു. എനിക്ക് ആദ്യം സംഗതി പിടിയിട്ടില്ല, പക്ഷേ കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും കുറേ റീലുകൾ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സംഗതി പിടിയിട്ടി. നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു തമാശ കണ്ടു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരാൾ തമാശ പറഞ്ഞു കഴിഞ്ഞാൽ, നല്ലൊരു ട്രോൾ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ യൂഷ്വലി ചെയ്യാറുള്ളത് എന്താ, കമൻസിൽ പോയിട്ട് അല്ലെങ്കിൽ വരുന്ന മെസ്സേജുകൾക്ക് റിപ്ലൈ ആയിട്ട് നമ്മളൊരു ചിരിക്കുന്ന ഇമോജി അയച്ചു കൊടുക്കും. എന്നാൽ ഇനി ചിരിക്കുന്ന ഇമോജിയൊക്കെ അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ ബൂമറായി മാറിപ്പോകും, അതായത് ക്രിഞ്ചാവും, നമ്മൾ ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ആളുകളായിപ്പോവും. അപ്പോൾ ജെൻസി ആൻഡ് ജെൻ ആൽഫ, ജെൻസിയും ഇപ്പോൾ പഴയതായി തുടങ്ങി കേട്ടോ. ജെൻ ആൽഫയുടെ ഏറ്റവും പുതിയ പ്രയോഗം അനുസരിച്ച് ചിരിക്കുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ, സന്ദർഭം വരികയാണെങ്കിൽ, നമ്മൾ അയക്കേണ്ടത് ചിരിക്കുന്ന ഇമോജി അല്ല, ആ മഞ്ഞത്തലേനെ അല്ല, അതിന് പകരം അയക്കണം ഡോൾഫിനെ. സംഭവം ഡോൾഫിനുകൾ ചിരിക്കുന്നതും ഡോൾഫിനുകളുടെ കളിയും ഒക്കെ ആ വാ തുറന്ന് ചിരിക്കുന്ന ഇമോജിക്ക് സമാനമായതുകൊണ്ടാണ് ഇവരത് ഉപയോഗിക്കുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ അതാണിപ്പം ട്രെൻഡ്. സോ ട്രെൻഡ് പാലിക്കണം, ട്രെൻഡിനൊപ്പം സഞ്ചരിക്കണം എന്നുള്ളവരാണെങ്കിൽ ഇനി ആ ഡോൾഫിൻ ഇമോജിയൊക്കെ എന്നെടുത്ത് അതാ അത് ഉപയോഗിച്ച് തുടങ്ങിക്കോ, അത് ശീലമാക്കിക്കോ എന്നുള്ളതാണ് കേട്ടോ. എനിവേ, എന്തായാലും ഈ വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റ് കൂടി പറയട്ടെ. അതായത് നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കടന്ന് കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു തട്ടിപ്പിനെ കുറിച്ചിട്ട് ഇന്ന് UAE-യുടെ ആഭ്യന്തര മന്ത്രാലയം തന്നെ ഒരു അറിയിപ്പ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. സംഭവം വേറൊന്നുമല്ല, നമ്മളിപ്പോൾ റെഡി ക്യാഷ് പേയ്മെൻറ്റിനേക്കാൾ പലപ്പോഴും നമ്മളെല്ലാവരും പ്രിഫർ ചെയ്യാറുള്ളത് ഇൻസ്റ്റാൾമെൻറ്റിലുള്ള പേയ്മെൻറ്റുകൾ തന്നെയാണ്. അതിപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ നമുക്ക് തന്നെ ഇവിടെ പല വിധത്തിലുണ്ട്. ഇപ്പോൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച്, അല്ലെങ്കിൽ ടാബി കാർഡ്സൊക്കെ ഉപയോഗിച്ച്, അല്ലെങ്കിൽ തമാര കാർഡ്സ് ഉപയോഗിച്ച് പർച്ചേസ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ഇത്തരത്തിൽ ഇൻസ്റ്റാൾമെൻറ്റ്സ് പോസിബിളാണ്. പക്ഷേ ഇപ്പോൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് വഴി വളരെ കുറഞ്ഞ ഇൻസ്റ്റാൾമെൻറ്റ് പ്ലാൻസിൽ മൊബൈൽ ഫോണുകൾ നൽകാമെന്നുള്ള വ്യാജ പരസ്യങ്ങൾ ഒരുപാട് സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് UAE-യുടെ ആഭ്യന്തര മന്ത്രാലയം തന്നെ അറിയിച്ചിട്ടുള്ളത്. ആൻഡ് ഈ ചതിക്കുഴികളിലൊന്നും വീഴരുത് എന്ന് പൊതുജനങ്ങൾക്ക് അവർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കസ്റ്റമേഴ്സിൻ്റെ ബാങ്ക് വിവരങ്ങളും അതുപോലെ തന്നെ എമൗണ്ടും പണവും ഒക്കെ തട്ടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് തട്ടിപ്പുകാരത്തരം ഓഫറുകൾ ഉപയോഗിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്നാണ് ഇത്തരം ജെനുവിൻ അല്ലാത്ത, ഇത്തരം ഒതന്റിക് അല്ലാത്ത ഓഫറുകളിൽ ജനങ്ങൾ പോയി വീണ അനുഭവങ്ങൾ സാഹചര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ഇത്തരത്തിലേക്ക് അതോറിറ്റീസ് തന്നെ നമുക്ക് മുന്നിൽ വലിയൊരു വാണിങ്ങുമായിട്ട് എത്തിയിട്ടുള്ളത്. കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യുന്ന രീതിയിലുള്ള ചില പരസ്യ ലിങ്കുകൾ വഴി ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും അതുപോലെ തന്നെ OTP-യൊക്കെ ചോർത്തിയെടുക്കുകയാണ് ഈ ഒരു തട്ടിപ്പുകാരുടെ രീതി. അതുകൊണ്ട് ആ ചതിക്കുഴിയിലൊന്നും വീഴരുത്. കൃത്യമായിട്ട് നമുക്ക് പൂർണ്ണമായി വിശ്വാസമുള്ളിടത്ത് മാത്രമേ നമ്മുടെ ഡീറ്റെയിൽസോ അല്ലെങ്കിൽ ഡേറ്റാസോ ആൻഡ് മോർ ഓവർ നമ്മുടെ കാർഡ് ക്രെഡൻഷ്യൽസ് കാര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാവൂ കേട്ടോ.
1: Trending song of the hour. Brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: You're tuned into Home 92.2 FM. Home is a feeling.
1: You are listening to Back to Home with Asif. Asif.
2: യു എയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
3: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
4: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
2: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
5: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
2: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യു എ യുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
5: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
2: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
5: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു എ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
1: Home 92.2 FM. Home is a feeling.
8: Ammone, enda idu? ഈ വണ്ടിയുടെ എ സി അടിച്ചു പോയല്ലോ, ഇതൊക്കെ ശ്രദ്ധിക്കണ്ട പാട്.
9: ശ്രദ്ധിക്കണ്ടാ
8: മോനെ, പോയടാ പോയി, വണ്ടിയുടെ എ സി അടിച്ചു പോയി.
10: അണ്ണം പേടിക്കണ്ടാ,
11: വണ്ടി നേരെ അൺറാസിലേക്ക് വിട്ടോ. ഈ ചൂടത്ത് നമ്മുടെ ബഡ്ജറ്റ് ഒതുക്കുന്ന ക്വാളിറ്റി പാർട്സ് അൺറാസിലേ ഉള്ളൂ.
8: അമ്പാണ് എന്നാ വേഗം പോ അൺറാസിലേക്ക്, ഇനിയെങ്കിലും ശ്രദ്ധിക്കണ്ട അമ്പാണ്.
12: അണ്ണ ശ്രദ്ധിക്ക,
13: അമ്പാനെ പോലെ നിങ്ങളും ശ്രദ്ധിച്ചേക്കണേ. ഈ ചൂടത്ത് ബെസ്റ്റ് ഓട്ടോ എ സി പാർട്സിന് അൾട്രാസ് ഓട്ടോ എ സി പാർട്സ്. അൾട്രാസ്, ദ ബെസ്റ്റ് കൂളിംഗ് സൊല്യൂഷൻ ഫോർ ഓൾ വെഹിക്കിൾസ്. വിസിറ്റ് അൾട്രാസ് ഡോട്ട് എം ഇ.
0: You're tuned into Home 92.2 FM. Home is a feeling.

0: തിരികെത്താം ഹോം 92.2 എഫ്എമ്മിൽ. ആസിഫാണ് കൂടെയുള്ളത്. ഓൺ ബാക്ക് ടു ഹോം ആണ് നിങ്ങൾ കേൾക്കുന്നത്. അപ്പൊ ഈ ഒരു സമയത്ത് കൃത്യമായിട്ട് നമ്മൾ എല്ലാ ദിവസങ്ങളിലും ഒരു 6:30 സമയമാകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട നമ്മൾ ഏറ്റവും ലീസ്റ്റ് പ്രയോറിറ്റി കൊടുക്കുന്ന ഒരു സംഗതി, പക്ഷേ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു സംഗതി, അത് വേറൊന്നുമല്ല നമ്മുടെ ആരോഗ്യവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യമാണ്. നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ട ഒന്ന് തന്നെയാണ് കേട്ടോ. അപ്പോ ഹെൽത്ത് ടിപ്സിലേക്ക് പോയാലോ.
1: ഹെൽത്ത് ടിപ്സ് ബ്രോട്ട് ടു യു ബൈ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് ദുബായ്. അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ ഫോർ മെൻ ആൻഡ് വുമൻ.
0: വീട്ടിൽ നിന്നും ഭക്ഷണം കഴിക്കുന്ന സമയത്താവട്ടെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഹോട്ടലുകൾ ചൂസ് ചെയ്യുന്ന സമയത്താവട്ടെ, രുചി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. രുചി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കഴിക്കാൻ പറ്റൂ. അപ്പോൾ രുചി കൂട്ടാൻ വേണ്ടിയിട്ട് ഏതറ്റം വരെ പോകാനും പലപ്പോഴും നമ്മൾ തയ്യാറാകാറുമുണ്ട് അല്ലേ. പക്ഷേ നമ്മുടെ ഈ ഭക്ഷണശീലത്തിലെ ചെറിയൊരു മാറ്റം വരുത്തിയാൽ തന്നെ നമ്മുടെ ആരോഗ്യത്തിൽ വലിയ മാറ്റങ്ങൾ വരുത്താൻ പറ്റും എന്നുള്ളതാണ് കേട്ടോ. അതായത് പാചകത്തിന് വേണ്ടി എണ്ണ ഉപയോഗിക്കുന്നതിന് മുൻപ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ്. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ, നമ്മൾ ഉപയോഗിക്കുന്ന ഓയിൽ, പാചകത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഓയിൽ, അത് രുചിയുടെ കാര്യത്തിൽ മാത്രമല്ല അതോടൊപ്പം തന്നെ നമ്മുടെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിലും വലിയ രീതിയിൽ കോംപ്ലിമെൻറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അളവ് വളരെ പ്രധാനമാണ്. ഒരു ദിവസം ഏതാണ്ട് 20 മുതൽ 30 ഗ്രാം വരെ എണ്ണ മാത്രമേ നമ്മൾ ഉപയോഗിക്കാവൂ എന്നുള്ളതാണ് കേട്ടോ. ആൻഡ് ഇത് കൂടിയാലുള്ള ഏറ്റവും വലിയ അപകടം ശരീരഭാരം വർദ്ധിക്കുന്നതും ആൻഡ് അതോടെ തുടർന്ന് ഓവറായിട്ടുള്ള കലോറി ഉള്ളതുകൊണ്ട് ഹൃദ്രോഗം ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതിനും ഇത് കാരണമാകും എന്നുള്ളതാണ്. മാറ്റി മാറ്റി ഉപയോഗിക്കുക, അതായത് ഒരേ എണ്ണ എല്ലായ്പ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കാതെ മാറി മാറി ഉപയോഗിക്കുന്നത് ശരീരത്തിന് ആവശ്യമായിട്ടുള്ള ഗുഡ് ഫാറ്റുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് കാരണമാകും എന്നുള്ളതാണ്. ബ്രാൻഡ് മാറ്റുക എന്നുള്ളതല്ല, ഇപ്പോൾ സൺഫ്ലവർ ഓയിൽ അല്ലെങ്കിൽ വെളിച്ചെണ്ണ അങ്ങനെ പലതരത്തിലുള്ള ഒലിവ് ഓയിൽ, അങ്ങനെ നമ്മൾ എണ്ണകൾ മാറി മാറി ഉപയോഗിക്കുന്നത് ശരീരത്തിനുള്ള ഗുഡ് ഫാറ്റ് കിട്ടാൻ കാരണമാകും എന്നാണ് പറയുന്നത്. 3 ബ്രാൻഡ് മാറി ഒരേ എണ്ണ ഉപയോഗിക്കുക എന്നുള്ളതല്ല പറഞ്ഞു വരുന്നത്. ആൻഡ് ഏറ്റവും മികച്ച കോമ്പിനേഷൻസും കണ്ടെത്തുക കേട്ടോ. ഇപ്പോൾ ചില എണ്ണകളുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ചില എണ്ണകൾ തന്നെ പലതരത്തിലുള്ള കോമ്പിനേഷൻസിൻ്റെ ഫലമായി എത്തുന്ന ചില ഓയിലുകളുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഹെൽത്തിന് ഏറ്റവും ഗുണകരമായിരിക്കും എന്നാണ് പറയുന്നത്. ഹൈ ഹീറ്റ് പാചകത്തിന് കടുത്ത ചൂടിൽ പാകം ചെയ്യാൻ വേണ്ടിയിട്ട് കടുകെണ്ണ അല്ലെങ്കിൽ റൈസ് ബ്രാൻഡ് ഓയിൽ എന്നിവ ഉപയോഗിക്കുക, അവിടെ വെളിച്ചെണ്ണ പോലെയുള്ളവ ഒഴിവാക്കുക. അത്തരത്തിൽ അതിനെക്കുറിച്ചിട്ടുള്ള ശാസ്ത്രീയമായ വശങ്ങൾ ജസ്റ്റ് യൂട്യൂബ് വീഡിയോ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും. അതിനനുസരിച്ച് മാത്രം ഹെൽത്ത് ഓറിയൻറ്റഡ് ആയിട്ട് ഓയിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. എനിവേ, എന്തായാലും ഈ ആരോഗ്യത്തിൻ്റെ കാര്യം പറയുന്ന സമയത്ത് നമ്മൾ എല്ലായ്പ്പോഴും ചേർത്ത് പറയുന്ന ഒരു സംഗതിയാണ്, നമ്മൾ പലപ്പോഴും നമ്മുടെ ശരീരത്തിലേക്ക് കടന്നു വരുന്ന ചില പുതിയ അതിഥികൾ, ക്ഷണിക്കപ്പെടാതെ വരുന്ന ചില അതിഥികളെക്കുറിച്ച് നമുക്ക് വിശദാംശങ്ങൾ കിട്ടുന്നതും നമ്മളത് തിരിച്ചറിയുന്നതും ഒരുപാട് വൈകിയിട്ടായിരിക്കും. ആൻഡ് ആ ഒരു വൈകുന്ന സമയം നമുക്കതിനു വേണ്ടിയിട്ടുള്ള ആ അതിഥിയെ തിരിച്ചയക്കാനുള്ള സമയത്തെ അല്ലെങ്കിൽ തിരിച്ചറിയിക്കാനുള്ള സാധ്യതയെ അത്രമാത്രം കുറച്ച് കളയുന്ന ഒന്നായിരിക്കും. സോ ലേറ്റ് ഡിറ്റക്ഷൻ ആണ് പലപ്പോഴും പല രോഗങ്ങളുടെ കാര്യത്തിലും ഏറ്റവും വലിയ പ്രതിസന്ധിയായി മാറാറുള്ളത്. ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇവിടെ പ്രവാസികൾക്കിടയിൽ കണ്ടുവരുന്ന ഒരു സംഗതിയാണ്, ഏതെങ്കിലും ഒരു രോഗത്തിൻ്റെ സംശയം നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നാട്ടിൽ പോയിട്ട് ബാക്കി ചെക്കപ്പും കാര്യങ്ങളൊക്കെ നടത്താം, അതുവരെ കാത്തിരിക്കാം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ആ ഒരു കാത്തിരിക്കുന്ന കാലതാമസം ഉണ്ടല്ലോ, ആ ഒരു ഡ്യൂറേഷനെ കുറിച്ച് കൂടിയാണ് മെൻഷൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ അതിൻ്റെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന്, നാട്ടിലാണെങ്കിൽ നമ്മുടെ പോക്കറ്റ് കാലിയാവാതെ വലിയ പ്രശ്നങ്ങളില്ലാതെ അഫോർഡബിൾ ആയിട്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു മിഥ്യാധാരണയാണ്. അത് മിഥ്യാധാരണയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ നമ്മുടെ ഗറൂദിലേക്ക് വരികയാണെങ്കിൽ MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക് എത്രയോ വർഷങ്ങളായിട്ട് ഏറ്റവും അഫോർഡബിൾ ആയിട്ട് ഏറ്റവും പ്രീമിയം സൗകര്യത്തിൽ ഇത്തരത്തിൽ ഹെൽത്ത് ചെക്കപ്പുകൾ ആൻഡ് അതോടൊപ്പം നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ നമുക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടുള്ള പല വിധങ്ങളായിട്ടുള്ള പാക്കേജുകളുമായിട്ട് നിലകൊള്ളുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. ഇപ്പോൾ ക്യാൻസർ ചെക്കിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ക്രീനിങ്ങുകളാവട്ടെ, ഹോൾ ബോഡി MRI സ്കാനിങ് ആവട്ടെ, അല്ലെങ്കിൽ ഇപ്പോൾ ബേസിക് ആയിട്ടുള്ള വിമൻസിന് വേണ്ടിയിട്ട് മാത്രം സെപ്പറേറ്റ് ആയിട്ടുള്ള ചില പാക്കേജുകളാവട്ടെ, മെൻസിന് വേണ്ടിയിട്ടുള്ള പാക്കേജുകളാവട്ടെ, എല്ലാം തന്നെ 50% മുകളിൽ ഡിസ്കൗണ്ടിലാണ്, 50% മുകളിൽ ഓഫർ പ്രൈസിലാണ് അവർ പ്രൊവൈഡ് ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് ഇത്തരത്തിൽ ശാരീരികമായിട്ടുള്ള എന്തെങ്കിലും ആശങ്കകളോ അല്ലെങ്കിൽ സംശയങ്ങളോ ഉണ്ടെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, 0508609611. വലിയ വലിയ സ്കാനിങ്ങുകളിലേക്ക് ഒന്നും പോകണ്ട, അവർ തന്നെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള റൂട്ട് കണ്ടെത്തി നിങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾക്ക് ധാരണ തരുന്നതായിരിക്കും. സോ ജസ്റ്റ് മേക്ക് എ കോൾ ടു 0508609611. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്കിൻ്റെ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉള്ള ടെക്നീഷ്യൻസ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള സേവനങ്ങൾക്കായി അവിടെ സദാ ജാഗരൂകരായിരിക്കും.
1: ഹെൽത്ത് ടിപ്സ് വാസ് ബ്രോട്ട് ടു യു ബൈ കുടുംബത്തിന്റെ ആരോഗ്യവും സന്തോഷവും നിങ്ങളുടെ കൈകളിലാണ്. എ ഹെൽത്തി ഫാമിലി ഈസ് ഓൾവേസ് എ ഹാപ്പി ഫാമിലി. MVR ഡയഗ്നോസ്റ്റിക് ക്ലിനിക്, അഡ്വാൻസ് സ്കാൻ, അഷ്യൂർഡ് ഫ്യൂച്ചർ. ഹോം FM പ്രസന്റ്സ് തമിഴ് സോങ് ഓഫ് ദി ആർ. തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് ടു യു ബൈ ആരു ആയുർവേദ RS, അഗതിർ ബിൽഡിംഗ്, അൽവൻകുൽ, പർത്തുബായ്.

0: தமிழ் சாங் ஆஃப் தி ஆர் வாஸ் பிராட் யூ பை ஆரு ஆயுர்வேதா ஆர்எஸ் அகத்தியர் பில்டிங் அல்வன்கோல் பர்துபாய்.
1: You are listening to Back to Home with Asif. Asif.
2: You are listening to Home 92.2 FM. Home is a feeling.
3: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്കൺ ഐസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
4: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ട്യൂൺസ് വിത്ത് അക്ഷയ് ദ ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.

ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട് ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

0: സ്വാതന്ത്ര്യത്തിന്റെ രുചിയോടും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: ഈ ഓണക്കാലത്ത് കാണാൻ കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഫാമിലീസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള സിനിമ ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റ വാക്കിൽ നമുക്ക് ഉത്തരം പറയാൻ വേണ്ടി പറ്റും, ബെത്ലഹേം കുടുംബ യൂണിറ്റ് എന്ന്. കാരണം ഈ സിനിമയുടെ എല്ലാ മേഖലകളിലും നിറഞ്ഞു നിൽക്കുന്ന വ്യക്തികൾ അവരുടേതായിട്ടുള്ള ആ ഒരു ക്രിയേറ്റിവിറ്റി കൊണ്ട് നമ്മളെ അത്ഭുതപ്പെടുത്തിയിട്ടുള്ളവരാണ്. ഭാവന സ്റ്റുഡിയോസ് ഓഫ് കോഴ്സ് അതിന്റെ അണിയറയിലുള്ളത് എക്കാലത്തെയും ഏറ്റവും വലിയ റിയലിസ്റ്റിക് സിനിമകൾ സമ്മാനിച്ചിട്ടുള്ള ദിലീഷ് പോത്തൻ, ശ്യാം പുഷ്കരൻ ആൻഡ് ഫഹദ് ഫാസിൽ കോംബോ ആണ്. ആൻഡ് നായകനായിരുന്നത് നിവിൻ പോളിയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് തണ്ണീർമത്തൻ പോലെ, പ്രേമലു പോലെ വലിയ ഹിറ്റുകൾ സമ്മാനിച്ച ആൻഡ് നമുക്ക് അത്രമാത്രം റിലേറ്റബിൾ ആയിട്ടുള്ള കഥകൾ എപ്പോഴും പറയാറുള്ള ഗിരീഷ് ഏടിയാണ്. അപ്പോൾ ഈ ഒരു കോംബോയിൽ വരുന്ന ഒരു സിനിമയിൽ നിന്ന് നമ്മൾ എന്ത് പ്രതീക്ഷിക്കുന്നു, അക്ഷരാർത്ഥത്തിൽ അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങൾക്കായി കരുതി വെച്ചിട്ടുള്ളത് എന്ന് നമ്മളോട് വിളിച്ചു പറയുന്ന ഒരു വീഡിയോ ട്രാക്കും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം അവർ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ സോങ് പുറത്തു വന്നത് ഭയങ്കര ട്രെൻഡ് ലിസ്റ്റിൽ ഇപ്പോഴും ഓടിക്കൊണ്ടേയിരിക്കുകയാണല്ലോ. അപ്പോൾ റിലീസിൻ്റെ ആദ്യ ദിവസങ്ങളിൽ തന്നെ നമുക്ക് എല്ലാവർക്കും ഒരുമിച്ചിരുന്ന് ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ടിക്കറ്റ്സ്, അതിന് വേണ്ടിയിട്ടുള്ള കപ്പിൾ ഇൻവൈറ്റ്സ് നിങ്ങൾക്ക് തരണം. സോ അതിന് വേണ്ടിയിട്ടുള്ള ചോദ്യം ഞാൻ ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ. ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസ് യൂഷ്വൽ ഇന്നലെയും മെനഞ്ഞാന്നും ഒക്കെ നമ്മൾ ചോദിച്ച പോലെ തന്നെ, നിവിൻ പോളിയുടെ കരിയറിലെ വളരെ നിർണായകമായിട്ടുള്ള ചില സിനിമകളിൽ നിന്നുള്ള ചില BGM ബൈറ്റുകൾ ഞാനിവിടെ പ്ലേ ചെയ്യും. അത് ഏത് സിനിമയിലെ BGM ആണ് എന്നാണ് കൃത്യമായി നിങ്ങൾ കണ്ടുപിടിച്ച് അറിയിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്വന്തമാക്കാം കപ്പിൾ ഇൻവൈറ്റ്സ് ടു വാച്ച് ദ മൂവി ബെത്ലഹേം കുടുംബ യൂണിറ്റ് കേട്ടോ.

ഈ ഒരു ബീജിയം കേൾക്കുന്ന സമയത്ത് തന്നെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തുന്നത് ഒരു മുഖമായിരിക്കും. നിവിൻ പോളിയുടെ മുഖം മാത്രമല്ല, തട്ടത്തിനുള്ളിൽ ഒളിപ്പിച്ച ഒരു ഒരു ഉമ്മച്ചിക്കുട്ടിയുടെ മുഖം കൂടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ഓടിയെത്തും. എല്ലാവർക്കും സിനിമ മനസ്സിലായി കാണുമല്ലോ. ഞാനിനി പ്രത്യേകിച്ച് എടുത്തു പറയുന്നില്ല ഏതാണ് സിനിമ എന്നുള്ളത്. വിനീത് ശ്രീനിവാസിൻ്റെ മാജിക്കിൽ മലയാളികൾക്ക് കിട്ടിയ ഈ ഒരു സിനിമ, ഒരു ബ്യൂട്ടിഫുൾ സിനിമ മാത്രമായിരുന്നില്ല, നിവിൻ പോളി എന്ന് പറയുന്ന ഒരു സ്റ്റാറിൻ്റെ കരിയറിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള വേഷങ്ങളൊന്നായിരുന്നു ഈ സിനിമയിലെ വിനോദ് എന്ന ക്യാരക്ടർ. അപ്പോൾ ഏതാണ് ആ സിനിമ എന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഉത്തരങ്ങൾ അയക്കേണ്ട ഫോർമാറ്റ് HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് ടു ദി നമ്പർ 0558529220 ഇനിയൊട്ടും വൈകാണ്ട് പെട്ടെന്ന് ഉത്തരങ്ങൾ അയച്ചോ, സ്വന്തമാക്കിക്കോ. ബെത്ലഹേം കുടുംബ യൂണിറ്റ് കാണാനുള്ള കപ്പിൾ ഇൻവൈറ്റ്സ്. HT ദ റൈറ്റ് ആൻസർ സ്പേസ് നിങ്ങളുടെ പേര് 0585829220

എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി. ഒതന്റിക് ദിണ്ടുകൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽഹവ് ബ്ലോക്ക് 4 കരാമ.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100 സ്റ്റേ കണക്റ്റഡ് വിത്ത് ഹോം 92.2 FM ഹോം ഇസ് എ ഫീലിംഗ്
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു ഹോം 92.2 FM
3: പുതിയ സ്ട്രാറ്റജി പുതിയ ശൈലി പുതിയ ശബ്ദം ദാറ്റ്സ് ഹോം 92.2 FM
2: ഓർമ്മിക്കാൻ എളുപ്പം വിശ്വസിക്കാനും എളുപ്പം ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു
0: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
4: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.
0: UAE-യുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
7: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ സക്സസ്ഫുൾ മാൻ
8: ഓണപ്പുലരികൾ വീണ്ടും വന്നേ
0: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം
9: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹ വിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ
0: ഈ രാജ്യത്തിന്റെ വികസനത്തിന് UAE വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ് ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220
9: ഓണം വിത്ത് ഹോം എഫ് എം ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ് അൽവാസിൽ റോഡ് ജുമേറ Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
0: Perfume Dubai, Moj Perfumes. A perfume supermarket for luxury-inspired perfumes at affordable prices.
10: ഒരു ആവശ്യത്തിന് മുന്നേ എന്റെ കൂടെ ഒരു ജനമില്ല
11: ഇങ്ങനെ കരയിലാണ് അങ്ങനെ പ്രശ്നം എന്താ ലൈസൻസ് ഉണ്ടായിട്ട് കാറില്ലാത്തതല്ലേ
12: അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളപ്പോ ആ കാര്യത്തിൽ ടെൻഷൻ വേണ്ട
0: UAE യാത്രകൾ ആയാസരഹിതമാക്കാൻ വാഹനം റെന്റ് എടുക്കാൻ ഏറ്റവും മികച്ച നിരക്കിൽ അതിവേഗത്തിലുള്ള ബുക്കിംഗുമായിട്ടാണ് അൽമറായ കാർ ആൻഡ് ബസ് റെന്റൽസ് ഉള്ളത് എക്കോണമി കാർസ് മുതൽ പ്രീമിയം SUVs വരെ ഡെയിലി വീക്ക്ലി മന്ത്ലി കാർ റെന്റലുകൾ ലോങ് ടൈം ലീസിംഗ് തുടങ്ങി നിരവധി സേവനങ്ങൾ
13: ഏറ്റവും
9: കുറഞ്ഞ റേറ്റ് ഫാസ്റ്റസ്റ്റ് ബുക്കിംഗ് ഡോർ സ്റ്റെപ്പ് ഡെലിവറി ഒപ്പം 24/7 കസ്റ്റമർ സപ്പോർട്ടും കോൾ 050-000-2918
6: You're listening to Home 92.2 FM. Home is a feeling.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts Trading, genuine parts center for Japanese cars.
2: Kerala, Keralamai, Bill, Rajya Sabhayum kadannu. ചർച്ചയ്ക്ക് തയ്യാറെന്ന സ്പീക്കർ അമിത്ഷായുടെ കത്ത്. പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. നമസ്കാരം, ഹോം 92.2 FM വാർത്തകളുമായി മിനി പത്മ. കേരളം ബിൽ രാജ്യസഭയും കടന്നു. ബില്ലിൽ ചർച്ചയിൽ പങ്കെടുത്ത കേരള MPമാർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മലയാളത്തിലാണ് സഭയിൽ സംസാരിച്ചത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും മലയാളത്തിലാണ് രാജ്യസഭയിൽ സംസാരിച്ചത്. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. ബില്ലിനെ അഭിമാനത്തോടെ പിന്തുണയ്ക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജെബി മേത്തർ MP. ചർച്ച രാഷ്ട്രീയ പരാമർശങ്ങൾക്കും വേദിയായി. ആഭ്യന്തരമന്ത്രി എവിടെയെന്നും ആരാണ് വെടിവയ്ക്കാൻ ഉത്തരവിട്ടതെന്നും ചർച്ചയ്ക്കിടെ ജെബി മേത്തർ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ നടന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നോ ഇല്ലയോ എന്നതിനുള്ള ഉത്തരം മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് രാഹുൽ. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കുമൊടുവിൽ FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ശബ്ദ വോട്ടിലൂടെയാണ് ബിൽ JPCക്ക് വിട്ടത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബിൽ പിൻവലിക്കണമെന്ന് KC വേണുഗോപാൽ MP. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. KC വേണുഗോപാൽ പറയുന്നത് തെറ്റാണ്, ബിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ JPCയിൽ പറയണമെന്നും കിരൺ റിജിജു. ജോൺ ബ്രിട്ടാസ് MPയെ സുഷ്മിത ദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കി വാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിത ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിത ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ BJP ബഹളം വെച്ചു. JP നദ്ദയുടെ അടുത്തുപോയി സുഷ്മിത ദേവ് പരാതി പറയുകയും ഉണ്ടായി. ടാറ്റ ഗ്രൂപ്പിലെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് N. ചന്ദ്രശേഖർ. 9 വർഷത്തോളമായി തുടരുന്ന പദവിയിൽ 6 മാസം ശേഷിക്കെയാണ് നിർണായക നീക്കം. ടാറ്റ സൺസുമായി ബന്ധപ്പെട്ട അധികാര തർക്കങ്ങൾക്കിടെയാണ് രാജിയെന്നത് ശ്രദ്ധേയമാണ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ അടക്കമുള്ള ബിസിനസ്സുകളുടെ മോശം പ്രകടനവും രാജിയിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തൽ. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകളിട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് UDF ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ട് പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. മന്ത്രി N. ശംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർശം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. MSFും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുൾ റഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജനീഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുൾ റഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെങ്കടലിലെ ബാബൽ മന്ദേബ് കടലിടുക്കിൽ ഹൂതികൾ ചരക്ക് കപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. മറ്റൊരു സംഭവത്തിൽ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെ അമേരിക്കയും മിസൈൽ പ്രയോഗിച്ചു. ഈജിപ്തിൽ രജിസ്റ്റർ ചെയ്ത ചെറിയ ചരക്ക് കപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നഖ്വി ചർച്ച നടത്തി. അന്താരാഷ്ട്ര യുവജനദിനത്തോടനുബന്ധിച്ച് പ്രത്യേക വെള്ളി സ്മാരക നാണയം പുറത്തിറക്കി UAE സെൻട്രൽ ബാങ്ക്. മുൻവശത്ത് UAE രാഷ്ട്രപിതാവ് ഹിസൈനസ് ഷെയ്ഖ് സയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ചിത്രവും അതിനൊപ്പം അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നുള്ള അറബിക് വരിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിറകുവശത്ത് UAE സെൻട്രൽ ബാങ്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ചിത്രവും 50 ദിർഹം എന്ന മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Divya Auto Spare Parts Trading, Sharjah, Dubai, Abu Dhabi and Al Ain since 1982.
3: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA ഇവന്റ്സ് LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന August 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽ ജദ്ദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.
4: Time check. Time check.
5: Brought to you by Ozone Cargo.
6: ഗ്രീൻ ഇംഗ് സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി കഴിഞ്ഞ് 8 മിനിറ്റ്.
4: Time check. Time check.
5: Brought to you by Ozone Cargo, the trusted professional movers for door-to-door cargo and jumbo box services to India. Ozone Cargo, we care, we move.
4: Weather update.
7: Weather update.
5: Brought to you by Aldras Auto AC Parts, number one auto AC spare parts in the Middle East.
6: ദുബായിയുടെ മേഖലകളിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്ന ടെമ്പറേച്ചർ 36 degrees Celsius ആൻഡ് ഹ്യൂമിഡിറ്റി സ്റ്റാൻഡ്സ് അറ്റ് 68%.
4: വെതർ അപ്ഡേറ്റ്.
7: വെതർ അപ്ഡേറ്റ്
5: വാസ് ബ്രോട്ട് യു ബൈ ആൾട്രാസ് ഓട്ടോ എസി പാർട്സ് വിത്ത് 25+ ഔട്ട്ലെറ്റ്സ് അക്രോസ് UAE, ഒമാൻ, ഖത്തർ, സൗദി ആൻഡ് ബഹ്റൈൻ. വിസിറ്റ് ആൾട്രാസ് .me.

ഷാർജയിലൊരു ട്രക്ക് ഡ്രൈവർ അറസ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. എന്താ സംഭവം എന്നുള്ളത് ഞാൻ പറയാം, വഴിയേ പറയാം. പക്ഷെ അതിന് മുൻപേ എനിക്ക് പെട്ടെന്ന് നമ്മുടെയൊക്കെ ഒരു ഒരു ഒരു പ്രായത്തിൻ്റെ ഒരു കാലഘട്ടത്തിലെ ചില ഓർമ്മകളാണ് എനിക്ക് പെട്ടെന്ന് ഈ ന്യൂസ് കണ്ട സമയത്ത് കടന്നു വന്നത്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത്, ഞാൻ കൊല്ലത്ത് എസ് എൻ കോളേജിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം കൊല്ലത്ത് വന്നിട്ടുള്ളവർക്ക് അറിയാം, എസ് എൻ കോളേജ് ആ ഒരു നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്, ഈ കൊല്ലത്തെ എസ് എൻ കോളേജ്. പിന്നെ ഇപ്പോൾ റീസെൻ്റ് വന്ന മമ്മൂട്ടിയുടെ മാസ്റ്റർ പീസൊക്കെ ഷൂട്ട് ചെയ്ത ഫാത്തിമ മാതാ കോളേജ്, ഒരുപാട് വലിയ ആൾക്കാർ പഠിച്ചിട്ടുള്ള കോളേജുകളാണ്. ഇപ്പോൾ മുകേഷ് ആവട്ടെ, അല്ലെങ്കിൽ തിലകൻ സർ ആവട്ടെ, മുരളി സർ ആവട്ടെ, അങ്ങനെ കുറേ പേര് പഠിച്ചിട്ടുള്ള ഒരു കോളേജ്, ഒരു ക്യാമ്പസൊക്കെയാണ് ആ ക്യാമ്പസുകളൊക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു ഏരിയ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലായ്പ്പോഴും പോലീസുകാരുടെ ഒരു സർവൈലൻസ് ഇങ്ങനെ കിടന്ന് കറങ്ങിക്കൊണ്ടേയിരിക്കും. മാത്രമല്ല, ടൗണിൻ്റെ ഹൃദയഭാഗമായതുകൊണ്ട് തന്നെ നമ്മൾ എവിടേക്ക് പോകണമെന്നുണ്ടെങ്കിലും കോളേജ് വിട്ട് പുറത്തിറങ്ങി കഴിഞ്ഞാൽ ഈ പോലീസിൻ്റെ കണ്ണ് വിട്ടിച്ച് പോകാൻ വേണ്ടി പറ്റത്തുള്ളൂ. അപ്പോൾ ഈ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്തായിരിക്കുമല്ലോ നമുക്കൊരു എക്സ്ട്രാ ധൈര്യവും പരിപാടിയൊക്കെ ഉള്ളത്. അപ്പോൾ അന്ന് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഉച്ച സമയത്തൊക്കെ ആകുമ്പോൾ ഒരു ബിരിയാണി കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ സ്ഥിരം പോകുന്നൊരു സ്പോട്ട് ഉണ്ടായിരുന്നു കൊല്ലത്ത് എസ് എൻ കോളേജിൻ്റെ ഒക്കെ ആ ഒരു ഏരിയയിൽ നിന്നും കുറച്ചൊരു 5-6 കിലോമീറ്റർ അപ്പുറത്ത് മാടനട എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേസ് ഉണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ ഈ അന്ന് 70 രൂപയ്ക്കായിരുന്നു അവിടെ ബിരിയാണി കൊടുത്തിരുന്നത്. ഹറമീൻ എന്ന് പറഞ്ഞിട്ട് നല്ല ഡാൽഡയിലൊക്കെ ഇട്ടിട്ടുള്ള നല്ല ബിരിയാണി, ഭയങ്കര നല്ല ബിരിയാണിയാണ്. അപ്പം ഇത് കഴിക്കാൻ വേണ്ടി ഭയങ്കര തിരക്കുമാണ് കുട്ടികളുടെ. അപ്പോൾ നമ്മളാണെങ്കിൽ എല്ലാവർക്കും അന്ന് വണ്ടിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കില്ല. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഫ്രണ്ട്സ് എല്ലാം കൂടെ ഒരു 3 പേര് വെച്ച് ഓരോ ബൈക്കിലും കയറും, ട്രിപ്പിൾസ് അടിച്ചിട്ട് നേരെ ബിരിയാണിക്കട ലക്ഷ്യമാക്കി പോകാന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു ഇൻഡിക്കേഷനായിട്ട് ഏറ്റവും ബാക്കിലിരിക്കുന്ന ആളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന ഒരു സംഗതിയാണ്. അതായത് ഏതെങ്കിലും തരത്തിൽ പിറകെ കൂടെ വല്ല പോലീസോ മറ്റോ വരുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ AI ക്യാമറ വല്ലതും കാണുകയാണെങ്കിൽ, നേരെ കാല് കൊണ്ട് ബാക്കിലെ നമ്പർ പ്ലേറ്റ് അങ്ങ് മറച്ചേക്ക്, പിറകെ വേറെ കെണിയൊന്നും വരണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇത് ആക്ച്വലി ഇത് നമ്മൾ നാട്ടിലൊക്കെ ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ അത് എത്ര വലിയ തെറ്റാണെന്നുള്ളത് പിന്നീടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഈ പറഞ്ഞ പോലെ ഈ ക്യാമറാസ് ആവട്ടെ, അല്ലെങ്കിൽ പോലീസ് സർവൈലൻസ് സിസ്റ്റം ആവട്ടെ, ഇവരൊക്കെ നിലനിൽക്കുന്നത് ആക്ച്വലി പിടിച്ച് ഫൈൻ അടിച്ചിട്ട് അവർക്കെന്തെങ്കിലും നേട്ടം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ ഉപരി ഒരു തെറ്റായ ട്രാഫിക് സമ്പ്രദായം, ഒരു തെറ്റായ ട്രാഫിക് ഹാബിറ്റ് ഇല്ലാതാക്കി മാറ്റുക എന്നുള്ളതിന് വേണ്ടിയിട്ടാണ് നമ്മുടെ സിസ്റ്റം പ്രവർത്തിക്കുന്നത് എന്നുള്ളത്. അപ്പോൾ ഞാനിത് പറഞ്ഞു വരുന്നതുകൊണ്ടല്ല, ഇതേപോലൊരു സംഗതി ഇവിടെ നമ്മുടെ ഷാർജയിലൊരു ട്രക്ക് ഡ്രൈവർ പയറ്റി നോക്കിയിട്ട് പുള്ളിക്കാരൻ പെട്ടു എന്നുള്ളതാണ് കേട്ടോ. അതായത് ഈ ട്രാഫിക് ക്യാമറകളിൽ നിന്നും രക്ഷപ്പെടുന്നതിന് വേണ്ടിയിട്ട് നമ്പർ പ്ലേറ്റിൽ കുറച്ച് ചെളി വാരി പുരട്ടി വെച്ചിരുന്നു. സംഭവം പൊക്കി, കയ്യോടുകൂടി പൊക്കി എന്നുള്ളതാണ് കേട്ടോ. ഹെവി വാഹനങ്ങൾക്ക് പ്രവേശനം അനുവദിക്കാത്ത ചില മേഖലകളിലേക്ക് ട്രക്ക് ഓടിക്കേണ്ടി വന്നതുകൊണ്ട്, അപ്പോൾ ട്രക്ക് ഓടിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ അത്യാധുനിക ക്യാമറകളും ഡിജിറ്റൽ നിരീക്ഷണ സംവിധാനങ്ങളും ഒക്കെ ഉള്ള ഏരിയാസ് ആയിട്ട് പോലും അത് തൻ്റെ നമ്പർ പ്ലേറ്റ് കണ്ട് തന്നെ പിടിക്കേണ്ടതെന്ന് കരുതിയിട്ടാണ് പുള്ളിക്കാരൻ ഈ പറഞ്ഞ പോലെ നമ്പർ പ്ലേറ്റിൽ അക്കങ്ങളൊക്കെ ചെളി ഉപയോഗിച്ച് മറച്ചിട്ടിട്ടായിരുന്നു. ആ ഡ്രൈവറെ ഷാർജ പോലീസ് അറസ്റ്റ് ചെയ്തു. ആൻഡ് ഈ സംഭവങ്ങളെല്ലാം കണ്ടെത്തി അനുവാദമില്ലാത്ത മേഖലകളിൽ ട്രക്ക് ഓടിച്ചതായിട്ടും, ആൻഡ് ഇതിന് ശരിക്കും ഇവിടുത്തെ സിസ്റ്റത്തെ സഹായിച്ചിട്ടുണ്ടായിരുന്നത് ഏറ്റവും അത്യാധുനികമായിട്ടുള്ള ക്യാമറാസ്, ഡിജിറ്റൽ റഡാറുകളൊക്കെ ഉപയോഗിച്ചാണ് ഈ ഒരു വാഹനം പോലീസ് കണ്ടെത്തിയിട്ടുണ്ടായിരുന്നത്. നമ്പർ പ്ലേറ്റിലെ വിവരങ്ങൾ മറയ്ക്കുകയും മാറ്റം വരുത്തുകയും ചെയ്ത് ട്രാഫിക് നിയമങ്ങൾ മറികടക്കാൻ ശ്രമിക്കുന്നത് വലിയ പിഴ ലഭിക്കുന്ന കുറ്റമാണെന്ന് ഷാർജ പോലീസ് ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാനീ പറഞ്ഞ നാട്ടിലെ സുഖകരമായിട്ടുള്ള ഓർമ്മകൾ എത്ര വലിയ തെറ്റാണെന്ന് ഇന്ന് നമുക്ക് തിരിച്ചറിവ് ഉണ്ടാവുന്നുണ്ട്. അതേ തിരിച്ചറിവ് ഇന്ന് നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഉണ്ടായിരിക്കണം. യാതൊരു കാരണവശാലും അത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യരുത്. നമ്മൾ ജീവിച്ചിരിക്കുന്ന രാജ്യത്തെ, അല്ലെങ്കിൽ നമ്മൾ ജീവിക്കുന്ന ഈ ഒരു രാജ്യത്തെ റൂൾസ് എത്രമാത്രം സ്ട്രിക്റ്റ് ആണെന്നും ഫൈൻ്റെ വലിപ്പം എത്രത്തോളം ഉണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു കാരണവശാലും ഇമാതിരി മണ്ടത്തരങ്ങളൊന്നും ചെയ്യരുത് കേട്ടോ. Trending song of the hour brought to you by Almaraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
1: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
2: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
1: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
2: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫ് എമ്മിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
1: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.
11: You are listening to Home.

0: ഇതുപോലെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ഒരു ഓണക്കാലത്ത് മലയാളികൾക്ക് മുൻപിലേക്ക് തിയേറ്ററിൽ എത്തിയ ഒരു ചിത്രമായിരുന്നു ഒപ്പം. അന്ന് ഓണം വിന്നറായി മാറിയതും മോഹൻലാൽ പ്രിയദർശൻ കൂട്ടിട്ട് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം തിയേറ്ററുകളിലേക്ക് എത്തിച്ച ഒപ്പം എന്ന് പറയുന്ന സിനിമയായിരുന്നു. കാരണം ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത ലാലേട്ടൻ പൂർണ്ണമായിട്ടും അന്ധനായിട്ട് അഭിനയിച്ച ഒരു സിനിമയായിരുന്നു. മാത്രമല്ല പാട്ടുകളെല്ലാം തന്നെ വലിയ ഹിറ്റുകളായിരുന്നു. അതിലെ ചിന്നമ്മ ഇപ്പോഴും നമ്മുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ള പാട്ടുകളായിരിക്കും. ചിന്നമ്മ അടി കുഞ്ഞി പെണ്ണമ്മ വെറുതെ പാട്ട് പാടി നിങ്ങൾക്കുള്ള ഇഷ്ടം ഞാൻ വെറുതെ കളയിക്കുന്നില്ല. ഇനി എന്തായാലും ഒപ്പം സിനിമയ്ക്ക് ഒരു റീമേക്ക് ഒരുങ്ങുന്നുവെന്ന് ആ സിനിമ അന്ന് തിയേറ്ററുകളിൽ ഹിറ്റായ സമയത്ത് തന്നെ പുറത്തു വന്ന വാർത്തകളായിരുന്നു. പ്രിയദർശൻ ഒഫ്കോഴ്സ് അങ്ങനെയാണല്ലോ, അദ്ദേഹം ചെയ്തിട്ടുള്ള ഹിറ്റ് ചിത്രങ്ങളാവട്ടെ അല്ലെങ്കിൽ മറ്റ് സംവിധായകരുടെ ഹിറ്റ് സിനിമകളാവട്ടെ, ഇപ്പോൾ ഫാസിലിൻ്റെ ചിത്രമാണ്, ഫാസിൽ സാർ സംവിധാനം ചെയ്ത സിനിമയാണ് മണിച്ചിത്രത്താഴ്, അതിനെ നേരെ ഹിന്ദിയിലെത്തിച്ചു ഭൂൽഭുലയ്യാക്കി, അങ്ങനെ കുറേ സിനിമകൾ അദ്ദേഹം അത്തരത്തിലും കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം നമ്മൾ ഇന്ന് ഹിന്ദി സിനിമയിലെ ഏറ്റവും അധികം ഹിറ്റുകൾ സമ്മാനിച്ചിട്ടുള്ള സംവിധായകരിൽ ഒരാളാണ് പ്രിയദർശൻ. അദ്ദേഹത്തിനൊക്കെ അവിടെ വേറെ ലെവൽ റെസ്പെക്റ്റാണ്. ശരിക്കും ഈ ഹിന്ദി സ്പീക്കിംഗ് ആളുകൾക്കിടയിൽ നമ്മൾ മലയാളികൾക്ക് പോലും, മലയാളികൾ പോലും കൊടുക്കാത്ത അല്ലെങ്കിൽ മലയാളികൾ പോലും അത്ര കണ്ട് അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. കാരണം വേറെ പീക്ക് ലെവലിലാണ് ഹിന്ദി ആളുകൾ ശരിക്കും പ്രിയദർശൻ സിനിമകളെ കാണുന്നത്, പ്രിയദർശൻ എന്ന സംവിധായകൻ്റെ ക്രാഫ്റ്റിനെ നോക്കിക്കാണുന്നത്. അപ്പോൾ അവരുടെയൊക്കെ കൾട്ട് ക്ലാസിക്കിൻ്റെ ഭാഗമായിട്ടുള്ള പല കഥാപാത്രങ്ങളെയും സൃഷ്ടിച്ചിട്ടുള്ളത് പ്രിയദർശൻ എന്ന സംവിധായകനാണ്. സോ അദ്ദേഹം ഹ്യൂജ് റെസ്പെക്റ്റാണ് അദ്ദേഹത്തിന് ഹിന്ദി ഇൻഡസ്ട്രിയിലുള്ളത്. അപ്പം അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ ഹിന്ദി ചിത്രം റിലീസാവുകയാണ് ഹൈവാൻ, നമ്മുടെ ഒപ്പത്തിൻ്റെ റീമേക്കാണ് കേട്ടോ. ഹൈവാൻ എന്ന് പറയുന്ന ഈ ഒരു സിനിമ, അതിൻ്റെ ടീസർ ഇന്നിപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്, സെപ്റ്റംബറിലാണ് റിലീസ്. പക്ഷേ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഹിന്ദിയിലെ ഒരു ഒരു സ്റ്റാർ ടയർ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഇപ്പോൾ കുറച്ചധികം ഫാൻ ബേസിൻ്റെ കാര്യത്തിലാവട്ടെ അല്ലെങ്കിൽ ഹീറോ സെൻട്രിക് പരിപാടികളുടെ കാര്യത്തിലാവട്ടെ, അക്ഷയ് കുമാറാണ് സെയ്ഫ് അലി ഖാനേക്കാൾ കുറച്ചുകൂടി സ്റ്റാർ വാല്യൂ ഉള്ളൊരു ആക്ടർ. പക്ഷേ ഈ സിനിമയിൽ മോഹൻലാൽ ചെയ്തിരുന്ന ലാലേട്ടൻ്റെ ക്യാരക്ടർ ചെയ്യുന്നത് സെയ്ഫ് അലി ഖാനാണ്. നേരെ സമുദ്രത്തിന് ചെയ്തിരുന്ന വില്ലൻ വേഷമാണ് അക്ഷയ് കുമാർ ചെയ്യുന്നത്. അപ്പോൾ കഥയിലും വലിയൊരു ട്വിസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതായത് ഈ ഒപ്പത്തിൽ തന്നെ നോക്കുന്ന സമയത്ത് നമുക്കൊരു സോഫ്റ്റ് കോർണർ വില്ലൻ്റെ ബാക്ക് സ്റ്റോറിയും വില്ലൻ്റെ ആ ഒരു ജീവിത കഥകളൊക്കെ കേൾക്കുന്ന സമയത്ത് നമുക്ക് തോന്നിയേക്കാം. അപ്പോൾ അതിൽ നിന്നും ഇൻസ്പയർഡ് ആയിട്ട് മാത്രമല്ല ആ വില്ലൻ്റെ സമുദ്രക്കനി ഭയങ്കര ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്ക് തന്നെ കാണുന്ന സമയത്ത് പേടി തോന്നുന്ന തരത്തിലാണ് ആ ഒരു വില്ലനെ അവർ ക്രാഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു ക്യാരക്ടറാണ് അക്ഷയ് കുമാർ ചെയ്യുന്നത്. മാത്രമല്ല മോഹൻലാൽ ഒരു ഗസ്റ്റ് അപ്പിയറൻസുമായി വീണ്ടും ഹിന്ദിയിലേക്ക് എത്തുന്ന ഒരു സിനിമ കൂടിയാണ് ഹൈവാൻ എന്നാണ് അറിയുന്നത് കേട്ടോ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് അഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: ജനപ്രിയ സംവിധായകൻ ഗിരീഷ് എഡി ഒരുക്കുന്ന ഏറ്റവും പുതിയ ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്.
1: കിട്ടിയിരുന്ന മതി, നമ്മൾ നിർത്തിപ്പോണ്ടിരുന്നാൽ മതി, അത് കറക്റ്റ് സമയത്ത് അത് കറക്റ്റ് പ്ലാൻഡ് ആയിട്ട് തന്നെ ദൈവം നമുക്ക് കൊണ്ടുതരും.
0: നിവിൻ പോളിക്കൊപ്പം നായികയായി മമിത ബൈജുവും സംഗീത് പ്രതാപ്, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ശ്രീൻജ തുടങ്ങി ഒരു വലിയ താരനിരയും അണിനിരക്കുന്നു. ഓഗസ്റ്റ് 21 തിയേറ്ററുകളിലേക്ക് എത്തുന്നു സൂപ്പർ ഹിറ്റ് ഫാമിലി എന്റർടൈനർ ബെത്ലഹേം കുടുംബ യൂണിറ്റ്. മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഫാസ്റ്റ് ഫിലിം. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

ഓണത്തിന്റെ രുചിയൂറും ഓണ സദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടേരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. നിങ്ങൾ കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.

0: നമുക്കുള്ള പല അനുഗ്രഹങ്ങളെ കുറിച്ചിട്ടും നമ്മൾ അത്രമാത്രം ബോധവാന്മാരായിരിക്കില്ല. കാരണം ലോകത്തുള്ള എത്രയോ പേര് ഈ ലോകത്തിന്റെ ഭംഗിയുള്ള ദൃശ്യങ്ങൾ കാണാൻ സാധിക്കാത്ത, അന്ധത ബാധിച്ചു പോയ, ജന്മനാന്ധരായിട്ടുള്ള ആളുകളുണ്ട്. കൃത്യമായ കാഴ്ചശേഷി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. കേൾവിശക്തി ഇല്ലാത്തവരുണ്ട്. മനോഹരമായിട്ടുള്ള ശബ്ദങ്ങൾ കേൾക്കാൻ ആ ഒരു കഴിവില്ലാത്ത, അല്ലെങ്കിൽ ആ ഒരു എബിലിറ്റി ഇല്ലാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ പലപ്പോഴും ശാസ്ത്രമേഖല ഏത് രീതിയിൽ പുരോഗമിക്കണം എന്നുള്ള ചോദ്യത്തിൻ്റെ ഏറ്റവും കൃത്യമായിട്ടുള്ള ഉത്തരമാണ് ഇത്തരത്തിലുള്ള മനുഷ്യൻ്റെ ചില പരിമിതികളെ അതിജീവിക്കാൻ പ്രാപ്തമാക്കുന്ന വിധമാണ് മെഡിക്കൽ സയൻസിലാവട്ടെ അല്ലെങ്കിൽ എല്ലാ സാങ്കേതിക മേഖലകളിലും നമ്മൾ വികസിക്കേണ്ടത് എന്നുള്ളത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇൻവെൻഷൻ, അതിൻ്റെ ഒരു അപ്ഡേറ്റ് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. അതായത് ലോകത്തിൻ്റെ അന്ധത ഇല്ലാതെയാവുകയാണ്. കാഴ്ചക്കുറവുള്ളവർ ഒരു കെട്ടുകഥ മാത്രമായിട്ട് ലോക ചരിത്രത്തിൽ മാറാൻ വേണ്ടി പോകുന്നു. അതിനോടനുബന്ധിച്ചുള്ള ഒരു വലിയ ഇൻവെൻഷൻ, അതിൻ്റെ ഭാഗമായിട്ടുള്ള അപ്ഡേറ്റുകളോ കാര്യങ്ങളോ ഒക്കെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇലോൺ മസ്ക് ഫണ്ട് ചെയ്യുന്ന ന്യൂറാലിങ്ക് എന്ന് പറയുന്ന കമ്പനിയെ കുറിച്ചിട്ട്, അവരുടെ ബ്രെയിൻ ചിപ്പിനെ കുറിച്ചിട്ടൊക്കെ കുറേ കാലമായിട്ട് നമ്മൾ വാർത്തകളിലും മറ്റുമൊക്കെ കേട്ടറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ന്യൂറാലിങ്കിൻ്റെ ഏറ്റവും പുതിയ ഇൻവെൻഷൻസിൽ ഒന്നാണ് കാഴ്ച കണ്ണുകളിലേക്കല്ല പകരം തലച്ചോറിലേക്ക് എത്തിക്കുന്ന തരത്തിലേക്കുള്ള പുതിയൊരു സംവിധാനം, ഒരു ബ്രെയിൻ ചിപ്പ് അവരിപ്പോൾ പുറത്തിറക്കാൻ വേണ്ടിയുള്ള അതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലാണ് ഇപ്പോഴെന്നാണ് അറിയാൻ സാധിക്കുന്നത്. അതായത് നമ്മളിപ്പോൾ കാഴ്ചയില്ലാത്ത ഒരാളുടെ കണ്ണുകളിലേക്ക് വയ്ക്കുന്ന ക്യാമറകളിലൂടെ ആയിരിക്കും ഇതിൻ്റെ പരിപാടി നടക്കാൻ വേണ്ടി പോകുന്നത്. ന്യൂറാലിങ്കിൻ്റെ ഈ പുതിയ ബ്രെയിൻ ചിപ്പ് കണ്ണുകളെയും ആൻഡ് ഒപ്റ്റിക് നാഡികളെയും ഒക്കെ മറികടന്നിട്ട് കാഴ്ചാ വിവരങ്ങൾ കൃത്യമായിട്ട് തലച്ചോറിലേക്ക് എത്തിക്കുക എന്നുള്ളതിനാണ് ലക്ഷ്യമിടുന്നതെന്ന് കേട്ടോ. അപ്പോൾ മനസ്സിലായില്ലേ, ഈ ക്യാമറ ഇതിൻ്റെ ഇൻഫോർമേഷൻസ് ഇതിൻ്റെ ഇലക്ട്രിക് സിഗ്നൽസ് ആക്കി മാറ്റിയിട്ട് ഈ സിഗ്നൽസിനെ ഡയറക്റ്റ് നമ്മുടെ കാഴ്ചയുടെ കേന്ദ്രമായിട്ടുള്ള തലച്ചോറിലിടത്തേക്ക് ഈ സിഗ്നലുകൾ എത്തിക്കുകയാണ്. അപ്പോൾ വിഷ്വൽസ് കൃത്യമായിട്ട് നമ്മുടെ തലച്ചോറിൽ ഒരു ദൃശ്യം പോലെ തന്നെ കാണപ്പെടുകയും ചെയ്യും എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് പറയുന്നത് കേട്ടോ. പൂർണ്ണമായിട്ടും അന്ധരായിട്ടുള്ളവർക്ക് പോലും കാഴ്ച തിരികെ നൽകാനുള്ള ഒരു സാധ്യതയാണ് ഇതിലൂടെ ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇപ്പോൾ നിലവിൽ നമ്മളീ പറഞ്ഞ പോലെ റെസൊല്യൂഷൻ കുറഞ്ഞ ഇമേജസും വെളിച്ചം തിരിച്ചറിയാനുള്ള ശേഷിയൊക്കെയാണ് ഇത്തരത്തിൽ കൈവരുന്നതെന്നുണ്ടെങ്കിലും ഭാവിയിലേക്ക് വരുന്ന സമയത്ത് മനുഷ്യന് ഇൻഫ്രാറെഡ് ആൻഡ് അൾട്രാവയലറ്റ് പോലുള്ള സാധാരണ കണ്ണുകൾക്ക് കാണാനാകാത്ത തരംഗങ്ങളും തിരിച്ചറിയാൻ കഴിയുന്ന തരത്തിലേക്ക് ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് അത്രമാത്രം ഇത് ഫ്ലറിഷ്ഡ് ആക്കാൻ സാധിക്കുന്നൊരു മേഖലയാണ് എന്നാണ് ഇലോൺ മസ്കിൻ്റെ തന്നെ അഭിപ്രായത്തിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഈ ഒരു സൂപ്പർ കാഴ്ച ഇപ്പോഴും പരീക്ഷണ ഘട്ടത്തിലാണ്, അവസാന ഘട്ടത്തിലാണ്. എന്തായാലും വരും ദിവസങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏറ്റവും പുതിയ അപ്ഡേറ്റുകളൊക്കെ പുറത്തു വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അത്തരത്തിലുള്ള ഇൻവെൻഷൻസ് ആണ് ദാറ്റ്സ് വാട്ട് വി ആക്ച്വലി വോണ്ട് ടു എ മോഡേൺ വേൾഡ് അല്ലേ.
1: എവർഗ്രീൻ പാട്ടുകൾ ബ്രോട്ട് യു ബൈ ഭാഷാബായ് ബിരിയാണി, ഒതന്റിക് ദിണ്ടുക്കൽ ബിരിയാണിയും ചെന്നൈ ബായ് വീട്ട് കല്യാണ ബിരിയാണിയും ഇനി ആസ്വദിക്കാം. വാസൽ

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: Stay connected with Home 92.2 FM. Home is a feeling. It's a feeling.
1: എന്നമ്മേ, ഞാൻ ഈ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, നമ്മുടെ ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് കോൾ 050-426-0948. Presented by DuPay, the all-in-one money app. Download DuPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു. Food.

0: Home FM Headlines.
1: Brought to you by Divya Auto Spare Parts, authorized dealers of Toyota, Lexus, Nissan, Mitsubishi, and Isuzu.
2: Kerala, Keralamai. Bill, Rajya Sabhayum Kadanu. ചർച്ചയ്ക്ക് തയ്യാറെന്ന് സ്പീക്കർ അമിത്ഷായുടെ കത്ത്. പ്രസംഗമല്ല പ്രസ്താവനയാണ് വേണ്ടതെന്ന് രാഹുൽ ഗാന്ധി. നമസ്കാരം. ഹോം 92.2 FM. വാർത്തകളുമായി മിനി പത്മ. കേരളം ബിൽ രാജ്യസഭയും കടന്നു. ബില്ലിൽ ചർച്ചയിൽ പങ്കെടുത്ത കേരള MPമാർ സംസാരിച്ചു. കേന്ദ്ര സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി മലയാളത്തിലാണ് സഭയിൽ സംസാരിച്ചത്. കേരളത്തിൽ നിന്നുള്ള എല്ലാ MPമാരും മലയാളത്തിലാണ് രാജ്യസഭയിൽ സംസാരിച്ചത്. ഇന്നലെ ലോക്സഭ ബിൽ പാസാക്കിയിരുന്നു. ബിൽ രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നതോടെ നിയമമാകും. ബില്ലിനെ അഭിമാനത്തോടെ പിന്തുണയ്ക്കുന്നുവെന്ന് ചർച്ചയിൽ പങ്കെടുത്ത ജെബി മേത്തർ MP. ചർച്ച രാഷ്ട്രീയ പരാമർശങ്ങൾക്കും വേദിയായി. ആഭ്യന്തരമന്ത്രി എവിടെയെന്നും ആരാണ് വെടിവയ്ക്കാൻ ഉത്തരവിട്ടതെന്നും ചർച്ചയ്ക്കിടെ ജെബി മേത്തർ. എല്ലാ വിഷയത്തിലും ചർച്ചയ്ക്ക് തയ്യാറെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സഭാ നടപടികൾ നടക്കണം, ഇതിനായി എല്ലാവരും സഹകരിക്കണം. ഇതുമായി ബന്ധപ്പെട്ട് സ്പീക്കർക്ക് അമിത്ഷാ കത്ത് നൽകി. പ്രതിപക്ഷത്തിന്റെ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ തയ്യാർ. 17 ദിവസം നീണ്ടുനിന്ന പ്രതിപക്ഷ പ്രതിഷേധത്തിനൊടുവിലാണ് ഡൽഹി പ്രതിഷേധത്തിലെ പോലീസ് നടപടിയിൽ ചർച്ചയ്ക്ക് തയ്യാറെന്ന് അമിത്ഷാ പ്രതികരിക്കുന്നത്. വിദ്യാർത്ഥികൾ നടത്തിയ പ്രതിഷേധ മാർച്ചിനെതിരെ നടന്ന പോലീസ് നടപടിയുമായി ബന്ധപ്പെട്ട കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ പ്രഭാഷണം കേട്ടിരിക്കാൻ താൽപര്യമില്ലെന്ന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർക്കാൻ അദ്ദേഹം ഉത്തരവിട്ടിരുന്നോ ഇല്ലയോ എന്നതിനുള്ള ഉത്തരം മാത്രമേ അറിയേണ്ടതുള്ളൂ എന്ന് രാഹുൽ. വിവാദങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഒടുവിൽ FCRA ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിട്ടു. ശബ്ദ വോട്ടിലൂടെയാണ് ബിൽ JPCക്ക് വിട്ടത്. ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ള ബിൽ പിൻവലിക്കണമെന്ന് KC വേണുഗോപാൽ MP. എന്നാൽ ബില്ലിൽ പ്രതിപക്ഷം തെറ്റിദ്ധാരണ പരത്തുകയാണെന്ന് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു കുറ്റപ്പെടുത്തി. KC വേണുഗോപാൽ പറയുന്നത് തെറ്റാണ്, ബിൽ ന്യൂനപക്ഷങ്ങളെ ലക്ഷ്യം വെച്ചുള്ളതല്ലെന്നും എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ JPCയിൽ പറയണമെന്നും കിരൺ റിജിജു. ജോൺ ബ്രിട്ടാസ് MPയെ സുഷ്മിതാ ദേവ് ലുങ്കി വാല എന്ന് വിളിച്ചതിനെതിരെ രാജ്യസഭയിൽ പ്രതിഷേധം. ബ്രിട്ടാസ് രാജ്യസഭയിൽ വിഷയം ഉന്നയിക്കുകയായിരുന്നു. മലയാളി എന്ന നിലയിൽ ഓരോ നിമിഷവും അഭിമാനത്തോടെയാണ് ജീവിക്കുന്നത്. അപമാനിച്ച അംഗം തന്നെ നിരന്തരം ശല്യപ്പെടുത്തിയെന്നും ലുങ്കി വാല എന്ന് നിരന്തരം വിളിച്ച് പരിഹസിച്ചെന്നും ബ്രിട്ടാസ് സഭയിൽ. സംഭവത്തിൽ സുഷ്മിതാ ദേവിനെതിരെ ജോൺ ബ്രിട്ടാസ് രാജ്യസഭാ അധ്യക്ഷൻ CP രാധാകൃഷ്ണന് അവകാശ ലംഘന നോട്ടീസ് നൽകി. എല്ലാ അംഗങ്ങളും തുല്യരാണെന്നും സ്ഥലഭേദങ്ങളില്ലെന്നും കേന്ദ്രമന്ത്രി കിരൺ റിജിജു. രാജ്യവിരുദ്ധമായതോ വ്യക്തിവിരോധമോ അംഗീകരിക്കാനാകില്ല. സുഷ്മിതാ ദേവിന് പരാതിയുണ്ടെന്നും അതും കേൾക്കുമെന്നും റിജിജു. രാജ്യസഭയിൽ നാടകീയ രംഗങ്ങളാണ് അരങ്ങേറിയത്. ബ്രിട്ടാസിനെ മാത്രം സംസാരിക്കാൻ അനുവദിച്ചതിൽ BJP ബഹളം വെച്ചു. JP നദ്ദയുടെ അടുത്തുപോയി സുഷ്മിതാ ദേവ് പരാതി പറയുകയും ഉണ്ടായി. ടാറ്റ ഗ്രൂപ്പിലെ ഹോൾഡിംഗ് കമ്പനിയായ ടാറ്റ സൺസിന്റെ ചെയർമാൻ സ്ഥാനം രാജിവെച്ച് N. ചന്ദ്രശേഖർ. 9 വർഷത്തോളമായി തുടരുന്ന പദവിയിൽ 6 മാസം ശേഷിക്കെയാണ് നിർണായക നീക്കം. ടാറ്റ സൺസുമായി ബന്ധപ്പെട്ട അധികാര തർക്കങ്ങൾക്കിടെയാണ് രാജിയെന്നത് ശ്രദ്ധേയമാണ്. ടാറ്റ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ അടക്കമുള്ള ബിസിനസ്സുകളുടെ മോശം പ്രകടനവും രാജിയിലേക്ക് നയിച്ചുവെന്നാണ് വിലയിരുത്തൽ. ആദ്യമായിട്ടല്ല മത്സ്യത്തൊഴിലാളികളെ കടലിൽ കാണാതാകുന്നതെന്ന മുഖ്യമന്ത്രി VD സതീശന്റെ പരാമർശത്തിനെതിരെ വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. തീരപ്രദേശ ജനങ്ങളെ ആകെ അവഗണിക്കുന്ന പ്രസ്താവനയാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. മത്സ്യത്തൊഴിലാളികൾക്കായി ആദ്യ മണിക്കൂറിൽ രക്ഷാപ്രവർത്തനം ഉണ്ടായില്ലെന്നും പിണറായി വിജയൻ കുറ്റപ്പെടുത്തി. മഴക്കെടുതിയിൽ കുടുംബനാഥനെ നഷ്ടപ്പെട്ട കുടുംബത്തിലെ ഒരാൾക്ക് സർക്കാർ ജോലി നൽകണമെന്ന് പ്രതിപക്ഷ നേതാവ് ആവശ്യപ്പെട്ടു. ഫേസ്ബുക്കിലൂടെ വെല്ലുവിളി പോസ്റ്റുകളിട്ടത് താൻ തന്നെയെന്ന് ക്രിമിനൽ കേസ് പ്രതി അർജുൻ ആയങ്കി പോലീസിനോട്. ആഭ്യന്തരമന്ത്രിക്കെതിരെ സമൂഹമാധ്യമങ്ങളിൽ പോസ്റ്റിടാൻ ഉപയോഗിച്ചതെന്ന് കരുതുന്ന അർജുന്റെ മൊബൈൽ ഫോൺ പോലീസ് കണ്ടെത്തി. ആയങ്കിയെ പിടികൂടിയ കണ്ണൂരിലെ അഭിഭാഷകയുടെ അപ്പാർട്ട്മെന്റിനടുത്തുവച്ചാണ് ഐഫോൺ കണ്ടെത്തിയത്. അർജുൻ ആയങ്കിക്കെതിരെ കാപ്പ ചുമത്തുന്നതിനുള്ള പ്രാരംഭ നടപടികൾ പോലീസ് പൂർത്തിയാക്കിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിന്റെ PM ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നത് സംബന്ധിച്ച് UDF ഉപസമിതിയിൽ ഭിന്നതയെന്ന് റിപ്പോർട്ട്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തൊപ്പുവച്ച ഈ കരാറുമായി മുന്നോട്ടു പോകണോ എന്ന കാര്യത്തിൽ ഉപസമിതിയിലെ 4 അംഗങ്ങളിൽ 3 പേർ അനുകൂല നിലപാട് സ്വീകരിച്ചപ്പോൾ ഒരു കോൺഗ്രസ് മന്ത്രി വിയോജിപ്പ് അറിയിച്ചു. പിന്മാറുന്നത് സംസ്ഥാനത്തിന് അർഹമായ ഫണ്ട് നഷ്ടപ്പെടുത്തുമെന്നാണ് അനുകൂലിക്കുന്ന മന്ത്രിമാരുടെ വാദമെങ്കിൽ സിലബസിലെ കേന്ദ്ര ഇടപെടലുകൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നാണ് എതിർക്കുന്ന മന്ത്രിയുടെ വാദം. മന്ത്രി N. ശംസുദ്ദീന്റെ സ്റ്റാഫിൽ ജമാഅത്തെ ഇസ്ലാമി നേതാവിനെ ഉൾപ്പെടുത്തിയതിൽ മുസ്ലിം ലീഗിൽ അമർഷം. യൂത്ത് ലീഗിനും MSFനും നിയമനത്തിൽ അതൃപ്തിയെന്നാണ് വിവരം. ഇരുവിഭാഗത്തിന്റെയും പ്രാതിനിധ്യം അവഗണിച്ചു എന്നും ആക്ഷേപമുണ്ട്. MSFും യൂത്ത് ലീഗും നൽകിയ പട്ടിക പരിഗണിച്ചില്ലെന്നാണ് ഉയരുന്ന വിമർശനം. ഇത് സംബന്ധിച്ച് യുവജന വിദ്യാർത്ഥി നേതാക്കൾ പരസ്യ പ്രതികരണം നടത്തിയത് നേരത്തെ വിവാദമായിരുന്നു. മെസ്സിയെ കേരളത്തിലെത്തിക്കാമെന്ന് കാണിച്ച് തട്ടിപ്പ് നടത്തിയ സംഭവത്തിൽ കായിക വകുപ്പ് റിപ്പോർട്ടിൽ തുടരന്വേഷണത്തിന് സർക്കാർ. കായിക വകുപ്പ് റിപ്പോർട്ട് അടുത്ത മന്ത്രിസഭായോഗം ചർച്ച ചെയ്യും. നിയമ നടപടിക്ക് വിട്ടുവീഴ്ച വേണ്ടെന്നാണ് സർക്കാരിന്റെ നിലപാട്. അർജന്റീനിയൻ ഫുട്ബോൾ അസോസിയേഷന് ഏതാണ്ട് 126 കോടി രൂപ നൽകിയതായി സ്പോൺസർ അവകാശപ്പെട്ടിരുന്നു. എന്നാൽ പണം കൈമാറിയതിന്റെയോ AFA അത് സ്വീകരിച്ചതിന്റെയോ യാതൊരു രേഖകളും സർക്കാരിന് ലഭിച്ചിട്ടില്ല. മെസ്സിയുടെ പേരിൽ നടന്ന തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻമന്ത്രി അബ്ദുറഹ്മാന്റെ വാദങ്ങൾ തള്ളി കായികമന്ത്രി OJ ജിനേഷ്. സർക്കാർ സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്തെന്നും സ്വകാര്യ വ്യക്തിക്ക് ലാഭമുണ്ടാക്കാനുള്ള ഇടപെടൽ നടന്നുവെന്നും മന്ത്രി. മെസ്സിയുടെ പേരിൽ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് മുൻ കായികമന്ത്രിയെ പ്രതിരോധത്തിലാക്കി കൂടുതൽ രേഖകൾ പുറത്ത്. സ്പോൺസർക്കായി നേരിട്ട് വാദിക്കുന്ന അബ്ദുറഹ്മാന്റെ ഇമെയിൽ സന്ദേശം പുറത്ത്. മെസ്സി വിവാദത്തിൽ ഏത് അന്വേഷണത്തെയും സ്വാഗതം ചെയ്യുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ. ഇക്കാര്യത്തിൽ ഒരു ക്രമക്കേടും നടന്നിട്ടില്ല. ഔദ്യോഗികമായി തനിക്ക് കത്ത് കിട്ടിയിട്ടില്ല. ടീമിനെ കൊണ്ടുവരാൻ ശ്രമം നടന്നു. എന്നാൽ ഇപ്പോൾ പറയുന്ന പ്രശ്നമൊന്നും അതിലുണ്ടായില്ല. മന്ത്രിക്ക് സ്പെയിനിൽ പോകാൻ കരാറിന്റെയൊന്നും ആവശ്യമില്ലെന്നും പ്രതിപക്ഷ നേതാവ്. കേന്ദ്ര സർക്കാരിന്റെ മണ്ഡല പുനർനിർണയ നീക്കത്തിനെതിരെ തമിഴ്നാട് മുഖ്യമന്ത്രി വിജയ് നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ചു. ലോക്സഭാ സീറ്റുകളുടെ എണ്ണം നിലവിലുള്ള 543 തന്നെ നിലനിർത്തണമെന്ന് അദ്ദേഹം കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടു. ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ രാഷ്ട്രീയ പ്രാതിനിധ്യം സംരക്ഷിക്കുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങൾക്ക് പാർലമെന്റിലെ സ്വാധീനം കുറയാൻ മണ്ഡല പുനർനിർണയം കാരണമാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ചെങ്കടലിലെ ബാബൽ മന്ദീപ് കടലിടുക്കിൽ ഹൂതികൾ ചരക്കുകപ്പൽ ആക്രമിച്ചു. 3 പാകിസ്ഥാൻ സ്വദേശികളടക്കം 6 പേർ കൊല്ലപ്പെട്ടു. February 28 ഇറാൻ യുദ്ധം ആരംഭിച്ച ശേഷമുള്ള ഹൂതികളുടെ കപ്പൽ ആക്രമണത്തിൽ ഇതാദ്യമായാണ് 6 പേർ കൊല്ലപ്പെടുന്നത്. മറ്റൊരു സംഭവത്തിൽ ഗൾഫിലെ ഹോർമുസ് കടലിടുക്കിലേക്ക് പ്രവേശിക്കാൻ ശ്രമിച്ച കപ്പലിന് നേരെ അമേരിക്കയും മിസൈൽ പ്രയോഗിച്ചു. ഈജിപ്തിൽ രജിസ്റ്റർ ചെയ്ത ചെറിയ ചരക്കുകപ്പലാണ് ചെങ്കടലിൽ ആക്രമിക്കപ്പെട്ടത്. പശ്ചിമേഷ്യയിലെ പ്രശ്നപരിഹാരത്തിനായി ഒമാന്റെ മധ്യസ്ഥ ശ്രമങ്ങൾ തുടരുന്നു. ഒമാൻ ഇറാൻ ചർച്ചയ്ക്ക് പുരോഗതിയുണ്ടെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം. ഇറാൻ US സംഘർഷ പശ്ചാത്തലത്തിൽ ഹോർമുസ് കടലിടുക്കിൽ കപ്പൽ ആക്രമണങ്ങൾ ഉൾപ്പെടെ തുടരുന്നതിനിടെ മധ്യസ്ഥ ചർച്ചകൾക്കായി പാകിസ്ഥാൻ ആഭ്യന്തരമന്ത്രി മൊഹ്സിൻ നഖ്വി ഇറാനിൽ. ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാനുമായി നഖ്വി ചർച്ച നടത്തി. അന്താരാഷ്ട്ര യുവജന ദിനത്തോടനുബന്ധിച്ച് പ്രത്യേക വെള്ളി സ്മാരക നാണയം പുറത്തിറക്കി UAE സെൻട്രൽ ബാങ്ക്. മുൻവശത്ത് UAEയുടെ രാഷ്ട്രപിതാവ് ഹിസൈനസ് ഷെയ്ഖ് സയ്ദ് ബിൻ സുൽത്താൻ അൽ നഹ്യാന്റെ ചിത്രവും അതിനൊപ്പം അദ്ദേഹത്തിന്റെ കവിതയിൽ നിന്നുള്ള അറബിക് വരിയും രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിറകുവശത്ത് UAE സെൻട്രൽ ബാങ്ക് ആസ്ഥാന മന്ദിരത്തിന്റെ ചിത്രവും 50 ദിർഹം എന്ന മൂല്യവും രേഖപ്പെടുത്തിയിട്ടുണ്ട്. കീപ് ലിസ്ണിംഗ് ടു ഹോം 92.2 FM.
0: Home FM News was brought to you by Danya Group of Companies since 1982.
3: ഓരോ തുള്ളി രക്തവും ഒരു ജീവന്റെ പ്രതീക്ഷയാണ്. ഇന്ത്യൻ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷൻസിന്റെ ഭാഗമായി കോൺസുലേറ്റ് ജനറൽ ഓഫ് ഇന്ത്യ ദുബായിയുടെ സഹകരണത്തോടെ FOA Events LLC സംഘടിപ്പിക്കുന്നു മെഗാ ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ്. ഈ വരുന്ന August 16 ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ അൽജദാഫിലുള്ള DHA ഹെഡ്ക്വാർട്ടേഴ്സിൽ വെച്ച് നടക്കുന്ന ഈ മഹത്തായ സംരംഭത്തിൽ നിങ്ങളും പങ്കാളികളാകൂ. ഫോർ രജിസ്ട്രേഷൻ വിസിറ്റ് FOAEventsLLC.com/registration അല്ലെങ്കിൽ ഇമെയിൽ ചെയ്യൂ megabloodnation@gmail.com. ഫോർ മോർ ഡീറ്റെയിൽസ് കോൾ 0569622187 0563873299.

ദുബായിലെ ഓരോ നിരത്തുകളിലെയും തിരക്കിനെ കുറിച്ചിട്ട് നമുക്ക് വേറെ ആരും പറഞ്ഞു തരേണ്ട കാര്യമില്ല. നമ്മളെല്ലാവരും അതിന്റെ അനുഭവ സാക്ഷ്യമുള്ളവർ തന്നെയായിരിക്കും. ഇപ്പോഴും ട്രാഫിക്കിലൊക്കെ സ്റ്റക്കായി നിൽക്കുന്ന ഒരുപാട് പേരുണ്ടായിരിക്കും. പക്ഷേ റോഡിന്റെ ക്വാളിറ്റിയിൽ, അതുപോലെ തന്നെ റോഡിന്റെ കണക്ടിവിറ്റിയുടെ കാര്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്നത് പോലെ ലോകത്തിലെ തന്നെ ഏറ്റവും നിലവാരമുള്ള റോഡുകളാണ് UAE ദുബായ് നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. 95% റോഡുകളും എക്സലന്റ് ആണ് എന്നുള്ളതാണ്. റോഡ് നെറ്റ്വർക്ക് നിലവാരത്തിൽ ആഗോള മികവാണ് ഇപ്പോൾ ദുബായ് RTA പ്രകടമാക്കിയിരിക്കുന്നത് കേട്ടോ. ഈ റോഡ്, ദുബായിലെ റോഡ് ശൃംഖലയുടെ നിലവാരത്തിലാണ് ഈ ഒരു ആഗോള മികവ് ആക്ച്വലി RTAയുടെ ഭാഗത്തു നിന്നും വന്നിട്ടുള്ളത്. 95% എക്സലന്റ് വിഭാഗത്തിൽ ഉൾപ്പെട്ടതായിട്ടാണ് ഇപ്പോൾ RTA അറിയിച്ചിട്ടുള്ളത് കേട്ടോ. ലിഡാർ, AI ആൻഡ് ഓട്ടോമേറ്റഡ് ഡേറ്റ സർവീസ് പോലെയുള്ള സമഗ്രമായിട്ടുള്ള പരിശോധനകളും പരിപാലന സംവിധാനങ്ങളും ഒക്കെയാണ് ഈ ഒരു നേട്ടത്തിന്റെ പിന്നിൽ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ളത് എന്നാണ് പറയുന്നത്. 5 പ്രധാന മേഖലകളിലെ പ്രകടനവും ആൻഡ് RTA ആഗോളതലത്തിലെ മുൻനിര റോഡ് അസറ്റ് മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് അത്രേ. ആൻഡ് യെസ്, അത് തീർച്ചയായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഫാക്ട് തന്നെയാണ് അല്ലേ. ഇനിയും എന്തായാലും ഈ സംഭവം പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇപ്പോൾ അടുത്ത ആഴ്ചയല്ല, 2 ദിവസങ്ങൾക്ക് അപ്പുറത്തേക്ക് നമ്മൾ ഭാരതത്തിന്റെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്ന ദിവസമാണ് August 15. പക്ഷേ ഈ August 15 അല്ലാതെ തന്നെ ഈ ഒരു ഡേറ്റ്സിലൊക്കെ യാത്ര ചെയ്യുന്നവരാണെങ്കിൽ ഇതിനോടനുബന്ധിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങൾ അത്യാവശ്യം ശക്തമാക്കിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ചില കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ചും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനാഘോഷങ്ങളോടനുബന്ധിച്ചുകൊണ്ട് എയർപോർട്ടുകളിൽ സുരക്ഷാ പരിശോധന കർശനമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള യാത്രക്കാർ, അതായത് August 10 to August 20 ഇടയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ള യാത്രക്കാരാണ് എന്നുണ്ടെങ്കിൽ നേരത്തെ എയർപോർട്ടിലേക്ക് എത്തണമെന്ന് സർട്ടേൻ വിമാന കമ്പനികൾ അറിയിച്ചിട്ടുണ്ട് കേട്ടോ. എയർ ഇന്ത്യയും സ്പൈസ് ജെറ്റുമാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. കാരണം ആഘോഷങ്ങൾ പ്രമാണിച്ച് യുഎയിലെ വിവിധ എയർപോർട്ടുകളിൽ എക്സ്ട്രാ സുരക്ഷാ ക്രമീകരണങ്ങളൊക്കെ ഏർപ്പെടുത്തിയിട്ടുണ്ട് നാട്ടിലേക്ക് ട്രാവൽ ചെയ്യുന്നവർക്ക്. ആൻഡ് ഈ സുരക്ഷാ പരിശോധനകളും മറ്റു യാത്രാ നടപടികളും ഒക്കെ പൂർത്തിയാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ സമയം ആവശ്യമുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഈ ഒരു നിർദ്ദേശം ഇപ്പോൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ August 10 to August 20 ഇടയിൽ ടിക്കറ്റ് എടുത്തിട്ടുള്ളവരാണെങ്കിൽ, യാത്ര ചെയ്യുന്നവരാണെങ്കിൽ എയർപോർട്ടിലേക്ക് യൂഷ്വലി നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഒരു ടൈമിനേക്കാൾ കുറച്ച് എക്സ്ട്രാ, കുറച്ച് നേരത്തെ എത്തിക്കോ, വലിയ ഡിലേകളോ അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള കെയോസുകളൊന്നും ഇല്ലാതെ നമ്മുടെ യാത്ര സുഗമമാക്കുന്നതിന് അത് സഹായിക്കുമെന്നുള്ളതാണ് എയർ കമ്പനികളൊക്കെ അറിയിച്ചിട്ടുള്ളത്. ഒന്ന് മനസ്സിൽ വെച്ചേക്കണേ. Trending song of the hour brought to you by Al Maraya Car and Bus Rental, the most affordable car rental in the UAE since 1993.

0: is a feeling.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം അഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: Onam with Home FM, hosted by Kadak Restaurant, Alwasil Road, Jumeirah. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai, your shipping partner to GCC.
1: Perfumed by Moj Perfumes, a perfume supermarket for luxury-inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM. Home is a feeling.
14: You're tuned into Home 92.2 FM. Home is a feeling.

0: സിനിമകളെ ഒരുപാട് സ്നേഹിച്ചിരുന്ന ഒരു കാലത്ത് സീരിയലുകൾ അല്ലെങ്കിൽ സീരീസ് എന്നാൽ നമ്മൾ സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന അന്ന് ഏഷ്യാനെറ്റിലും സൂര്യയിലും കൈരളിയിലും ഒക്കെ ടെലികാസ്റ്റ് ചെയ്യുന്ന കുങ്കുമപ്പൂവും പരസ്പരവും മാത്രമല്ല, ഇതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ഇൻഡസ്ട്രി ഉണ്ട് സീരീസിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ സീരീസിലെ ഏറ്റവും സിനിമകളെക്കാൾ ക്വാളിറ്റിയുള്ള ഒരുപാട് പ്രൊഡക്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ള പാഠം എന്നെ പഠിപ്പിച്ചത് ഗെയിം ഓഫ് ത്രോൺസ് എന്ന സീരീസ് ആയിരുന്നു. ഞാൻ എൻ്റെ ലൈഫിൽ ആദ്യമായിട്ട് കാണുന്ന ഒരു മുഴുനീള സീരീസ്. ഞാനത് ആക്ച്വലി ബിഞ്ച് വാച്ച് ചെയ്തൊരു സീരീസാണ്. കാരണം കാണാൻ തുടങ്ങി ആ ഒരു ആവേശത്തിൽ ആ ഒരു ട്രാക്കിൽ നമ്മൾ കയറി പറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആ ഒരു ലോകത്തിലായിരിക്കും, വെസ്ട്രോസിൻ്റെ ലോകത്തിലായിരിക്കും നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഗെയിം ഓഫ് ത്രോൺസ് കാണാത്തവർ, ഇപ്പോഴും കാണാത്തവർ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് നിങ്ങളോട് വലിയ അസൂയ തന്നെയാണ്. കാരണം നിങ്ങൾക്ക് മുന്നിലുള്ളത് ശരിക്കും ഒരു മെഗാ എക്സ്പീരിയൻസ് ആണ്. നിങ്ങളോടുള്ള അസൂയ വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്കിത് ഇനി കാണാമല്ലോ. ഇനി ഇത് കാണുന്ന സമയത്ത് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന ആ ഒരു സംഗതികളുണ്ടല്ലോ, അത് നമുക്ക് ഓൾറെഡി നമുക്കത് എക്സ്പീരിയൻസ് ചെയ്തത് നഷ്ടമായിട്ടുണ്ട് എന്നുള്ളത് കൊണ്ടാണ് കേട്ടോ ആ ഒരു അസൂയ. അപ്പോൾ എന്തായാലും കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണുക. കണ്ടവരാണെങ്കിൽ തന്നെയും ഇപ്പോൾ എന്നെ പോലെ റീവാച്ച് ചെയ്യുന്നവരെ കൊണ്ടോന്ന് എനിക്കറിയില്ല. ഞാനാണെങ്കിൽ ഗെയിം ഓഫ് ത്രോൺസ് തന്നെ ഞാൻ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴും മറ്റോ ആണ് അത് കണ്ട് തീർക്കുക. പ്ലസ് ടു പഠിക്കുമ്പോൾ മൊത്തം സീസണും ഇറങ്ങിയിട്ടില്ല, അത് കഴിഞ്ഞിട്ടാണ് സിക്സ് സീസണോ സെവൻത് സീസണോ മറ്റോ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ട് ഞാൻ രണ്ട് തവണ ഇത് കംപ്ലീറ്റ്ലി ഒന്നുകൂടെ കണ്ട ആളാണ്. കാരണം എനിക്ക് ആ ഒരു യൂണിവേഴ്സ് അത്രമാത്രം ഇഷ്ടപ്പെട്ട ഒന്നായിരുന്നു. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ അതിനുശേഷം അതിൻ്റെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രീക്വൽസ് പോലെയുള്ള ചില സീരീസുകളും കാര്യങ്ങളും ഒക്കെ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ആമസോൺ പ്രൈമിൽ തന്നെ. ഇപ്പോഴെന്തായാലും വരുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ ഈ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇതിൻ്റെ എഴുത്തുകാരനായിട്ടുള്ള ജോർജ് ആർ മാർട്ടിൻ അദ്ദേഹത്തിൻ്റെ സോങ് ഓഫ് ഐസ് ആൻഡ് ഫയർ എന്ന് പറയുന്ന ഒരു പുസ്തകത്തെ അടിസ്ഥാനമാക്കിയിട്ടാണ് ഈ ഒരു സീരീസൊക്കെ നിർമ്മിച്ചിട്ടുള്ളത്. ഇപ്പോൾ വാർണർ ബ്രോസ് ഈ ഒരു ഗെയിം ഓഫ് ത്രോൺ സീരീസിൽ നിന്നും ഒരു ആശയം ഉൾക്കൊണ്ടുകൊണ്ടുള്ള സിനിമ പുറത്തു വിടാൻ വേണ്ടി പോകുന്നു എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഗെയിം ഓഫ് ത്രോൺസിൻ്റെ ആ ഒരു സീരീസിൽ നമ്മൾ കണ്ട കഥ ആയിരിക്കില്ല, അതിന് മുൻപേ ഉള്ള സംഭവങ്ങളെല്ലാം തന്നെ ചേർത്ത് വെച്ചുകൊണ്ടുള്ള ഏഗൻസ് കോൺക്വസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു സംഭവം, അത് സീരീസ് കണ്ടിട്ടുള്ളവർക്കറിയാം. വെസ്ട്രോസ് എന്ന് പറയുന്ന ആ ഒരു രാജ്യം ഉണ്ടായ കഥയും കാര്യങ്ങളും ഒക്കെ പറയുന്ന ഒരു സംഗതികളൊക്കെ ആയിട്ടുള്ള ഒരു ചിത്രമാണ് വാർണർ ബ്രോസ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്നാണ് ഇപ്പോൾ അവർ അറിയിച്ചിട്ടുള്ളത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സിനിമാ മേഖലയിൽ തന്നെ വലിയൊരു അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന, അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റ് മേഖലയിൽ വലിയൊരു അത്ഭുതമായിട്ട് സംഭവിച്ച ഒരു സീരീസ് ആയിരുന്നു ഗെയിം ഓഫ് ത്രോൺസ്. അവരിൽ നിന്നും ഒരു സിനിമ വരുന്ന സമയത്ത് അതും ഒരു വലിയ മെഗാഹിറ്റിൽ കുറഞ്ഞതൊന്നും പ്രതീക്ഷിക്കുന്നില്ല. ഇപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒഡീസി തിയേറ്ററുകളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്ത് വെക്കുകയാണ്, എങ്ങനെയായിരിക്കണം ഒരു പീരിയോഡിക് സിനിമ എടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ട്. ഓൾറെഡി ഹോളിവുഡിൽ വരുന്ന പീരിയോഡിക് സിനിമകൾക്കുള്ള നിലവാരം നമുക്കറിയാം. അത്രമാത്രം അവർ പ്രീ പ്ലാൻഡ് ആയിട്ട് പ്രീ വർക്ക് ചെയ്ത് തന്നെയായിരിക്കും ഒരു സിനിമ. പ്രീ പ്രൊഡക്ഷൻസിൽ അത്രമാത്രം അവർ ഇൻവെസ്റ്റ് ചെയ്തിട്ടായിരിക്കും ഓരോ ഫ്രെയിംസ് അവർ സെറ്റ് ചെയ്യാറുള്ളത്. അപ്പോൾ അത്രമാത്രം അതിലും ഒരു ഒരു ബെഞ്ച് മാർക്ക് ലെവൽ ഇപ്പോൾ ഒഡീസി സെറ്റ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും അതിന് മുകളിൽ നിൽക്കുന്നൊരു സൃഷ്ടിയായിട്ട് വേണം ഈ ഒരു സിനിമ കൂടി വരാൻ വേണ്ടി. കാരണം അതിനെ കാത്തിരിക്കുന്ന പ്രേക്ഷകരുടെ എണ്ണം ഒരുപാട് കൂടുതലായതുകൊണ്ട് തന്നെ.
1: ഹോം എഫ് എം പ്രസൻസ് തമിഴ് സോങ് ഓഫ് ദി ആർ, തമിഴ് പാട്ട് കേക്കലാമാ? ബ്രോട്ട് യു ബൈ ആരു ആയുർവേദ ആർ എസ് ആഗതിർ ബിൽഡിംഗ് അൽവൻകുൽ പർത്തുബായ്.

0: പൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. പൃഥ്വിരാജ് ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
1: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
0: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേ ടോപ്പിക്കിന് എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പ ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
2: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
3: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനാണ് ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
2: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
4: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.

ഈ ഓണക്കാലത്ത് തിയേറ്ററുകളെ പൂരപ്പറമ്പാക്കാൻ എത്തുന്നു ഖലീഫ. ഇടിവെട്ട ആക്ഷനും പ്രണയവും പ്രതികാരവും ഒക്കെയായി പൃഥ്വിരാജ് നായകനായി എത്തുന്ന ഏറ്റവും പുതിയ മെഗാ മാസ് എന്റർടൈനർ ചിത്രം. പൃഥ്വിരാജിനൊപ്പം മാമ്പറക്കൽ അഹമ്മദ് അലി എന്ന ഹൈ വോൾട്ടേജ് കഥാപാത്രമായി മലയാളത്തിന്റെ മോഹൻലാലും പുലിമുരുകനും പോക്കിരി രാജയും സമ്മാനിച്ച ഹിറ്റ് മേക്കർ വൈശാഖ് സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ഓഗസ്റ്റ് 20 ലോകമെമ്പാടുമായി റിലീസിനെത്തുന്നു. ഖലീഫ മൂവി ഡിസ്ട്രിബ്യൂട്ടഡ് ബൈ ഹോം സ്ക്രീൻ എന്റർടൈൻമെന്റ് ആൻഡ് അസോസിയേറ്റ് പാർട്ണർ സിംപ്ലി സൗത്ത് ഡോട്ട് ടിവി. സ്റ്റേ ട്യൂൺ ടു ഹോം 92.2 FM ടു വിൻ ഇൻവൈറ്റ്സ്.

പാരമ്പര്യത്തിന്റെ രുചിയൂറും ഓണസദ്യക്ക് ഗ്രീൻ ഫാം ഫുഡ് പ്രോഡക്ട്സ് മാത്രം. മട്ടയരി, പൾസ്, സാമ്പാർ പൗഡർ, പായസം മിക്സ്, ശർക്കര, കായം, പപ്പടം, ഒപ്പം ഗ്രീൻ ഫാം വെളിച്ചെണ്ണയും. ഏവർക്കും ഗ്രീൻ ഫാമിന്റെ ഓണാശംസകൾ. You are listening to Home.

0: എവർഗ്രീൻ പാട്ടുകൾ വാസ് ബ്രോട്ട് യു ബൈ ഭാഷാഭായ് ബിരിയാണി വാസൽ ഹബ് ബ്ലോക്ക് 4 കരാമ. ഫോർ കോർപ്പറേറ്റ് ആൻഡ് ബൾക്ക് ഓർഡേഴ്സ് കോൾ 0528031100.
1: You are listening to That Home with Asif.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: യുഎഇയുടെ ഇന്ന് കാണുന്ന വളർച്ചയ്ക്ക് പിന്നിൽ നിശബ്ദമായി വിയർപ്പൊഴുക്കിയ ആയിരക്കണക്കിന് പ്രവാസികളുടെ കഥകൾ കൂടിയുണ്ട്.
2: ഒരാൾ ജീവിതത്തിൽ വിജയിച്ചു എന്ന് പറയുന്നത് അയാളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഉപകാരപ്പെട്ടു നോക്കിയിട്ട. അങ്ങനെ നോക്കുമ്പോ ഒരു വലിയ ജീവിത വിജയം നേടിയ ആളല്ലേ ഞാൻ, സക്സസ്ഫുൾ മാൻ.
3: ഓണപ്പുലരികൾ വീണ്ടും വന്നേ.
1: പലർക്കും വർഷങ്ങളായി കുടുംബത്തോടൊപ്പം ഓണം ആഘോഷിക്കാൻ കഴിയാതെ പോയിട്ടുണ്ടാകാം.
4: എന്നാൽ ഈ ഓണത്തിന് അവരുടെ മുഖത്തൊരു പുഞ്ചിരി വിരിയിക്കാൻ കടക് റെസ്റ്റോറന്റ് ഒരുക്കുന്ന സ്നേഹവിരുന്ന് ഓണം വിത്ത് ഹോം എഫെയർ.
1: ഈ രാജ്യത്തിന്റെ വികസനത്തിന്, യുഎഇയുടെ വികസനത്തിൽ പങ്കുചേർന്ന ഒരു സുഹൃത്തിനെ നിങ്ങൾ അറിയുമെങ്കിൽ ഈ ഓണം ആഘോഷിക്കാൻ ഞങ്ങൾ അവരെ ക്ഷണിക്കുകയാണ്. ആ സുഹൃത്തിന്റെ പേരും നമ്പരും ഞങ്ങൾക്ക് അയച്ചു തരിക. വാട്സ്ആപ്പ് ദ ഡീറ്റെയിൽസ് ടു ഹോം എഫ് എം നമ്പർ 0585829220.
4: ഓണം വിത്ത് ഹോം എഫ് എം, ഹോസ്റ്റഡ് ബൈ കടക് റെസ്റ്റോറന്റ്, അൽവാസിൽ റോഡ്, ജുമേറ. Brought to you by Right Way Accounting and Auditing, Ood Mehta, Dubai. Right Way, always your right choice. Powered by Ames International Logistics, Dubai. Your shipping partner to GCC.
1: Perfumed by Moj Perfumes, a perfume supermarket for luxury inspired perfumes at affordable prices. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
5: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
6: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
8: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
9: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യുഎഇ വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
10: Affordable and immediate. That's the power of radio advertising.
11: For our special packages, call now or WhatsApp to 055-666-5859.
12: That's 055-666-5859.
13: Home 92.2 FM.

ഓൾ റൈറ്റ്, അപ്പൊ എന്തായാലും ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിരിക്കുകയാണ്. സ്റ്റുഡിയോ ക്ലോക്കിലെ സമയം എന്നോട് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. നല്ല വിശപ്പ്, ഇത് എന്താണെന്ന് അറിയില്ല. ചൂട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളെ അപേക്ഷിച്ച് ഇന്ന് കുറച്ച് കൂടിയതുകൊണ്ടാണോ എന്നറിയില്ല, അതോ ഇനി ഉച്ചക്കലത്തെ ലഞ്ച് അങ്ങോട്ട് ശരിയാകാഞ്ഞിട്ടാണോ എന്നും അറിയില്ല. എന്തായാലും നല്ല വിശപ്പ്, വീട്ടിൽ പോയിട്ട് എന്തായാലും കഴിക്കട്ടെ. അപ്പോൾ നിങ്ങളും പെട്ടെന്ന് പോയിട്ട് ഭക്ഷണം കഴിക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും പോകുന്നതിന് മുൻപേ, ജസ്റ്റ് ഇന്ന് യൂത്ത് ഡേ ആണ്, ഇന്റർനാഷണൽ യൂത്ത് ഡേ ആണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ നേരത്തെ സംസാരിച്ചിരുന്നു, പക്ഷേ ഈ ഒരു വിഷയം സംസാരിക്കാതെ ഒരിക്കലും കടന്നു പോകാൻ വേണ്ടി കഴിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബീങ് എ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് യൂത്ത് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനും ആ ഒരു പ്രായത്തിലൂടെ കടന്നു പോകുന്ന ഒരാളായതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു യുവാക്കളുടെ ശക്തിയെക്കുറിച്ചിട്ടും യുവാക്കളുടെ ഭാവിയിലേക്കുള്ള കോൺട്രിബ്യൂഷൻസിനെ കുറിച്ചുമൊക്കെ പറയുന്ന സമയത്ത് തന്നെ ഇന്ന് പുറത്തു വന്നൊരു കണക്ക്, ഇന്ത്യയിലെ തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ടിട്ടുള്ളൊരു നിരക്ക് ആക്ച്വലി ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ആ കണക്കുകൾ നമ്മളെ ഭയപ്പെടുത്തുന്ന ഒന്ന് തന്നെയാണ്. പ്രത്യേകിച്ചും കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഏറ്റവും അഭിമാനത്തോടെ പറയുന്ന ഒന്നാണ്, ഏറ്റവും സാക്ഷരതയുള്ള, ഏറ്റവും സാക്ഷരരായിട്ടുള്ള ജനങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്നുള്ളത്. പക്ഷേ കേരളത്തിൻ്റെ ഒരു സിറ്റുവേഷൻ എന്താണെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ഇന്ത്യയിൽ ഛത്തീസ്ഗഡും ജമ്മുകാശ്മീറും കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ തൊഴിലില്ലായ്മ നിരക്കിൽ മൂന്നാം സ്ഥാനത്തുള്ളത്, അഭ്യസ്ത വിദ്യരുടെ തൊഴിലില്ലായ്മ നിരക്കിൽ മൂന്നാം സ്ഥാനത്തുള്ളത് നമ്മുടെ കൊച്ചു കേരളമാണ് എന്നുള്ളതാണ് കേട്ടോ. 8.9% കേരളത്തിലെ 8.9% ആളുകൾക്ക് തൊഴിലില്ല എന്നുള്ളത് തീർച്ചയായിട്ടും ഭയപ്പെടുത്തുന്ന ഒരു വസ്തുത തന്നെയാണ്. രാജ്യത്തിൻ്റെ തൊഴിലില്ലായ്മ നിരക്ക് 5% ആയിരുന്നു, അത് 5-ൽ നിന്നും 5.4% ഉയർന്നിട്ടുണ്ട് എന്നും ഈ ഒരു പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയിൽ ഇപ്പോൾ റിപ്പോർട്ട് വ്യക്തമാക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ തൊഴിലില്ലായ്മ നിരക്ക് വർദ്ധിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ്, ഒരു വലിയ പ്രതിസന്ധി തന്നെയാണ് തീർച്ചയായിട്ടും. ആൻഡ് അത് ശരിക്കും പറഞ്ഞാൽ അതിനെയാണ് യുവാക്കൾക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യണമെന്ന് നമ്മുടെ അതോറിറ്റീസിനൊക്കെ തോന്നലുണ്ടെങ്കിൽ, നമ്മുടെ നാട്ടിലെ സർക്കാരിനും ഗവൺമെൻറ്റിനുമൊക്കെ എന്തെങ്കിലുമൊക്കെ തോന്നലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യേണ്ടുന്നത് ആ ഒരു ഇടത്താണ്, യുവാക്കൾക്ക് വേണ്ടിയിട്ട് ചെയ്യേണ്ടത്. അവർക്ക് വേണ്ടുന്ന അവസരങ്ങളും അവർക്ക് വേണ്ടുന്ന തൊഴിലിടങ്ങളും ഒരുക്കി നൽകുക എന്നുള്ളത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. എന്തായാലും ആ ഒരു ഫാക്ടറോട് കൂടി നമ്മൾ ഇന്നത്തെ ഷോ വൈൻഡപ്പ് ചെയ്യുകയാണ് ഗൈസ്. നാളെ വൈകുന്നേരത്ത് 5 മണിക്ക് വീണ്ടും കേട്ടുമുട്ടാം. ടിൽ ദെൻ, ദിസ് ഇസ് ആസിഫ് വിത്ത് യോൺ ഹോം 92.2 FM. ഇത് ബാക്ക് ടു ഹോം ആണ് കേട്ടുകൊണ്ടേ ഇരുന്നത്. അപ്പോൾ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ ആൻഡ് ഗുഡ് നൈറ്റ്.

0: You're listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
2: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
4: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: Home 92.2 FM. Home is a feeling.
1: എന്റമ്മേ, ഞാനീ തൃശൂക്കാരെ കൊണ്ട് തോറ്റു. ഇതിപ്പോ നാട് മൊത്തം മാവേലിമാരാണല്ലോ.
2: നമ്മുടെ തൃശൂർ കൂട്ടായ്മയുടെ മഹാ ആഘോഷം. പ്രവാസ ലോകത്ത് ആദ്യമായി 18 വയസ്സിന് മുകളിലുള്ള പുരുഷന്മാർക്കായി മാവേലി മത്സരം.
3: പ്രവാസ ലോകത്തെ ആ ഐക്കോണിക് മാവേലി നിങ്ങളാണോ? എന്നാൽ ഒട്ടും വൈകണ്ട, ക്യാഷ് പ്രൈസുകളും വമ്പൻ സമ്മാനങ്ങളും നേടാൻ വേഗം വന്നോളൂ, രജിസ്റ്റർ ചെയ്തോളൂ.
2: മനസ്സ് നിറയ്ക്കുന്ന ഓണപ്പാട്ടുകളും ഓണക്കളികളും വിഭവ സമൃദ്ധമായ ഓണസദ്യയും.
3: വലിയൊരു ഓണാഘോഷം സെപ്റ്റംബർ 6 അജ്മാൻ ഹാബിറ്റാറ്റ് സ്കൂളിൽ. ഓർമ്മകളിൽ എന്നും കാത്തു സൂക്ഷിക്കാൻ ഹോം എഫിനൊപ്പം ഉമ്മട തൃശൂർ ഇവന്റ്സിന്റെ ഗ്രാൻഡ് ഓണാഘോഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഈണം ഒരുമയുടെ ആഘോഷം, ഉമ്മട ഓണം.
2: ഫോർ ഡീറ്റെയിൽസ് Call 050-426-0948. Presented by DoPay, the all-in-one money app. Download DoPay and send money to India at amazing rates. Brought to you by Enchanter, the fragrance of French romance. Yardley, own your signature scent. Powered by Volcano LED Display, professional indoor and outdoor LED display solution providers in the UAE. Call 052-5242-017.
4: ഹലോ, എന്താടാ ബെൻസേ, നീ എന്തിനാ ഇങ്ങനെ വിയർക്കുന്നത്? നീ കാറിലോട്ടൊന്ന് കേറ്. ഇതിനകത്ത് ACA JM-ന്റെ ACA. JM എന്ന് പറയുന്നത് ധന്യ റെഫ്രിജറേഷന്റെ ഇൻഹൌസ് ബ്രാൻഡാണ്. ഇത് കൂടാതെ ഡെൻസോ ഉൾപ്പെടെ അന്തർദേശീയ ബ്രാൻഡുകളുടെ UAE-യിലെ ആദ്യത്തെ ഡിസ്ട്രിബ്യൂട്ടറും ധന്യ റെഫ്രിജറേഷൻ തന്നെയാടാ. കാർ AC പാർട്സ്, റെഫ്രിജറേഷൻ ഗ്യാസ്, കാർ എയർ കണ്ടീഷൻ തുടങ്ങി UAE-യിലെ തന്നെ ഏറ്റവും മികച്ച സർവീസ്.
5: ധന്യ റെഫ്രിജറേഷൻ ഷാർജ ആൻഡ് ദുബായ്, ഡിവിഷൻ ഓഫ് ധന്യ ഗ്രൂപ്പ് സിൻസ് 1982.

Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ്, മണ്ടേ ഫ്രൈഡേ 2 പി എം. മലയാളിട ഷീ ഓൺലി ഓൺ ഹോം 9.2 മലയാളിട ഷീ ബൈ കേരനോവ റെസ്റ്റോറന്റ്. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ കേരനോവ റെസ്റ്റോറന്റ്.

0: വെൽക്കം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
2: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake Up Call with Jaya. Only on Home 92.2 FM.
1: Wake Up Call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam. Ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 എഫ്എമ്മിലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 എഫ്എം.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling. My

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
0: Home 92.2 FM. Home is a feeling.

0: കേൾക്കുന്നത് ഹോം 92.2 FM. ഹോം ഇസ് എ ഫീലിംഗ്.
1: അപ്പ കുട്ടാ തൊപ്പിക്കാര, എപ്പ കല്യാണം?
2: മകരമാസത്തി വേലി കെട്ടി ടപ്പ കല്യാണം.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
4: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
5: Affordable and immediate. That's the power of radio advertising.
4: For our special packages, call now or WhatsApp to 055-666-5859.
1: That's 055-666-5859.
6: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടിത്തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു.
2: പൃഥ്വിരാജ്
1: ഇങ്ങനെ സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടയ്ക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനൊരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കുമല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? പുള്ളിയാമ്പി മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട്
4: ഓടിക്കും.
3: കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
2: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കുറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
5: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
6: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
7: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
8: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
7: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
9: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
10: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് യു

0: വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
1: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
2: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായില് സിൽക്കൺ ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം മമ്മൂക്ക ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
2: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
5: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
8: For our special packages, call now or WhatsApp to 055-666-5859.
9: That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
2: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2

0: 92.2 FM-ലൂടെ
1: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. That's Home 92.2 FM.
0: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
2: അഫോർഡബിൾ ആൻഡ് ഇമ്മീഡിയറ്റ്. That's the power of radio advertising.
0: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
3: Home 92.2 FM. Home is a feeling.

0: Monday to Friday, 2 to 4 p.m. Malayalida with Sheba. Only on Home 92.2 FM. Malayalida, brought to you by Keranova Restaurant. ലോകമെമ്പാടുമുള്ള രുചികൾ ഇനി ഒരു പുതിയ വിലാസത്തിൽ. കേരനോവ റെസ്റ്റോറന്റ് ബിഹൈൻഡ് പാർക്ക് റിജീസ് കരാമ. പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങൾ അത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
3: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
4: Affordable and immediate. That's the power of radio advertising.
5: For our special packages, call now or WhatsApp to 055-666-5859.
6: That's 055-666-5859.
7: Home 92.2 FM. Home is a feeling.

0: Monday to Friday, morning 6 to 7 a.m. Wake up call with Jaya. Only on Home 92.2 FM.
1: Wake up call with Jaya. Brought to you by Green Farm Superfoods. Ruchiyude ee rahasyam ini ningalkkum swandam.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
4: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
1: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
5: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
6: Affordable and immediate. That's the power of radio advertising.
7: For our special packages, call now or WhatsApp to 055-666-5859.
8: That's 055-666-5859.
9: Home 92.2 FM. Home is a feeling.

0: You're listening to Home 92.2 FM. Home is a feeling.
1: ഉത്തരം പറയേണ്ടവർ മിണ്ടാതിരുന്നാലും ചോദ്യങ്ങൾ ഉയർന്നു നിൽക്കും. ചോദിക്കേണ്ടത് ഉറക്കെ ഉറക്കെ ചോദിച്ചുകൊണ്ടേയിരിക്കും. ഇവിടെ എതിർ ശബ്ദങ്ങൾ അടിച്ചമർത്തുകയില്ല. പറയാനുള്ളത് തുറന്നു പറയാൻ ഒരു വേദി.
2: വരൂ, നമുക്ക് സംസാരിക്കാം. ലെറ്റ്സ് ടോക്ക് വിത്ത് മിനി പത്മ, മൺഡേ ടു ഫ്രൈഡേ ഈവനിംഗ് 4 to 5, ഓൺലി ഓൺ ഹോം 92.2 FM.
3: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
4: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്തെത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
4: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ.
2: നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
6: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
7: Affordable and immediate. That's the power of radio advertising.
6: For our special packages, call now or WhatsApp to 055-666-5859.
2: That's 055-666-5859.
8: Home 92.2 FM. Home is a feeling.

0: every Monday to Friday, evening 5 to 9 p.m. Back to Home with Asif, only on Home 92.2 FM.
1: Back to Home.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
1: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
3: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
1: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ. റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിൽ എത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
3: Affordable and immediate. That's the point to FM.
1: Omicanum. Vishkanu ilup. Idu ningalude swadam radio. Ningal business. Ni njangale. Lokam ariyatte. Radio advertising. Ningal ad. Idu ivipthikan njangal sahayam.
3: Affordable and

0: You're listening to Home 92.2 FM. Home is a feeling.
1: ചുട്ടുപൊള്ളുന്ന മരുഭൂമി, ഓടി തളർന്നു വരുന്ന പൃഥ്വിരാജ്. അപ്പോ ദാ ഡെസേർട്ട് സഫാരിക്ക് വന്നൊരു കാറിന്റെ ഡോറ് തുറക്കുന്നു. കാറിനകത്തു നിന്നും മിഡ് മോർണിംഗ് വിത്ത് നിത്യ കേൾക്കുന്നു. സമാധാനത്തോടെ സീറ്റിലേക്ക് ചാരി കണ്ണടക്കുന്നു.
2: അതൊന്നുമില്ല, പുള്ളി റിലാക്സ് ചെയ്തതാ.
1: ഇങ്ങനെ ഒരു പ്രൊമോ ഷൂട്ട് ചെയ്ത കിടക്കും അല്ലേ. പക്ഷെ ഒരു പ്രോബ്ലം ഉണ്ട്, ഈ പൃഥ്വിരാജിന്റെ ഡേറ്റ് ഒപ്പിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ?
2: പുള്ളിയാമ്പ് ഈ മരുഭൂമിയിലൊക്കെ ഓടിയിടുന്ന നല്ല ശീലമുണ്ടല്ലോ.
3: ബെസ്റ്റ്, ഇതുമായിട്ട് അങ്ങോട്ട് ചെന്നാലേ പൃഥ്വിരാജ് കേരളം മൊത്തം ഇട്ട് ഓടിക്കും.
4: എല്ലാരും കൂടെ എന്നെ തോൽപ്പിക്കാനുള്ള ഭാവമെങ്കിൽ അത് ഞാൻ സമ്മതിക്കില്ല.
3: അതാ പറഞ്ഞ കുറച്ച് സിമ്പിൾ ആക്കാന്ന്.
1: അപ്പൊ ഗൈസ്, രാവിലെ ഒരു 11 മണി കഴിയുമ്പോ ഇനി എന്തൊക്കെ ടെൻഷൻ ഉണ്ടെങ്കിലും അതൊക്കെ മാറ്റി വെച്ചിട്ട് ട്യൂൺ ചെയ്തോ ഹോം 92.2 FM. കൊറേ പാട്ടുകളും കഥകളും ഗെയിംസും ഒക്കെ ആയിട്ട് നമുക്ക് അങ്ങ് റിലാക്സ് ആവാം. ഞാനുണ്ട് കൂടെ.
0: മിഡ് മോർണിംഗ് വിത്ത് നിത്യ, മൺഡേ ടു ഫ്രൈഡേ 11 AM to 2 PM, ഓൺലി ഓൺ ഹോം 92.2 FM.
5: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
6: ലക്ഷ്യങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM-ലൂടെ
5: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
6: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത് നിങ്ങളുടെ സ്വന്തം റേഡിയോ. നിങ്ങളുടെ ബിസിനസ് ഇനി ഞങ്ങളിലൂടെ ലോകമറിയട്ടെ.
7: റേഡിയോ അഡ്വർടൈസിംഗ് വഴി നിങ്ങളുടെ ബ്രാൻഡ് UAE വിപണിയിലെത്തിക്കാൻ ഞങ്ങൾ സഹായിക്കുന്നു.
8: Affordable and immediate. That's the power of radio advertising.
9: For our special packages, call now or WhatsApp to 055-666-5859. That's 055-666-5859.
10: Home 92.2 FM. Home is a feeling.

You're listening to Home 92.2 FM. Home is a feeling.

0: You are listening to Home 92.2 FM. Home is a feeling.
1: ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് ജസ്റ്റ് ഗസ് ചെയ്യണം കേട്ടോ. ബ്രിട്ടനിലെ ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ വില്ലേജ് ഏതാന്ന് നിങ്ങൾക്കറിയോ? ദുബായിലെ സിൽക്ക് ഡയസിസിലും ഇന്റർനാഷണൽ സിറ്റിയിലും ഒക്കെ താമസിക്കുന്നവർക്കാണെങ്കിൽ ബ്ലൂ ലൈൻ മെട്രോ വരുന്നതോടെ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു പ്രൊമോഷൻ വന്ന സമയത്ത് കേരള രാഷ്ട്രീയത്തിലെ ഒരു ചരിത്രം തന്നെ വേണമെന്ന് പറയാം. വെൽക്കം ബാക്ക് ടു അവർ ഫൺ ഫാക്ടിലേക്ക് നമുക്ക് പോവാം. സോ അടുത്തായി നമ്മൾ കേൾക്കാൻ പോകുന്ന എന്റെ ഫേവറേറ്റ് സോങ് ആണ്
0: മൺഡേ ടു ഫ്രൈഡേ മോർണിംഗ് 7 to 11 AM സാൻഡ് ഡ്യൂൺസ് വിത്ത് അക്ഷയ്, ദി ബെസ്റ്റ് എന്റർടൈൻമെന്റ് ഷോ ഓൺ ഹോം 92.2 FM.
2: പുതിയൊരു പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുന്നുണ്ടോ? ഒരു സ്പെഷ്യൽ ഓഫർ അനൗൺസ് ചെയ്യാനുണ്ടോ? ബ്രാൻഡ് അവയർനെസും ബ്രാൻഡ് റീകോളുമാണോ ലക്ഷ്യം?
3: ലക്ഷങ്ങൾ മുടക്കിയിട്ടും ലക്ഷ്യസ്ഥാനത്ത് എത്തിയില്ലെങ്കിൽ ഞങ്ങളത് സാധ്യമാക്കുന്നു. ഹോം 92.2 FM.
2: പുതിയ സ്ട്രാറ്റജി, പുതിയ ശൈലി, പുതിയ ശബ്ദം. ദാറ്റ്സ് ഹോം 92.2 FM.
3: ഓർമ്മിക്കാൻ എളുപ്പം, വിശ്വസിക്കാനും എളുപ്പം. ഇത്